ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:15. 103.6 മെഗാ ഹെഡ്സിൽ എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, വൈശാഖം 24, കൊല്ലവർഷം 1201, മേടം 31, 2026 മെയ് 14, വ്യാഴാഴ്ച.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ദേവദാസ് നന്മണ്ട.
1: ഒരു ഗുരുകുലത്തിൽ ക്ലാസ് നടക്കുകയാണ്. ശിഷ്യരായി ധാരാളം പേർ ക്ലാസ്സിലുണ്ട്. അവരോടായി ഗുരു ഒരു ചോദ്യം ചോദിച്ചു. ഈ ലോകത്തെ ഏറ്റവും ശക്തമായ ഒന്നിനെക്കുറിച്ച് പറയാമോ എന്നതായിരുന്നു ചോദ്യം. ചോദ്യം കേട്ട് ശിഷ്യർ തെല്ലൊന്ന് അമ്പരുന്നു. അല്പസമയം അവരൊന്ന് ആലോചിച്ചു. പിന്നീട് ഓരോരുത്തരും അവരവരുടേതായ ഉത്തരങ്ങൾ പറഞ്ഞെങ്കിലും ഗുരു അതിലൊന്നും തൃപ്തനായിരുന്നില്ല. അവസാനം ഗുരു തന്നെ പറയുകയായിരുന്നു ഉത്തരം. നോളജ് എന്നൊരു ആംഗലേയ പദമുണ്ട്. ആ വാക്ക് കേൾക്കാത്തവരായി വിദ്യ അഭ്യസിച്ചവരുടെ ഇടയിൽ ആരും തന്നെ ഉണ്ടാകാനിടയില്ല. അറിവ്, ജ്ഞാനം, വിവേകം, വിദ്യാപരിചയം, അവബോധം, പാണ്ഡിത്യം, അനുഭവം എന്നൊക്കെയാണ് നോളജ് എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ മലയാള അർത്ഥം. സത്യത്തിൽ ഇതൊക്കെയാണ് ഈ ലോകത്ത് ഏറ്റവും ശക്തമായത്. അറിവുകളാണ് അനുഭവ സമ്പത്തിൻ്റെ അടിസ്ഥാന ശിലകൾ എന്ന് ചുരുക്കം. നോളജ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ എന്നൊരു പ്രയോഗം തന്നെ ഇംഗ്ലീഷ് ഭാഷയിലുണ്ട്. എപ്പോഴും എവിടെയും കൂടെ കൊണ്ടു നടക്കാവുന്ന, എല്ലായിടത്തും അനുവദനീയമായ ഒരായുധം. ആർക്കും അപഹരിക്കാനോ നിർവീര്യമാക്കാനോ കഴിയാത്ത ഈ ഒരായുധം കൊണ്ട് ആവശ്യമെങ്കിൽ നമ്മുടെ ലോകത്തെ തന്നെ നമുക്ക് കീഴടക്കാം, ലോകത്തിൻ്റെ സ്പന്ദനമറിയാം. അങ്ങനെ അറിവുകൾ എന്ന ആയുധം സമാനതകളില്ലാത്ത, വില കൽപ്പിക്കാനാകാത്ത ഒന്നായി മാറുന്നു. ഇങ്ങനെയുള്ള അറിവുകളാണ് സാക്ഷാൽ ലോകമെന്ന ശ്രീനാരായണ ഗുരു ദർശനത്തിൽ നിന്നും തുടങ്ങാം നമ്മുടെ

0: ഇന്നത്തെ പ്രഭാതചിന്ത. ഗുരുശിഷ്യനായ നടരാജഗുരുവിൻ്റെ ലോകദർശനത്തിലും വിദ്യയെന്ന വെളിച്ചം തന്നെയാണ് പ്രധാന വിഷയം. എത്രമാത്രം അറിവുകളുടെ നടുവിലാണ് നമ്മുടെ ഇന്നത്തെ ജീവിതം? ഓരോ നിമിഷവും എത്രയെത്ര അറിവുകളാണ് നമ്മെ തേടിയെത്താറുള്ളത്? അവയെല്ലാം അതിൻ്റെ ഉച്ചകോടിയിലെത്തി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് ചുറ്റും. ഓരോ വ്യക്തിയുടെയും അകവും പുറവും ഇന്ന് അറിവുകളാൽ സമൃദ്ധമാണ്, ബലിഷ്ഠമാണ്. അതും എണ്ണമറ്റ അതിശയിപ്പിക്കുന്ന അറിവുകളാൽ. നമ്മുടെ യാത്രകളൊക്കെയും, പ്രത്യേകിച്ചും നമ്മുടെ മനോയാത്രകൾ, എല്ലാം അറിവുകളുടെ മായാലോകത്തേക്ക് ഉള്ള യാത്രകളാണ്. ഇങ്ങനെ നിർബാധം തുടരുന്ന എല്ലാ അന്വേഷണ യാത്രയ്ക്കിടയിലും ചില ചോദ്യങ്ങൾ നമ്മെ പിന്തുടരാറുണ്ട്. എങ്കിലും അവയൊന്നും സ്ഥായിയായ ഒരങ്കലാപ്പും നമ്മിൽ ഉണ്ടാക്കാറില്ല. എങ്കിലും ചില ചോദ്യങ്ങൾ നമ്മെ കുഴക്കുന്നതാണ്. ഉദാഹരണമായി, ഹു ആം ഐ, അഥവാ ഞാൻ ആരാകുന്നു എന്ന ചോദ്യം തന്നെ. അത്ര എളുപ്പമല്ല ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തൽ. ഐസക് ന്യൂട്ടൺ, ആർക്കിമിഡിസ്, തോമസ് അൽവാ എഡിസൺ, മൈക്കൽ ഫാരഡേ തുടങ്ങിയ ലോക പ്രശസ്ത പ്രതിഭാശാലികളെ നമ്മുടെ ശാസ്ത്രലോകത്തിന് ലഭിക്കാൻ കാരണമായത് തന്നെ സദാ അവരെ വേട്ടയാടിയ കുറേ ചോദ്യങ്ങളായിരുന്നല്ലോ. ഇങ്ങനെ ഒന്നിനു ശേഷം മറ്റൊന്നായി ഉയർന്നുകൊണ്ടിരുന്ന ചോദ്യങ്ങളും തുടർന്ന് അവരെത്തിച്ചേർന്ന നിഗമനങ്ങളും ചില ഉത്തരങ്ങളിലെത്തിക്കുകയായിരുന്നു. ആ ഉത്തരങ്ങൾ പിൽക്കാലത്ത് നമുക്ക് താങ്ങും തണലുമായി. അങ്ങനെ ശരീരവും മനസ്സും ക്രമേണ അറിവുകളുടെ ആവാസ കേന്ദ്രങ്ങളായി മാറുകയായിരുന്നു. ഇന്ദ്രിയങ്ങളാകട്ടെ അറിവുകൾ നമ്മിലേക്കും നമ്മിൽ നിന്ന് പുറത്തേക്കും എത്തിക്കുന്ന വാഹനങ്ങളായും പ്രവർത്തിക്കുന്നു. റേഡിയോ കേൾക്കുന്നതിലൂടെ, ടെലിവിഷൻ കാണുന്നതിലൂടെ, മൊബൈൽ ഫോണിൽ നിന്നും വിരൽത്തുമ്പിലൂടെ, ഇൻ്റർനെറ്റ് ശൃംഖലയിലൂടെ തുടങ്ങി ഓരോ സെക്കൻഡിലും അറിവുകൾ നമ്മെ പുതിയ മനുഷ്യരാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാണാൻ കഴിയുന്നതും അല്ലാത്തതുമായ, ഉദാഹരണമായി കാടും മേടും, കടലും കായലും, ആകാശഗോളങ്ങളും, സൂക്ഷ്മാണുക്കളും തുടങ്ങി എല്ലാം പുതിയ പുതിയ അറിവുകളാണ് നിത്യേന നമുക്ക് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാം നമ്മെ അടിമുടി മാറ്റുന്നവ. ഫലമോ, കേവല മനുഷ്യൻ ക്രമേണ മൃത്യുബോധമുള്ള മർത്യനായി, മനനം ചെയ്യുന്ന മാനവനായി, തുടർന്ന് സംസ്കാര സമ്പന്നനായി. എങ്കിലും ചില തനത് സംസ്കാരങ്ങൾ മറ്റു പലതിനുമായി വഴിമാറി തീയും ആയുധങ്ങളും കണ്ടുപിടിച്ചതോടെ ഉണ്ടായ മാറ്റങ്ങൾ എത്ര വലുതാണ്! സൂക്ഷ്മദർശിനിയും ദൂരദർശിനിയും കണ്ടുപിടിച്ചതിൽ പിന്നെ പ്രപഞ്ചരഹസ്യങ്ങളുടെ ഉള്ളറകൾ വരെ നമ്മളെത്തി. തുടർന്ന് അറിവുകളുടെ ആഴവും പരപ്പും വർദ്ധിച്ചപ്പോൾ ലോകം പ്രപഞ്ചത്തോളം വലുതായി. ഇപ്പോൾ നിർമ്മിത ബുദ്ധി കൂടിയായപ്പോൾ എല്ലാം വിസ്മയകരമായി. ഈ സാഹചര്യത്തിലാണ് പുത്തൻ അറിവുകളുടെ ഉപാസകരായി നാം മാറേണ്ടതിൻ്റെയും ജീവിതം കൂടുതൽ സൃഷ്ടിപരവും സർഗസമ്പന്നമാക്കേണ്ടതിൻ്റെയും പ്രസക്തി ഉദിക്കുന്നത്.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ദേവദാസ് നന്മണ്ട. ആകാശവാണി 103.6 റിയൽ FM. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കം. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ അധ്യക്ഷതയിലാണ് യോഗം. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. ഇത് സംബന്ധിച്ച എല്ലാ ചർച്ചകളും പൂർത്തിയായതായി AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. മുഖ്യമന്ത്രി വിഷയത്തിൽ മുന്നണിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മുസ്ലിം ലീഗ് ഇല്ലെന്ന് ഡോക്ടർ MK മുനീർ. ജില്ലയിൽ നിന്നും തെരഞ്ഞെടുത്ത നിയുക്ത ലീഗ് MLA മാരുടെ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകിട്ട് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGEയും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ED നട തുറന്ന് ദീപം തെളിയിക്കും. ആകാശവാണിയുടെ 90th വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 ഇന്ന് സമാപിക്കും. വൈകിട്ട് 5:30 സെഷനിൽ എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായിരിക്കും. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ശനിയാഴ്ചയോടെ കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 3 ദിവസം ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

103.6 റിയൽ എഫ്എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ 6:10 കേൾക്കാം. കാവ്യാഞ്ജലി 6:15 പ്രഭാത വന്ദനം, 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം, 6:40 ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 പാരീസൻസ് ചായ ഹാപ്പി ജേണി, തുടർന്ന് പാരീസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്, 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടിയൻ ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം, 7:05 ഓപ്പൺ ഫോറം ഇത് ഭൂമിയാണ്, 7:20 കേരസമൃദ്ധി വെളിച്ചെണ്ണ ആൻഡ് വെനീഷ്യ ബാത്വേർ അപൂർവഗാനം, 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം, 7:30 ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി ആൻഡ് ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം, 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ, 7:45 നൂറ ഹൗസ് ലോൺസ് ആൻഡ് നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം, 7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് ആൻഡ് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര കരിയർ ക്വിസ്, 7:55 എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ നോവൽ ടൈം അടിയാള പ്രേതം പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ, 8:02 ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്, 8:30 ആർട്ട് കഫേ, 8:45 ചലച്ചിത്ര ഗാനങ്ങൾ, 9:02 ഗാനോപഹാരം, 9:15 ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആരോഗ്യജാലകം, 9:30 വാർത്താ തരംഗിണി, 10:02 ചലച്ചിത്ര ഗാനങ്ങൾ, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്, 11:00 യുവ ചോയ്സ്, 12:00 എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്.

0: കാവ്യാഞ്ജലി.
1: ഇന്ന് ഒരു ഇടശ്ശേരി കവിത, സത്യവും സൗന്ദര്യവും. ആലാപനം കെ എം ഭാരതി.

0: നിങ്ങൾ കേട്ട സത്യവും സൗന്ദര്യവും എന്ന ഇടശ്ശേരി കവിത ആലപിച്ചത് കെ എം ഭാരതി.
1: കാവ്യാഞ്ജലി.

103.6 പ്രഭാത വന്ദനം.

0: പ്രഭാതവന്ദനം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
2: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
3: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരത്തിൽ ഇന്ന് ആദ്യം കേൾക്കാം പത്മരാഗം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെ എസ് പ്രതിമധുരത്തിൽ ഇനി കേൾക്കാം മെഹബൂബ് പാടിയ ഗാനം, ചിത്രം നീലക്കുയിൽ. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത്

0: കെയർ കോട്ടുളി കോഴിക്കോട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐക്കെ സ്മൃതിമധുരത്തിൽ ഇനി കേൾക്കാം പുഴ എന്ന ചിത്രത്തിന് വേണ്ടി വാണി ജയറാം പാടിയ ഗാനം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം എം കെ അർജുനൻ.
2: സ്മൃതിമധുരം 103.6 റിയൽ FM.

0: വിവരം സമർപ്പിച്ചത്
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കൊട്ടൂളി കോഴിക്കോട്.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
6: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടത്തിൽ ടൗൺ ഹാളിൽ ഈ ഭൂമിയിന്റെ പേരാണ് നാടകം. കെ വി വിജേഷ് അനുസ്മരണം, സൗഹൃദ സംഗമം, നാടകങ്ങൾ, മരണക്കടി, തിയേറ്റർ സ്കെച്ചസ് എന്നിവ 10 മണിക്ക് ആരംഭിക്കുന്നു. പാനൽ ചർച്ച വൈകിട്ട് 5 മണിക്ക്, നാടകങ്ങൾ വേവൽ, ഡംഷർ എഡ്സ് എന്നിവ വൈകിട്ട് 6:30 മുതൽ. കേസരി ഭവനിൽ തപസ്യ കലാസാഹിത്യവേദിയുടെ ആദ്യകാല പ്രവർത്തകരുടെ സംഗമം ഉദ്ഘാടനം രാവിലെ 10 മണിക്ക് കൈതപ്പുറം നമ്പൂതിരി നിർവഹിക്കുന്നു. ഇ സി ഭരതൻ സ്മാരക സബ് ജൂനിയർ ഫുട്ബോൾ ടൂർണമെന്റ് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ. ക്വാർട്ടർ ഫൈനലുകൾ രാവിലെ 7:30, 8:30, വൈകിട്ട് 3:30, 4:30 എന്നിങ്ങനെയാണ് സമയക്രമം. വൈകിട്ട് 3:30 ഗാന്ധിഗൃഹത്തിൽ മഹാത്മാഗാന്ധിയുടെ മദ്യനിരോധനം പുസ്തകത്തെ ആസ്പദമാക്കി ഗാന്ധി പീസ് ഫൗണ്ടേഷൻ റീഡേഴ്സ് ഫോറം സംഘടിപ്പിക്കുന്ന പുസ്തക സംവാദം ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ നയിക്കുന്നു.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: അന്തപ്പൻ എന്താ ഒരു മൗനം?
4: പരസ്യത്തിൽ കൊടുത്ത വലിയ ലാഭം കണ്ടിട്ടാ മോൾക്ക് ഒരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
5: കണ്ണും കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
6: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
7: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
8: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
9: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
10: ഇനി 6:45 കേൾക്കാം പ്രാദേശിക വാർത്തകൾ.
11: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. പാർലമെന്ററി പാർട്ടി യോഗം ഉച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത്. SSLC പരീക്ഷാഫല പ്രഖ്യാപനം നാളെ. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു 6 വിക്കറ്റിന് തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
12: ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി നാളെ അബുദാബി സന്ദർശിച്ച് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് അറിയിച്ചു. പശ്ചിമേഷ്യയിലെ ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളുടെയും ആഗോള എണ്ണ വിപണികളിലെ സമ്മർദ്ദത്തിന്റെയും പശ്ചാത്തലത്തിൽ ഊർജ്ജ സുരക്ഷയ്ക്കായിരിക്കും ചർച്ചയിൽ പ്രാധാന്യം നൽകുന്നത്. 5 മാസത്തിനുള്ളിൽ മോദിയും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും തമ്മിലെ 2-ാമത്തെ കൂടിക്കാഴ്ചയാണിത്.
11: ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അധ്യക്ഷനാകും. അംഗരാജ്യങ്ങളിലെയും പങ്കാളി രാജ്യങ്ങളിലെയും ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കും. ആഗോള പ്രാദേശിക വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകൾ ഇന്ന് യോഗം ചർച്ച ചെയ്തേക്കും. 2-ാം ദിവസം ബ്രിക്സ് അറ്റ് 20 പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായി നിർമ്മാണം എന്ന വിഷയത്തിലും ആഗോള ഭരണത്തിൻ്റെയും ബഹുമുഖ സംവിധാനത്തിൻ്റെയും പരിഷ്കാരങ്ങൾ എന്ന വിഷയത്തിലും ചർച്ചയുണ്ടാകും. ഇറാൻ വിദേശകാര്യമന്ത്രി

ഇത് അബ്ബാസ് അരാഗ്ചി ഇന്നലെ ന്യൂഡൽഹിയിലെത്തി. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തിയത്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ദക്ഷിണാഫ്രിക്കയുടെ അന്താരാഷ്ട്ര ബന്ധ സഹകരണ മന്ത്രി റൊണാൾഡ് ലെമോളയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്ന കാര്യം ഇരുവരും ചർച്ച ചെയ്തതായി ഡോക്ടർ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക തന്ത്രപരമായ പങ്കാളിത്തത്തിൻ്റെ വിവിധ വശങ്ങൾ രണ്ടുപേരും ചർച്ച ചെയ്തതായി ഡോക്ടർ ജയശങ്കർ അറിയിച്ചു. ഗവേഷണം, വികസനം, നവീകരണം എന്നീ രംഗത്ത് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം കേന്ദ്ര ഗവൺമെൻറ് സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ റിസർച്ച് ഡെവലപ്മെൻറ്റ് ഇന്നൊവേഷൻ RDI പദ്ധതി പ്രകാരം 5 കരാറുകളിൽ

0: ഇത് അബ്ബാസ് അരാഗ്ചി ഇന്നലെ ന്യൂഡൽഹിയിലെത്തി. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തിയത്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ദക്ഷിണാഫ്രിക്കയുടെ അന്താരാഷ്ട്ര ബന്ധ സഹകരണ മന്ത്രി റൊണാൾഡ് ലെമോളയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്ന കാര്യം ഇരുവരും ചർച്ച ചെയ്തതായി ഡോക്ടർ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക തന്ത്രപരമായ പങ്കാളിത്തത്തിൻ്റെ വിവിധ വശങ്ങൾ രണ്ടുപേരും ചർച്ച ചെയ്തതായി ഡോക്ടർ ജയശങ്കർ അറിയിച്ചു. ഗവേഷണം, വികസനം, നവീകരണം എന്നീ രംഗത്ത് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം കേന്ദ്ര ഗവൺമെൻറ് സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ റിസർച്ച് ഡെവലപ്മെൻറ്റ് ഇന്നൊവേഷൻ RDI പദ്ധതി പ്രകാരം 5 കരാറുകളിൽ ഒപ്പുവെക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ഡീപ് ടെക് നവീകരണം ത്വരിതപ്പെടുത്തുന്നതിനും വ്യവസായ മേഖലയിൽ ഗവൺമെന്റ് സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും അസാധാരണ സമീപനമാണ് കരാറിൽ പ്രതിഫലിക്കുന്നതെന്ന് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ക്വാണ്ടം സാങ്കേതികവിദ്യ, ഊർജ്ജം, ബഹിരാകാശം, ജീവശാസ്ത്രം എന്നിവയുൾപ്പെടെ നിർണായക മേഖലകളെയാണ് ആദ്യ റൌണ്ട് കരാർ ഉൾക്കൊള്ളുന്നതെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചു. സ്റ്റാർട്ടപ്പുകളെയും ഡീപ് ടെക് സംരംഭങ്ങളെയും പിന്തുണയ്ക്കുന്നതിന് ഗവൺമെന്റ് നിരവധി നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചിട്ടുണ്ടെന്നും സ്വകാര്യ പങ്കാളിത്തത്തിന് മേഖലകൾ തുറന്നുകൊടുത്തിട്ടുണ്ടെന്നും ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അറിയിച്ചു. ക്വാണ്ടം സുരക്ഷിത ആശയവിനിമയത്തിന് 8 വർഷം ലക്ഷ്യമിട്ടപ്പോൾ 4 വർഷത്തിനകം രാജ്യം ലക്ഷ്യം പൂർത്തീകരിച്ചതായി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു.
0: കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം അറിയിച്ചു. ഇത് സംബന്ധിച്ച് എല്ലാ ചർച്ചകളും പൂർത്തിയായതായി AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്നലെ വൈകിട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെത്തി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി വിഷയത്തിൽ ചർച്ച നടത്തി. ഇതിനുശേഷമാണ് പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് ജയറാം രമേശ് അറിയിച്ചത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ഉച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത് ചേരുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ചുമതല വഹിക്കുന്ന ദീപാദാസ് മുൻഷി അടക്കം 2 കേന്ദ്ര നിരീക്ഷകർ യോഗത്തിൽ പങ്കെടുത്തേക്കും. വിജയിച്ച സ്ഥാനാർത്ഥികളോട് തിരുവനന്തപുരത്തെത്താൻ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. UDF ഘടകകക്ഷികളുടെ പാർലമെന്ററി പാർട്ടി യോഗവും ഇന്നുച്ചയ്ക്ക് ചേർന്നേക്കും. മുഖ്യമന്ത്രി വിഷയത്തിൽ മുന്നണിയിൽ പ്രശ്നങ്ങളുണ്ടാക്കാൻ മുസ്ലിം ലീഗ് ഇല്ലെന്ന് ഡോക്ടർ MK മുനീർ പറഞ്ഞു. ജില്ലയിൽ നിന്നും തെരഞ്ഞെടുത്ത നിയുക്ത ലീഗ് MLA മാരുടെ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഷയത്തിൽ കോൺഗ്രസ് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കാൻ ഇടതുമുന്നണിക്ക് ഇനിയും സാധിച്ചില്ലെന്നും MK മുനീർ പറഞ്ഞു. മുസ്ലിം ലീഗ് ഏത് വകുപ്പ് കൈകാര്യം ചെയ്യണം എന്ന കാര്യത്തിൽ മറ്റാളുകൾ അഭിപ്രായം പറയേണ്ടതില്ലെന്നും അത് ലീഗ് തീരുമാനിക്കുമെന്നും MK മുനീർ പറഞ്ഞു. ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പ്രകടമായ UDF അനുകൂല ഇടതുവിരുദ്ധ പ്രവണതകൾ കൂടുതൽ ശക്തമായി തീർന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചതെന്ന് INL സംസ്ഥാന നേതൃയോഗം വിലയിരുത്തി. ഭരണവിരുദ്ധ വികാരമല്ല രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിവെച്ചതെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ സത്യസന്ധമായി വിലയിരുത്തി തെറ്റുകൾ തിരുത്തുകയാണ് വേണ്ടതെന്നും നേതൃയോഗം അഭിപ്രായപ്പെട്ടതായി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. മെഡിക്കൽ പ്രവേശനത്തിന് നീറ്റ് പരീക്ഷ ഒഴിവാക്കണമെന്നും 12ാം ക്ലാസ്സിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്താൻ സംസ്ഥാനങ്ങളെ അനുവദിക്കണമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് പരീക്ഷകൾ റദ്ദാക്കിയതും KCBIക്ക് കൈമാറിയതും ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം ദേശീയ തലത്തിൽ പരീക്ഷാ സംവിധാനത്തിലെ പോരായ്മകളാണ് ഇതിലൂടെ വ്യക്തമായതെന്നും പറഞ്ഞു. നീറ്റ് പരീക്ഷ ഗ്രാമീണ മേഖലയിലെയും ഗവൺമെൻറ് സ്കൂളുകളിലെയും തമിഴ് മീഡിയം വിദ്യാർത്ഥികൾക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കും കനത്ത തിരിച്ചടിയാണെന്ന് വിജയ് വ്യക്തമാക്കി. MBBS, BDS, ആയുഷ് കോഴ്സുകളിലെ സംസ്ഥാന ക്വാട്ടാ സീറ്റുകൾ 12ാം ക്ലാസ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നികത്താൻ അനുവദിക്കണമെന്നത് സംസ്ഥാനത്തിൻ്റെ ദീർഘകാല ആവശ്യമാണെന്നും വിജയ് പറഞ്ഞു. അസം നിയമസഭയിൽ ഈ മാസം 26 ഏകീകൃത സിവിൽ കോഡ് ബിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. മുഖ്യമന്ത്രിയായി 2ാം വട്ടം അധികാരമേറ്റ ഹിമന്ത ബിശ്വ ശർമ്മ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. SSLC പരീക്ഷാ ഫലം നാളെ പ്രഖ്യാപിക്കും. വൈകിട്ട് 3 പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുക. യുദ്ധം കാരണം ഗൾഫിൽ പരീക്ഷ എഴുതാൻ കഴിയാത്ത കുട്ടികൾക്ക് നിശ്ചിത ഫോർമുല പ്രകാരം മാർക്ക് നൽകിയ ഫലവും നാളെ പ്രഖ്യാപിക്കും. ആകാശവാണിയുടെ 90ാം വാർഷികത്തിൻ്റെ ഭാഗമായി പ്രക്ഷേപണത്തിൻ്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 ഇന്ന് സമാപിക്കും. വൈകിട്ട് 5:30 സെഷനിൽ എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായിരിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെയുണ്ടായ മഴയും പൊടിക്കാറ്റും ഇടിമിന്നലും മൂലം 43 പേർ മരിച്ചു. ഭദോഹി ജില്ലയിൽ 15 പേരും, മിർസാപൂരിൽ 10 പേരും, ഫത്തേപൂരിൽ 9 പേരും, ബദായൂണിൽ 5 പേരും, ബറേലി ജില്ലയിൽ 4 പേരുമാണ് മരിച്ചത്.

0: അടുത്ത സെൻസസ് കണക്ക് വരുന്നതോടുകൂടി ലോകത്ത് ഏറ്റവും കൂടുതൽ പേരെ ഹജ്ജിന് അയക്കുന്ന രാജ്യമായി ഇന്ത്യ മാറുമെന്ന് ദേശീയ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എ പി അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ഇന്തോനേഷ്യയാണ് നിലവിൽ ഏറ്റവും കൂടുതൽ പേരെ ഹജ്ജിനയക്കുന്നത്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഹാജിമാരുടെ യാത്രയപ്പ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അബ്ദുള്ളക്കുട്ടി. കരിപ്പൂരിൽ ഹജ്ജ് ക്യാമ്പിന് തുടക്കമായി. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കരിപ്പൂർ വഴി ഇത്തവണ ഹജ്ജിന് പോകുന്നത് 969 പേരാണ്. ആദ്യ വിമാനം നാളെ രാത്രി 12:20 രണ്ടാമത്തെ വിമാനം പുലർച്ചെ 2:25 പുറപ്പെടുക. കരിപ്പൂരിൽ നിന്ന് ആകാശ എയർലൈൻസിൻ്റെ 145 പേർക്ക് യാത്ര ചെയ്യാവുന്ന 7 വിമാനങ്ങളാണ് സർവീസ് നടത്തുന്നത്. ഇന്നു മുതൽ ഈ മാസം 17 വരെയാണ് കരിപ്പൂരിൽ നിന്ന് ഹജ്ജ് വിമാനങ്ങളുടെ സർവീസ്. കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ അനധികൃത പാർക്കിംഗ് ഫീസ് പിരിക്കുന്നുവെന്ന പരാതിക്ക് അടിസ്ഥാനമില്ലെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് അറിയിച്ചു. എയർപോർട്ട് ഡയറക്ടർ സമർപ്പിച്ച വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവ നാളിൽ വയനാട്ടിൽ നിന്ന് പാൽച്ചുരം വഴി കൊട്ടിയൂരിലേക്ക് വൺവേ സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. പോലീസിൻ്റെ നേതൃത്വത്തിൽ കൊട്ടിയൂരിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. KSRTC ബസ്സുകൾക്ക് ഇത് ബാധകമല്ല. വാഹനങ്ങൾ നെടുമ്പോയിൽ പേരിയാച്ചുരം വഴി പോകണം. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ED നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19 നടയടയ്ക്കും. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 6 പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോയിന്റ് പട്ടികയിൽ 1 സ്ഥാനത്തെത്തി. റായ്പൂരിൽ കൊൽക്കത്ത ഉയർത്തിയ 193 റൺസ് ലക്ഷ്യം വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി കരുത്തിൽ 19.1 ഓവറിൽ ബംഗളൂരു മറികടന്നു. ഇന്ന് ധരംശാലയിൽ 7:30 പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. 2024-25 വർഷത്തെ കണ്ണൂർ സർവകലാശാല നാഷണൽ സർവീസ് സ്കീം അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച പ്രോഗ്രാം ഓഫീസർമാരായി കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ ഡോക്ടർ KV വിനീഷ് കുമാർ, കണ്ണൂർ വിമൻസ് കോളേജിലെ ഡോക്ടർ KP നിധീഷ്, പയ്യന്നൂർ കോളേജിലെ ഡോക്ടർ TV സുരേഖ, പനമരം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ MA ഷെറീന, മട്ടന്നൂർ കോളേജിലെ ജെസിക്ക സുധീർ എന്നിവർക്കാണ് പുരസ്കാരം. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ ഗ്രന്ഥശാലകളിൽ സംഘടിപ്പിക്കുന്ന അക്ഷരകളരി വേനലവധി ക്യാമ്പിന് കോഴിക്കോട് കാളാണ്ടിത്താഴം ദർശന ഗ്രന്ഥാലയത്തിൽ തുടക്കമായി. മലയാള ഭാഷാപഠനം മുൻനിർത്തി വള്ളിയും പുള്ളിയും എന്ന പേര് നൽകിയ 10 പരിശീലനം കവി PK ഗോപി ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. പാർലമെന്ററി പാർട്ടി യോഗം ഉച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത്. SSLC പരീക്ഷാഫല പ്രഖ്യാപനം നാളെ. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 6 തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
2: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ MyG ബാക്ക് ടു സ്റ്റഡി ഓഫർ.
2: ഇന്ന് തന്നെ സ്കൂൾ IDയുമായി വരൂ.
1: MyGയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
3: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
4: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
5: ട്രെയിൻ ടൈം 8:07 കോഴിക്കോട് എത്തിച്ചേരേണ്ട മുംബൈ ലോക്മാന്യ തിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് 40 വൈകിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത 2 കോഴിക്കോട് വഴി കടന്നു പോകുന്ന മറ്റു ട്രെയിനുകളെല്ലാം ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.
3: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
6: കാത്തിരുന്നു മടുത്തോ? എങ്കിൽ ഒരു കപ്പ് പരിസൺസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
3: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
7: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: ദേശീയ ഓഹരി വിപണി സൂചികകളായ BSE സെൻസെക്സ് 49 ഉയർന്ന് 74,608, NSE നിഫ്റ്റി 33 ഉയർന്ന് 23,412 ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയിൽ ഇന്നലെ സ്വർണം പവന് 118,300 രൂപ, തങ്കം 10 156,300 രൂപ, വെള്ളി കിലോയ്ക്ക് 295,000 രൂപ.
3: Paris Suns.

0: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
1: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: ഇന്നത്തെ ഗാനം.
1: ഇന്ന് May 14 ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ പിറന്നാൾ ദിനം. ലളിതഗാനശാഖയ്ക്ക് മികച്ചതും കനപ്പെട്ടതുമായ സംഭാവനകൾ അർപ്പിച്ച കോഴിക്കോട് നിലയത്തിന്റെ ലളിതഗാനശേഖരത്തിൽ നിന്ന് ഒരു ഗാനം. കെ. രാഘവൻ ചിട്ടപ്പെടുത്തി പാടിയ ഈ ഗാനം രചിച്ചത് കുഞ്ഞുമൊയ്തീൻ പള്ളത്തുകട.

0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
1: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: ശരീരത്തെ മനസ്സിലാക്കാൻ മനസ്സിന് കഴിയും, എന്നാൽ ആരാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത്?
3: വരൂ, ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
5: ഫോൺ 0495-233-4300.
6: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
0: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
6: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
7: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ. ഇത് ഭൂമിയാണ്. പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം.
8: ആധുനിക സമൂഹത്തിന്റെ മുന്നിലുള്ള സമകാലീന പ്രതിസന്ധികളിലൊന്നാണ് ഭൗമ പ്രതിസന്ധി. ജൈവ അജൈവ ലോകത്തിന്റെ അത്ഭുത സാന്നിധ്യം പല മട്ടിൽ വെല്ലുവിളികൾ നേരിടുകയാണ്. പരിസ്ഥിതിയുടെ സുസ്ഥിരമായ നിലനിൽപ്പിനും മനുഷ്യനുൾപ്പെടുന്ന ജൈവലോകത്തിന്റെ സുരക്ഷിതമായ ഭാവിക്കും ഭൂമിയെയും പരിസ്ഥിതിയെയും പരിഗണിച്ചുകൊണ്ടുള്ള ജീവിതം കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. പരിസ്ഥിതി സൗഹൃദ കെട്ടിടങ്ങളും വീടുകളും നിർമ്മിക്കുന്നത്, പ്രകൃതി സൗഹൃദ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നത് മനുഷ്യന്റെയും ഭൂമിയുടെയും സുരക്ഷിതവും സുസ്ഥിരവുമായ നിലനിൽപ്പിന് അനിവാര്യമാണ്. പരിസ്ഥിതി സൗഹൃദ കെട്ടിട നിർമ്മാണത്തിന്റെ അനിവാര്യതയെയും സാധ്യതയെയും വിശദീകരിച്ച് നമ്മളോട് സംസാരിക്കുന്നു കോസ്റ്റ് ഫോർഡ് ജോയിന്റ് ഡയറക്ടറും ലോറി ബേക്കർ സെന്റർ ഫോർ ഹാബിറ്റേറ്റ് സ്റ്റഡീസ് മെമ്പർ സെക്രട്ടറിയുമായ ആർക്കിടെക്ട് പി ബി സാജൻ.
9: നാടിന് ചേർന്ന പരിസ്ഥിതിക്കിണങ്ങുന്ന കെട്ടിട നിർമ്മാണ രീതി എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർക്കും നാട്ടിൽ ജീവിക്കുന്ന ആളുകൾക്കും അത്ര അറിവുള്ള ഒരു മേഖലയല്ല. അറിവുള്ള ഒരു മേഖലയായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ ധൂർത്തും അനാവശ്യ ചെലവുകളും ഒരു മിക്കവാറും ഒന്നും നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കില്ലായിരുന്നു. ഇതിന് ഈ ഒരു മേഖലയെ മൊത്തം ആഗോളതലത്തിൽ തന്നെ കാണേണ്ടതുണ്ട്. നമ്മുടെ നാടിൻ്റെ മാത്രമല്ല, ലോകത്തിൻ്റെ തന്നെ പ്രധാന ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് കാലാവസ്ഥാ വ്യതിയാനം. ഈ കാലാവസ്ഥാ വ്യതിയാനം

0: ഖനനത്തിന്റെ പ്രധാന ഹേതു കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ആണെന്ന് ഇപ്പോൾ മിക്കവാറും എല്ലാവർക്കും അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ കെട്ടിടനിർമ്മാണ മേഖല മൊത്തം കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ്റെ 40% കാരണക്കാരാണ്. കോൺക്രീറ്റ് സംസ്കാരം വരുന്നതിന് മുമ്പ് നിലനിന്നിരുന്ന കെട്ടിടനിർമ്മാണ രീതികൾ വളരെ പ്രകൃതി സൗഹൃദമായുള്ള രീതിയിലുള്ള കെട്ടിടനിർമ്മാണ രീതിയായിരുന്നു. അന്ന് നമ്മുടെ നാട്ടിൽ ലഭിച്ചിരുന്ന നിർമ്മാണ വസ്തുക്കൾ ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു കെട്ടിടനിർമ്മാണ രീതിയായിരുന്നു നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നത്. അന്നുണ്ടായിരുന്ന തെങ്ങിൻ്റെ തടിയായാലും അതുപോലെ തന്നെ ആഞ്ഞിലി മരമായാലും നാട്ടിൽ അവൈലബിളായിട്ടുള്ള മരങ്ങളെല്ലാം ഉപയോഗിച്ചു കൊണ്ടുള്ള മണ്ണായാലും എന്തും പദാർത്ഥമാണ് ലഭിക്കുന്നത് അത് വെച്ചുകൊണ്ടുള്ള വെട്ടുകല്ലായാലും ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു കെട്ടിടനിർമ്മാണ രീതിയായിരുന്നു നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നത്. അത് എത്രയോ കാലം 200, 300, 400 വർഷം നാട്ടിലെ മഴയെയും വെയിലിനെയും അതിജീവിച്ചുകൊണ്ട് നിലനിന്നിരുന്നു.
1: ഭൂമിശാസ്ത്രപരമായ ഘടനയെയും പരിസ്ഥിതിയെയും ആശ്രയിച്ചുള്ള നിർമ്മാണ പ്രവർത്തനത്തിലൂടെ കെട്ടിട നിർമ്മാണത്തിലെ ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതിക്ക് ഹാനികരമല്ലാത്ത വീടുകൾ പണിയാനും കഴിയും. പി ബി സാജൻ തുടരുന്നു.
0: ഇന്ന് നമ്മൾ ചെയ്യുന്ന കോൺക്രീറ്റ് നിർമ്മിതികളുടെയൊക്കെ ആയുസ് 100, 150 വർഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് നമ്മളെല്ലാവരും എല്ലാ സിവിൽ എഞ്ചിനീയർമാരും ആർക്കിടെക്റ്റുമാരും പുസ്തകങ്ങളിൽ പഠിക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മളെല്ലാവരും ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എമിഷനുള്ള ഈ കെട്ടിടനിർമ്മാണ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന നമ്മളുടെ പ്രകൃതി സൗഹൃദ കെട്ടിടനിർമ്മാണ രീതികൾ പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാം. ഒന്ന്, ഈ കെട്ടിടത്തിനകത്ത് താമസിക്കുന്ന ആൾക്കാർ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് അതിൻ്റെ അകത്തുള്ള വീടിനകത്തുള്ള അന്തരീക്ഷം വളരെ സൗഹൃദമായ രീതിയിലുള്ള അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതി. ആർട്ടിഫിഷ്യൽ വെന്റിലേഷൻ അല്ലാതെ തന്നെ പ്രോപ്പറായിട്ടുള്ളൊരു വെന്റിലേഷൻ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലുള്ള നിർമ്മിതി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തത്, സാധാരണ രീതിയിൽ കാണുന്ന പോലെ തന്നെ കുന്നിടിക്കാതെയും ഒരുപാടും നെല്ലം നികത്താതെയും ഒക്കെയുള്ള നിർമ്മാണ രീതികൾ. ഇതെല്ലാം നമുക്ക് പ്ലാൻ നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് വീടിൻ്റെ ഡിസൈൻ നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തത്, ആ വീടിന് ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ നല്ല രീതിയിൽ സെലക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു നിർമ്മാണ രീതിയാണ്. നമ്മളുടെ ആരോഗ്യത്തിന് ഒരു തരത്തിലും ഹാനികരമല്ലാത്ത പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണ രീതികൾ, നമ്മുടെ നാച്ചുറലായിട്ട് ലഭിക്കുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണ രീതികൾ നമ്മൾക്ക് നമ്മളുടെ ആരോഗ്യത്തിന് ഒരു തരത്തിലുള്ള ഹാനികരമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാക്കുന്നില്ല. അതേസമയം പ്ലാസ്റ്റിക് പോലെയുള്ള പദാർത്ഥങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വീടുണ്ടാക്കുന്നതെങ്കിൽ, വീടിനകത്ത് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നമ്മളുടെ ആരോഗ്യത്തിന് തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറുന്നുമുണ്ട്. പ്ലാസ്റ്റിക് ഒരുപാട് VOC വൊളാട്ടൈൽ ഓർഗാനിക് കോമ്പൗണ്ടൊക്കെ പുറന്തള്ളുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് വൊളാട്ടൈൽ ഓർഗാനിക് കോമ്പൗണ്ട് നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കുന്നുള്ളത് നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റുകയും ചെയ്യും. പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും പ്ലാസ്റ്റിക് കൊണ്ടുള്ള സീലിങ്ങും അതുപോലെ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ചുമരുകളും ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലിപ്പോൾ കെട്ടിടം വെക്കാനായിട്ടുള്ള പദാർത്ഥങ്ങൾ ലഭിക്കാത്ത ഒരു അവസ്ഥയുള്ളത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ പാറയായാലും മണലായാലും ഇതൊന്നും രണ്ടാമത് ഭൂമിയിൽ ഉണ്ടാവുന്ന ഒരു സാധനമല്ല. നമുക്ക് പുനരുപയോഗിക്കാനായിട്ട് സാധിക്കുമായിരിക്കും, അതേസമയത്ത് രണ്ടാമത് ഉണ്ടാവുന്നില്ല. ഉള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കെട്ടിട നിർമ്മാണങ്ങളിലെല്ലാം ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് രണ്ടാമത് ഉണ്ടാകുന്ന പദാർത്ഥങ്ങൾ വെച്ചുകൊണ്ടുള്ള നിർമ്മാണം എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. പണ്ട് കാലങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഒരു പദാർത്ഥമാണ് തടി. ഈ തടി വളരുന്ന സമയത്ത് നമ്മൾക്ക് ഏറ്റവും ത്രെട്ടായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, ആ കാർബൺ ഡൈ ഓക്സൈഡിനെ അന്തരീക്ഷത്തിൽ നിന്ന് ആഗിരണം ചെയ്ത് ആ കാർബൺ ഡൈ ഓക്സൈഡാണ് ആ തടിയുടെ ഉള്ളിൽ സംശീകരിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ 40% കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വീടുകൾ വയ്ക്കുമ്പോൾ ആ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ശതമാനം വളരെയധികം കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ പറയുന്ന നമ്മളുടെ പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന വീടുകൾ എന്നുള്ള കാറ്റഗറിയിൽ ആ വീടുകളെല്ലാം കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. അതുമാത്രമല്ല, പാറ പൊട്ടിക്കുമ്പോഴും മണലെടുക്കുമ്പോഴും വെട്ടുകല്ലുണ്ടാക്കുമ്പോഴും ഉണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതങ്ങൾ, ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന ആഘാതങ്ങളെല്ലാം നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇതിൻ്റെ എല്ലാം അളവ് കുറയ്ക്കാനായിട്ട് സാധിക്കും. വെട്ടുകല്ല് വെട്ടുന്നതിൻ്റെ അളവ് കുറയ്ക്കാം, മണലെടുക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കാം. കാരണം അതെല്ലാം വളരെ വളരെ കുറച്ച് മതിയാവും നമ്മളുടെ കെട്ടിടത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്.
1: പരിസ്ഥിതി സൗഹൃദ കെട്ടിടങ്ങൾ ഊർജ സംരക്ഷണം, ജലസംരക്ഷണം, ആരോഗ്യ സംരക്ഷണം എന്നിവയെല്ലാം പ്രദാനം ചെയ്യുന്നുണ്ട്. ചെലവ് കുറഞ്ഞ പ്രകൃതി സൗഹൃദ ഭവനങ്ങളെ മുൻനിർത്തി നമ്മളോട് സംസാരിക്കുന്നു CWRDM ശാസ്ത്രജ്ഞനായിരുന്ന പരിസ്ഥിതി പ്രവർത്തകൻ അബ്ദുൾ ഹമീദ് ഇ.
2: എങ്ങനെ നമുക്ക് നമ്മുടെ വീടുകൾ ഹരിത ഗ്രഹങ്ങളാണ്.

0: മാറ്റാം. വീടുകൾ പ്രധാനമായും ഹരിതഗൃഹങ്ങൾ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വീടുകൾ നിർമ്മിക്കുന്ന വസ്തുക്കളുടെ കാര്യമുണ്ട്. അതിനേക്കാൾ പ്രധാനം ആ വീടുകൾ എങ്ങനെ നമുക്ക് വായുസഞ്ചാരമുള്ള വീടുകളാക്കി മാറ്റാം, ചുറ്റും എങ്ങനെ മരങ്ങളും ഒക്കെ ഉണ്ടാക്കി പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കി അതുപോലെ നമ്മുടെ വീട്ടിൽ വരുന്ന മാലിന്യങ്ങളെ എങ്ങനെ നമുക്ക് സംസ്കരിച്ച് പ്രയോജനപ്പെടുത്താം എന്നുള്ളതൊക്കെ ഈ ഹരിതഗൃഹ ചിന്തയുടെ ഭാഗമാണ്. അതുപോലെ ഊർജത്തിൻ്റെ കാര്യത്തിൽ ധാരാളം ഊർജ്ജം ഉപയോഗിക്കേണ്ടി വരുന്നു, വൈദ്യുതി ഊർജ്ജം പ്രത്യേകിച്ച്. പക്ഷേ നമുക്ക് ഇന്ന് സോളാർ പാനലുകളുടെ സഹായത്തോടുകൂടി നമുക്ക് വേണ്ട വൈദ്യുതി പുരപ്പുറത്തുനിന്ന് തന്നെ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് വേണ്ട വൈദ്യുതി അവിടെ തന്നെ കാണാമെന്നുള്ളതും, അതേപോലെ വൈദ്യുതി കൂടുതൽ വേണ്ടി വരുന്ന വെള്ളം ചൂടാക്കുന്നത് പോലുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് സോളാർ പാനലുകളുടെ സഹായത്തോടുകൂടി തന്നെ അടുക്കളയിൽ ഉൾപ്പെടെ 60-70 ഡിഗ്രി താപനിലയുള്ള വെള്ളം എത്തിക്കാൻ കഴിയും. അപ്പം പറയുന്നത് വെള്ളം ചൂടാക്കുന്നതിന് അല്ലെങ്കിൽ അടുക്കള ആവശ്യങ്ങൾക്ക് ആണ് നമ്മൾ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നതെന്നുള്ള ഒരു കണക്കുണ്ട്. അതിൻ്റെ അർത്ഥം നമുക്ക് കൂടുതൽ 60-70 ഡിഗ്രി താപനിലയിലുള്ള വെള്ളം അടുക്കളയിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ ബാക്കി വെള്ളം തിളക്കുന്നതിന് വേണ്ട ഒരു 30-40 ഡിഗ്രി താപനില കൂടി വേണ്ടുള്ള വൈദ്യുതിയോ അല്ലെങ്കിൽ ഇന്ധനമോ ഉപയോഗിച്ചാൽ മതിയല്ലോ. അപ്പം അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട് നമുക്ക് ഈ സൗര ഹീറ്ററുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് ആ അത്തരത്തിലേക്ക് പോവുക, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക. അതുപോലെ നമ്മുടെ അടുക്കള മാലിന്യങ്ങൾ, ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് ജൈവ മാലിന്യങ്ങൾ നമുക്ക് വളമാക്കി മാറ്റാൻ കഴിയും. അജൈവ മാലിന്യങ്ങൾ അത് മൂല്യവത്തായിട്ടുള്ള സംഗതി ആയതുകൊണ്ട് അത് നമുക്ക് റീസൈക്കിളിന് കൊടുക്കാം, അതിൽ നമുക്ക് മൂല്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും കഴിയും. പിന്നെ വളരെ അപൂർവമായിട്ടാണ് വീടുകളിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും അതുപോലെ നമ്മൾ പുറത്ത് കളയുന്ന കാഡ്മിയം അടങ്ങിയിട്ടുള്ള ബാറ്ററി അതുപോലെ കാര്യങ്ങൾ അത് ഡിസ്പോസ് ചെയ്യുന്നതിന് ശ്രദ്ധ വേണം. അത് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ തിരിച്ചേൽപ്പിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇന്നുണ്ട്. നമ്മുടെ വീട് എന്ന് പറയുന്നാൽ കാർബൺ ന്യൂട്രൽ വീടുകളായി മാറ്റുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ നെറ്റ് സീറോ കാർബൺ വീടുകളാക്കി മാറ്റുക എന്നുള്ളതാണ്. തീർച്ചയായും കഴിയും, അതിന് ഒരുപാട് മാതൃകകളുണ്ട്. ആ മാതൃക നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെയുണ്ട്. നിറവ് എന്ന് പറയുന്ന റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രവർത്തകർ, അതിൽ ബാബു വെങ്ങേരി എന്ന് പറയുന്ന ആൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ, അദ്ദേഹം വീട് CWRD നടത്തിയിട്ടുള്ള, അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ള ഒരു അസസ്മെൻറ്റിൻ്റെ ഭാഗമായി ആ വീട് കാർബൺ ന്യൂട്രലായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. ഒരുപക്ഷേ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടായിരിക്കാം അങ്ങനെ ഒരു വീടും ആ വീടിൻ്റെ ചുറ്റുവട്ടത്തും അവർ ചെയ്യുന്ന മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിലൂടി, ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങളിലൂടി, മണ്ണ് ജലസംരക്ഷണ പ്രവർത്തനങ്ങളിലൂടി കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വളവും മറ്റും അവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് അവിടെ തന്നെ വേണ്ടത്ര വെള്ളവും സംഭരിച്ച് സംസ്കരിച്ച് ഉപയോഗിക്കുന്ന ഒരു രീതി ആ വീടിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ ആ രീതിയിൽ പ്രയോജനപ്പെടുത്തി ഇന്നതൊരു മാതൃകയായി മാറിയിട്ടുണ്ട്. CWRD നടത്തിയതിനുള്ള അസസ്മെൻറ്റിൽ കാണുന്നത്, പിന്നെ എറണാകുളം ജില്ലയിലെ ഒക്കല എന്ന് പറയുന്ന കൃഷിഭാം പൂർണ്ണമായും അതിപ്പം കാർബൺ ന്യൂട്രലാണ്. അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കാർബൺ അവിടെ തന്നെ ഉപയോഗപ്പെടുത്തുന്നു, പ്രയോജനപ്പെടുത്തുന്നു. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഊർജ്ജ സംരക്ഷണം ഒരു പ്രധാനപ്പെട്ടതാണ്, കാരണം ഊർജ്ജം വളരെ ചെലവേറിയ ഒരു സംഗതി ആയതുകൊണ്ട് ഊർജ്ജ സംരക്ഷണം, പുരപ്പുറത്തും നമ്മുടെ പറമ്പിലും വീഴുന്ന മഴവെള്ളം അത് സംഭരിച്ച് പ്രയോജനപ്പെടുത്തുക, അങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് ഒരു വീടിനെ ഒരു ഹരിതഗൃഹമാക്കി മാറ്റാൻ കഴിയും. ആഗോളതാപനവും അത് കാലാവസ്ഥാ വ്യതിയാനവും ഇന്ന് വലിയൊരു പ്രശ്നമാണ്, ലോകം മുഴുവനും ചർച്ച ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ഒരുപാട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആഗോളതലത്തിൽ നടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിന് ഈ ഹരിതഗൃഹവാദങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ മുഖ്യമായിട്ടും പ്രശ്നമായിട്ടുള്ളത് കാർബൺ ഡയോക്സൈഡാണ്. അപ്പോൾ ആ കാർബൺ ആഗിരണം ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ തീർച്ചയായും ആഗോളതലത്തിലുള്ള ഒരു പരിസ്ഥിതി പ്രശ്നത്തിന് കൂടിയുള്ള പരിഹാരമാണ് ഈ പറഞ്ഞ ഹരിതഗൃഹങ്ങളെന്നുള്ള ആശയം.
1: പ്രകൃതിയുടെ ഭാഗമായ ജൈവലോകം അത്ഭുതങ്ങളുടെ കൂടി ലോകമാണ്. പ്രകൃതിയെ ചൂഷണം ചെയ്തും ലാഭക്കൊതിയുടെ ഇരയാക്കിയും ജീവിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. മനുഷ്യ സമൂഹത്തിന്റെ ആർത്തിയുടെ പരിണിത ഫലമായി ദുരന്തങ്ങളുടെ രൂപത്തിൽ നാം തിരിച്ചടികൾ നേരിടുന്നുമുണ്ട്. ചെറുതും വലുതുമായ മട്ടിൽ മനുഷ്യ സമൂഹം പരിസ്ഥിതിയെ അറിഞ്ഞും പരിഗണിച്ചും ജീവിതത്തെ മുന്നോട്ടു നയിക്കേണ്ടതുണ്ട്. മനുഷ്യനെന്നാൽ ഭൂമിയിലെ ഒരേ ഒരു ജീവി വർഗമല്ല. നമ്മൾ ജീവിക്കുന്ന ഭൂമിയെ കൂടുതൽ മെച്ചപ്പെട്ട ഒരിടമാക്കി വരാൻ പോകുന്ന തലമുറയ്ക്ക് കൈമാറാൻ നാം ബാധ്യസ്ഥരുമാണ് എന്ന ഓർമ്മ നിലനിൽക്കട്ടെ.
2: ഇത് ഭൂമിയാണ്. പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം.
1: നിർവഹണ സഹായം ഷിബിൻ കെ.
3: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
4: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
3: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരും.
4: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. TNC അപ്ലൈ.
5: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
6: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
7: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
8: ശോഭിക വെഡിംഗ്സ്,
9: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവഗാനം സമർപ്പിക്കുന്നത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: അപൂർവഗാനം സമർപ്പിക്കുന്നത്
5: ബെനീസിയ ബാത്ത്വേഴ്സ് ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
6: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
5: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
4: അപൂർവ ഗാനം.

മികച്ച ഗാനരചനയ്ക്കും മികച്ച സംഗീത സംവിധാനത്തിനുമുള്ള ദേശീയ പുരസ്കാരങ്ങൾ ഒരു സിനിമയ്ക്ക് തന്നെ ലഭിക്കുക എന്ന അപൂർവതയാണ് 2002 റിലീസായ മണിരത്നം സിനിമയായ കന്നത്തിൽ മുത്തമിട്ടാൽ എന്ന സിനിമയിലൂടെ സംഭവിച്ചത്. വൈരമുത്തു മികച്ച ഗാനരചയിതാവും AR റഹ്മാൻ മികച്ച സംഗീത സംവിധായകനായും അംഗീകരിക്കപ്പെട്ടു. ചിത്രത്തിൽ നിന്ന് AR റഹ്മാൻ തന്നെ പാടിയ ഒരു പാട്ടു കേൾക്കുക.

0: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിച്ചത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.

0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്ത്വേഴ്സ് ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
4: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
5: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
3: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്ത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
6: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
7: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
0: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
8: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമൽ, കോഴിക്കോട്.
9: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
10: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
11: പ്രമേഹ രോഗികളിലെ പാദ സംരക്ഷണം, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ബിന്ദു PC.
12: പ്രമേഹത്തിന്റെ പ്രത്യാഘാതങ്ങളിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നതും ശ്രദ്ധാപൂർവമായ പരിചരണം ആവശ്യമായതുമായ ഒന്നാണ് ഡയബറ്റിക് ഫുഡ്. വളരെ ചെറിയ ഒരു മുറിവ് പോലും അപകടാവസ്ഥയിലേക്ക് നയിച്ചേക്കാം. പ്രമേഹം രോഗികളുടെ നാഡീഞരമ്പുകളെ പ്രതികൂലമായി ബാധിക്കുന്നത് മൂലം കാലുകളുടെ സ്പർശനശേഷി കുറയുകയും മുറിവ് പറ്റുന്നത് രോഗി അറിയാതെ പോവുകയും ചെയ്യുന്നു. കൂടാതെ പ്രമേഹം രക്തക്കുഴലുകളിൽ ഉണ്ടാക്കുന്ന മാറ്റം വഴി കാലുകളിലെ രക്തയോട്ടം കുറയുന്നതിനാൽ മുറിവ് ഉണങ്ങാൻ വൈകുകയും എളുപ്പത്തിൽ അണുബാധ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ അവസ്ഥ രോഗിയുടെ കാല് മുറിച്ചു മാറ്റേണ്ട സാഹചര്യത്തിലേക്ക് നയിക്കുന്നു. അതിനാൽ ഇത്തരം അപകടാവസ്ഥകളെ തടയേണ്ടത് ഏറെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. അതിനായി നാം ദിവസേന എന്തൊക്കെ ചെയ്യണം എന്ന് നോക്കാം. കാലുകൾ എല്ലാ ദിവസവും പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലും മുറിവോ നിറം മാറ്റമോ ഉണലുകളോ ഉണ്ടോ എന്ന് നോക്കുക. കാൽപാദത്തിൻ്റെ അടിഭാഗം ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്നതിന് ഒരു കണ്ണാടി ഉപയോഗിക്കാം. എന്തെങ്കിലും മാറ്റം ശ്രദ്ധയിൽപ്പെട്ടാൽ വൈദ്യസഹായം തേടണം. ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച് കാലുകൾ കഴുകി വൃത്തിയാക്കുക. വൃത്തിയാക്കിയ ശേഷം കാലുകൾ നന്നായി തുടച്ച് ഉണക്കണം. നനവ് പൂർണ്ണമായും നീക്കണം. വിരലുകൾക്കിടയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വൃത്തിയാക്കുന്നതിന് മൃദുവായ തുണിയോ സ്പോഞ്ചോ ഉപയോഗിക്കാവുന്നതാണ്. കാലിലെ നഖം സ്ട്രെയിറ്റായി, അതായത് നേർരേഖയിൽ വിരലുകളുടെ അറ്റം വരെ നിർത്തി വെട്ടി സൂക്ഷിക്കണം. നഖം തീരെ ചെറുതായി വെട്ടുന്നത് കുഴിനഖം വരാനുള്ള സാധ്യത കൂട്ടുന്നു. വൃത്തിയുള്ള ഉണങ്ങിയ സോക്സുകൾ ധരിക്കുക. സോക്സ്, ഷൂസ്, ചെരുപ്പ് ഒക്കെ ധരിക്കുന്നതിന് മുൻപ് അവയ്ക്കുള്ളിൽ മറ്റു വസ്തുക്കളൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കുക. രാത്രിയിൽ കാൽപാദം തണുക്കുന്നുവെങ്കിൽ സോക്സ് ധരിക്കാവുന്നതാണ്. ഒരിക്കലും ചെരുപ്പിടാതെ നടക്കാതിരിക്കുക, അത് വീടിനുള്ളിലായാൽ പോലും. ശരിയായ വലുപ്പത്തിലുള്ള ഷൂസും ചെരുപ്പും മാത്രം ഉപയോഗിക്കുക. പാദരക്ഷകൾ തിരഞ്ഞെടുക്കുന്നത് വൈകുന്നേരങ്ങളിൽ ചെയ്യുന്നത് വഴി പാകമായ വലുപ്പത്തിലുള്ളവ തിരഞ്ഞെടുക്കാൻ സാധിക്കും. കാലുകളിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനായി ഇരിക്കുമ്പോൾ പാദങ്ങൾ ഉയർത്തി വയ്ക്കുകയോ ഇടയ്ക്കിടെ കാലുകൾ ഇളക്കുകയോ ചെയ്യാവുന്നതാണ്. പുകവലി ശീലമുള്ളവർ നിശ്ചയമായും പുകവലി ഒഴിവാക്കണം. കാലുകളിലെ ആണിയോ അരിമ്പാറയോ പോലുള്ള എന്തു പ്രശ്നമായാലും ഒരിക്കലും സ്വയം ചികിത്സിക്കാൻ പാടുള്ളതല്ല. എല്ലാറ്റിലുമുപരി രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ശരിയായ നിലയിൽ നിലനിർത്തണം. അതിനുവേണ്ടി ചിട്ടയായ ആഹാരക്രമം, വ്യായാമം, നിർദ്ദേശിക്കപ്പെട്ട മരുന്നുകളുടെ ഉപയോഗം എന്നീ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
11: പ്രമേഹ രോഗികളിലെ പാദ സംരക്ഷണം, ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ബിന്ദു PC.
9: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ്

0: സെഫ് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
2: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
5: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
6: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
7: കണ്ണങ്കണ്ടി സസ്നേഹം സമർപ്പിക്കുന്നത്
8: കണ്ണങ്കണ്ടി ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ.
1: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
9: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്
10: മാർക്കറ്റിന് മുൻവശം ബാലുശ്ശേരി.
1: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
0: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ സി എച്ച് ക്രോസ് റോഡ് ഈസ്റ്റ് നടക്കാവ് കോഴിക്കോട്.
3: പാട്ടുപെട്ടിക്കാലം ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
1: കെ സി വർഗീസ് ആലപിച്ച ഒരു ഗ്രാമഫോൺ നാടകഗാനം. ഗാനരചന ശ്രീമൂലനഗരം വിജയൻ, സംഗീതം കെ വി ജോബ്.

0: കെ.വി. ജോബ്.
1: പാട്ടുപെട്ടി കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: കണ്ണട വാങ്ങുമ്പോൾ ഞാൻ സൗജന്യങ്ങളുടെ പിന്നാലെ പോകാറില്ല. ഏറ്റവും മികച്ചതെന്ന് ഉറപ്പുള്ള കണ്ണടകൾ മാത്രം നൽകുന്ന ബാലുശ്ശേരി ഒപ്റ്റിക് അവന്യൂ ആണ് എപ്പോഴും എന്റെ ചോയ്സ്.
3: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
2: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
4: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
5: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
6: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
2: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
6: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
4: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
7: അന്തപ്പൻ എന്താ ഒരു മൗനം?
8: പരസ്യത്തിൽ കൊടുത്ത വലിയ ലാഭം കണ്ടിട്ടാ മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
9: കണ്ണങ്കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിൽ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: ഗ്രാമീണ ശുചിത്വത്തിലും മാലിന്യ സംസ്കരണ രംഗത്തുമുള്ള മികവിന് കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള കുടിവെള്ള ശുചിത്വ വകുപ്പ് നൽകുന്ന അംഗീകാരത്തിന് കോഴിക്കോട് ജില്ല അർഹമായിരിക്കുകയാണ്. സ്വച്ഛ് സർവേക്ഷൺ ഗ്രാമീൺ റാങ്കിങ്ങിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനവും ദക്ഷിണമേഖലയിൽ രണ്ടാം സ്ഥാനവുമാണ് കോഴിക്കോട് നേടിയത്. സ്കൂളുകൾ, അങ്കണവാടികൾ, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ, ഗ്രാമപഞ്ചായത്ത് ഓഫീസുകൾ എന്നിവിടങ്ങളിലെ ശുചിത്വവും ശൗചാലയ സൗകര്യങ്ങളും ദേശീയ ഏജൻസികൾ നേരിട്ട് പരിശോധിച്ച ശേഷമാണ് ബഹുമതിക്ക് അർഹമായ ജില്ലകൾ തെരഞ്ഞെടുത്തത്. ഗ്രാമപഞ്ചായത്തുകൾ, ശുചിത്വ മിഷൻ, ഹരിതകർമ്മസേന അംഗങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ, പൊതുജനങ്ങൾ എന്നിവരുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായാണ് ഈ നേട്ടം കോഴിക്കോട് ജില്ലയ്ക്ക് കൈവരിക്കാനായത്. ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ET രാഗേഷ്.
4: കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡ്രിങ്കിംഗ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ നടത്തുന്ന ശുചിത്വ സർവേയാണ് സ്വച്ഛ് സർവേക്ഷൻ ഗ്രാമീൺ. ഈ സർവേയുടെ ഭാഗമായി ഇന്ത്യയുടെ ഗ്രാമീണ മേഖലകളിൽ പരിശോധന നടത്തുകയും അവിടുത്തെ ശുചിത്വ നിലവാരം അളക്കുകയും ഇതിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തുന്ന ജില്ലകൾക്ക് റാങ്കിംഗ് നൽകുകയാണ് ചെയ്തു വരുന്നത്. 2025 സ്വച്ഛ സർവേക്ഷൻ പരിശോധന കോഴിക്കോട് ജില്ലയിലും വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകൾ, പൊതുസ്ഥാപനങ്ങൾ, പൊതു ഇടങ്ങൾ, അംഗൻവാടികൾ, സ്കൂളുകൾ തുടങ്ങി ഹരിതകർമ്മസേനയുടെ പ്രവർത്തനവും അതോടൊപ്പം ചേർന്നിട്ടുള്ള MCF പരിശോധന, MCFകളിൽ നിന്നും ശാസ്ത്രീയ സംവിധാനങ്ങളിലേക്ക് അത് കയറ്റി അയക്കുന്നതിൻ്റെ കാര്യക്ഷമത തുടങ്ങിയ പ്രധാനപ്പെട്ട മേഖലകളെല്ലാം തന്നെ ഈ പരിശോധനയുടെ ഭാഗമായിട്ട് അവർ പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലയിൽ തന്നെയുള്ള ബയോഗ്യാസുമായി ബന്ധപ്പെട്ടുള്ള ഗോബർദൻ പ്ലാന്റുകളും അതുപോലെ തന്നെ ബ്ലോക്ക് തലത്തിലുള്ള RRF പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് യൂണിറ്റുകൾ എന്നുകൂടി ഈ RRF അറിയപ്പെടുന്നുണ്ട്. ഇവയുടെ കാര്യക്ഷമത മുതലായവയെല്ലാം ഈ പരിശോധനയുടെ ഭാഗമായിട്ട് അവർ വിലയിരുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്കിംഗ് നിശ്ചയിക്കുകയും ചെയ്യുന്നു. കോഴിക്കോട് ജില്ലയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ MIS നമ്മൾ നൽകുന്ന വിവരങ്ങളും അതുപോലെ തന്നെ സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായി ജില്ലയിൽ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങളും അതിൻ്റെ MIS നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള അപ്ഡേറ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകളുമെല്ലാം ഈ പരിശോധനയുടെ ഭാഗമായിട്ട് തന്നെ അവർ പ്രത്യേകം വെരിഫൈ ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മുടെ ജില്ലയിൽ സ്വച്ഛതാ ഹി സേവ എന്നുള്ള പേര് ശുചിത്വവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ക്യാമ്പയിനും അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് ഈ ഒരു സ്വച്ഛ് ഭാരത് മിഷൻ വന്നതിന് ശേഷം ശുചിത്വവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള മാറ്റം സംബന്ധിച്ച് അവർക്കൊരു ആപ്പ് മുഖേന ഫീഡ്ബാക്ക് കൂടി കൊടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഈ ഫീഡ്ബാക്ക് ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഈ ഒരു റാങ്കിംഗ് നിശ്ചയിച്ചിട്ടുള്ളത്. ഏറ്റവും അഭിമാനകരമായ കാര്യം 2025 റാങ്കിങ്ങിൽ കോഴിക്കോട് ജില്ല കേരള സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനത്തും അതോടൊപ്പം തന്നെ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന എന്നീ സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന സൗത്ത് സോണിൽ രണ്ടാം സ്ഥാനത്തും എത്താൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജില്ലാ കളക്ടറുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും നേതൃത്വത്തിലും ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിലും നടക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾ, അതിൽ തന്നെ അവയുടെ പ്രധാനപ്പെട്ട നിർവഹണ ഏജൻസികളായിട്ട് വരുന്ന ഗ്രാമപഞ്ചായത്തും അവിടെയുള്ള ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും അടങ്ങുന്ന ഒരു കൂട്ടായ്മയുടെ

0: വിജയം എന്നുള്ള രീതിയിലാണ് ഈ ഒരു അംഗീകാരം നമ്മളെ തേടിയെത്തിയിട്ടുള്ളത്. ഇത് തുടർന്നും കൂടുതൽ മികച്ച പ്രവർത്തനങ്ങളിലേക്ക് മാലിന്യ സംസ്കരണ രംഗത്ത് നമ്മുടെ ബീച്ച് കേന്ദ്രീകരിച്ചും വയനാട് ചുരം കേന്ദ്രീകരിച്ചും എല്ലാം നടത്തുന്ന വരാനിരിക്കുന്ന പുതിയ പ്രവർത്തനങ്ങൾക്കും ആന്റി ലിറ്ററിംഗ് ക്യാമ്പയിൻ ജില്ലാ പഞ്ചായത്തുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ഈ വലിച്ചെറിയലിനെതിരെയുള്ള ക്യാമ്പയിനുമൊക്കെ കൂടുതൽ ശക്തി പകരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
1: കോഴിക്കോട് ജില്ലയ്ക്ക് ഈ ബഹുമതി നേടിക്കൊടുക്കുന്നതിൽ ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. സംസ്ഥാനത്ത് തന്നെ മാതൃകാപരമായ ശുചിത്വ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന മണിയൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ അൻസാർ.
2: മണിയൂർ ഗ്രാമപഞ്ചായത്ത് നേരത്തെ ബ്രഹ്മപുരം സംഭവത്തിന് ശേഷം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധിക്ക് ശേഷം വളരെ കാര്യക്ഷമമായ രീതിയിൽ നേരത്തെ മാലിന്യ പരിപാലനം സംബന്ധിച്ച് അനിവാര്യ ചുമതലയാണെങ്കിൽ പോലും അത്രത്തോളം ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷെ ആ ബ്രഹ്മപുരം സംഭവത്തിന് ശേഷം നല്ല രീതിയിൽ ഭരണസമിതിയും അതുപോലെ ഉദ്യോഗസ്ഥരൊക്കെ കൂട്ടായിട്ട് എടുത്തു പറയേണ്ട നാട്ടുകാരുടെ ഫുൾ സപ്പോർട്ടാണ്. അവരും കൂടെ ഒരുമിച്ച് ചേർന്നിട്ടാണ് ശ്രദ്ധേയമായ ഒരു നേട്ടം ഗ്രാമപഞ്ചായത്തിന് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. നമ്മുടെ പഞ്ചായത്തിന് ഏകദേശം 11,000 വീടുകളാണുള്ളത്. 31 ചതുരശ്ര കിലോമീറ്ററുള്ള 50,000 ജനസംഖ്യയുള്ള വലിയൊരു പഞ്ചായത്താണ്. അപ്പൊ നമ്മൾ അജൈവ മാലിന്യ സംസ്കരണ രംഗത്ത് നല്ലൊരു സുശക്തമായ ഹരിതകർമ്മ സേനയുണ്ട് നമുക്ക്. ഇനി ഹരിതകർമ്മ സേനയുടെ വയബിലിറ്റിയാണ് പലപ്പോഴും മറ്റു പഞ്ചായത്തിനൊക്കെ പ്രശ്നങ്ങളായിട്ടുള്ളത്. അപ്പൊ അതിന് നമുക്ക് അവർക്ക് കൃത്യമായ ഒരു വരുമാനം ഉറപ്പുവരുത്താൻ വേണ്ടി നല്ല രീതിയിലുള്ള മറ്റു ജല വരുമാന മാർഗങ്ങളും കൂടി തുറക്കാൻ മണിയൂരിന് സാധിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് റിംഗ് കമ്പോസ്റ്റ്. ഗ്രാമപഞ്ചായത്തിലെ വീടുകൾക്ക് ജൈവ മാലിന്യ സംസ്കരണത്തിനുള്ള റിങ്ങുകൾ മുഴുവൻ ഗ്രാമപഞ്ചായത്തിന്റെ ഹരിതകർമ്മ സേന തന്നെയാണ് നിർമ്മിച്ചു നൽകുന്നത്. അതിനാവശ്യമായ ഇനോക്കുളം യൂണിറ്റും ഗ്രാമപഞ്ചായത്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ നമുക്ക് കിട്ടുന്ന വേസ്റ്റ് തുണികൾ അതുപയോഗിച്ചുകൊണ്ട് ചവിട്ടി നിർമ്മിക്കാനും തുണികളുടെ വേസ്റ്റ് കുറയ്ക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ജൈവ മാലിന്യ സംസ്കരണമായിട്ട് ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തിൽ തുമ്പൂർമൊഴി യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഫംഗ്ഷനുകളിലൊക്കെയുള്ള വേസ്റ്റൊക്കെ നമുക്ക് അതിലേക്ക് സംസ്കരിക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ജില്ല തന്നെ, ഒരുപക്ഷെ സ്റ്റേറ്റ് തന്നെ ഏറ്റവും വലിയൊരു MCF യൂണിറ്റ്, 5,000 സ്ക്വയർ ഫീറ്റിന് മേലെയുള്ള ഒരു MCF യൂണിറ്റ് ഉണ്ട്. അതിൽ കൺവെയർ ബെൽറ്റ് ഉണ്ട്, അതുപോലെ ബെയിലിംഗ് മെഷീൻസ് ഉണ്ട്. അപ്പൊ ആ രീതിയിലുള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് സെഗ്രിഗേറ്റ് ചെയ്യാനും ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറാനും ഗ്രാമപഞ്ചായത്തിന് സാധിക്കുന്നുണ്ട്. പിന്നെ അതിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നമ്മൾ നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. ഇപ്പൊ കുട്ടികൾക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള സർക്കാർ നിർദ്ദേശിച്ച പ്രകാരം എക്കോ ഫ്രണ്ട്ഷിപ്പ് സ്കോളർഷിപ്പ് ഗ്രാമപഞ്ചായത്ത് കുട്ടികൾക്കായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കല്യാണങ്ങള് ഹരിത പ്രോട്ടോകോൾ പാലിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു യൂണിറ്റ് തുടങ്ങുകയും സെറാമിക് പ്ലേറ്റും ഗ്ലാസും നമ്മുടെ ഹരിതകർമ്മ സേനയാണ് ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിൽ വിതരണം ചെയ്യുന്നത്. ഇതൊക്കെ നല്ല രീതിയിൽ മോണിറ്റർ ചെയ്യുന്നതുകൊണ്ട് അതിലൂടെയൊക്കെ വരുമാനം ഉറപ്പിക്കാനും വേസ്റ്റേജ് പരമാവധി കുറയ്ക്കാനും ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. ആ രീതിയിൽ കൃത്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ലെവലിലുള്ള വൃത്തി കോൺക്ലേവ് നടത്തിയത് ഇന്റർനാഷണൽ ലെവലിലുള്ള, അതിൽ ഗ്രാമപഞ്ചായത്ത് കേരളത്തിൽ രണ്ടാമത്തെ പഞ്ചായത്തായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഒരുമിച്ചുള്ള ഒരു കൂട്ടായ പരിശ്രമമാണ് ഈ വിജയത്തിന് പിന്നിൽ. അപ്പൊ ആ രീതിയിൽ ഇനിയും മുന്നേറാൻ വേണ്ടിയിട്ട് പുതിയ ഭരണസമിതിയും പെർഫോമൻസ് നിലനിർത്താൻ വേണ്ടി നമ്മൾ ഉദ്യോഗസ്ഥരൊക്കെ ഒരുമിച്ച് കൂട്ടായിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പൊ ജില്ലയില് ശുചിത്വ മിഷന്റെ നേതൃത്വത്തിലും അതുപോലെ ബഹുമാനപ്പെട്ട കലക്ടറുടെ നേതൃത്വത്തിൽ തന്നെ നല്ല രീതിയിൽ മോണിറ്ററിംഗ് നടത്തിയും ജോയിന്റ് ഡയറക്ടറേയും ശുചിത്വ മിഷന്റെ ഒക്കെ ഡയറക്ഷൻ പ്രകാരം എല്ലാ ഗ്രാമപഞ്ചായത്തുകളും നിലവിൽ ശുചിത്വ മേഖലയിൽ നല്ല ഫോക്കസ് കൊടുക്കുകയും അതത് മേഖലയിലുള്ള വിഷയങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തതിനെ കൊണ്ടും നമുക്ക് ജൈവ മാലിന്യ സംസ്കരണ രംഗത്തും അജൈവ മാലിന്യ സംസ്കരണ രംഗത്തും ശ്രദ്ധേയമായ നേട്ടം കോഴിക്കോട് ജില്ലക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാം.
1: ഈ ഒരു നേട്ടത്തിന് പിന്നിലുള്ള ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനം എടുത്തു പറയേണ്ടതാണ്. നമ്മുടെ വലിച്ചെറിയൽ ശീലം ഇനിയും മാറേണ്ടതുണ്ട്. എങ്കിൽ നമുക്ക് രാജ്യത്ത് തന്നെ ശുചിത്വത്തിൽ ഒന്നാം സ്ഥാനത്തെത്താനാകും. പരിസ്ഥിതി പ്രവർത്തകൻ മണലിൽ മോഹനൻ.
3: സ്വച്ഛ സർവേഷൻ 2025 ഗ്രാമീൺ പദ്ധതിയിൽ കോഴിക്കോട് ജില്ല ഒന്നാം സ്ഥാനവും ദക്ഷിണ മേഖലയിലെ രണ്ടാം സ്ഥാനവും ലഭിച്ചതിൻ്റെ പുറകിൽ വലിയ കൂട്ടായ പ്രവർത്തനമുണ്ട്. തീർച്ചയായിട്ടും അത് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് കോഴിക്കോടിന് കിട്ടാനുണ്ടായ ഒരു കാരണം ആ ഒരു കൂട്ടായ്മയാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലാ ഭരണകൂടം, ശുചിത്വ മിഷൻ, ഹരിത കേരള മിഷൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പഞ്ചായത്തുകൾ, ഹരിത കർമ്മ സേനാംഗങ്ങൾ, അവരുടെ എല്ലാവരുടെയും നല്ല ഒരു അധ്വാനം ഇതിൻ്റെ പുറകിലുണ്ട്. പക്ഷേ ഇത് 100% നമുക്ക് ഉദ്ദേശിച്ച ഫലം കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. കാരണം അങ്ങനെയായിരുന്നെങ്കിൽ നമ്മൾ ദക്ഷിണ മേഖലയിൽ നമ്മൾ ഒന്നാം സ്ഥാനത്ത് തന്നെ എത്തുമായിരുന്നു. പക്ഷേ അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും നമുക്ക് ഇന്ത്യയിൽ ഒരു അറിയപ്പെടുന്ന സമ്പൂർണ്ണ മാലിന്യമുക്ത ജില്ല എന്നുള്ള രീതിയിൽ അക്ഷരാർത്ഥത്തിൽ ഈ സ്വച്ഛ സർവേഷനിൽ അല്ലെങ്കിൽ സ്വച്ഛത ഈ സേവ പരിപാടിയിൽ കോഴിക്കോട് ജില്ല നമുക്ക് ഒന്നാം സ്ഥാനത്ത് എത്താൻ കഴിയും. അതിന് നമുക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ പൊതുജന

0: ജനങ്ങളുടെ ഈ വലിച്ചെറിയൽ ശീലം ഒഴിവാക്കലാണ്. കുറേയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അത് 100% പൂർണ്ണമായിട്ടും അതായിട്ടില്ല. അത് നമുക്ക് ബോധവൽക്കരണം ഇല്ലാത്ത കൊണ്ടോ അല്ലെങ്കിൽ ബോധമില്ലാത്ത കൊണ്ടോ അല്ല, പക്ഷെ അത് ശീലത്തിൻ്റെ ഭാഗമാവാത്ത കൊണ്ടാണ് എവിടെയും വലിച്ചെറിയാൻ. പ്രത്യേകിച്ച് നമ്മുടെ വയനാട് ചുരം, ബീച്ചുകൾ, വിദ്യാലയങ്ങളിലുള്ള പോകുന്ന വഴിയിലുള്ള കുട്ടികളുടെ ഒരു ശീലം, അതൊക്കെ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ബീച്ച് ഒരുവിധം നമുക്ക് അപ്പോഴും 100% ഒരു 75% അതിൻ്റെ ഒരു തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പ്രവർത്തനത്തിൽ നമ്മുടെ ഈ ഹരിതകർമ്മ സേനാംഗങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം ഈ കഠിന വെയിലിലും അതുപോലെ മഴയത്തും ഒക്കെ വീടുകളിൽ പോയി ശുചീകരണം നടത്തുകയും അത് അവിടെ നിന്ന് തരംതിരിച്ചത് കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നതിന് എത്ര അഭിനന്ദിച്ചാലാണ് അവ മതിയാവുക. എന്തായാലും കുറേയേറെ ഓഫീസുകൾ മാറിയിട്ടുണ്ട്. നമ്മുടെ അംഗനവാടികൾ, ചെറിയ വിദ്യാലയങ്ങൾ, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ, പഞ്ചായത്തുകളുടെ തന്നെ നേതൃത്വത്തിലുള്ള സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷേ നമുക്കത് പോരാ. NSS ഒക്കെ പ്രവർത്തനം ഇതിൽ വളരെ ശ്ലാഘനീയമാണ്. തീർച്ചയായിട്ടും ഇത് നമുക്ക് ഇന്ത്യയിൽ നമ്മുടെ കോഴിക്കോട് ജില്ല 1st എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ശ്രമകരമായിട്ടുള്ള പ്രവർത്തനം ഇനിയും നമുക്ക് തുടരേണ്ടതുണ്ട്.
1: ഗ്രാമീണ ശുചിത്വത്തിന്റെയും മാലിന്യ സംസ്കരണത്തിന്റെയും കാര്യത്തിൽ കോഴിക്കോട് ജില്ല 1st എന്നത് അഭിമാനാർഹമായ കാര്യം തന്നെയാണ്. അതേസമയം നമ്മളിൽ നിന്ന് ഇനിയും പൂർണ്ണമായും മാറിയിട്ടില്ലാത്ത പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുന്ന ശീലം മാറാൻ ഓരോരുത്തരും സ്വയം തീരുമാനമെടുക്കുക തന്നെ വേണം. ഇക്കാര്യത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കുകയും വേണം. ഒപ്പം മാലിന്യ ശേഖരണ സംസ്കരണ സംവിധാനങ്ങൾ കൂടുതൽ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുമുണ്ട്. ശ്രദ്ധ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ്, ആശയം നിർവഹണം ഫഹദ് റാസ.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: आनंद का एहसास।
1: नूरा हाउस लोन्स राग परागम സമർപ്പിക്കുന്നത്
2: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
1: രാഗപരാഗം പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
4: ഹംസധ്വനി രാഗം വളരെ പരിചിതമായ ഒരു രാഗമാണ്.
5: സ രി ഗ പ നി സ സാ നി പ ഗ രി സ.
4: ഷഡ്ജം, ചതുർശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, പഞ്ചമം, കാകളിനിഷാദം എന്നീ സ്വരസ്ഥാനങ്ങളുള്ള ഹംസധ്വനി ശങ്കരാഭരണ രാഗത്തിൻ്റെ ജന്യമാണ്. വളരെ പ്ലസൻ്റായ, വളരെ ഒരു ആനന്ദദായകമായ രാഗമായതുകൊണ്ട് ആയിരിക്കാം കച്ചേരികൾക്ക് ആദ്യം പാടുന്നത്. ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു കൃതി മുത്തുസ്വാമി ദീക്ഷിതരുടെ വാതാപി ഗണപതി എന്നുള്ള കൃതി തന്നെയാണ്. ധാരാളം ചലച്ചിത്ര ഗാനങ്ങൾ ഹംസധ്വനിയിൽ ഉണ്ടായിട്ടുണ്ട്. ശക്തമായ രാഗ പരീക്ഷണങ്ങളിലൂടെ ചലച്ചിത്ര രംഗത്ത് വളരെ ശ്രദ്ധേയനായ ഒരു സംഗീത സംവിധായകനാണ് ശ്രീ ശരത്. ഹംസധ്വനി രാഗത്തിൽ അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമായ ക്ഷണക്കത്തിൽ തന്നെ ആ നാദം എന്ന ചടുലമായ ഒരു ഗാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിലും വ്യത്യസ്തമായ ഒരു ശൈലിയിൽ ശ്രീ ശരത് ഒരു ഗാനം ചെയ്ത് നമ്മളെയൊക്കെ വിസ്മയിപ്പിച്ചിട്ടുമുണ്ട്.

0: വീട്ടിലിരുന്ന് തന്നെ ഭവന വായ്പയ്ക്ക് രേഖകൾ ശരിയാക്കി ബാങ്കിൽ അപേക്ഷിക്കാൻ ന്യൂറ ഹൗസ് ലോൺസിന്റെ നമ്പറിൽ വിളിച്ചോളൂ. 9782223230.
1: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കൈയെത്തും ദൂരത്ത്.
2: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: ന്യൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: ന്യൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
5: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരും.
6: അതിനവരെന്താ സ്കൂള് തുടങ്ങിയോ?
5: സ്കൂള് തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
6: മൈജി ബാക്ക് ടു സ്റ്റഡി. സ്കൂൾ ID കാർഡുമായി വരൂ, പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
7: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
8: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
7: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ചീറ്റമെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
8: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
3: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
9: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
10: നമസ്കാരം.
11: നമസ്കാരം.
10: കരിയർ ക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
11: നാരായണി.
10: ആഹാ, നാരായണി ചേച്ചി, എന്ത് ചെയ്യാ?
11: ഞാൻ വീട്ടമ്മയ.
10: അപ്പോ ചോദ്യം ഇതാണ്, മലയാളി മെമ്മോറിയലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? 1891 തിരുവിതാംകൂർ മഹാരാജാവിന് സമർപ്പിച്ചതാണ് മലയാളി മെമ്മോറിയൽ.
11: പണ്ട് പഠിച്ചത്
10: ഓർമ്മകളൊക്കെ നമുക്ക് പുറത്തെടുക്കാം. 1891 മലയാളി മെമ്മോറിയലിന് ശേഷം 1896 ഒരു ഈഴവ മെമ്മോറിയൽ ഇതുപോലെ തിരുവിതാംകൂർ മഹാരാജാവിന് സമർപ്പിച്ചിട്ടുണ്ട്. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആര്? ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്.
11: ഡോക്ടർ പൽപ്പു ആണോ?
10: ശരിയായ ഉത്തരമാണ്. അഭിനന്ദനങ്ങൾ. സന്തോഷമായോ? നമുക്കും സന്തോഷം. കരിയർ ക്യൂസിലേക്ക് വിളിച്ചതിലും ഉത്തരം പറഞ്ഞതിലും ഒക്കെ ഒത്തിരി സന്തോഷം. വീണ്ടും വിളിക്കുക.
11: ഓക്കെ,
10: താങ്ക് യു. തിരുവിതാംകൂറിലെ ജാതി വിവേചനത്തിനെതിരെയും ഈഴവർക്ക് വിദ്യാഭ്യാസ സർക്കാർ ഉദ്യോഗ ആവശ്യങ്ങൾക്കായി 1896 നടന്ന ഐതിഹാസിക സമരമായ ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് സാമൂഹിക നവോത്ഥാന നേതാക്കളിലൊരാളായ ഡോക്ടർ പൽപ്പുവാണ്. ഇംഗ്ലണ്ടിൽ നിന്നും വൈദ്യശാസ്ത്രം പഠിച്ചിട്ടും ജാതിയുടെ പേരിൽ തിരുവിതാംകൂറിൽ ജോലി നിഷേധിക്കപ്പെട്ട ഡോക്ടർ പൽപ്പു ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്നറിയപ്പെടുന്നു. 1891 മലയാളി മെമ്മോറിയലിന്റെ മാതൃകയിൽ ഈഴവർ അനുഭവിക്കുന്ന അവശതകളും മനുഷ്യാവകാശ നിഷേധങ്ങളും ഉൾക്കൊള്ളിച്ച് 13176 പേർ ഒപ്പിട്ട നിവേദനം തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ചു. ട്രീറ്റ്മെന്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ എന്ന പുസ്തകത്തിന്റെ രചയിതാവും ഡോക്ടർ പൽപ്പുവാണ്. സാമുദായിക സമത്വത്തിന് വേണ്ടി രൂപം കൊണ്ട SNDP യോഗത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായിരുന്നു ഡോക്ടർ പൽപ്പു. ഇന്നത്തെ കരിയർ ക്യൂസ് സമാപിക്കുന്നു. അവതരണം.

0: ദിവ്യ ഞാറക്കാട്ട്.
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് സമർപ്പിച്ചത്
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
3: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
1: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
5: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
6: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
7: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
8: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
9: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
4: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
10: HNK യൂറോളജി സെന്റർ, നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. സമർപ്പിക്കുന്നത്
11: HNK യൂറോളജി സെന്റർ,
12: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്ത് HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
13: പള്ളിമേടയിൽ കൊച്ചച്ചൻ നീട്ടിയ ഓവൽറ്റിൻ കുടിക്കാതെ ഇത്തിരി നീക്കിവെച്ചിട്ട് ഉണ്ണിച്ചക്കൻ ചോദിച്ചു, അച്ഛൻ എന്നോട് സത്യം പറയണം, പാണ്ഡ്യാലക്കൽ സേവിയുടെ മകന്റെ ശവം ഇപ്പോഴും ആ കുഴിയിൽ തന്നെ ഉണ്ട്. അതുവരെ ഉണ്ടായിട്ടില്ലാത്ത പകപ്പോടെ കൊച്ചച്ചൻ ഉണ്ണിച്ചക്കനെ തറപ്പിച്ചു നോക്കി. എന്തു മറുപടി പറയണമെന്ന ആലോചനയിലായിരുന്നു അച്ഛൻ. ഇപ്പ അങ്ങനെയൊരു സംശയമായിട്ട് വരാൻ എന്താണ് കാര്യം? കൊച്ചച്ചന്റെ സ്വരത്തിൽ ആത്മവിശ്വാസമുണ്ടായിരുന്നില്ല. പരാതി കിട്ടിയിട്ടുണ്ട്, ആ ശവം അവിടെ നിന്ന് മോഷണം പോയിട്ട് അച്ഛനത് രഹസ്യമായി വച്ചിരിക്കുകയാണെന്ന്. ആരാണ് പരാതിക്കാരൻ? ആദ്യപ്പ അച്ഛനോട് വെളിപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. സെമിത്തേരിയിൽ പരിശോധിക്കാനുള്ള ഉത്തരവുമായി ഞാൻ വൈകിട്ട് വന്നോളാം. ഉണ്ണിച്ചക്കൻ പോകാൻ എണീറ്റതും കൊച്ചച്ചൻ അയാളുടെ കൈ പിടിച്ചു. സാറേ, എന്നെ കുഴപ്പത്തിലാക്കരുത്, ഭികാരിയച്ചൻ ധ്യാനത്തിന് പോയിരിക്കുകയാണ്, വന്നിട്ട് പോരെ. സെമിത്തേരിയിൽ ഊരും പേരും ഈമായവും RIP ഇല്ലാത്ത പഴയ കുരിശു കുത്തിവെച്ച പുത്തനായി കൂനകൂട്ടിയ കുഴിമാടത്തിനു മുമ്പിൽ ഉണ്ണിച്ചക്കൻ നിന്നു. പിന്നിൽ വല്ലാതെ വിഷമിച്ചെന്തു ചെയ്യണമെന്നും പറയണമെന്നും അറിയാതെ ഓരോ കാലിൽ ഭാരമിറക്കിവെച്ച് ചാഞ്ഞും ചെരിഞ്ഞുമൊക്കെ കൊച്ചച്ചനും. ഉണ്ണിച്ചക്കൻ ഇത്തിരി മാറി നിന്ന കുഴിവെട്ടിയെ വിരൽഞ്ഞൊടിച്ചു വിളിച്ചു. മൺകൂന തോണ്ടാനായി ആംഗ്യം കാണിച്ചു. കുഴിവെട്ടി അനുമതിക്കായി കൊച്ചച്ചന്റെ മുഖത്തേക്ക് നോക്കി. കൊച്ചച്ചൻ ഉണ്ണിച്ചക്കനെ ദയനീയമായി നോക്കിയിട്ട് പറഞ്ഞു, സാറേ, കഴിയുമെങ്കിൽ ഇതൊഴിവാക്കണം, പ്ലീസ്. ഇതിപ്പോ തോണ്ടിയ ഇരുചെവി അറിയില്ല, വൈകിട്ട് ഞാൻ ഉത്തരവുമായി വന്നാൽ എല്ലാവരും അറിയും, പത്രത്തിൽ പാടവും വരും. കൊച്ചച്ചൻ നിസ്സഹായതയോട് കുഴിവെട്ടിയെ നോക്കി തലയാട്ടി. തലേന്നത്തെ മഴയിൽ കുഴി ഈർത്തിരുന്നു. 10 നിമിഷം കൊണ്ടത് തുറക്കപ്പെട്ടു. ഉണ്ണിച്ചക്കൻ പ്രതീക്ഷിച്ചിരുന്നതുപോലെ കുഴിയിലൊരു ചെറു ശവപ്പെട്ടി മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനുള്ളിൽ ഉണ്ടാകേണ്ടിയിരുന്ന ശവശരീരം ആരാണ് അപഹരിച്ചത്? കൊച്ചച്ചനും അതറിയില്ലായിരുന്നു. സാറേ, ഇത് രേഖയാക്കരുത്. കുഴിയിന്ന് ശവം പോകുന്നത് നിസ്സാരകാര്യമായിട്ട് അച്ഛന് തോന്നണുണ്ടോ? കൊച്ചച്ചൻ കാലുപിടിക്കാനും കെഞ്ചാനുമൊക്കെ തയ്യാറായിരുന്നു. ഈ ലോകത്തിന്റെ രീതികളോട് പൊരുത്തപ്പെടാത്ത ഒരാളെപ്പോലെ ഉണ്ണിച്ചക്കൻ കൊച്ചച്ചനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ കുഴിവെട്ടിയോട് കുഴിമൂടാനായി കയ്യാങ്ക്യം കാണിച്ച് കടന്നുപോയി. രാത്രിയാകുവോളം ബാവുക്കുട്ടി സ്രാങ്ക് ഉണ്ണിച്ചക്കനെയും കാത്ത് ലോഡ്ജിലിരുന്നു. ഇനി അയാൾ വരാനേ പോകുന്നില്ലെന്ന തോന്നലുണ്ടായപ്പോൾ സ്രാങ്ക് വീട്ടിലേക്ക് പോയി. പുലരിവട്ടം വീഴുന്ന നേരത്ത് വാതിൽ മുട്ടുന്ന സ്വരം കേട്ടപ്പോ കസേരയിലിരുന്നുറങ്ങിപ്പോയ ലോഡ്ജിലെ റിസപ്ഷനിസ്റ്റ് ഞെട്ടിപ്പിടഞ്ഞെണീറ്റു. ഇത്തിരി നീളമേറിയ തുകൽപ്പെട്ടിയുമായി വന്ന മനുഷ്യൻ റിസപ്ഷനിസ്റ്റ് നീട്ടിയ രജിസ്റ്ററിൽ പേരും വിവരങ്ങളും എഴുതി. മണിയടികേട്ട് ഉറക്കം തീരാതെ ഗോണിച്ചോട്ടിൽ നിന്ന് കൂട്ടുവായിട്ടുകൊണ്ടുവന്ന സഹായിയായ പയ്യൻ ഒന്നാം നിലയിലെ മുറിയിലേക്കെത്തിക്കാനായി അപരിചിതന്റെ തുകൽപ്പെട്ടി എടുക്കാൻ തുനിഞ്ഞതും അയാൾ ആ കൈ തട്ടി നീക്കിയിട്ട് താൻ എടുത്തോളാമെന്ന് പറഞ്ഞ് പെട്ടിയെടുത്ത് പയ്യന്റെ പിന്നാലെ മുകൾ നിലയിലേക്കുള്ള മരഗോവണി കയറി. മുകൾ നിലയിലെ മുറിയിലേക്ക് കയറിയതും അയാൾ വാതിലടച്ചു. അകത്തുനിന്ന് താക്കോലിട്ട് പൂട്ടുന്ന സ്വരം കേട്ട പയ്യൻ ഗോവണിച്ചോട്ടിലെ ഇരുണ്ടമൂലയിൽ പാതിയാക്കി നിർത്തിയ ഉറക്കത്തിലേക്ക് മടങ്ങി. ഇത്തിരി കഴിഞ്ഞപ്പോൾ ചാരിവച്ചിരുന്ന പൂ

0: മുഖവാതിൽ തുറന്ന് വളരെ കരുതലോടെ ഒരാൾ ഗോവണി നടന്നുകയറുന്ന സ്വരം കേട്ടുവെങ്കിലും ഉറക്കം പൂർത്തിയാക്കാനുള്ള കൊതിയാൽ പയ്യനെണീക്കാനോ നോക്കാനോ തുനിഞ്ഞില്ല. പിന്നീടെപ്പോഴോ വലിയൊരപകടം നടന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ലോഡ്ജിലുള്ളവർ നിരത്തിലേക്കിറങ്ങി ഓടുന്ന സ്വരമുയരാൻ തുടങ്ങി.
1: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
3: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
4: വലിയ വിലയ്ക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
5: അന്തപ്പ, എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂന്ന്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ.
6: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
7: പുത്തലത്ത് കണ്ണാശുപത്രി.
8: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
7: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
9: ശോഭിക വെഡിംഗ്സ്,
10: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: FM പ്രധാന വാർത്തകൾ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ രണ്ടു ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ അധ്യക്ഷനാകും. ഗവേഷണം, വികസനം, നവീകരണം എന്നീ രംഗങ്ങളിൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം കേന്ദ്ര ഗവൺമെന്റ് സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോ ജിതേന്ദ്രസിംഗ്. ന്യൂഡൽഹിയിൽ റിസർച്ച് ഡെവലപ്മെന്റ് ഇന്നൊവേഷൻ RDI പദ്ധതി പ്രകാരം 5 കരാറുകളിൽ ഒപ്പുവയ്ക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മെഡിക്കൽ പ്രവേശനത്തിന് നീറ്റ് പരീക്ഷ ഒഴിവാക്കണമെന്നും 12-ാം ക്ലാസ്സിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്താൻ സംസ്ഥാനങ്ങളെ അനുവദിക്കണമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. ദേശീയതലത്തിൽ പരീക്ഷ സംവിധാനത്തിലെ പോരായ്മകളാണ് ചോദ്യപേപ്പർ ചോർച്ചയിലൂടെ വ്യക്തമായതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. ഇത് സംബന്ധിച്ച എല്ലാ ചർച്ചകളും പൂർത്തിയായതായി AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഉച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത് ചേരുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. സംസ്ഥാനത്തിന്റെ ചുമതല വഹിക്കുന്ന ദീപാദാസ് മുൻഷി അടക്കം 2 കേന്ദ്ര നിരീക്ഷകർ യോഗത്തിൽ പങ്കെടുക്കും. കരിപ്പൂരിൽ ഹജ്ജ് ക്യാമ്പിന് തുടക്കം. ഇന്നു മുതൽ ഈ മാസം 17 വരെയാണ് കരിപ്പൂരിൽ നിന്ന് ഹജ്ജ് വിമാനങ്ങളുടെ സർവീസ്. 2024-25 വർഷത്തെ കണ്ണൂർ സർവകലാശാല നാഷണൽ സർവീസ് സ്കീം അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച പ്രോഗ്രാം ഓഫീസർമാരായി 5 പേരെയും മികച്ച വോളണ്ടിയർമാരായി 10 പേരെയും തിരഞ്ഞെടുത്തു. തപസ്യ കലാസാഹിത്യവേദിയുടെ 50-ാം വാർഷികോത്സവത്തിന്റെ മുന്നോടിയായി ആദ്യകാല പ്രവർത്തക സംഗമം ചാലപ്പുറത്തെ കേസരി ഭവനിൽ ഇന്ന് നടത്തും. പ്രമുഖ ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സംഗമം ഉദ്ഘാടനം ചെയ്യും. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക്.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് ശോഭിക വെഡിംഗ്സ്
1: കോഴിക്കോട് കൊയിലാണ്ടി കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ. മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ് കോഴിക്കോട് കൊയിലാണ്ടി കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
2: ഭാരതീയ സംഗീതത്തിൽ നാദബ്രഹ്മം എന്ന ആശയം പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ശബ്ദമായ ഓങ്കാരനാദത്തെ കുറിക്കുന്നു. കേൾവിയിൽ ഒതുങ്ങാത്ത അനുഭൂതിയായും മൗനത്തിന്റെയും സംഗീതത്തിന്റെയും ഇടയിലുള്ള ദിവ്യസ്പർശമായും പ്രപഞ്ചം ആകെ അലയടിക്കുന്ന നാദം. ആഹതങ്ങളായും അനാഹതങ്ങളായും ശ്രുതികൾക്കിടയിൽ നിന്നും പറന്നുയരുന്ന വർണ്ണശലഭങ്ങളാണ് നാദമെന്ന കവിഭാവന. മഴത്തുള്ളിയിലും ഇളം കാറ്റിലും നിറഞ്ഞ് ഹൃദയത്തെ തൊട്ടുണർത്തുന്ന അത്ഭുത പ്രതിഭാസമാണ് നാദം. ഇത്തരത്തിൽ ഹൃദയാകാശത്തെ തൊട്ടുണർത്തുന്ന ചേതോഹരങ്ങളായ നാദവൈഭവത്തെക്കുറിച്ചുള്ള ഗാനങ്ങളാകട്ടെ ഇന്ന് ഹണി ഡ്രോപ്സിൽ. തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമായ നാടോടിയിൽ ഓൻവിക്കുറുപ്പ് രചിച്ച് എസ് പി വെങ്കിടേഷ് ഈണം നൽകി എം ജി ശ്രീകുമാർ, സുജാത എന്നിവർ പാടിയ ഗാനം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ആലപ്പി അഷ്റഫിന്റെ സംവിധാനത്തിൽ 1986 പുറത്തിറങ്ങിയ നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിനു വേണ്ടി മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ വരികൾ എഴുതി കണ്ണൂർ രാജന്റെ സംഗീതത്തിൽ

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് സത്യഭാമ.
1: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്.
6: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
7: പുത്തലത്ത് കണ്ണാശുപത്രി.
8: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
0: അല്പസമയത്തിനകം 8:15 കേൾക്കാം മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: കോഴിക്കോട് ആകാശവാണി നിലയത്തിന്റെ പിറന്നാൾ ദിനത്തിൽ ആർട്ട് കഫേയിൽ നിങ്ങൾക്ക് കേൾക്കാം കലാസാഹിത്യ രംഗങ്ങളിൽ ഉജ്ജ്വല സാന്നിധ്യങ്ങളായിരുന്ന മൺമറഞ്ഞ ചില പ്രശസ്തർ പങ്കുവച്ച പ്രക്ഷേപണാനുഭവങ്ങൾ.
2: എൻ്റെ ചില ചെറുകഥകളും ഏകാംഗങ്ങളും ആദ്യമായി പ്രക്ഷേപണം ചെയ്യപ്പെട്ടത് മദിരാശി റേഡിയോ നിലയത്തിൽ നിന്നാണ്. എൻ്റെ നാടൻഭ്രമം എന്ന നോവലിൻ്റെ നാടകാവിഷ്കരണവും നടാടെ നടത്തിയത് അവിടെ വെച്ച് തന്നെ.
1: സർഗാത്മകമായ എഴുത്തിൻ്റെ വിഭിന്ന മേഖലകളിൽ നിറഞ്ഞു നിന്ന പ്രകാശ സാന്നിധ്യമായിരുന്ന എസ് കെ പൊറ്റക്കാടിൻ്റെ ഓർമ്മകൾ.
2: റേഡിയോ പ്രക്ഷേപണത്തിനുള്ള മാറ്റർ തയ്യാറാക്കുന്നതിൽ അനുഷ്ഠിക്കേണ്ട സാങ്കേതിക ഘടകങ്ങളെക്കുറിച്ചോ സമയ നിയന്ത്രണത്തെക്കുറിച്ചോ അക്കാലത്ത് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. റേഡിയോ നാടകം എന്ന സാഹിത്യ വിഭാഗം തന്നെ ഉരുത്തിരിഞ്ഞു വന്നത് ദശാബ്ദങ്ങൾ കൊണ്ടാണല്ലോ. എൻ്റെ ഒരു ചെറുകഥ റെക്കോർഡ് ചെയ്യാൻ ആദ്യമായി സ്റ്റുഡിയോയിൽ പ്രവേശിച്ചപ്പോൾ എനിക്കുണ്ടായ പരിഭ്രമവും പതർച്ചയും ഞാനിപ്പോഴും ഓർക്കുന്നു. കയ്യിൽ നിന്നു വീണാൽ എടുക്കാം, വായിൽ നിന്നു പോയല്ലേ വീണാൽ എന്ന പഴഞ്ചൊല്ല് റേഡിയോ പ്രഭാഷണങ്ങൾക്കാണ് ഏറ്റവും പറ്റുക. ടേപ്പിൽ അത് മായ്ച്ചു കളയാനുള്ള സാങ്കേതിക സൗകര്യമുണ്ടെങ്കിൽ കൂടി ആശയങ്ങളും വാക്കുകളും ഏച്ചു കൂട്ടിയാൽ മുഴച്ചിരിക്കുക തന്നെ ചെയ്യും. പിന്നെ പോസിൻ്റെ നിർത്തലിൻ്റെ പ്രശ്നമാണ് അത്. 4-5 സെക്കൻഡുകളിലേറെ നിന്നാൽ അപാകത തോന്നും, കൂടുതലായാൽ കുഴപ്പം തന്നെ. വായനയിൽ എവിടെയെങ്കിലും അല്പം പിഴച്ചാൽ പിന്നെ തുടരെ തുടരെ അസ്വാസ്ഥ്യമായി, അങ്കലാപ്പായി, അവസാനം അപകട മേഖലയിലെത്തിയൊന്നും വരാം. കോഴിക്കോട് ആകാശവാണി നിലയം ആരംഭിച്ച കാലത്ത് ഞാൻ യൂറോപ്പിലായിരുന്നു. 1951 ഞാൻ കോഴിക്കോട്ട് മടങ്ങിയെത്തി. റേഡിയോയിൽ ചില പരിപാടികൾ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നു, ചെറുകഥ പ്രഭാഷണം മുതലായവ, യാത്രാ വിവരണവും ഉണ്ടായിരുന്നു. അവയെല്ലാം എഴുതി വായിക്കുന്നതിന് വലിയ പരിശീലനമൊന്നും ആവശ്യമില്ലായിരുന്നു. സമയക്ലിപ്തത മാത്രം പരിപാലിക്കണം. അന്ന് ഞങ്ങളുടെ അഖില മലബാർ കേന്ദ്ര കലാസമിതി പ്രവർത്തനങ്ങൾ കേമമായി നടന്നു വന്നിരുന്ന കാലമാണ്. കോഴിക്കോട്ട് റേഡിയോയിൽ നിന്ന് ഒരു നാടകം പ്രക്ഷേപണം ചെയ്യാനുള്ള പരിപാടി ഞങ്ങൾക്ക് കിട്ടി. 1 മണിക്കൂർ നാടകമാണെന്നാണ് എൻ്റെ ഓർമ്മ.

0: റേഡിയോ നാടക രചയിതാവ് ഞാൻ തന്നെ. ഇന്ന് മലയാള ചലച്ചിത്ര ലോകത്തും നാടകരംഗങ്ങളിലും അതിപ്രശസ്തരായി തീർന്ന പലരും അന്ന് കേന്ദ്ര കലാസമിതി വഴി നാടകങ്ങളിലെ നടീനടന്മാരായിരുന്നു. സ്റ്റേജിൽ വെച്ച് അഭിനയ വൈദഗ്ധ്യത്തിന് കൂടെ കൂടെ കൈയടി വാങ്ങാറുള്ള നടന്മാർ റേഡിയോ നാടകക്കൂട്ടിൽ വീർപ്പുമുട്ടിപ്പോയി. സ്റ്റേജിൽ വെച്ച് ചിലപ്പോൾ ഡയലോഗ് മറന്നു പോയാലും ചില ആംഗ്യങ്ങൾ കൊണ്ടും കാര്യമൊപ്പിക്കാം. അല്ലെങ്കിൽ അണിയറക്കോണിൽ മറഞ്ഞു നിൽക്കുന്ന പ്രോംപ്റ്റർ പുള്ളിയുടെ വായന രക്ഷയ്ക്കെത്തും. ഇവിടെ റേഡിയോയിൽ സ്ക്രിപ്റ്റ് നോക്കിയിട്ടാവും വായന. വെറുതെ അങ്ങനെ വായിച്ചാൽ ഫലിക്കാതെ പോവും. പിന്നെ കഥാപാത്രത്തിൻ്റെ ഡയലോഗ് എപ്പോൾ തുടങ്ങണമെന്ന് ശരിക്കും അറിയാതെ പോയാൽ ദീർഘമായ ശ്മശാന നിശബ്ദത റേഡിയോ ശ്രോതാക്കളെ വഴിതെറ്റിക്കും. റേഡിയോയിൽ ഒരു 10 സെക്കൻഡ് സൈലൻസ് പോലും ഒരു യുഗം പോലെ അനുഭവപ്പെടും. ഞങ്ങൾ എത്രയോ റിഹേഴ്സലുകൾ നടത്തിയിട്ടും നടീനടന്മാർക്ക് സ്റ്റേജിൽ വെച്ച് നടത്തി പരിശീലിച്ച വൈകാരികത്വം വരുത്താൻ ഉപയോഗപ്പെടുത്തിയ വിദൂര നോട്ടങ്ങളും ദീർഘമായ പോസുകളും ഒഴിവാക്കാൻ കഴിഞ്ഞില്ല. ദശാബ്ദങ്ങൾക്ക് ശേഷം പുതിയ സാങ്കേതിക പരിജ്ഞാനത്തിൻ്റെ നേട്ടങ്ങൾ കൊണ്ടും അനുഭവങ്ങൾ കൊണ്ടും പ്രക്ഷേപണ വിദ്യ വളരെയേറെ പുരോഗമിച്ചിട്ടുണ്ട്. പ്രക്ഷേപണ പരിപാടികൾക്കുള്ള സമയവും വിഷയങ്ങളുടെ വൈവിധ്യവും റേഡിയോ ജനപ്രീതിക്ക് മാത്രമല്ല ജനകീയ പ്രഭുതയ്ക്കുള്ള ഒരു മാധ്യമമായും തീർന്നിട്ടുണ്ട്. കോഴിക്കോട് നിലയത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം. എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്? പുതിയ സാങ്കേതിക വിദ്യകളുടെ പ്രയോഗങ്ങളും സൗകര്യങ്ങളും സംവിധാനങ്ങളും വിജ്ഞാന വിതരണ മാധ്യമങ്ങളും സംഗീത സാഹിത്യ പ്രകടനങ്ങളും വിനോദവിലാസങ്ങളുമെല്ലാം സജ്ജീകരിക്കപ്പെട്ട ഒരു ശക്തി കേന്ദ്രമായി ഇത് വളർന്നിരിക്കുന്നു. റേഡിയോ ജീവിതത്തിൻ്റെ ഒരവശ്യ ഘടകമായി ജനത അംഗീകരിച്ചു തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. അതാണല്ലോ ബഹുജനഹിതായ ബഹുജനസുഖായ എന്നുള്ള ആകാശവാണിയുടെ മുദ്രാവാക്യവും.
1: ചേരമാൻ പെരുമാൾ, കേരളവർമ്മ പഴശ്ശിരാജ എന്നീ ചരിത്രാഖ്യായികകളിലൂടെ ശ്രദ്ധേയനായ കപ്പന കൃഷ്ണമേനോൻ പങ്കുവച്ച ഏതാനും ഓർമ്മകൾ.
2: റേഡിയോ സ്റ്റേഷൻ കോഴിക്കോട്ട് വന്ന ആഴ്ചയിൽ തന്നെ ഒരു പ്രഭാഷണം നടത്താൻ എനിക്കൊരു കത്ത് കിട്ടി. അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാനുള്ള സമയം 8:00 ഞാൻ 7:30 തന്നെ അവിടെ ചെന്നു. പ്രഭാഷണം മലയാളത്തിലായിരിക്കുമെന്ന് ഉദ്ദേശിച്ച് ഞാൻ മലയാളത്തിലായിരുന്നു അത് തയ്യാറാക്കിയിരുന്നത്. അവിടെ ചെന്നപ്പോഴാണ് അത് ഇംഗ്ലീഷിലാണെന്ന് അവർ പറഞ്ഞത്. ഉടനെ തന്നെ ഞാൻ അവിടെ ഇരുന്ന് അത് ഇംഗ്ലീഷിലാക്കാൻ തുടങ്ങി. അന്ന് റേഡിയോ സ്റ്റേഷൻ സ്ഥിതി ചെയ്തിരുന്നത് കോഴിക്കോട്ട് ബിഷപ്പിൻ്റെ വകയിലുള്ള വാടക കെട്ടിടത്തിലായിരുന്നു. അത് ഫ്രഞ്ചുകാരുടെ സ്ഥലത്തും ആയിരുന്നു. ആ കാലത്ത് കോഴിക്കോട്ട് ചില ഭാഗങ്ങൾ ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ കീഴിലായിരുന്നു. ഞാൻ ബ്രോഡ്കാസ്റ്റ് ചെയ്യുവാൻ പോയപ്പോൾ ഇന്നുള്ളതുപോലെ പ്രത്യേക മുറികൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. സ്റ്റേഷൻ ഡയറക്ടർ മുറിയും പ്രോഗ്രാം എക്സിക്യൂട്ടീവിൻ്റെ മുറിയും ബ്രോഡ്കാസ്റ്റ് മുറിയും എല്ലാം ഒന്നായിരുന്ന മട്ടിലാണ് കണ്ടത്. ആ മുറിയിലുള്ള ഒരു മേശയിലുണ്ടായിരുന്ന മൈക്കിൻ്റെ മുമ്പിൽ വെച്ചായിരുന്നു ഞാൻ പ്രഭാഷണം ബ്രോഡ്കാസ്റ്റ് ചെയ്തത്. ഇന്ന് ആ സ്ഥിതിയെല്ലാം മാറിപ്പോയിരിക്കുന്നു. ഇന്നത്തെ റേഡിയോ സ്റ്റേഷൻ സ്വന്തമായ കെട്ടിടത്തിലാണ് നിൽക്കുന്നത് എന്ന് മാത്രമല്ല, ഗംഭീരമായ മറ്റൊരു കെട്ടിടവും കൂടി ഉത്ഭവിച്ചിരിക്കുന്നു. അന്നത്തെയും ഇന്നത്തെയും കെട്ടിട സൗകര്യത്തിൻ്റെ സ്ഥിതി വ്യത്യാസം കൊണ്ട് മാത്രം റേഡിയോ സ്റ്റേഷൻ എത്ര കണ്ട് വളർന്നിട്ടുണ്ടെന്ന് അറിയാവുന്നതാണ്. കോഴിക്കോട്ട് പട്ടണത്തിലും പരിസരങ്ങളിലും റേഡിയോ ഇല്ലാത്ത ഒരൊറ്റ വീടില്ലെന്ന് നിസ്സംശയം പറയാൻ സാധിക്കുന്നതാണ്. റേഡിയോ ഉണ്ടെന്ന് മാത്രമല്ല, എല്ലാ പ്രോഗ്രാമുകളും എല്ലാവരും സമയം നോക്കി ശ്രദ്ധിക്കാറുമുണ്ടെന്നും കാണാവുന്നതാണ്. ഭക്ഷണം കഴിക്കുന്ന ശ്രദ്ധയോടുകൂടി തന്നെയാണ് അവർ റേഡിയോ പ്രോഗ്രാം കേൾക്കുന്നത്. ഒരിക്കൽ ഞാൻ മിഠായി തെരുവിൽ നിന്ന് വീട്ടിലേക്ക് നടന്നു വരികയായിരുന്നു. ഞാൻ അൻസാരി പാർക്കിനടുത്തെത്തിയപ്പോൾ ഒരു പുതിയ സംഗീത പ്രോഗ്രാം തുടങ്ങിയിരുന്നു. അത് കേൾക്കാൻ നിൽക്കാതെ ഞാൻ എൻ്റെ നടത്തം തുടർന്നു. എന്നാൽ ആ പ്രോഗ്രാം മുഴുവനും തടസ്സം കൂടാതെ ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കേൾക്കുവാൻ സാധിച്ചു. ഇരുഭാഗങ്ങളിലെ വീടുകളിലും ഷോപ്പുകളിലും അതേ പ്രോഗ്രാം തന്നെയായിരുന്നു പാടിപ്പിച്ചിരുന്നത്. ഇതിൽ നിന്ന് റേഡിയോ പ്രോഗ്രാമിലുള്ള ജനങ്ങളുടെ സംതൃപ്തിയുടെ ഡിഗ്രി കണക്കാക്കാൻ സാധിക്കുന്നതാണ്. റേഡിയോവിൻ്റെ പരമോദ്ദേശം തന്നെ അതാണല്ലോ. അത് സാധിപ്പിക്കുന്നു എന്നുള്ള ബഹുമതി ഇവിടെയുള്ളവർക്ക് അവകാശപ്പെടാവുന്നതാണ്.
1: നടനും നാടകപ്രവർത്തകനുമായ കുഞ്ഞാണ്ടിയുടെ ശബ്ദം ഓർമ്മ.
3: ആകാശവാണിയുടെ കോഴിക്കോട്ട് നിലയം തുടങ്ങിയ കാലം മുതൽക്ക് തന്നെ ഈ നിലയവുമായി നിരന്തരമായ ബന്ധം തുടരാൻ അവസരമുണ്ടായ ഒരു നാടക കലാകാരനാണ് ഞാൻ. റേഡിയോ നാടകങ്ങളിൽ മാത്രമല്ല, ആകാശവാണി രംഗത്ത് അവതരിപ്പിച്ച മിക്കവാറും എല്ലാ നാടകങ്ങളിലും എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആകപ്പാടെ കണക്ക് നോക്കുമ്പോൾ സുമാർ 160 റേഡിയോ നാടകങ്ങളിൽ അഭിനയിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അന്നൊക്കെ റേഡിയോ നാടകങ്ങളിൽ അഭിനയിക്കും

0: പുളകപ്രദമായ ഒരനുഭവമായിരുന്നു. ആ അന്തരീക്ഷത്തിന് തന്നെ വല്ലാത്തൊരു വശ്യതയുമുണ്ടായിരുന്നു. റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ വളരെ കാര്യഗൗരവമുള്ള സംഗതിയായിരുന്നു. രാവിലെ 10 മണിക്ക് തുടങ്ങും, 1 മണിവരെ തുടരും. പിന്നീട് 2 മണിക്ക് ശേഷം പലപ്പോഴും രാത്രി 8 മണിവരെ റിഹേഴ്സൽ നീണ്ടു നിൽക്കും. ആർക്കും ഒരു മുഷിപ്പും തോന്നിയിരുന്നില്ല. അന്നത്തെ നാടക പ്രക്ഷേപണം ലൈവായിട്ടായിരുന്നു. സ്റ്റുഡിയോയിൽ നിന്ന് നേരിട്ട് കേൾവിക്കാരുടെ അടുത്തേക്ക് എത്തിക്കുകയായിരുന്നു പതിവ്. റെക്കോർഡിംഗ് സമ്പ്രദായം ഇല്ല. ഇഫക്റ്റുകളും സീൻ ചേഞ്ചുകളുമൊക്കെ നാടകം നടക്കുന്നതോടൊപ്പം തന്നെ പ്രൊഡ്യൂസറോ അനൗൺസറോ രണ്ടുപേരും സഹകരിച്ചോ കൊടുക്കും. ഒന്നാമത് പ്രക്ഷേപണം ചെയ്ത നാടകത്തിൽ എനിക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ലെന്ന് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ പിന്നീട് പലപ്പോഴും പന്തികേടുകൾ ഉണ്ടായി. നാടകം നേരിട്ട് അപ്പടി വായുവിലേക്ക് വിടുകയാണെന്ന ബോധം മനസ്സിൽ ബലപ്പെട്ടതായിരുന്നു അതിന് കാരണം. തെറ്റുവരുത്താതിരിക്കാനുള്ള ദൃഢനിശ്ചയവും അതിസൂക്ഷ്മതയും പല തെറ്റുകളും പറ്റാൻ കാരണമായി. അങ്ങനെ അബദ്ധം പറ്റുന്ന കാര്യത്തിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല എന്നതും ഒരു വാസ്തവമാണ്. റെക്കോർഡ് ചെയ്യാതെ ലൈവായി നാടകം പ്രക്ഷേപണം ചെയ്യുന്നത് രസകരവും സാഹസികവുമായ ഒരനുഭവമാണ്. നടീനടന്മാർ ഒരു വെല്ലുവിളിയായി അതിനെ സ്വീകരിക്കാറുമുണ്ട്. ലൈവായി നാടകം അവതരിപ്പിക്കുന്നതിന് ചില കുഴപ്പങ്ങളുണ്ട്. ഒരു ഉദാഹരണം എനിക്ക് ഓർമ്മ വരുന്നു. ഒരു പുരാണ നാടകം പ്രക്ഷേപണം ചെയ്യപ്പെടുകയാണ്. ഇതിവൃത്തം മഹാഭാരതം. പല മികച്ച നടീനടന്മാരോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു അഭിനയക്കാരുടെ കൂട്ടത്തിൽ. അതിൽ ഒരു പ്രഗത്ഭ നടൻ താൻ പറയേണ്ടതായ ഒരു സംഭാഷണ ഭാഗം നല്ല ഗൗരവത്തോടെ തന്നെ പറഞ്ഞു മറ്റേ കഥാപാത്രമായി അഭിനയിക്കുന്ന നടൻ്റെ മുഖത്തേക്ക് അതേ ഗൗരവത്തോടെ തെല്ലിട നോക്കി നിന്നു, സ്റ്റേജ് നാടകത്തിൽ ചെയ്യുന്നതുപോലെ. പക്ഷേ തൻ്റെ സംഭാഷണം ഒഴിമിച്ചിരുന്നില്ല. അടുത്തു നിന്ന ആൾ അദ്ദേഹത്തെ ആംഗ്യം കാണിച്ചുകൊണ്ട് ബാക്കി ഡയലോഗ് പറയണമെന്ന് സൂചന കൊടുത്തു. എന്നാൽ എതിർ നടൻ്റെ മുഖത്തു നിന്ന് കണ്ണെടുത്ത് സ്ക്രിപ്റ്റിൽ നോക്കിയപ്പോൾ താൻ പറയേണ്ട വരികൾ കണ്ണിൽപ്പെട്ടില്ല. ഉടനെ തന്നെ സഹനടൻ ചൂണ്ടി കാണിച്ചു കൊടുത്തു. നമ്മുടെ നടൻ ഉടൻ പറഞ്ഞു, യെസ് യെസ് താങ്ക് യു. വിദ്യാസമ്പന്നനായ ആ നടൻ നല്ല ഇംഗ്ലീഷ് ശൈലിയിൽ അതും പറഞ്ഞ് അദ്ദേഹം മഹാഭാരതത്തിലെ കഥാപാത്രത്തിൻ്റെ മലയാള സംഭാഷണം തുടരുകയും ചെയ്തു. സാധാരണ സ്ക്രിപ്റ്റിൽ ചിരിക്കേണ്ടതായ ഭാഗത്ത് ബ്രാക്കറ്റിൽ ചിരിക്കുന്നു എന്ന് എഴുതിയ ശേഷം ഹാ എന്ന അക്ഷരം 3-4 എഴുതിയിട്ടുണ്ടാവും. അത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇങ്ങനെ ചിരിക്കുന്നതിന് പകരം അദ്ദേഹം ഹ ഹ ഹ എന്ന് പറയുന്നത് കേട്ടു. പെട്ടെന്ന് എനിക്ക് സംഗതി പിടിയിട്ടില്ല. ഞാൻ സ്ക്രിപ്റ്റിലേക്ക് നോക്കി. ബ്രാക്കറ്റിൽ ചിരിക്കുന്നു എന്നെഴുതിയിട്ടുണ്ട്. ഹ ഹ ഹ എന്ന 3 അക്ഷരങ്ങൾ. ആ ചിരിയാണ് ഞാനും ശ്രോതാക്കളും കേട്ടത്. അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ മാത്രമല്ല ഭാരതത്തിലെ തന്നെ പ്രസിദ്ധരായ നാടകകൃത്തുക്കളുടെ നാടകത്തിൽ അഭിനയിക്കാനും കേരളത്തിലെ പ്രമുഖരായ നടീനടന്മാരെ പരിചയപ്പെടാനും അവസരം സൃഷ്ടിച്ചിരുന്ന കോഴിക്കോട് ആകാശവാണിയോട് എൻ്റെ കടപ്പാട് ഈ അവസരത്തിൽ അനുസ്മരിപ്പിക്കുന്നു.
1: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
2: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
3: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
2: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
3: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
4: ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കിൽ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണങ്കണ്ടയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രം ഉള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടയിൽ

103.6 റിയൽ എഫ് എം ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആശകൾ ആയിരം എന്ന ചിത്രത്തിന് വേണ്ടി ഡാലിയ നവാസ്, ജോയൽ ജെയിംസ് എന്നിവർ പാടിയ ഗാനമാണ് ആദ്യം. ഗാനരചന മനു മഞ്ജിത്, സംഗീതം സനൽദേവ്.

0: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
1: നാടെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
1: മൈ ജി.
2: ഇനി കരുതൽ എന്ന ചിത്രത്തിന് വേണ്ടി പ്രദീപ് അള്ളുരുത്തി, പി ബി ബിന്ദുജ എന്നിവർ പാടിയത്.

0: പുതിയ കാർ നേടാനുള്ള അവസരം. വാവ്, പപ്പയ്ക്ക് സർപ്രൈസ് കൊടുക്കും. അല്പം കൂടി പപ്പയുടെ ഡീറ്റെയിൽസ് അറിയാനുണ്ട്. എന്ത്?
1: ഇങ്ങനെയുള്ള പോപ്പ്സിൽ നിന്നും ജാഗ്രത പുലർത്തു. സ്കാമേഴ്സ് പേഴ്സണൽ ഡീറ്റെയിൽസിനെ തെറ്റായി യൂസ് ചെയ്യാം.
2: നിനക്ക് മനസ്സിലായില്ലേ? റിലാക്സ്.
0: പക്ഷേ കാർ കിട്ടിയിരുന്നെങ്കിൽ പപ്പ ഹോംവർക്ക് ചെയ്യില്ലായിരുന്നു.
3: ആർബിഐ പറയുന്നു, സ്മാർട്ട്
0: ആകൂ.
4: ഇനി ശ്രീഹരി കെ നായർ സംഗീതം നൽകി പാടിയ ഗാനം കേൾക്കാം. ചിത്രം അഭിലാഷം. ഈ ഗാനം എഴുതിയത് ഷറഫു.

ആഭ്യന്തര കുറ്റവാളി എന്ന ചിത്രത്തിനു വേണ്ടി മനു മഞ്ജിത്ത് എഴുതി ബിജിപാൽ സംഗീതം നൽകി സൂരജ് സന്തോഷ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി 103.6 റിയൽ FM.

0: FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ നാളെ അബുദാബിയിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ആഗോള എണ്ണ വിപണികളിലെ സമ്മർദ്ദത്തിന്റെ പശ്ചാത്തലത്തിൽ ഊർജ്ജ സുരക്ഷയ്ക്കായിരിക്കും ചർച്ചയിൽ പ്രാധാന്യം നൽകുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാഖ്ചി ഇന്നലെ ന്യൂഡൽഹിയിലെത്തി. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തിയത്. CBI ഡയറക്ടർ പ്രവീൺ സൂദിന്റെ സേവന കാലാവധി കേന്ദ്ര ഗവൺമെന്റ് ഒരു വർഷത്തേക്ക് കൂടി നീട്ടി. പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് വകുപ്പാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് പുറപ്പെടുവിച്ചത്. SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകിട്ട് 3 പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുക. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവ നാളിൽ വയനാട്ടിൽ നിന്ന് പാൽച്ചുരം വഴി കൊട്ടിയൂരിലേക്ക് വൺവേ സംവിധാനം ഏർപ്പെടുത്താൻ പോലീസിന്റെ നേതൃത്വത്തിൽ കൊട്ടിയൂരിൽ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനം. KSRTC ബസ്സുകൾക്ക് ഇത് ബാധകമല്ല. UDF അനുകൂല ഇടതുവിരുദ്ധ പ്രവണതകൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചതായി INL സംസ്ഥാന നേതൃയോഗം. ഭരണവിരുദ്ധ വികാരമല്ല രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിവെച്ചതെങ്കിൽ അതിന്റെ കാരണങ്ങൾ സത്യസന്ധമായി വിലയിരുത്തി തെറ്റുകൾ തിരുത്തുകയാണ് വേണ്ടതെന്നും നേതൃയോഗം വിലയിരുത്തി. കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ സംഘടിപ്പിക്കുന്ന ദ്വിദിന ബാലസഭ ക്യാമ്പിന് കാഞ്ഞങ്ങാട് നഗരസഭയിൽ തുടക്കം. കളിക്കൂട്ടം ക്യാമ്പ് മുനിസിപ്പൽ ഹാളിൽ നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധരംശാലയിൽ വൈകിട്ട് 7:30 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 10:00.
1: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
2: നാടകം സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
1: ഒപ്പം MyJail ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ് ടാബ്ലറ്റ് ഇയർബഡ്സ് സ്പീക്കേഴ്സ് മൗസ് കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
1: MyJail ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
2: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് MyJail.
3: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ AC വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
4: വലിയ ഡ്രമ്മുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.

ഗാനോപഹാരം 103.6 റിയൽ എഫ്എം. ഗാനോപഹാരത്തിൽ കേൾക്കാം ആനന്ദപുരം ഡയറീസ് എന്ന ചിത്രത്തിനു വേണ്ടി സൂരജ് സന്തോഷ് പാടിയത്. ഗാനമൊരുക്കിയത് മനു മഞ്ജിത്, ഷാൻ റഹ്മാൻ.

ഗാനഭാരത്തിൽ അടുത്തത് അഭിരാമി എന്ന ചിത്രത്തിനു വേണ്ടി സച്ചിൻ വാര്യർ, നിത്യമാമൻ എന്നിവർ പാടിയത്. ഗാനരചന ജോ പോൾ, സംഗീതം സിബു സുകുമാരൻ.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടുളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
6: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
5: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
7: ആരോഗ്യജാലകം, ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. ബി എം എച്ച് ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
8: നമസ്കാരം, ഞാൻ ഡോക്ടർ മുഖ്ലിസ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോടിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ കൺസൾട്ടന്റ് ആണ്. ഇന്ന് നാം ഫൈബ്രോമയോളജിയ എന്ന അവസ്ഥയെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഫൈബ്രോമയോളജിയ സാധാരണയായി സ്ത്രീകളിലാണ് കൂടുതലായി കാണപ്പെടുന്നത്. ശരീരം ഒട്ടാകെയുള്ള വേദനയും ക്ഷീണവും അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയ്ക്കാണ് ഫൈബ്രോമയോളജിയ എന്ന് പറയുന്നത്. ഫൈബ്രോമയോളജിയ ഒരു ക്രോണിക് അല്ലെങ്കിൽ ദീർഘകാല അവസ്ഥയാണ്. ഇതിന് വ്യക്തമായ ഒരു കാരണം ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെങ്കിലും തലച്ചോറിലെ പെയിൻ പ്രോസസ്സിംഗിൽ ഉള്ള വ്യതിയാനങ്ങൾ മൂലമാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നതെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. എന്തൊക്കെയാണ് ഫൈബ്രോമയോളജിയുടെ പ്രധാന ലക്ഷണങ്ങൾ? ശരീരത്തിലെ പല ഭാഗങ്ങളിലുള്ള സ്ഥിരമായ വേദന, അതിരുകടന്ന ക്ഷീണം, ഉറക്കക്കുറവ്, പ്രവർത്തികൾ ചെയ്യാനുള്ള ഉന്മേഷക്കുറവ്, ചിലർക്ക് ഓർമ്മക്കുറവ് അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ്, ഇതിന് ഫൈബ്രോഫോഗ് എന്ന് പറയുന്നു. ചില ആളുകളിൽ മാനസിക വിഷാദം, ഉത്കണ്ഠ എന്നിവയും കാണുന്നു. ഫൈബ്രോമയോളജിയുടെ രോഗനിർണയം എങ്ങനെയാണ്? ഫൈബ്രോമയോളജിയെ കണ്ടുപിടിക്കാൻ പ്രത്യേകമായ ഒരു രക്തപരിശോധനയോ സ്കാനിങ്ങോ നിലവിലില്ല. രോഗനിർണയം സാധാരണയായി രോഗിയുടെ ക്ലിനിക്കൽ ഹിസ്റ്ററി, ലക്ഷണങ്ങൾ, മറ്റുള്ള രോഗങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള പരിശോധനകൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് നടത്താറുള്ളത്. എങ്ങനെയാണ് ഫൈബ്രോമയോളജിയ ചികിത്സിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ നിയന്ത്രണ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഫൈബ്രോമയോളജിക്ക് ഒരു പൂർണ്ണമായ ചികിത്സയില്ല. എന്നാൽ രോഗിക്കുണ്ടാവുന്ന ലക്ഷണങ്ങളെ നിയന്ത്രിച്ച് ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള മാർഗങ്ങളുണ്ട്. ആദ്യമായി മരുന്ന് ചികിത്സ, വേദന സംഹാരികൾ, അടുത്തതായി പെയിൻ മോഡുലേറ്റേഴ്സ്, ശരീരത്തിലെ പോഷകക്കുറവുകൾക്കുള്ള സപ്ലിമെന്റ്സ്. ഏറ്റവും പ്രധാനമായ കാര്യം വ്യായാമങ്ങളാണ്. പേശികളുടെ ശരിയായ വഴക്കം നിലനിർത്താൻ സ്ട്രെച്ചിങ് എക്സസൈസിലൂടെ വ്യായാമം ആരംഭിക്കാം. അതിനുശേഷം എയറോബിക് വ്യായാമങ്ങളായ നടക്കൽ, നീന്തൽ, സൈക്കിൾ ചവിട്ടുകൾ എന്നൊക്കെ ചെയ്യാം. ഘട്ടം ഘട്ടമായി പേശികൾ ശക്തിപ്പെടുത്താനുള്ള സ്ട്രെങ്തനിങ് എക്സസൈസുകളും ചെയ്യാം. ജീവിത ശൈലിയിലെ മാറ്റങ്ങൾ വളരെ പ്രധാനമാണ്. പോഷക സമൃദ്ധമായ ഭക്ഷണം, കൃത്യമായ വെള്ളം കുടിക്കൽ, ശരിയായ ഉറക്കം, ശരീരഭാര നിയന്ത്രണം, ശരിയായ രീതിയിലുള്ള നിൽക്കലും ഇരിക്കലും. തുടർച്ചയായി നിൽക്കുന്നതും ഇരിക്കുന്നതും ജോലി സ്ഥലത്ത് ഇരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ജോലി സ്ഥലത്തുള്ള എർഗണോമിക് മോഡിഫിക്കേഷൻസ്. അതേപോലെ രോഗിക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് സാമൂഹികവും വൈകാരികവുമായ പിന്തുണയാണ്. കൗൺസിലിംഗ് നമുക്ക് നൽകാം. സമ്മർദ്ദ നിയന്ത്രണത്തിനും വിഷാദ രോഗത്തിനും റിലാക്സേഷൻ എക്സസൈസസ് നൽകാം. രോഗ ബോധവൽക്കരണം വളരെ പ്രധാനമായ ഒരു കാരണമാണ്. ഫൈബ്രോമയാൾജിയ എന്ന അവസ്ഥയെക്കുറിച്ച് രോഗിയും കുടുംബവും മനസ്സിലാക്കുകയും രോഗിക്ക് വേണ്ട ശരിയായ പിന്തുണ കുടുംബവും സമൂഹവും നൽകുകയും ചെയ്യണം. ഫൈബ്രോമയോളജിയ എന്ന അവസ്ഥ ശരീരത്തെയും മനസ്സിനെയും ഗൗരവമായി ബാധിക്കുന്നു. ഈ അവസ്ഥയെ പൂർണ്ണമായി മാറ്റാനാകില്ലെങ്കിലും ശരിയായ ചികിത്സയും മാനസിക പിന്തുണയും ജീവിത ശൈലിയിലെ മാറ്റങ്ങളും സ്വീകരിക്കുന്നതിലൂടെ രോഗിക്ക് അതിന്റെ കാഠിന്യം കുറയ്ക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്തും.

0: ഉൾപ്പെടുത്താനും കഴിയുന്ന അവസ്ഥയാണിത്.
1: BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.
2: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നൽകുന്നു 24 മണിക്കൂറും ഇന്റർവെൻഷണൽ കാർഡിയോളജി, ന്യൂറോളജി, ന്യൂറോ സർജറി, ഗാസ്ട്രോ സർജറി, ജനറൽ സർജറി, ഓർത്തോ സ്പൈൻ സർജറി, പ്ലാസ്റ്റിക് സർജറി, ബേൺസ് കെയർ എന്നീ വിഭാഗങ്ങളുമായി കോഴിക്കോട്ടെ ഏറ്റവും മികച്ച ട്രോമ കെയർ.
3: ഇപ്പോൾ കോഴിക്കോട് BMHൽ എല്ലാ വിഭാഗങ്ങളിലും മെഡിസെപ് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ്.
2: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.
4: ഗാനോപഹാരം 103.6 Real FM.
5: ഗാനോപഹാരം തുടരുന്നു. ARM എന്ന ചിത്രത്തിന് വേണ്ടി KS ഹരിശങ്കറും അനില രാജീവും പാടിയ ഗാനവുമായി. മനു മഞ്ജിത്തിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ദിബു 99 തോമസ്.

0: ക്ലാസ് പുതിയ ഗോൾസ്.
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
3: RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
5: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
5: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
6: ഇനി ആനന്ദ് ശ്രീബാല എന്ന ചിത്രത്തിന് വേണ്ടി യുഗിൻ ഇമാനുവൽ, സുജേത സതീഷ് എന്നിവർ പാടിയത്, റഫീഖ് അഹമ്മദിന്റെ രചന, രഞ്ജൻ രാജിന്റെ സംഗീതം.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ് എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത

0: പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ. സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: വെനീസിയ ബാത്ത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: വെനീസിയ ബാത്ത്വേഴ്സ്.
5: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
3: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
4: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
6: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ സി എച്ച് ക്രോസ് റോഡ് ഈസ്റ്റ് നടക്കാവ് കോഴിക്കോട്.
7: ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരംഗിണി. സ്വച്ഛ സർവേക്ഷൺ ഗ്രാമീൺ 2025 റാങ്കിങ്ങിൽ കോഴിക്കോട് ഒന്നാമത്. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവുമായി മലപ്പുറം ജില്ലാ ഭരണകൂടം, ത്രിവേണി മെഗാ സ്റ്റുഡൻസ് മാർക്കറ്റ് കോഴിക്കോട്. സ്വച്ഛ സർവേക്ഷൺ ഗ്രാമീൺ 2025 റാങ്കിങ്ങിൽ കേരളത്തിൽ ഒന്നാം സ്ഥാനവും ദക്ഷിണ മേഖലയിൽ രണ്ടാം സ്ഥാനവും എന്ന അഭിമാനകരമായ നേട്ടമാണ് കോഴിക്കോട് ജില്ല കരസ്ഥമാക്കിയത്. ജലശക്തി മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കുടിവെള്ള ശുചിത്വ വകുപ്പിന്റെ അംഗീകാരം ഗ്രാമീണ ശുചിത്വത്തിനും മാലിന്യ സംസ്കരണ രംഗത്തെ മികവിനും നൽകുന്നതാണ്. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന ദക്ഷിണ മേഖലയിലാണ് കോഴിക്കോട് ജില്ല രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത്. സ്വച്ഛ സർവേക്ഷൺ ഗ്രാമീൺ 2025 സർവേയുടെ ഭാഗമായി സ്കൂളുകൾ, അംഗനവാടികൾ, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ, ഗ്രാമപഞ്ചായത്ത് ഓഫീസുകൾ എന്നിവിടങ്ങളിലെ ശുചിത്വവും ശൌചാലയ സൗകര്യങ്ങളും ദേശീയ ഏജൻസി പരിശോധന നടത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് കോഴിക്കോട് ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ രാകേഷ് ഇടി KAS.
8: കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡ്രിങ്കിംഗ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ നടത്തുന്ന ശുചിത്വ സർവേയാണ് സ്വച്ഛ സർവേഷൻ ഗ്രാമീൺ എന്നറിയപ്പെടുന്നത്. 2025 സ്വച്ഛ സർവേഷൻ ഗ്രാമീൺ ശുചിത്വ സർവേയിൽ കോഴിക്കോട് ജില്ല കേരള സംസ്ഥാനത്ത് ഒന്നാമതും തമിഴ്നാട്, കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന ഉൾപ്പെടുന്ന സൗത്ത് സോണിൽ രണ്ടാം സ്ഥാനത്തും എത്തിയിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ നേട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനെ നമ്മളെ പ്രാപ്തരാക്കിയ ചില ഘടകങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ജില്ലയിൽ ഹരിതകർമ്മ സേനയുടെ നേതൃത്വത്തിൽ വളരെ ചിട്ടയോടുകൂടി നടന്നു വരുന്ന മാലിന്യ ശേഖരണ സംവിധാനവും അതിനെ MCFകളിലെത്തിച്ച് കൃത്യമായി തരംതിരിച്ച് ശാസ്ത്രീയ സംസ്കരണ സംവിധാനങ്ങളിലേക്ക് കൈമാറുന്നതിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളുമാണ്. ഇതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിൽ സെപ്റ്റിക് മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വ മിഷന്റെ ഫണ്ടോടുകൂടിയിട്ട് മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റ് സംവിധാനം കൂടി ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള സോഫ്റ്റ്വെയർ വഴിയും ആപ്പ് വഴിയും ശുചിത്വത്തെക്കുറിച്ച് ഈ ഒരു സ്വച്ഛ് ഭാരത് മിഷൻ പദ്ധതി നമ്മുടെ ജില്ലയിൽ നടപ്പാക്കിയതിന് ശേഷമുണ്ടായ മാറ്റത്തെക്കുറിച്ച് പൊതുജനങ്ങൾ നൽകിയിട്ടുള്ള ഫീഡ്ബാക്കുകളും കോഴിക്കോട് ജില്ലയെ മുന്നിലെത്താൻ വേണ്ടി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഒരു മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി അഥവാ MCF നിർബന്ധമായും ഒരു അടിസ്ഥാന സൗകര്യമായി ഒരുക്കേണ്ടതുണ്ട്. ജില്ലയെ സംബന്ധിച്ചിടത്തോളം അത്തരം സൗകര്യങ്ങളില്ലാത്ത 6 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പോലും ഈ ഒരു സൗകര്യങ്ങളുടെ അഭാവത്തിലും മറ്റുള്ള പ്രൈവറ്റ് ഏജൻസികളുടെ സഹായത്തോടുകൂടി വീട് വീടാന്തരമുള്ള മാലിന്യ ശേഖരണ സംവിധാനം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത് ജില്ലയ്ക്ക് റാങ്ക് നേടിത്തരുന്നതിന് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മളുടെ വിവിധ മേഖലകളിൽ IEC അഥവാ ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി ചെയ്തിട്ടുള്ള വിവര വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങൾ ജില്ലയെ ഈ ഒരു റാങ്കിങ്ങിലേക്ക് മുന്നിലെത്തിക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും മാലിന്യ സംസ്കരണ മേഖലയിൽ ജില്ലാ ഭരണകൂടത്തിന്റെയും ജില്ലാ ശുചിത്വ മിഷന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് ദേശീയ തലത്തിൽ ലഭിച്ചിരിക്കുന്ന ഈ അംഗീകാരം കൂടുതൽ മുന്നോട്ട് പോകുന്നതിന് നമുക്ക് കരുത്ത് പകരുന്നതാണ്.
7: ഇടിമിന്നലേറ്റ് 4 വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം മരിച്ച സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിൽ പൊതുജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശം പുറത്തിറക്കി. വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധപ്പെട്ട വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങളാണ് ഇടിമിന്നൽ സൃഷ്ടിക്കുന്നത്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടാൽ

0: ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിലേക്ക് മാറുക, തുറസായ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാതിരിക്കുക, വാതിലിനും ജനലിനും അടുത്തു നിൽക്കാതിരിക്കുക, പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇടിമിന്നലുള്ള സമയം വൈദ്യുത ബന്ധം വിച്ഛേദിക്കുകയും ചെയ്യേണ്ടതാണ്. മിന്നലിന്റെ ആഘാതത്താൽ കാഴ്ചയോ കേൾവിയോ നഷ്ടമാവുകയോ ഹൃദയാഘാതം വരെ സംഭവിക്കുകയോ ചെയ്യാം. ഇവരെ പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം വൈദ്യസഹായത്തിന് എത്തിക്കുകയും ചെയ്യേണ്ടതാണ്. ജാഗ്രതാ നിർദ്ദേശവുമായി രാജേഷ് CS, മലപ്പുറം ADM ആൻഡ് ജില്ലാ കളക്ടർ ഇൻചാർജ്.
1: കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ താലൂക്കിൽ ഇടിമിന്നലേറ്റ് 4 ജീവനുകളാണ് പൊലിഞ്ഞുപോയത്. 2026 വർഷത്തിൽ മാത്രം ഇടിമിന്നൽ മൂലം ജില്ലയിൽ 6 പേർ മരണപ്പെട്ടു. ഇനിയും അപകടകാരികളായ ഇടിമിന്നലുകളോട് അവഗണനയും അശ്രദ്ധയും തുടരരുത്. ഇടിമിന്നൽ സാധ്യത മനസ്സിലാക്കുവാൻ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ള ദാമിനി മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ ഇടിമിന്നൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി ഇനി പറയുന്നവ അടിയന്തരമായി ശ്രദ്ധിക്കുക. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും ഒരിക്കലും വിട്ടു നിൽക്കരുത്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. അടുത്തുള്ള കെട്ടിടത്തിലേക്ക് മാറാൻ സാധിക്കാത്ത വിധത്തിൽ തുറസായ സ്ഥലത്താണെങ്കിൽ പാദങ്ങൾ ചേർത്ത് വെച്ച് തല കാൽമുട്ടുകൾക്കിടയിൽ ഒതുക്കി പന്തുപോലെ ഉരുണ്ടിരിക്കുക. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലുകളും അടച്ചിടുക. വൈദ്യുത ഉപകരണങ്ങളോടെയുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ ഒരു കാരണവശാലും നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈകാലുകൾ പുറത്തിടാതിരിക്കുക. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളുടെ യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം. മഴക്കാറുകൾ കാണുമ്പോൾ തുണികൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് യാതൊരു കാരണവശാലും പോകരുത്. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കണം. ടാപ്പുകളിൽ നിന്നും വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കുക. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങുവാൻ പാടില്ല. കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം, ബോട്ടിംഗ് തുടങ്ങി പ്രവൃത്തികൾ നിർത്തിവെച്ച് ഉടൻ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിന്റെ ഡെക്കിൽ ഒരു കാരണവശാലും നിൽക്കരുത്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പാലിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ഇടിമിന്നലിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കും.
0: കോഴിക്കോട്ട് വിദ്യാർത്ഥികൾക്കാവശ്യമായ നോട്ട്ബുക്കുകൾ, ഇൻസ്ട്രുമെന്റ് ബോക്സ് തുടങ്ങി പഠനോപകരണങ്ങളെല്ലാം മിതമായ നിരക്കിൽ ലഭ്യമാകാൻ ത്രിവേണി മെഗാ സ്റ്റുഡൻസ് മാർക്കറ്റ് ഒരുങ്ങിയിരിക്കുകയാണ്. കൺസ്യൂമർ ഫെഡ് ഒരുക്കിയ മേളയിൽ ത്രിവേണി സൂപ്പർ മാർക്കറ്റിൽ രണ്ടു നിലകളിലായി എല്ലാ ഇനങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാൻ കഴിയും വിധം സെൽഫ് സർവീസ് സംവിധാനമാണ് ഒരുക്കിയത്. ബാഗ് ഹൗസ്, അംബ്രല കോർണർ, ത്രിവേണി നോട്ടുബുക്കുകളുടെ ഗാലറി, മറ്റു പഠനോപകരണങ്ങൾ എന്നിവ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട്. മുതലക്കുളത്തെ 2 മെഗാ സ്റ്റുഡൻസ് മാർക്കറ്റുകൾക്ക് പുറമെ ജില്ലയിലെ 10 ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിലും സ്റ്റുഡൻസ് മാർക്കറ്റ് പ്രവർത്തിക്കും. തെരഞ്ഞെടുക്കപ്പെട്ട 10 സ്കൂളുകളിൽ അഡ്മിഷൻ കാലങ്ങളിലും അധ്യയന വർഷാരംഭത്തിലും മാർക്കറ്റ് കൺസ്യൂമർ ഫെഡ് നേരിട്ട് നടത്തും. അടുത്ത മാസം 15 വരെ നീളുന്ന മേളയിൽ എല്ലാ പഠന സാധനങ്ങളും ഒരു കുടക്കീഴിൽ ലഭിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. കൂടുതൽ വിവരങ്ങളുമായി കൺസ്യൂമർ ഫെഡ് റീജിയണൽ മാനേജർ PK അനിൽകുമാർ വാർത്താ തരംഗിണിയോട്.
2: അധ്യയന വർഷാരംഭത്തിലുണ്ടാവുന്ന കൃത്രിമമായ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കൺസ്യൂമർ ഫെഡ് അതിവിപുലമായ പദ്ധതികളുമായിട്ടാണ് മാർക്കറ്റിൽ ഇടപെടുന്നത്. സംസ്ഥാനത്താകെ 500 സ്റ്റുഡൻസ് മാർക്കറ്റുകളാണ് ആരംഭിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ 50 സ്റ്റുഡൻസ് മാർക്കറ്റുകൾ ആരംഭിക്കും. ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിൽ 10 സ്റ്റുഡൻസ് മാർക്കറ്റുകളും, അതുപോലെ തന്നെ ജില്ലയിലെ വിവിധ സഹകരണ സംഘങ്ങൾ നടത്തുന്ന 30 സ്റ്റുഡൻസ് മാർക്കറ്റുകളും, കൂടാതെ സ്കൂളിൽ ഒരു സ്കൂൾ മാർക്കറ്റ് എന്ന ഉദ്ദേശത്തോടുകൂടി സ്കൂൾ കോമ്പൗണ്ടിനകത്ത് എല്ലാവിധ സാധനങ്ങളും ലഭ്യമാക്കിക്കൊണ്ട് കൺസ്യൂമർ ഫെഡ് നേരിട്ട് നടത്തുന്ന സ്റ്റുഡൻസ് മാർക്കറ്റ് 10 അടക്കം 50 സ്റ്റുഡൻസ് മാർക്കറ്റുകൾ കോഴിക്കോട് ജില്ലയിൽ പ്രവർത്തനമായിരിക്കും. ഇതിന്റെ ജില്ലാതല ഉദ്ഘാടനവും മുതലക്കുളത്ത് ആരംഭിച്ചിരിക്കുന്ന ത്രിവേണി മെഗാ സ്റ്റുഡൻസ് മാർക്കറ്റിന്റെ ഉദ്ഘാടനവും നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. 10 മുതൽ 40% വരെ വിലക്കുറവ് ഇവിടെ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നുണ്ട്. എല്ലാ പഠനോപകരണങ്ങളും ഒരു കുടക്കീഴിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി സ്റ്റുഡൻസ് മാർക്കറ്റുകളുടെ പ്രത്യേകത. അതും വിലക്കുറവിൽ ഗുണമേന്മയോടുകൂടി. ഇപ്പം മുതലക്കുളത്ത് ആരംഭിച്ചിരിക്കുന്ന മെഗാ സ്റ്റുഡൻസ് മാർക്കറ്റ് 2 നിലകളിലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. താഴത്തെ നിലയിൽ ബാഗ്, കുടകൾ യഥേഷ്ടം തിരഞ്ഞെടുക്കാൻ കഴിയും. കുട്ടികളും രക്ഷിതാക്കളും കുടുംബസമേതം എത്തിക്കൊണ്ട് അവർക്ക് അവരുടെ ആഗ്രഹപ്രകാരമുള്ള സാധനങ്ങൾ തിരഞ്ഞെടുക്കാൻ കഴിയും. മുകളിലത്തെ നില ശീതീകരിച്ച നിലയായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. അവിടെയും യഥേഷ്ടം നമ്മുടെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ സാധനങ്ങൾ എടുക്കാൻ കഴിയും.

0: ഇവിടെ എത്തുന്ന കുട്ടികളും രക്ഷിതാക്കളും സംതൃപ്തരാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കാൻ കഴിയുന്നു എന്നുള്ളതുകൊണ്ടും ഏറ്റവും പുതിയ മോഡലുള്ള സാധനങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതുകൊണ്ടും കുട്ടികൾ സംതൃപ്തരാണ്. കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഗുണമേന്മയോടുകൂടി വിലക്കുറവ് ലഭിക്കുന്നു എന്നുള്ളതുകൊണ്ട് രക്ഷിതാക്കളും സംതൃപ്തരാണ്. മെഗാ സ്റ്റുഡൻസ് മാർക്കറ്റിൽ എത്തുന്ന എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സംതൃപ്തരായി തിരിച്ചു പോകുന്നു എന്നുള്ളത് ഞങ്ങളെ ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്.
1: വാർത്താ തരംഗിണി സമാപിക്കുന്നു. എഡിറ്റിംഗ് വി കെ സുരേഷ്, തയ്യാറാക്കി അവതരിപ്പിച്ചത് നന്ദനൻ കക്കഞ്ചേരി. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഇതേ സമയം

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായബന്ധു നിയമ സാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
2: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
1: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
3: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. 19th നൂറ്റാണ്ട് എന്ന ചിത്രത്തിന് വേണ്ടി മൃദുല വാര്യരും കെ എസ് ഹരിശങ്കറും പാടിയ ഗാനവുമായി റഫീഖ് അഹമ്മദിന്റെ രചന, എം ജയചന്ദ്രന്റെ സംഗീതം.

0: सबके लिए सामाजिक सुरक्षा अटल पेंशन योजना मोदी जी का संकल्प।
1: योजना उन नौजवानों के लिए है ताकि आप जब 60 साल के होंगे आपको कभी किसी के सहारे की जरूरत न पड़े, आप अपना बुढ़ापा भी गौरव के साथ बिता सको।
0: अब तक इस योजना से 8,85,00,000 से अधिक लाभार्थी जुड़ चुके हैं। अगर आप भी 18 से 40 साल की उम्र के हैं तो मासिक अटल पेंशन सहित 3 गारंटीड फायदों के लिए अपनी बैंक शाखा से संपर्क करें।
2: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരും.
3: അതിനവരെന്താ സ്കൂള് തുടങ്ങിയോ?
2: സ്കൂള് തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
3: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ, പഠനത്തിനൊരു സ്മാർട്ട് തുടക്കമിടൂ.
4: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം കോഹിനൂർ എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ് പാടിയ ഗാനം. ഗാനരചന BK ഹരിനാരായണൻ, സംഗീതം രാഹുൽ രാജ്.

0: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: AC ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണ്ണേജ് അഥവാ BTU AC തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണങ്കണ്ടി, വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
4: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം ബാഹുബലി 2 ദ കൺക്ലൂഷൻ എന്ന ചിത്രത്തിനു വേണ്ടി ശ്വേതാ മോഹൻ പാടിയ ഗാനം.

0: വർക്ക് ഫ്രം ഹോം ഹൈ സാലറി വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി
1: കുടുങ്ങി
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത് RBI പറയുന്നു
3: അറിവ് നേടു ജാഗ്രത പുലർത്തു
4: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം ഇന്ത്യൻ റുപ്പി എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാർ സുജാത എന്നിവർ പാടിയ ഗാനം
5: അന്തിമാന ചെമ്പടി കണ്ണിറയ ചെമ്പരത്തി ചെമ്പരത്തി പെൺകൊടിയ കൺവിടർത്തി നിൽക്കണുണ്ട്

0: FM പ്രധാന വാർത്തകൾ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ രണ്ട് ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ അധ്യക്ഷനാകും. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി വിശാഖപട്ടണത്തെ കിഴക്കൻ നാവിക കമാൻഡിൽ സന്ദർശനം നടത്തി. തന്ത്രപരമായി പ്രധാനപ്പെട്ട നാവിക കമാൻഡിൽ നടത്തിയ പ്രവർത്തന പരിശീലന ഭരണപരമായ പ്രവർത്തനങ്ങൾ അദ്ദേഹം അവലോകനം ചെയ്തു. കോഴിക്കോട് പെരുവണ്ണാമുഴിയിൽ നിന്ന് ഡിജിറ്റൽ സർവേയ്ക്കായി പുറപ്പെട്ട 3 വനംവകുപ്പ് ഉദ്യോഗസ്ഥരും 4 റവന്യൂ ഉദ്യോഗസ്ഥരും അടങ്ങിയ സംഘം വനമേഖലയിൽ അകപ്പെട്ടു. വനംവകുപ്പ് തിരച്ചിൽ ശക്തമാക്കി. 2024-25 വർഷത്തെ കണ്ണൂർ സർവകലാശാല നാഷണൽ സർവീസ് സ്കീം അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച പ്രോഗ്രാം ഓഫീസർമാരായി കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ ഡോക്ടർ കെ വി വിനീഷ് കുമാർ, കണ്ണൂർ വുമൺസ് കോളേജിലെ ഡോക്ടർ കെ പി നിതീഷ്, പയ്യന്നൂർ കോളേജിലെ ഡോക്ടർ ടി വി സുരേഖ, പനമരം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എം എ ഷെറീന, മട്ടന്നൂർ കോളേജിലെ ജെസിക്ക സുധീർ എന്നിവർക്കാണ് പുരസ്കാരം. പത്തനംതിട്ട ഓമല്ലൂർ പൈവള്ളി ഭാഗത്ത് 4 പേരെ കടിച്ചു പരിക്കേൽപ്പിച്ച തെരുവുനായ്ക്ക് പേ വിഷബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് തെരുവുനായ്ക്കൾക്ക് പേ വിഷ പ്രതിരോധ കുത്തിവയ്പ് ഊർജിതമാക്കി. പാലക്കാട് മലമ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. വെള്ളഴുത്താമ്പൊറ്റ കോളനിയിലെ എം ചന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രതയാണ്. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഏഷ്യൻ സീനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം ജ്ഞാനേശ്വരി യാദവിന് ഇരട്ട മെഡൽ നേട്ടം. 53 കിലോഗ്രാം സ്നാച്ച് വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ താരം തുടർന്ന് മത്സരങ്ങളിൽ ആകെ 194 കിലോഗ്രാം ഉയർത്തിയാണ് വെങ്കലം ഉറപ്പിച്ചത്. FM പ്രധാന വാർത്തകൾ, ഇനി 11 മണിക്ക്.
1: വലിയ വിലയ്ക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
2: അന്തപ്പ, എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂന്ന്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ.
3: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം. തട്ടത്തിൻ മറയത്ത് എന്ന ചിത്രത്തിനു വേണ്ടി സച്ചിൻ വാര്യർ, രമ്യ നമ്പീശൻ എന്നിവർ പാടിയ ഗാനം.

0: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ എസികൾ വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
1: വലിയ ഡ്രമ്മുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം ഫിലിപ്സ് ആൻഡ് ദ മങ്കി പെൻ എന്ന ചിത്രത്തിനു വേണ്ടി നേഹ വേണുഗോപാൽ പാടിയ ഗാനം.

0: ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കിൽ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണങ്കണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രമ്മുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം. ചെങ്കോൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, സുജാത എന്നിവർ പാടിയ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അൻഷ കരീം. 10 ദിവസത്തെ അനിശ്ചിതത്വത്തിനൊടുവിൽ കോൺഗ്രസ് നേതൃത്വം കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കും. ന്യൂഡൽഹിയിലെ അന്തിമ കൂടിയാലോചനകൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു. ഇന്നലെ വൈകിട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെത്തി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി മുഖ്യമന്ത്രി വിഷയത്തിൽ ചർച്ച നടത്തി. ഇതിനുശേഷമാണ് പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് ജയറാം രമേശ് അറിയിച്ചത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഇന്നുച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത് ചേരുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ചുമതല വഹിക്കുന്ന ദീപാദാസ് മുൻഷിയടക്കം 2 കേന്ദ്ര നിരീക്ഷകർ യോഗത്തിൽ പങ്കെടുത്തേക്കും. കോൺഗ്രസിന്റെ നിയുക്ത MLA മാരോട് തിരുവനന്തപുരത്തെത്താൻ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. UDF ഘടകകക്ഷികളുടെ പാർലമെന്ററി പാർട്ടി യോഗവും ഇന്നുച്ചയ്ക്ക് ചേർന്നേക്കും. യോഗത്തിൽ പങ്കെടുക്കാൻ VD സതീശൻ അടക്കം തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി നാളെ അബുദാബി സന്ദർശിച്ച് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് അറിയിച്ചു. പശ്ചിമേഷ്യയിലെ ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളുടെയും ആഗോള എണ്ണവിപണികളിലെ സമ്മർദ്ദത്തിന്റെയും പശ്ചാത്തലത്തിൽ ഊർജ്ജ സുരക്ഷയ്ക്കായിരിക്കും ചർച്ചയിൽ പ്രാധാന്യം നൽകുന്നത്. 5 മാസത്തിനുള്ളിൽ മോദിയും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും തമ്മിലെ 2-ാമത്തെ കൂടിക്കാഴ്ചയാണിത്. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അധ്യക്ഷനാകും. അംഗരാജ്യങ്ങളിലെയും പങ്കാളി രാജ്യങ്ങളിലെയും ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരും പ്രതിനിധി സംഘത്തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കും. ആഗോള പ്രാദേശിക വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകൾ ഇന്ന് യോഗം ചർച്ച ചെയ്തേക്കും. 2-ാം ദിവസം ബ്രിക്സ് A20 പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായി നിർമ്മാണം എന്ന വിഷയത്തിലും ആഗോള ഭരണത്തിന്റെയും ബഹുമുഖ സംവിധാനത്തിന്റെയും പരിഷ്കാരങ്ങൾ എന്ന വിഷയത്തിലും ചർച്ചയുണ്ടാകും. ഗവേഷണം, വികസനം, നവീകരണം എന്നീ രംഗത്ത് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം കേന്ദ്ര ഗവൺമെന്റ് സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ റിസർച്ച് ഡെവലപ്മെന്റ് ഇന്നൊവേഷൻ RDI പദ്ധതി പ്രകാരം 5 കരാറുകളിൽ ഒപ്പുവെക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡീപ് ടെക് നവീകരണം ത്വരിതപ്പെടുത്തുന്നതിനും വ്യവസായ മേഖലയിൽ ഗവൺമെന്റ് സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും അസാധാരണ സമീപനമാണ് കരാറിൽ പ്രതിഫലിക്കുന്നതെന്ന് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ മാലദ്വീപ് വിദേശകാര്യമന്ത്രി ഇർത്തിഷാം ആദമുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും മാലദ്വീപും തമ്മിലെ നയതന്ത്ര ബന്ധത്തിന്റെ 60-ാം വാർഷിക വേളയിൽ ഇരു രാജ്യങ്ങളുടെയും പങ്കാളിത്തം നേതാക്കൾ വീണ്ടും ഉറപ്പിച്ചു. ഇന്ത്യ മാലദ്വീപ് സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ വേഗത്തിലാക്കുക, ഉഭയകക്ഷി നിക്ഷേപ ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോകുക, പ്രാദേശിക കറൻസികളിൽ വ്യാപാര ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയായിരുന്നു ചർച്ചയിലെ പ്രധാന വിഷയങ്ങൾ. അസം നിയമസഭയിൽ 26 മാസം ഏകീകൃത സിവിൽ കോഡ് ബിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. മുഖ്യമന്ത്രിയായി 2-ാം വട്ടം അധികാരമേറ്റ ഹിമന്ത ബിശ്വ ശർമ്മ ആദ്യ മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. വിവാഹപ്രായം, ബഹുഭാര്യത്വം, അനന്ത

അനന്തരാവകാശം, ലിവിൻ ബന്ധങ്ങൾ ഉൾപ്പെടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് നിർദ്ദിഷ്ട നിയമനിർമ്മാണം കൊണ്ട് ലക്ഷ്യമാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മതപരമായ ആചാരങ്ങൾ ബില്ലിന്റെ പരിധിക്ക് പുറത്തായിരിക്കുമെന്നും ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കി. ഗോത്ര സമൂഹങ്ങളെ നിർദ്ദിഷ്ട നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുമെന്നും ഹിമന്ത ബിശ്വ ശർമ്മ അറിയിച്ചു. ഇതോടെ ഉത്തരാഖണ്ഡിനും ഗുജറാത്തിനും ശേഷം ഏകീകൃത സിവിൽ കോഡ് ബിൽ അവതരിപ്പിക്കുന്ന മൂന്നാമത്തെ സംസ്ഥാനമായി അസം മാറും. മെഡിക്കൽ പ്രവേശനത്തിന് നീറ്റ് പരീക്ഷ ഒഴിവാക്കണമെന്നും 12-ാം ക്ലാസ്സിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്താൻ സംസ്ഥാനങ്ങളെ അനുവദിക്കണമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് പരീക്ഷകൾ റദ്ദാക്കിയതും കേസ് CBIക്ക് കൈമാറിയതും ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം ദേശീയ തലത്തിൽ പരീക്ഷാ സംവിധാനത്തിലെ പോരായ്മകളാണ് ഇതിലൂടെ വ്യക്തമായതെന്നും പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെ ഫെഡറൽ വിരുദ്ധ നയങ്ങൾക്കെതിരെ ഒരുമിച്ച് നിൽക്കുമെന്ന് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയും DMK നേതാവുമായ MK സ്റ്റാലിൻ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിലും തമിഴ്നാടിന്റെ അവകാശങ്ങൾക്കും സാമൂഹിക നീതിക്കും വേണ്ടി സെക്യുലർ പ്രോഗ്രസീവ് അലയൻസ് പോരാട്ടം തുടരുമെന്നും സ്റ്റാലിൻ അറിയിച്ചു. തിരഞ്ഞെടുപ്പിൽ 1.5 കോടിയിലധികം വോട്ടുകളും 72 സീറ്റുകളും നേടാൻ കഴിഞ്ഞത് ജനങ്ങൾക്ക് DMK മുന്നണിയിലെ വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും സ്റ്റാലിൻ അവകാശപ്പെട്ടു. ഉരുളക്കിഴങ്ങ്, ഉള്ളി, പഴം, പച്ചക്കറി, എണ്ണക്കുരുക്കൾ, ഭക്ഷ്യധാന്യങ്ങൾ തുടങ്ങിയ അവശ്യ ഉൽപ്പന്നങ്ങളുടെ അന്തർ സംസ്ഥാന ചരക്കുനീക്ക നിയന്ത്രണങ്ങൾ പശ്ചിമബംഗാൾ ഗവൺമെന്റ് നീക്കം ചെയ്തു. നിയന്ത്രണങ്ങൾ കാരണം കർഷകർക്ക് വലിയ നഷ്ടം സംഭവിച്ച സാഹചര്യത്തിലാണ് നടപടി. ജീവനക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട കേസുകൾ CBIക്ക് കൈമാറാനും ഗവൺമെന്റ് തീരുമാനിച്ചു. അഴിമതികളോട് വിട്ടുവീഴ്ചയില്ലാത്ത നയം തുടരുമെന്ന് മുഖ്യമന്ത്രി സുവീന്ദു അധികാരി വ്യക്തമാക്കി. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനുമായി കൂടിക്കാഴ്ച നടത്തി. പഞ്ചാബ് നേരിടുന്ന കാർഷിക വെല്ലുവിളികളും വിളവൈവിധ്യവൽക്കരണവും ചർച്ച ചെയ്ത യോഗത്തിൽ സംസ്ഥാനത്തെ കർഷകരുടെ ക്ഷേമത്തിന് കേന്ദ്രവും പഞ്ചാബും ഒത്തുചേർന്ന് പ്രവർത്തിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി. ഭൂഗർഭ ജലനിരപ്പ് സംരക്ഷിക്കാൻ നെൽകൃഷിക്ക് പകരം പയർവർഗ്ഗങ്ങൾ, എണ്ണക്കുരുക്കൾ, മക്കച്ചോളം എന്നിവ പ്രോത്സാഹിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഹൈബ്രിഡ് നെൽവിത്തുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കാനും നിർദ്ദിഷ്ട സീഡ് ബിൽ 2025 കമ്മിറ്റിയിൽ പഞ്ചാബിന് പ്രാതിനിധ്യം നൽകാനും കൂടിക്കാഴ്ചയിൽ തീരുമാനമായി. റോ ഷുഗർ, വൈറ്റ് ഷുഗർ, റിഫൈൻഡ് ഷുഗർ എന്നിവയുൾപ്പെടെ പഞ്ചസാരയുടെ കയറ്റുമതി 2026 സെപ്റ്റംബർ വരെയോ അടുത്ത ഉത്തരവുണ്ടാകുന്നത് വരെയോ കേന്ദ്ര ഗവൺമെന്റ് ഉടനടി പ്രാബല്യത്തോടെ നിരോധിച്ചു. കയറ്റുമതി നയത്തിൽ മാറ്റം വരുത്തിയെങ്കിലും യൂറോപ്യൻ യൂണിയൻ, അമേരിക്ക എന്നിവിടങ്ങളിലേക്ക് പ്രത്യേക ക്വാട്ട വഴി കയറ്റുമതിക്കും മറ്റ് രാജ്യങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഷിപ്പിംഗുകൾക്കും ഈ നിരോധനം ബാധകമല്ല. കൂടാതെ അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീം പ്രകാരം കയറ്റുമതികളെയും നിലവിൽ വിതരണത്തിന് നീക്കിക്കഴിഞ്ഞ ചരക്കുകളെയും നിരോധനത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നീറ്റ് UG 2026 ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ രാജസ്ഥാനിലെ സിക്കർ കേന്ദ്രീകരിച്ച് CBI അന്വേഷണം ഊർജിതമാക്കി. പ്രതികളായ യശ് യാദവ്, വികാസ് എന്നിവർ സിക്കറിലെ കോച്ചിംഗ് സെന്ററിൽ ഒരുമിച്ച് പഠിച്ചവരാണെന്നും ഇവിടെ നിന്നാണ് ഗൂഢാലോചന ആരംഭിച്ചതെന്നും കരുതുന്നു. മഹാരാഷ്ട്രയിൽ നിന്ന് പേപ്പർ ഹരിയാന വഴി രാജസ്ഥാനിലെ സിക്കറിലും ജയ്പൂരിലും എത്തിയതായാണ് കണ്ടെത്തൽ. സിക്കറിലെത്തിയ CBI സംഘം കോച്ചിംഗ് സ്ഥാപനങ്ങളെയും ഇടനിലക്കാരെയും കേന്ദ്രീകരിച്ച് അന്വേഷണം വിപുലമാക്കി. CBI ഡയറക്ടർ പ്രവീൺ സൂദിന്റെ സേവന കാലാവധി കേന്ദ്ര ഗവൺമെന്റ് ഒരു വർഷത്തേക്ക് കൂടി നീട്ടി. പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് വകുപ്പാണ് ഇതു സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് പുറപ്പെടുവിച്ചത്. കാലാവധി നീട്ടുന്നതിന് കേന്ദ്രമന്ത്രിസഭയുടെ നിയമന സമിതി അനുമതി നൽകിയിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രഹസ്യമായി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സന്ദർശിക്കുകയും പ്രസിഡന്റിനെ കാണുകയും ചെയ്തതായി നെതന്യാഹുവിന്റെ ഓഫീസ് സ്ഥിരീകരിച്ചു. ഇസ്രായേലും UAE തമ്മിലെ ബന്ധത്തിൽ ചരിത്രപരമായ വഴിത്തിരിവിലേക്ക് നയിച്ച കൂടിക്കാഴ്ചയാണിതെന്ന് പ്രസ്താവനയിൽ അറിയിച്ചു. സന്ദർശനത്തിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകിട്ട് 3 പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുക. യുദ്ധം കാരണം ഗൾഫിൽ പരീക്ഷ എഴുതാൻ കഴിയാത്ത കുട്ടികൾക്ക് നിശ്ചിത ഫോർമുല പ്രകാരം മാർക്ക് നൽകിയ ഫലവും നാളെ പ്രഖ്യാപിക്കും. ആകാശവാണിയുടെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട് കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ്
ലെഗസി 2026 ഇന്ന് സമാപിക്കും. വൈകിട്ട് 5:30 സെഷനിൽ എഴുത്തുകാരൻ സി വി

0: ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായിരിക്കും. കോഴിക്കോട് പെരുവണ്ണാമൂഴിയിൽ നിന്ന് ഡിജിറ്റൽ സർവേക്കായി പുറപ്പെട്ട സംഘം വനമേഖലയിൽ അകപ്പെട്ടു. സംഘത്തെക്കുറിച്ച് ഇനിയും വിവരം ലഭിച്ചിട്ടില്ല. തിരച്ചിൽ ശക്തമാക്കി വനം വകുപ്പ്. 3 വനം വകുപ്പ് ഉദ്യോഗസ്ഥരും 4 റവന്യൂ ഉദ്യോഗസ്ഥരുമാണ് കുടുങ്ങിയത്. പാലക്കാട് മലമ്പുഴയിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. വെള്ളെഴുത്താമ്പൊറ്റ കോളനിയിലെ എം ചന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. മലമ്പുഴ ഗവൺമെന്റ് ആശുപത്രിയിലെ റിട്ടയേർഡ് അറ്റൻഡറാണ്. വീടിന് സമീപത്ത് പുലർച്ചെയോടെയാണ് കാട്ടാനാക്രമിച്ചത്. മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. പത്തനംതിട്ട ഓമല്ലൂരിൽ 3 വയസ്സുകാരി ഉൾപ്പെടെ 4 പേരെ കടിച്ച തെരുവുനായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. ഇതോടെ പ്രദേശത്ത് തെരുവുനായകൾക്ക് പേവിഷ പ്രതിരോധ കുത്തിവയ്പ് ഊർജിതമാക്കി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ചലച്ചിത്രഗാനം തുടരുന്നു. ഹണി ബി 2 എന്ന ചിത്രത്തിന് വേണ്ടി അൻവർ സദത്ത്, റിമി ടോമി, അഫ്സൽ എന്നിവർ പാടിയ ഗാനവുമായി. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ദീപക് ദേവ്.

0: റീഗൽ ജ്വല്ലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 90 രൂപ വർദ്ധിച്ച് 14,880 രൂപയ്ക്കും പവന് 119,040 രൂപയ്ക്കുമാണ്. റീഗോൾ ജ്വല്ലറി ഗോൾഡ് റേറ്റ് കേൾക്കാം നാളെ രാവിലെ 10:30.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
5: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
6: RBI പറയുന്നു,
7: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
8: പ്രിയ ഗീതം.
3: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പ്രിയഗീതത്തിന്റെ സമയമാണ്. നിങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾക്കായി പെട്ടെന്ന് തന്നെ വിളിച്ചു തുടങ്ങിക്കോളൂ. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം: 2366174, 2366176, STD കോഡ് 0495, മൊബൈൽ നമ്പർ 9444744400. പ്രിയഗീതത്തിൽ ആദ്യം കേൾക്കാം ലാപ്ടോപ്പ് എന്ന ചിത്രത്തിന് വേണ്ടി അമൽ പാടിയ ഗാനം.

0: വർക്ക് ഫ്രം ഹോം ഹൈ സാലറി വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി
1: കുടുങ്ങി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: പ്രിയഗീതത്തിൽ ഇനി കേൾക്കാം. കൊയിലാണ്ടിയിൽ നിന്ന് ശോഭന ആവശ്യപ്പെട്ട ഗാനമാണ് ഇന്ദ്രപ്രസ്ഥം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും ചിത്രയും പാടിയത്.

0: അന്തപ്പൻ എന്താ ഒരു മൗനം?
1: പരസ്യത്തിൽ കൊടുത്ത വലിയ ലാഭം കണ്ടിട്ടാ മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
2: കണ്ണം കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
0: പ്രിയ ഗീതം.
3: കാരപ്പറമ്പിൽ നിന്ന് റീജ, റൂബി, റീന, പുഷ്പലത എന്നിവർക്ക് വേണ്ടി ആവശ്യപ്പെട്ട ഗാനമാണ് പ്രിയഗീതത്തിൽ അടുത്തത്. പിന്നിലാവ് എന്ന ചിത്രത്തിന് വേണ്ടി യൂസഫലി കച്ചേരി എഴുതി, ഇളയരാജ സംഗീതം നൽകി, യേശുദാസ് പാടിയത്.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരും.
1: അതിനവരെന്താ സ്കൂള് തുടങ്ങിയോ?
0: സ്കൂള് തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ, പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: പ്രിയഗീതത്തിലെ അടുത്ത ഗാനം ആകാശദൂത് എന്ന ചിത്രത്തിന് വേണ്ടി ഒ എൻ വി കുറിപ്പെഴുതി ഔസേപ്പച്ചൻ സംഗീതം നൽകി ചിത്ര പാടിയതാണ്. ഈ ഗാനത്തിനായി ആവശ്യപ്പെട്ടത് ശോഭന അനൂപ് പുതിയങ്ങാടി.

0: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട്ഫോണും മാത്രം മതിയോ?
1: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
0: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
2: പ്രിയ ഗീതം
3: എടവണ്ണപ്പാറയിൽ നിന്ന് അനുഷ, ജലജ, ഗണേഷ് എന്നിവർക്ക് വേണ്ടി ആവശ്യപ്പെട്ടതാണ് പ്രിയഗീതത്തിലെ അടുത്ത ഗാനം. സുഗ്രതം എന്ന ചിത്രത്തിനു വേണ്ടി ONV കുറിപ്പെഴുതി, രവി ബോംബെ സംഗീതം നൽകി, യേശുദാസ് പാടിയത്.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: പ്രിയഗീതത്തിലിനി ഇവൻ മേഘരൂപൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനത്തിനായി കാത്തിരിക്കുന്നു കുന്ദമംഗലത്ത് നിന്ന് സുജാത. ONV കുറിപ്പിന്റെ രചന, ശരത്തിന്റെ സംഗീതം.

0: FM പ്രധാന വാർത്തകൾ. ദേശീയ ദുരന്ത നിവാരണ സേന 20 വർഷത്തിനുള്ളിൽ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗാസിയാബാദിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പ്രസിഡന്റ് കളർ അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അമിത്ഷാ. കൃഷി, ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ, ആരോഗ്യ സംരക്ഷണം, ശുദ്ധോർജ്ജം മുതൽ ഉൽപ്പാദന സാങ്കേതിക പങ്കാളിത്തം വരെ ഇന്ത്യ ആഫ്രിക്ക സഹകരണത്തിന്റെ അടുത്ത ഘട്ടം കെട്ടിപ്പടുക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ ഇന്ത്യ ആഫ്രിക്ക ബിസിനസ് ഡയലോഗ് ആൻഡ് എക്സിബിഷനും ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടിക്ക് മുന്നോടിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോ ഷുഗർ, വൈറ്റ് ഷുഗർ, റിഫൈൻഡ് ഷുഗർ എന്നിവയുൾപ്പെടെ പഞ്ചസാരയുടെ കയറ്റുമതി 2026 സെപ്റ്റംബർ വരെയോ അടുത്ത ഉത്തരവുണ്ടാകുന്നതുവരെയോ കേന്ദ്ര ഗവൺമെന്റ് ഉടനടി പ്രാബല്യത്തോടെ നിരോധിച്ചു. കയറ്റുമതി നയത്തിൽ മാറ്റം വരുത്തിയെങ്കിലും യൂറോപ്യൻ യൂണിയൻ, അമേരിക്ക എന്നിവിടങ്ങളിലേക്ക് പ്രത്യേക ക്വാട്ട വഴി കയറ്റുമതിക്ക് നിരോധനം ബാധകമല്ല. നീറ്റ് UG 2026 ചോദ്യപേപ്പർ ചോർച്ചക്കേസിൽ രാജസ്ഥാനിലെ സിക്കർ കേന്ദ്രീകരിച്ച് CBI അന്വേഷണം ഊർജിതമാക്കി. മഹാരാഷ്ട്രയിൽ നിന്ന് പേപ്പർ ഹരിയാന വഴി രാജസ്ഥാനിലെ സിക്കറിലും ജയ്പൂരിലും എത്തിയതായാണ് കണ്ടെത്തൽ. നീറ്റ് UG 2026 ചോദ്യപേപ്പർ ചോർച്ചക്കേസുമായി ബന്ധപ്പെട്ട് മംഗിലാൽ ബിവാൽ, ദേനീഷ് ബിവാൽ, യഷ് യാദവ്, വികാസ് എന്നീ 4 പ്രതികളെ CBI ജയ്പൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. കൂടുതൽ ചോദ്യം ചെയ്യലിന് പ്രതികളെ ഡൽഹിയിലേക്ക് മാറ്റി. കരിപ്പൂരിൽ ഹജ്ജ് ക്യാമ്പിന് തുടക്കമായി. ആദ്യ വിമാനം നാളെ രാത്രി 12:20 രണ്ടാമത്തെ വിമാനം പുലർച്ചെ 2:25 പുറപ്പെടുക. SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകിട്ട് 3 പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുക. IPL ക്രിക്കറ്റിൽ നിന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധർമ്മശാലയിൽ വൈകിട്ട് 7:30 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.
1: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: യുവർ ചോയ്സിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ വാട്സ്ആപ്പ് ചെയ്ത് ആവശ്യപ്പെടാവുന്നതാണ്. വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ 9400224440. ആദ്യ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു എരഞ്ഞിപ്പാലത്ത് നിന്നും ദേവിക. ദേവിക ആവശ്യപ്പെട്ടിരിക്കുന്നത് കാക്കക്കറുമ്പൻ എന്ന ചിത്രത്തിന് വേണ്ടി മധു ബാലകൃഷ്ണൻ പാടിയ ഗാനമാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് M ജയചന്ദ്രൻ്റെ സംഗീതം.

0: പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ തച്ചിങ്ങനാടത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിലെ ഹൈസ്കൂൾ യു പി വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ്, കണക്ക്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഹിന്ദി എന്നീ വിഷയങ്ങൾക്ക് ട്യൂഷൻ നൽകുന്നതിനായി ട്യൂട്ടർമാരെ നിയമിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ മെയ് 15 വൈകുന്നേരം 5 പെരിന്തൽമണ്ണ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷകൾ ലഭ്യമാക്കണം. ഫോൺ 8547-630-139. മറ്റൊരു നമ്പർ 9495-67-5595.
1: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
2: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
1: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
2: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം അനീഷ് കൊല്ലമ്പടി ആവശ്യപ്പെട്ട ഗാനം, ചിത്രം മൈ ബിഗ് ഫാദർ. പാടിയത് യേശുദാസ്. ഗാനശില്പികൾ വയലാർ ശരചന്ദ്രവർമ്മ, അലക്സ് പോൾ.

0: അസാപ്പിന്റെ മാനന്തവാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ മെയ് 16 തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. രാവിലെ 10 ആരംഭിക്കുന്ന മേളയിൽ പ്രമുഖ കമ്പനികൾ പങ്കെടുക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന +2 ഡിഗ്രി PG യോഗ്യതയുള്ളവർ ബയോഡേറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി മാനന്തവാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ എത്തണം. തൊഴിലവസരങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങൾക്കും ബന്ധപ്പെടാം. ഫോൺ 9495999669.
1: എസി ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണ്ണേജ് അഥവാ BTU-യിലുള്ള AC തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണങ്കണ്ടി, വലിയ ഡ്രം ഉള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

വി കെ ഹരിനാരായണന്റെ വരികൾക്ക് സിത്താര പാടിയ ഗാനമാണ് ചിത്രം വില്ലൻ. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് പറമ്പിൽ ബസാറിൽ നിന്നും ശിവപ്രകാശ്.

പാലാഴിയിൽ നിന്നും ജീന ശിവദ് എന്നിവർ ആവശ്യപ്പെട്ട ഗാനമായിരുന്നു ഇപ്പോൾ കേട്ടത്. ചിത്രം വില്ലൻ, പാടിയത് സിത്താര കൃഷ്ണകുമാർ. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതി അംഗങ്ങളുടെ മക്കൾക്ക് സൗജന്യ സിവിൽ സർവീസ് പരിശീലനം നൽകുന്നു. കുടിശ്ശിക കൂടാതെ കൃത്യമായി അംശദായം അടയ്ക്കുന്ന അംഗങ്ങളുടെ മക്കൾക്കാണ് കിലയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പരിശീലനത്തിൽ പങ്കെടുക്കാൻ അർഹത.

0: അപേക്ഷിക്കാനുള്ള അവസാന തീയതി മെയ് 15. താൽപ്പര്യമുള്ള അംഗങ്ങൾ മെയ് 14 അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിന്റെ കോഴിക്കോട് ജില്ലാ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യണം.
1: ഏതെങ്കിലും ഒരു AC വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോ ഫീർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കൾ കണ്ണും കണ്ടിയിൽ.
2: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. അത് സംരക്ഷിക്കാൻ 14,990 രൂപ മുതൽ പ്രീമിയം മോഡൽ ചിമ്മിനി ഹോബുകൾ കണ്ണും കണ്ടിയിൽ.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: യുവർ ചോയ്സിൽ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു വെള്ളിമാടകുന്നെന്ന് ഷീന. ഷീന ആവശ്യപ്പെട്ടിരിക്കുന്നത് നോവൽ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ്. ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ വരികൾക്ക് M. ജയചന്ദ്രന്റെ സംഗീതം.

കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന PG ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ് എന്നീ കോഴ്സുകളിലേക്കാണ് ഓൺലൈനായി അപേക്ഷിക്കാവുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. അവസാന ബിരുദ പരീക്ഷ എഴുതുന്നവർക്കും ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ OEC വിഭാഗങ്ങൾക്ക് നിയമാനുസൃത ഫീസ് ഇളവ് ലഭിക്കും. അഭിരുചി പരീക്ഷയും ഇന്റർവ്യൂവും അടിസ്ഥാനമാക്കിയാകും പ്രവേശനം. ഇന്റേൺഷിപ്പും പ്രാക്ടിക്കലും ഉൾപ്പെടെ ഒരു വർഷമാണ് കോഴ്സിന്റെ ദൈർഘ്യം. താൽപ്പര്യമുള്ളവർ May 20 അപേക്ഷ ഓൺലൈനായി നൽകണം. ഫോൺ 0484 24 22 275.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1454 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം പവിത്രം, ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ശരത്. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് പറമ്പിൽ ബസാറിൽ നിന്നും ശിവപ്രകാശ്.

0: IHRD സംസ്ഥാനത്തുടനീളമുള്ള അപ്ലൈഡ് സയൻസസ് കോളേജുകളിൽ 4 വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പിന് അവസരം. നിർമ്മിത ബുദ്ധി, IoT, മെഷീൻ ലേണിംഗ്, കണ്ടന്റ് റൈറ്റിംഗ്, എക്സിക്യൂട്ടീവ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ 117 വിഷയങ്ങളിൽ നൈപുണ്യ വികസനത്തിലൂടെയുള്ള ഇന്റേൺഷിപ്പാണ് ലഭ്യമാകുക. രാജ്യത്തിനകത്തും പുറത്തുമുള്ള തൊഴിലുകളിൽ പ്രാവീണ്യം നൽകുക എന്നതാണ് IHRD ഇന്റേൺഷിപ്പിലൂടെ ലഭ്യമാക്കുന്നത്. താൽപ്പര്യമുള്ള 4 വർഷ വിദ്യാർത്ഥികൾ സമീപത്തെ IHRD അപ്ലൈഡ് സയൻസ് കോളേജിൽ ബന്ധപ്പെടണം.
1: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
2: നാടകം സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
1: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
2: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: കാരയാട് നിന്ന് സുധീർ ആവശ്യപ്പെട്ട ഗാനമാണ് ചിത്രം പ്രജ. പാടിയത് എം ജി ശ്രീകുമാർ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
1: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി EMI പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ. കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
3: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് എസ് ബാലകൃഷ്ണന്റെ സംഗീതം. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് താമരശ്ശേരി ഫേമസ് ടെയ്ലേഴ്സിലെ അനൂപ്, അൻസാർ, റജീഷ്, സുമേഷ്, ദിനേശൻ, വിശ്വൻ എന്നിവരാണ്.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്.
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: ശ്രീനിവാസും സുജാതയും പാടിയ ഗാനം ചിത്രം സമ്മർ ഇൻ ബത്ലഹേം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് അരൂരിൽ നിന്നും ആത്മജ്, ആരുട്ടി, വിജീഷ്, ആരണ്യ എന്നിവർ.

0: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
1: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
0: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: യുവർ ചോയ്സിലൂടെ ഇനി കേൾക്കാം ഒപ്പം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനം. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കൈമ്പാലത്ത് നിന്നും രഞ്ജിനി, ബബിത, സുജിത, ശോഭിത, സിന്ധു, മിനി, സിൻസ എന്നിവർ.

0: മധുവന്തി നാരായണൻ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ജാനകി ജാനേ. ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരന്റെ വരികൾക്ക് കൈലാസിന്റെ സംഗീതം. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കുറ്റിക്കാട്ടൂരിൽ നിന്നും ശ്രേയ, ദീപ എന്നിവർ. ഈ ഒരു ഗാനത്തോടുകൂടി യുവർ ചോയ്സ് സമാപിച്ചു. യുവർ ചോയ്സ് വീണ്ടും വൈകിട്ട് 3 മണിക്ക് കേൾക്കാം.
1: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: ക്ലാസ്, പുതിയ ഗോൾസ്,
3: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ

0: മൈ ജി ബാങ്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: FM പ്രധാന വാർത്തകൾ. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ രാവിലെ ന്യൂഡൽഹിയിൽ ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിലെ പുരോഗതിയും ആസിയാൻ കൂട്ടായ്മ സഹകരണവും ഇരു നേതാക്കളും അവലോകനം ചെയ്തതായി ഡോക്ടർ എസ് ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന രണ്ട് ദിവസത്തെ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. ആഗോള സമാധാനം, സുരക്ഷ, സുസ്ഥിര വികസനം എന്നിവയ്ക്ക് നയതന്ത്ര ചർച്ചകൾ അത്യന്താപേക്ഷിതമാണെന്നും ഭീകരവാദത്തിനെതിരെ സഹകരണം ശക്തിപ്പെടുത്തണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. 11 പേരുടെ മരണത്തിനിടയാക്കിയ ചുവപ്പുകോട്ട സ്ഫോടനത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി 7500 പേജ് കുറ്റപത്രം സമർപ്പിച്ചു. ഭീകര സംഘടനകളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന 10 പേർക്കെതിരെയാണ് കുറ്റപത്രം. കോഴിക്കോട് പെരുവണ്ണാമൂഴിയിൽ നിന്ന് ഡിജിറ്റൽ സർവേക്ക് പുറപ്പെട്ട് വനമേഖലയിൽ അകപ്പെട്ട സംഘത്തെ കണ്ടെത്തി. 3 വനം വകുപ്പ് ഉദ്യോഗസ്ഥരും 4 റവന്യൂ ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ടായിരുന്നു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് വനത്തിൽ തങ്ങേണ്ടി വന്നുവെന്നാണ് ഔദ്യോഗിക വിശദീകരണം. സ്വർണ്ണവില വർദ്ധിച്ചു. പവന 240 രൂപ കൂടി 119,040 രൂപയായി. ഗ്രാമിന് 14,880 രൂപ. പാലക്കാട് ജില്ലയിൽ ഈ സീസണിൽ തണ്ണിമത്തൻ കൃഷിയിലൂടെ കുടുംബശ്രീ 6.8 കോടി നേടി. 45 ലക്ഷത്തോളം കിലോ തണ്ണിമത്തനാണ് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ വിറ്റഴിച്ചത്. ഇടവമാസ പൂജയ്ക്കായി ശബരിമലയിൽ വൈകിട്ട് നട തുറക്കും. നാളെ പുലർച്ചെ മുതൽ നട അടയ്ക്കുന്ന 19 വരെ വിശേഷാൽ പൂജകൾ ഉൾപ്പെടെ എല്ലാ പൂജകളും നടക്കും. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ ഈ അധ്യയന വർഷത്തെ ബാച്ചിൽ പ്രവേശനം തുടരുന്നു. ഡിഗ്രി യോഗ്യത നേടിയവർക്കും അവസാന വർഷ ഡിഗ്രി വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. FM പ്രധാന വാർത്തകൾ ഇനി 12:58.

0: പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫെ സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി.
1: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.

0: ക്രസന്റ് ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ക്രസന്റ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.

0: ഹവാകർ പാദരക്ഷകൾ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്
1: ഹവാകർ സോഫ്റ്റ് ടീ. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. യു ഡി എഫിന്റെ വിജയശില്പി വി ഡി സതീശൻ സംസ്ഥാന മുഖ്യമന്ത്രി. രണ്ട് ദിവസത്തെ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. ചുവപ്പുകോട്ട സ്ഫോടനത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി കുറ്റപത്രം സമർപ്പിച്ചു. നീറ്റ് യു ജി 2026 ചോദ്യപേപ്പർ ചോർച്ചാക്കേസിൽ സിബിഐ അന്വേഷണം ഊർജിതമാക്കി. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ.

കാലാവസ്ഥാ വകുപ്പ്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ വിജയശില്പി വി ഡി സതീശൻ സംസ്ഥാന മുഖ്യമന്ത്രി. ന്യൂഡൽഹിയിൽ ദിവസങ്ങളോളം നീണ്ട കൂടിയാലോചനകൾക്ക് ശേഷമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. അല്പം മുൻപ് കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് ഹൈക്കമാൻഡ് തീരുമാനം മാധ്യമങ്ങളെ അറിയിച്ചത്. 11 ദിവസത്തെ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനൊടുവിൽ പല തലങ്ങളിലെ ചർച്ചകൾക്കും സമവായ നീക്കങ്ങൾക്കും ഒടുവിലാണ് വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ എന്നിവരിൽ നിന്ന് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത്. ന്യൂഡൽഹിയിൽ രാവിലെ ചേർന്ന അന്തിമ കൂടിയാലോചനകൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത്. എ ഐ സി സി മാധ്യമവിഭാഗം മേധാവി ജയറാം രമേശും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്നലെ വൈകിട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെത്തി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി വിഷയത്തിൽ ചർച്ച നടത്തിയിരുന്നു. വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്ത കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനത്തെ സർവാത്മന സ്വാഗതം ചെയ്യുന്നതായി കെ സി വേണുഗോപാൽ ന്യൂഡൽഹിയിൽ അറിയിച്ചു. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊപ്പം നിൽക്കുന്ന ഗവൺമെന്റ് കേരളത്തിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വേണുഗോപാൽ പറഞ്ഞു. ഹൈക്കമാൻഡ് തീരുമാനം എന്തായാലും ശിരസാവഹിക്കുമെന്ന് മുമ്പ് പലവട്ടം മാധ്യമങ്ങളെ അറിയിച്ചിരുന്നതായും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഗവൺമെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എ ഐ സി സി പിന്തുണ നൽകുമെന്നും വേണുഗോപാൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. യു എ ഇ, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി നാളെ അബുദാബി സന്ദർശിച്ച് യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് അറിയിച്ചു. പശ്ചിമേഷ്യയിലെ ഭൌമ രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും ആഗോള എണ്ണവിപണികളിലെ സമ്മർദ്ദത്തിന്റെയും പശ്ചാത്തലത്തിൽ ഊർജ്ജ സുരക്ഷയ്ക്കായിരിക്കും ചർച്ചയിൽ പ്രാധാന്യം നൽകുന്നത്. 2 ദിവസത്തെ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. ആഗോള സമാധാനം, സുരക്ഷ, സുസ്ഥിര വികസനം എന്നിവയ്ക്ക് നയതന്ത്ര ചർച്ചകൾ അത്യന്താപേക്ഷിതമാണെന്നും ഭീകരവാദത്തിനെതിരെ സഹകരണം ശക്തിപ്പെടുത്തണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ആവശ്യപ്പെട്ടു. സമ്മേളനത്തിന്റെ ഭാഗമായി വിദേശകാര്യമന്ത്രിമാർ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. 11 പേരുടെ മരണത്തിനിടയാക്കിയ ചുവപ്പുകോട്ട സ്ഫോടനത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി 7500 പേജ് കുറ്റപത്രം സമർപ്പിച്ചു. ഭീകര സംഘടനകളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന 10 പേർക്കെതിരെയാണ് കുറ്റപത്രം. 2025 നവംബർ 10 ചുവപ്പുകോട്ടയ്ക്ക് സമീപം ട്രാഫിക് ജംഗ്ഷനിൽ വൻ സ്ഫോടനമുണ്ടായത്. സംഭവത്തിലെ മുഖ്യ ആസൂത്രകനും പ്രതിയുമായ ഉമറുൽ നബി ചാവേർ സ്ഫോടനത്തിൽ മരിച്ചിരുന്നു. അൽഖയ്ദയുമായി ബന്ധപ്പെട്ട ഖസ്വത്തുൽ ഹിന്ദ് എന്ന ഭീകര സംഘടനാ പ്രവർത്തകനായിരുന്നു ഇയാൾ. ദേശീയ ദുരന്ത നിവാരണ സേന 20 വർഷത്തിനുള്ളിൽ തന്നെ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പ്രസിഡന്റ്സ് കളർ അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അമിത്ഷാ. ഗവേഷണം, വികസനം, നവീകരണം എന്നീ രംഗത്ത് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം കേന്ദ്ര ഗവൺമെന്റ് സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോ ജിതേന്ദ്രസിംഗ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ റിസർച്ച് ഡെവലപ്മെന്റ് ഇന്നൊവേഷൻ RDI പദ്ധതി പ്രകാരം 5 കരാറുകളിൽ ഒപ്പുവയ്ക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോ ഷുഗർ, വൈറ്റ് ഷുഗർ, ഡിഫൈൻഡ് ഷുഗർ എന്നിവയുൾപ്പെടെ പഞ്ചസാര കയറ്റുമതിക്ക് സെപ്റ്റംബർ വരെയോ അടുത്ത ഉത്തരവ് ഉണ്ടാകുന്നതുവരെയോ കേന്ദ്ര ഗവൺമെന്റ് നിരോധനം ഉടൻ പ്രാബല്യത്തിൽ വരും. കയറ്റുമതി നയത്തിൽ മാറ്റം വരുത്തിയെങ്കിലും യൂറോപ്യൻ യൂണിയൻ, അമേരിക്ക എന്നിവിടങ്ങളിലേക്ക് പ്രത്യേക ക്വാട്ട വഴി കയറ്റുമതി നടത്താം. മറ്റ് രാജ്യങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഷിപ്പിംഗുകൾക്കും നിരോധനം ബാധകമല്ല. നീറ്റ് യുജി 2026 ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ രാജസ്ഥാനിലെ സിക്കർ കേന്ദ്രീകരിച്ച് CBI അന്വേഷണം ഊർജിതമാക്കി. പ്രതികളായ യഷ് യാദവ്, വികാസ് എന്നിവർ സിക്കറിലെ കോച്ചിംഗ് സെന്ററിൽ ഒരുമിച്ച് പഠിച്ചവരാണെന്നും ഇവിടെ നിന്നാണ് ഗൂഢാലോചന ആരംഭിച്ചതെന്നും കരുതുന്നു. മഹാരാഷ്ട്രയിൽ നിന്ന് പേപ്പർ ഹരിയാന വഴി രാജസ്ഥാനിലെ സിക്കറിലും ജയ്പൂരിലും എത്തിയതായാണ് കണ്ടെത്തൽ. സിക്കറിലെത്തിയ CBI സംഘം കോച്ചിംഗ് സ്ഥാപനങ്ങളെയും ഇടനിലക്കാരെയും കേന്ദ്രീകരിച്ച് അന്വേഷണം വിപുലമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിലും തമിഴ്നാടിന്റെ അവകാശങ്ങൾക്കും സാമൂഹിക നീതിക്കും വേണ്ടി സെക്കുലർ പ്രോഗ്രസീവ് അലയൻസ് പോരാട്ടം തുടരുമെന്ന് മുൻ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അറിയിച്ചു. തെരഞ്ഞെടുപ്പിൽ 1.5 കോടിയിലധികം വോട്ടുകളും 72 സീറ്റുകളും നേടാൻ കഴിഞ്ഞത് ജനങ്ങൾക്ക് DMK മുന്നണിയിലെ വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും സ്റ്റാലിൻ അവകാശപ്പെട്ടു. SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകിട്ട് 3 പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുക. യുദ്ധം കാരണം ഗൾഫിൽ പരീക്ഷ എഴുതാൻ കഴിയാത്ത കുട്ടികൾക്ക് നിശ്ചിത ഫോർമുല പ്രകാരം മാർക്ക് നൽകിയ ഫലവും നാളെ പ്രഖ്യാപിക്കും. ആകാശവാണിയുടെ 90th വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 ഇന്ന് സമാപിക്കും. വൈകിട്ട് 5:30 സെഷനിൽ എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായിരിക്കും.
ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു

0: രഹസ്യമായി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സന്ദർശിക്കുകയും പ്രസിഡന്റിനെ കാണുകയും ചെയ്തതായി നെതന്യാഹുവിന്റെ ഓഫീസ് സ്ഥിരീകരിച്ചു. ഇസ്രായേലും യുഎഇയും തമ്മിലെ ബന്ധത്തിൽ ചരിത്രപരമായ വഴിത്തിരിവിലേക്ക് നയിച്ച കൂടിക്കാഴ്ചയാണിതെന്ന് പ്രസ്താവനയിൽ അറിയിച്ചു. സന്ദർശനത്തിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. പാലക്കാട് ജില്ലയിലെ കടുത്ത വേനൽ നേട്ടമാക്കി കുടുംബശ്രീ. ഈ സീസണിൽ തണ്ണിമത്തൻ കൃഷിയിലൂടെ 6,80,00,000 രൂപയുടെ വിറ്റുവരവാണ് കുടുംബശ്രീ നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി ഫൈസൽ അലിമുത്ത്.
1: വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള തണ്ണിമത്തൻ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടത്തിയ വേനൽ മധുരം തണ്ണിമത്തൻ ക്യാമ്പയിനാണ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത്. 45 ലക്ഷത്തോളം കിലോ തണ്ണിമത്തനാണ് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ വഴി വിറ്റഴിച്ചത്. 6,711 അയൽക്കൂട്ട അംഗങ്ങൾ വേനൽ മധുരത്തിന്റെ ഭാഗമായി. 818 ഏക്കറിലാണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത്. കുടുംബശ്രീ വിപണന കേന്ദ്രങ്ങൾ, മേളകൾ, ചന്തകൾ തുടങ്ങിയവ വഴിയായിരുന്നു വിൽപ്പന നടത്തിയിരുന്നത്. കൃഷി സംഘങ്ങൾക്ക് 25,000 രൂപ വരെ റിവോൾവിംഗ് ഫണ്ടും ലഭ്യമാക്കിയിരുന്നു.
0: സ്വർണവില വർദ്ധിച്ചു. പവന് 240 രൂപ കൂടി 119,040 രൂപയായി. ഗ്രാമിന് 14,880 രൂപയിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത്. ഇടവമാസ പൂജയ്ക്കായി ശബരിമലയിൽ വൈകിട്ട് നട തുറക്കും. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജി എസ് ശ്രീധർ.
2: ഇന്ന് വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശബരിമല നട തുറന്ന് ദീപം തെളിക്കും. ഇന്ന് പൂജകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. നാളെ പുലർച്ചെ മുതൽ നട അടയ്ക്കുന്ന 19 വരെ വിശേഷാൽ പൂജകൾ ഉൾപ്പെടെയുള്ള എല്ലാ പൂജകളും നടക്കും. 19 സഹസ്രകലശാഭിഷേകവും നടക്കും. നട അടയ്ക്കുന്നതിനാൽ അന്ന് വൈകിട്ട് 6 വരെ മാത്രമേ തീർത്ഥാടകരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടത്തിവിടുകയുള്ളൂ. തീർത്ഥാടകർ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് വേണം ദർശനത്തിനെത്താൻ.
0: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധരംശാലയിൽ വൈകിട്ട് 7:30 മത്സരം. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ ഈ അധ്യയന വർഷത്തെ ബാച്ചിൽ പ്രവേശനം തുടരുന്നു. ഡിഗ്രി യോഗ്യത നേടിയവർക്കും അവസാന വർഷ ഡിഗ്രി വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. കോളേജ് വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കുമായി വീക്കെൻഡ് ബാച്ചിനും 6 മുതൽ +2 വരെ വിദ്യാർത്ഥികൾക്ക് ടാലന്റ് ഡെവലപ്മെന്റ് ഫൌണ്ടേഷൻ ബാച്ചിനും രജിസ്ട്രേഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് സിവിൽ സർവീസ് അക്കാദമിയുമായി ബന്ധപ്പെടാവുന്നതാണ്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവ നാളിൽ വയനാട്ടിൽ നിന്ന് പാൽചുരം വഴി കൊട്ടിയൂരിലേക്ക് വൺവേ സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. പോലീസിന്റെ നേതൃത്വത്തിൽ കൊട്ടിയൂരിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് ഇതു സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. കെഎസ്ആർടിസി ബസ്സുകൾക്ക് ഇത് ബാധകമല്ല. വാഹനങ്ങൾ നെടുമ്പോയിൽ പേരിയ ചുരം വഴി പോകണം. പരിചയ സമ്പന്നരായ കന്നഡ സംസാരിക്കാൻ അറിയുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഉത്സവ ഡ്യൂട്ടിക്കായി നിയോഗിക്കണമെന്ന് ദേവസ്വം ചെയർമാൻ തിട്ടയിൽ നാരായണൻ നായർ യോഗത്തിൽ ആവശ്യപ്പെട്ടു. കരിപ്പൂരിൽ ഹജ്ജ് ക്യാമ്പിന് തുടക്കമായി. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കരിപ്പൂർ വഴി ഇത്തവണ ഹജ്ജിന് പോകുന്നത് 969 പേരാണ്. ആദ്യ വിമാനം നാളെ രാത്രി 12:20 രണ്ടാമത്തെ വിമാനം പുലർച്ചെ 2:25 പുറപ്പെടുക. കരിപ്പൂരിൽ നിന്ന് ആകാശ എയർലൈൻസിന്റെ 145 പേർക്ക് യാത്ര ചെയ്യുന്ന 7 വിമാനങ്ങളാണ് സർവീസ് നടത്തുന്നത്. ഇന്നു മുതൽ ഈ മാസം 17 വരെയാണ് കരിപ്പൂരിൽ നിന്ന് ഹജ്ജ് വിമാനങ്ങളുടെ സർവീസ്. കോഴിക്കോട് പെരുവണ്ണാമൂഴിയിൽ നിന്ന് ഡിജിറ്റൽ സർവേക്ക് പുറപ്പെട്ട് വനമേഖലയിൽ അകപ്പെട്ട സംഘത്തെ കണ്ടെത്തി. 3 വനംവകുപ്പ് ഉദ്യോഗസ്ഥരും 4 റവന്യൂ ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ടായിരുന്നു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് വനത്തിൽ തങ്ങേണ്ടി വന്നുവെന്നാണ് ഔദ്യോഗിക വിശദീകരണം. പ്രധാന വാർത്തകൾ വീണ്ടും. UDFന്റെ വിജയശില്പി VD സതീശൻ സംസ്ഥാന മുഖ്യമന്ത്രി. 2 ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. ചുവപ്പുകോട്ട സ്ഫോടനത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി കുറ്റപത്രം സമർപ്പിച്ചു. നീറ്റ് UG 2026 ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ CBI അന്വേഷണം ഊർജിതമാക്കി. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മച്ചെപ്പ് സമർപ്പിക്കുന്നത്
1: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.

എവർഗ്രീൻ ഡ്യുവറ്റ്സ്. കോൺഗ്രസ് ഏൽപ്പിച്ചത് വലിയ ഉത്തരവാദിത്തമാണെന്നും അതിനോട് പൂർണ്ണമായി നീതി പുലർത്തുമെന്നും നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി പ്രാവർത്തികമാക്കുമെന്നും സതീശൻ അറിയിച്ചു. ലക്ഷക്കണക്കിന് യു ഡി എഫ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും കഠിനാധ്വാനമാണ് മുന്നണിയെ വിജയത്തിലേക്ക് എത്തിച്ചതെന്നും സതീശൻ. പുതിയ കേരള സൃഷ്ടിക്കായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിസഭാംഗങ്ങളെ പാർട്ടി നിശ്ചയിക്കുമെന്നും വി ഡി സതീശൻ. രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും അടുത്ത സുഹൃത്തുക്കളും നേതാക്കളുമാണെന്നും സതീശൻ വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ 11 ദിവസം നീണ്ട കൂടിയാലോചനകൾക്ക് ശേഷമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് ഹൈക്കമാൻഡ് തീരുമാനം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചത്. വി ഡി സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്ന് റിപ്പോർട്ട്. പൊതുഭരണവകുപ്പ് ഇതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ തുടങ്ങിയെന്നാണ് സൂചന. വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്ത കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനത്തെ സർവാത്മന സ്വാഗതം ചെയ്യുന്നതായി കെ സി വേണുഗോപാൽ. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊപ്പം നിലനിൽക്കുന്ന ഗവൺമെന്റ് കേരളത്തിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വേണുഗോപാൽ ന്യൂഡൽഹിയിൽ പറഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന രമേശ് ചെന്നിത്തല ഇതുവരെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹം വസതിയിലില്ലെന്ന് കോൺഗ്രസ് നേതാവും നിയുക്ത എംഎൽഎയുമായ ജ്യോതികുമാർ ചാമക്കാല അറിയിച്ചു. തപസ്യ കലാസാഹിത്യവേദിയുടെ 50th വാർഷികോത്സവത്തിന്റെ മുന്നോടിയായി ആദ്യകാല പ്രവർത്തകരുടെ സംഗമം ചാലപ്പുറത്തെ കേസരി ഭവനിൽ ആരംഭിച്ചു. പ്രമുഖ ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സംഗമം ഉദ്ഘാടനം ചെയ്തു. എഫ് എം പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിവസം.
1: തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു. ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ പ്രേംകുമാർ, ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എ എസ്, തന്മയ സോൾ, തമന്ന സോൾ, തിരുമല രാമചന്ദ്രൻ.

ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ. സംവിധാനം റൂബി ബാബു.

0: ഗുഡ് മോർണിംഗ്, രഘുനന്ദൻ സ്പീക്കിംഗ്.
1: വെറും രഘുനന്ദൻ അല്ല, ഡിസ്ട്രിക്ട് കളക്ടർ രഘുനന്ദൻ. എന്താ, ശരിയല്ലേ?
0: അതെ, ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഇതാരാണവ സംസാരിക്കുന്നത്?
1: ഞാനോ? ഞാനേ കേരളദേശം പത്രത്തിൽ നിന്നാണ്. എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ആര് IAS തന്നു എന്നാണ്.
0: അതൊരു പ്രതീക്ഷിക്കാത്ത ചോദ്യമാണല്ലോ. എന്തുപറ്റി? എനിക്ക് IAS കിട്ടിയതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ?
1: എനിക്കല്ല, നാട്ടുകാർക്കുണ്ട് ബുദ്ധിമുട്ട്. ഞങ്ങൾ നൽകുന്ന നികുതി പണമേ, അതാണ് നിങ്ങളുടെ ശമ്പളം. അതും വാങ്ങി നാടിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. അല്ലാതെ ചാകാൻ കിടന്നവർക്ക് പാട്ടും ഡാൻസും കാണിച്ചു കൊടുക്കലല്ല.
0: ഓ, ഇപ്പോ മനസ്സിലായി നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നതെന്ന്. നോക്കൂ, ഞാനത് സർക്കാരിന് സമർപ്പിച്ച ഒരു സ്കീം മാത്രമാണ്. പരീക്ഷിച്ചു കഴിഞ്ഞ ശേഷം മാത്രമേ അത്.
1: എന്ത് സ്കീമായാലും ശരി, അതിനൊരു ഇൻഫ്രാസ്ട്രക്ചറും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ വേണമല്ലോ. അതിനുള്ള ചെലവ്.
0: സോറി, അതൊരു വലിയ ചെലവുള്ള കാര്യമല്ല. സുമനസ്സുകളായ ഒരുപിടി മനുഷ്യർ മാത്രമാണ് അതിനാവശ്യം. അവരെ ഉദ്യോഗസ്ഥരായിട്ടല്ല, കഥ പറച്ചിലുകാരായിട്ടാണ് ഞാൻ സങ്കല്പിച്ചിട്ടുള്ളത്.
2: കരുതരുത്.
3: ആ പരിഹാസം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഡോക്ടർ വേറൊന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇനി ഹോസ്പിറ്റൽ വേണ്ട, വീട്ടിലാകുമ്പോൾ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും ഒക്കെ ചുറ്റും കാണുമെന്ന്. ആ ബന്ധുക്കളെയും വേണ്ടപ്പെട്ടവരെയും അന്വേഷിച്ചിറങ്ങിയതാ ഞാൻ. നിങ്ങൾ വല്ലതും കണ്ടായിരുന്നു അവരെ?
4: അച്ഛനെന്താ, ഞങ്ങളെ കളിയാക്കാൻ ഇറങ്ങിയാണോ?
3: അല്ല മോനെ, വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. പണ്ട് ജഡ്ജിയൊക്കെ ആയിരുന്നല്ലോ, എനിക്കിപ്പോൾ വയസ്സായി, വയ്യാതായി. നല്ല പ്രായത്തിൽ ഭാര്യ മരിച്ചപ്പോ നിന്നെയും നിന്റെ ചേച്ചിയെ നോക്കി മാത്രം.
2: അയ്യോ എന്റെ പൊന്നച്ചാ, ഈ പഴംപുരാണം പറഞ്ഞ സമയം കൊല്ലല്ലേ. ഇങ്ങനെ ചേച്ചി ലണ്ടനിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോഴും ഇത് തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. പിന്നെന്താ ചേച്ചിക്ക് അച്ഛൻ അങ്ങോട്ട് കൊണ്ടുപോയാലെന്ന് ചോദിച്ചാൽ അപ്പൊ ഫോൺ കട്ട് ചെയ്ത് കളയും. അതാണ് ഈ പൊന്നു മോനും മോന്റെ ചേച്ചി അച്ഛനോട് ചെയ്യുന്നത്. ഇതിന്റെ ഒക്കെ ഇടയിൽ കിടന്ന് ഞരങ്ങുന്നത് ഞാനും.
3: ആ ശരിയാണ്, എല്ലാ പേർക്കുമുണ്ട് അവരവരുടേതായ ന്യായങ്ങൾ. പക്ഷെ എനിക്ക് രോഗം വരും മുമ്പ് ഇതായിരുന്നില്ല അവസ്ഥ. ഏതായാലും ഒരു കാര്യം മാത്രം എല്ലാവരും ഓർക്കുന്നത് നല്ലതാ. ചില രോഗങ്ങൾ വന്യമൃഗങ്ങളെ പോലെയാ, അപ്രതീക്ഷിത നേരങ്ങളിൽ ക്ഷണിക്കപ്പെടാതെ അത് കാടിറങ്ങി വരും. സർവം നശിപ്പിച്ച് അത് മടങ്ങും. ദൈവം അനുഗ്രഹിച്ച് നിങ്ങൾക്ക് ആ അവസരം ഉണ്ടാകാതിരിക്കട്ടെ.

0: യെസ്, ഇത് മുകുന്ദൻ ഉണ്ണി സാറിന്റെ വീടല്ലേ?
1: അത് പണ്ട് ജഡ്ജി ആയിരുന്നപ്പോ ജഡ്ജി സ്ഥാനം രാജിവെച്ച് അദ്ദേഹം പിന്നീട് വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഇപ്പൊ ഇതേ അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണിയുടെ വീടാണ്. അല്ല, നിങ്ങൾ ആരാ? മനസ്സിലായില്ലല്ലോ.
0: ഞാൻ ദേവിക, കളക്ടർ സാർ പറഞ്ഞിട്ട്.
2: ഓ യെസ് യെസ്, ഞങ്ങൾ പൗരവകാശ സംരക്ഷണ സമിതിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാ. നഗലിനോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ കളക്ടറുടെ ആ ജീവിതോത്സവം എന്ന പരിപാടിയെ പറ്റി? ഈ കുട്ടി അങ്ങനെ അച്ഛനെ കാണാൻ വന്നതാ.
1: ആ, ഇപ്പൊ മനസ്സിലായി. കളക്ടറുടെ ആ പരിഷ്കാരമൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായതാണല്ലോ. പിന്നെ ഭരിക്കുന്ന പാർട്ടിക്കാര് ഇത് വെച്ച് മുതലെടുക്കാതിരുന്നാ മതി. അല്ല, ദേവിക ഒറ്റ ഒരാളാണോ എല്ലാ പേഷ്യൻസിനെയും കാണാൻ പോകുന്നത്?
0: അല്ല സാർ,

0: പോലെ വേറെയും വോളണ്ടിയേഴ്സ് ഉണ്ട്. എനിക്ക് കിട്ടിയ അസൈൻമെന്റ് ഇവിടുത്തെ മുഹുദിനുണ്ണി സാറിൻ്റെതാണ്.
1: ആ, അതെന്തായാലും കടുത്ത പരീക്ഷണമായിരിക്കും എന്നുള്ളത് ഉറപ്പാ. രാജിവെച്ചെങ്കിലും ഇപ്പോഴും മനസ്സിൽ താനൊരു ജഡ്ജിയാണെന്ന് അച്ഛൻ്റെ വിചാരമെന്ന് തോന്നുന്നു. ദേവിക, സൗഹൃദമൊന്നും പെട്ടെന്ന് പ്രതീക്ഷിക്കണ്ട.
2: നീ ഇങ്ങനെ ആ കുട്ടിയെ നിരുത്സാഹപ്പെടുത്താതിരമേ. Let her try the best. എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമല്ലേ ഇത്? മാത്രമല്ല, നിനക്കറിയാലോ ഈ വീട്ടിൽ അച്ഛൻ ഏറ്റവും നല്ല കമ്പനി അഞ്ജന മോളായിരുന്നല്ലേ. ഡേ, അവളെ നമ്മൾ ഹോസ്റ്റലിലാക്കിയതിന് ശേഷമാണ് അച്ഛൻ ഇത്രയ്ക്കങ്ങ് ഡള്ളായത്. എനിക്ക് തോന്നുന്നതേ ദേവികയെ കാണുമ്പോൾ അച്ഛൻ അഞ്ജനയെ ഓർമ്മ വരും. അച്ഛൻ്റെ ആ പഴയ പ്രസരിപ്പൊക്കെ അതോടെ തിരിച്ചു വരുമെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് നോക്കാം.
0: നോ പ്രോബ്ലം മാഡം. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ നിർദ്ദേശം ചെല്ലുന്ന വീടുകളെ സ്വന്തം വീടായി കാണുക എന്നതാണ്. ആദ്യം ഞാൻ പഴയ ജഡ്ജി അദ്ദേഹത്തെ ഒന്ന് കാണട്ടെ. വൈകിട്ട് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് വരാം.
2: ഓക്കേ ദേവിക, വി വിഷ് യു ഓൾ ദി ബെസ്റ്റ്.
0: താങ്ക്സ്, താങ്ക്സ് എ ലോട്ട്.
2: വരൂ, അച്ഛൻ അകത്തുണ്ട്, അങ്ങോട്ട് പോ.
0: സാർ, ഞാൻ അകത്തേക്ക് വന്നോട്ടെ.
3: ആരാ?
0: ഞാൻ ദേവിക. വന്നത് സാറിനെ പരിചയപ്പെടാനും കൂടെ സമയം ചെലവഴിക്കാനുമാണ്.
3: അതെന്ത് ഏർപ്പാടാണെന്ന് മനസ്സിലായില്ല. കൂടെ സമയം ചെലവഴിക്കാനെന്ന് പറഞ്ഞാ നിന്നെ ആരാ ഇങ്ങോട്ട് കടത്തിവിട്ടത്? പുറത്താരും ഇല്ലായിരുന്നോ ഈ വീട്ടിൽ?
0: ഉണ്ടായിരുന്നു സാർ. അവരുടെ സമ്മതത്തോടു കൂടിയാ ഞാൻ വന്നത്. കുറച്ചു ദിവസം സാറിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ടാവും ഇവിടെ.
3: ഓഹോ, അവർക്കാർക്കോ സമയമില്ലാത്തത് കൊണ്ട് ചാകാൻ കിടക്കുന്ന എന്നെ നോക്കാൻ ഏൽപ്പിച്ച കെയർ ടേക്കർ ആണല്ലേ. ഒരു കണക്കിനുള്ള ബേബി സിറ്റർ.
0: അയ്യോ, അങ്ങനെയൊന്നും കരുതല്ലേ സാർ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ.
3: ജസ്റ്റ് എങ്ങനെയെന്ന്? സി, യു സീംസ് ലൈക്ക് എൻ എഡ്യൂക്കേറ്റഡ് ലേഡി. എനിക്ക് ഒരു കെയർ ടേക്കറുടെ ആവശ്യമില്ല. ഡു യു അണ്ടർസ്റ്റാൻഡ്?
0: സാർ പ്ലീസ്, ഞാനിവിടെ സാറിനെ ഉപദ്രവിക്കാൻ വന്നതല്ല. ആക്ച്വലി സാറിൻ്റെ കൊച്ചുമകൾ അഞ്ജന പറഞ്ഞിട്ടാ ഞാൻ സാറിനെ കുറിച്ച് അറിയുന്നത് തന്നെ.
3: അഞ്ജനയെ നിനക്ക് എങ്ങനെ അറിയാം?
0: അത് പിന്നെ, ഞങ്ങൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ് സാർ. അവൾ ഇവിടെ നിന്ന് മാറി ഹോസ്റ്റലിലാണെന്ന് അറിഞ്ഞപ്പോൾ നല്ല വിഷമം തോന്നി. ആക്ച്വലി ഐ മിസ് ഹർ എ ലോട്ട്. നല്ല കമ്പനിയായിരുന്നു ഞങ്ങൾ.
3: യെസ്, എൻ്റെയും ഏറ്റവും നല്ല കമ്പനി അവളായിരുന്നു. അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആശുപത്രി മരുന്നിനേക്കാൾ ഉപകാരം ചെയ്തേനെ. ജീവിതം കൈപ്പിടിയിൽ നിന്നും പോയതുപോലെ അവളും എൻ്റെ അടുത്തു നിന്ന് പോയി. നൗ ഐ ആം എലോൺ, എ ലോൺലി ഹാർട്ട്.
0: എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അങ്ങനെയാണ് സർ. ആൾക്കൂട്ടം ചുറ്റുമുള്ളപ്പോൾ നാം ആരും അത് തിരിച്ചറിയാറില്ലെന്ന് മാത്രം.
3: ഓ, ആ പോയിന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ എൻ്റെ കോടതിയിലായിരുന്നെങ്കിൽ നിന്റെ കേസിന് ഞാൻ അനുകൂലമായ വിധി എഴുതുമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഇന്ന് ന്യായാധിപന്റെ കസേരയിൽ ഇല്ല. മനസ്സാക്ഷിയുടെ പ്രതിക്കൂട്ടിലാണ് നിൽക്കുന്നത്. ദൈവത്തിൻ്റെ നിയമപുസ്തകത്തിൽ എനിക്കുള്ള മരണദണ്ഡനയുടെ വകുപ്പുകൾ തിരയുകയാണ് അദ്ദേഹം. ഇറ്റ്സ് ഓൾ ഓവർ, ഓൾ ഓവർ. ദാറ്റ്സ് ദ ട്രൂത്ത്. ദാറ്റ്സ് ദ ട്രൂത്ത്. ദാറ്റ്സ് ദ ട്രൂത്ത്.
0: നോ സർ, ഒരിക്കലുമല്ല. സാറിൻ്റെ ഈ അസുഖം ചികിത്സിച്ച് ഭേദമാക്കാൻ
3: മതി. സ്റ്റോപ്പ് ഇറ്റ്. എന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ എന്റെ ചേംബറിലേക്ക് കയറാൻ ആരെയും നിനക്ക് അനുവാദം തന്നത്? ഐ ഡോണ്ട് നീഡ് യു എനി. ഐ ഡോണ്ട് നീഡ് യു ഹിയർ. ഐ ഡോണ്ട് വാണ്ട് യുവർ സിംപതി. ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട് ഐ സേ.
0: സർ, പക്ഷേ
3: പുറത്തു പോകാൻ.

0: അത് ശരി. അപ്പോ പഴയ ജഡ്ജി അദ്ദേഹം തന്നെ സ്വന്തം കോടതിയിൽ നിന്നും പുറത്താക്കി അല്ലേ?
1: അത് പുറത്താക്കലല്ല സർ, കേസ് മാറ്റിവെക്കലാണെന്നാണ് എന്റെ ഒരു വിചാരം. ഞാൻ വീണ്ടും അവിടേക്ക് കയറി ചെല്ലും. അപ്പോഴദ്ദേഹം കൂടുതൽ സ്വാതന്ത്ര്യത്തോടെയും സൗഹൃദത്തോടെയും എന്നെ സ്വീകരിച്ച് സംസാരിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം.
2: ഗുഡ് ഈവനിങ് സർ. മെനു നോക്കിക്കഴിഞ്ഞെങ്കിൽ ഓർഡർ എടുക്കാമായിരുന്നു.
0: ഏയ്, അങ്ങനെ ഹെവി ആയിട്ടൊന്നും വേണ്ട, എനിക്കൊരു സ്ട്രോങ് കോഫി എടുത്തോളൂ. പിന്നെ എന്തെങ്കിലും സ്നാക്സ് ലൈക്ക് ഒണിയൻ പക്കോട ഉണ്ടാവോ?
2: എടുക്കാം സർ.
0: വെരി ഗുഡ്. ദേവിക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞില്ല?
1: ചായയും കോഫിയും വേണ്ട, ഒരു ഒരു ലൈം ജ്യൂസ് എടുത്തോളൂ വിതൗട്ട് ഐസ്.
2: ഓക്കെ മാഡം.
0: ആ, തന്നെ പോലെ മറ്റു പേഷ്യൻസിന്റെ അടുത്ത് അയച്ച 7 പേർക്കും ഇതുപോലെയുള്ള പലതരം അനുഭവങ്ങളാണ്. വയസ്സായവരോട് എന്തിനാ ഈ കഥയും കവിതയും പറയാൻ പോകുന്നതെന്ന ചിലരുടെ ചോദ്യം. ഓൾഡ് ഏജ് ഈസ് ജസ്റ്റ് എ സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്നൊക്കെ പറഞ്ഞ് ഞാനും കുഴപ്പം. അല്ല, ജഡ്ജി അദ്ദേഹത്തിന് ഏത് പുസ്തകം വായിച്ചു കൊടുക്കാമെന്നാണ് തന്റെ ഒരു ആലോചന?
1: ഐഡിയ ഇല്ല സർ. ഒന്നാമത് ക്യാൻസർ അവസാന സ്റ്റേജ് ആണെങ്കിലും അദ്ദേഹം ബെഡ് റിഡൻ അല്ല. ഈ അവസ്ഥയിൽ സാധാരണ കാണാത്ത ഒരു ഒരു വരണ്ട ചുമയുണ്ട്, അതാണ് ഏക പ്രശ്നം. ആദ്യം അദ്ദേഹത്തിന്റെ വിശ്വാസം പിടിച്ചെടുക്കണം. പെട്ടെന്നുണ്ടാവുന്ന മൂഡ് സ്വിങ്സ് എങ്ങനെയാണെന്ന് അത് മനസ്സിലാക്കണം. അത് കഴിഞ്ഞാലേ നമ്മുടെ സഞ്ചിയിലെ പാട്ടും കഥയൊക്കെ പുറത്തെടുക്കാൻ പറ്റും.
0: ശരി ശരി, ആയിക്കോട്ടെ. ഒരു കണക്കിന് തനിക്ക് അനുവദിക്കപ്പെട്ട ഈ ജഡ്ജി മുകുന്ദനുണ്ണിയുടെ കേസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തനിക്ക് ക്യാൻസർ ആണെന്നും മരിക്കുമെന്നും ആദ്യം പിടിച്ചുള്ള ഒരു ക്യാരക്ടറൊന്നും അല്ലല്ലോ. ഐ തിങ്ക് ഹീസ് എ ഫൈറ്റർ. തോൽക്കുമെന്നറിഞ്ഞിട്ടും ഫൈറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. സൂപ്പർ അല്ലേ?
1: സൂപ്പറാണ്. ആ ഫൈറ്റ് തന്റെ ഭൂതകാലത്തോടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തന്റെ മക്കളും റിലേറ്റീവ്സും തന്നെ നോക്കാനില്ല, താൻ ഒരു അനാഥനാണെന്നുള്ള ഒരു തോന്നലൊന്നും അദ്ദേഹം വകവെക്കുന്നതേയില്ല. He is fighting something from the past. അതെന്താണെന്ന് വേണം കണ്ടുപിടിക്കാൻ.

0: ഹലോ, ആ ഞാൻ ഇറങ്ങി. ഏയ്, ഇല്ലില്ല, ഒരു അരമണിക്കൂറിനകത്ത് എത്തും. ഏയ്, മിനിസ്റ്ററൊക്കെ വരുന്ന പരിപാടിയല്ലേടോ, ഒരു ഒന്നൊന്നര മണിക്കൂറെങ്കിലും മിനിമം ലേറ്റാവും. ഈ രാഷ്ട്രീയക്കാരുടെ പരിപാടിയൊക്കെ ഞാനിത് എത്ര കണ്ടതാടോ. താൻ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഉടനെ അങ്ങ് എത്തും.
1: ഞാൻ റെഡി, ഇറങ്ങാം നമുക്ക്.
0: രമയ, ഒരേ റൂട്ടിലല്ലേ ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്? വരുന്ന വഴിയിൽ അവളെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമെന്ന് കരുതി. ശരി, അപ്പോൾ ഞാൻ ഫോൺ വയ്ക്കുക. അപ്പോൾ മീറ്റിംഗ് സ്ഥലത്ത് വെച്ച് കാണാം. കറക്റ്റ് ടൈമിൽ എത്തിക്കോ. ശരി. അല്ല രമേ, നമ്മൾ രണ്ടുപേരും കൂടി ഒന്നിച്ചു പോയാൽ ഇപ്പം എങ്ങനെയാ?
1: അതിനാണല്ലോ ഞാൻ ഇവിടെ ഉള്ളത്. സത്യം, തന്നെ കണ്ടില്ലല്ലോ എന്ന് ഓർക്കായിരുന്നു ഞാൻ. അച്ഛനും ഒന്ന് രണ്ടു തവണ ചോദിച്ചു ആ കുട്ടി വരില്ലേന്ന്.
2: ആണോ? ഇന്നലെ പക്ഷേ എന്നോട് വലിയ ദേഷ്യമായിരുന്നു.
0: ഓ, അതിപ്പോ അഞ്ജനയോട് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒരു കാരണവും ഇല്ലാതെ വഴക്കുകൂടും. ഇരുട്ടി വെളുക്കുമ്പോ എന്തിനാണ് വഴക്കുകൂടിയെന്ന് പോലും അച്ഛൻ മറക്കും. അതാ അച്ഛന്റെ സ്വഭാവം.
1: അതെ അതെ, ആൾക്ക് ദേവികയെ നന്നായി ബോധിച്ചെന്നാ തോന്നുന്നത്. ആ കുട്ടി വരൂന്ന് പറഞ്ഞപ്പോ രാവിലെ അച്ഛന്റെ ഒരു ഉത്സാഹം കാണായിരുന്നു. ഒരിക്കലും ഇല്ലാതെ ബ്രേക്ക്ഫാസ്റ്റിന് 3 ഇഡ്ഡലി കഴിച്ചു. സാധാരണ ഒന്നുപോലും കഴിക്കാതെ എന്തെങ്കിലും കുറ്റം ഉണ്ടാക്കി പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നതാ.
0: അതെന്തായാലും നന്നായി. ഇങ്ങനെയാണെങ്കിലേ അച്ഛന്റെ അസുഖം പെട്ടെന്ന് ഭേദമാകുമെന്നാ എനിക്ക് തോന്നുന്നത്.
1: ഡേ മനുഷ്യ, വെറുതെ വിവരക്കേട് പറയില്ലേ. ഡോക്ടർ ദിവസങ്ങൾ എണ്ണി പറഞ്ഞ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടത്. എന്റെ പേടി ഇതപ്പോ അണയാൻ പോകുന്ന തീ ആളി കത്തുകയാണോന്ന്.
3: കത്തുമ്പം നിന്റെ ഈ വീടിന് കേടുപാടൊന്നും വരുത്തില്ല. എന്താ അതുപോലെ?
1: അച്ഛൻ,
0: രമേ പെട്ടെന്ന് ഇറങ്ങ്. ദേ, എനിക്ക് മീറ്റിംഗിന് പോകാൻ ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി.

0: മുജ്ജന്മത്തിലെ ശത്രുവാ ഈ ജന്മത്തിൽ പുത്രനായി പിറക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. എന്റെ കാര്യത്തിൽ അത് സത്യമായി.
1: അങ്ങനെയൊന്നും പറയരുത്, അവരുടെ ഒരു തിരക്കുണ്ട്.
0: നീ അവരെ ന്യായീകരിക്കുകയൊന്നും വേണ്ട. ആയുസ് എണ്ണിക്കഴിയുന്ന ഓരോരുത്തരുടെയും വിധി ഇങ്ങനെയൊക്കെ തന്നെയാ. കിടക്കയിൽ നാവനങ്ങാതെ സ്തംഭിച്ച് കിടക്കുന്നവർ ഇതെല്ലാം കേട്ട് കണ്ണുകലങ്ങി ഉള്ളിൽ കരയും. ഏതോ ഭാഗ്യത്തിന് എനിക്ക് നാവുള്ളതുകൊണ്ട് ഞാൻ തിരിച്ചു പറയുന്നു, അത്രേ ഉള്ളൂ. ഏതായാലും അതൊക്കെ പോട്ടെ, നീ വരാൻ കാത്തിരിക്കുകയായിരുന്നു. എനിക്കൊരു സ്ഥലം വരെ പോകണം, നീ വേണം എനിക്ക് കമ്പനിയായിട്ട് കൂടെ വരാൻ.
1: അയ്യോ സർ, സാറിന്റെ ഈ അവസ്ഥയിൽ യാത്ര ചെയ്യാന്ന് പറഞ്ഞ
0: ഒരു കുഴപ്പവുമില്ല. കുഴപ്പം വന്നാൽ സഹായിക്കാനല്ലേ നിന്നോട് കൂടെ വരാൻ പറഞ്ഞത്?
1: അതൊക്കെ, പക്ഷേ എന്നാലും
0: ഒരെന്നാലുമില്ല. ചാകും മുമ്പ് കഥയും പാട്ടുമൊക്കെ പറഞ്ഞും പാടിയും മനസമാധാനത്തോടെ ഈ ലോകത്തു നിന്നും എന്നെ പറഞ്ഞുവിടാനാണ് നിന്നെ നിയോഗിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് മനസമാധാനം കിട്ടുന്നത് അച്ചടിമഷി പുരണ്ട കഥയിലും പാട്ടിലും ഒന്നുമല്ല, പച്ചയായ ചില മനുഷ്യജീവിതങ്ങളിലാണ്. എൻ്റെ കൈക്കുറ്റപ്പാട് കൊണ്ട് തകർന്നു പോയ ചില ജന്മങ്ങളുണ്ട്. എനിക്കതിലൊരാളെ മരിക്കും മുമ്പ് ഒരു നോക്ക് കാണണം. അതൊരല്പം അകലെയാ, ഒറ്റക്കിറങ്ങിപ്പോയ അവിടെ എത്തുമോ എന്നറിയില്ല. ദാറ്റ്സ് വൈ ഐ എം ആസ്കിങ് യുവർ ഹെൽപ്പ്. മരിച്ചാൽ എൻ്റെ ആത്മാവിന് ഗതി കിട്ടണമെങ്കിൽ നീ എന്നെ ഇതിന് സഹായിച്ചേ പറ്റൂ. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. ഇനി പറയ്, നീ എന്നെ സഹായിക്കില്ലേ?
1: സാറിന് എവിടെയാ പോകേണ്ടത്?
0: ഒരല്പയാത്രയുണ്ട്. മലയും കാടുമൊക്കെയുള്ള ഗ്രാമമാ, പേര് നിലമാൻ കുന്ന്.

0: നിനക്ക് തണുക്കുന്നുണ്ടോ? ഉച്ച കഴിഞ്ഞ് ഈ വഴി മൂടൽ മഞ്ഞ് പതിവാ. ഇന്നിപ്പോൾ ചാറ്റൽ മഴയും തുടങ്ങിയിട്ടുണ്ട്.
1: സാരമില്ല സർ, ഞാനീ നിലമാൻ കുന്നിനെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. ഹിൽ ടോപ്പിലേക്കുള്ള ഈ വളഞ്ഞു പുളഞ്ഞുള്ള റോഡും കുന്നും താഴ്വാരങ്ങളും മഞ്ഞും മഴയും ഒപ്പം ഈ ബസ് യാത്രയും, ഐ ആം സോ എക്സൈറ്റഡ്. ഒരിക്കലും പ്രതീക്ഷിച്ചതേ ഇല്ല ഇത്. ആക്ച്വലി സാറിനൊപ്പം വന്നില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായേനെ.
0: അങ്ങനെ കരുതണ്ട, എന്ത് സംഭവിക്കുന്നതിനും ഒരു കാരണമുണ്ടാകുമെന്ന് കേട്ടിട്ടില്ലേ? There is a reason for everything. അങ്ങനെ ഒരു റീസൺ ഉണ്ടായിട്ടാണ് ഞാനും ആദ്യം ഈ സ്ഥലത്തേക്ക് വരുന്നത്. ഈ റൂട്ട് അവസാനിക്കുന്നത് ഒരു ഹിൽ സ്റ്റേഷനില്ല, ഒരു ടൂറിസ്റ്റ് പ്ലേസ്. സർക്കാർ സ്പോൺസർ ചെയ്ത ഒരു നാഷണൽ ലീഗൽ കോൺക്ലേവ് നടന്നത് അവിടെ വെച്ചാണ്, 2020 മാർച്ച് മാസത്തിലാണെന്നാണ് ഓർമ്മ. ഒരുപാട് നിയമജ്ഞർ പങ്കെടുത്ത കോൺഫറൻസ്, ഞാനും അതിലൊരാളായിരുന്നു.
1: അയ്യോ സർ, അത് കോവിഡ് സ്പ്രെഡ് ചെയ്തിരുന്ന സമയമല്ലേ?
0: അതെ, കേൾക്കൂ, കോൺഫറൻസ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. പക്ഷേ ഇവിടുത്തെ ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ കാരണം 2 ദിവസം കൂടെ ഞാൻ ഇവിടെയൊക്കെ അങ്ങ് തെണ്ടി നടക്കാൻ തീരുമാനിച്ചു. ഒരു ന്യായാധിപനായതുകൊണ്ട് നഗരത്തിലൊന്നും എനിക്കൊരു തോന്നിയവാസിയെ പോലെ കയ്യും വീശി കണ്ടതും വാങ്ങി തിന്ന് അലഞ്ഞു നടക്കുക സാധ്യമായിരുന്നില്ല. ഇവിടെ വന്നപ്പോൾ ആ സ്വാതന്ത്ര്യമില്ലായ്മ കെട്ടുപൊട്ടിക്കുകയായിരുന്നു.
1: സ്വാഭാവികം, നമ്മുടെ നാട്ടിലെ സെലിബ്രിറ്റികളൊക്കെ അന്യദേശങ്ങളിൽ ചെന്നിട്ട തെരുവുകളിലേക്കും ആൾക്കൂട്ടങ്ങളിലേക്കും ഒക്കെ കയ്യും വീശി ഇറങ്ങി നടക്കുന്നത്. ആ, എന്നിട്ട് എന്ത് സംഭവിച്ചു സാർ? അത് പറഞ്ഞില്ലല്ലോ.

0: അയ്യോ, വണ്ടി പെട്ടെന്ന് നിന്നല്ലോ, എന്തു പറ്റിയോ?
1: കണ്ടക്ടർ, എന്താ വണ്ടി നിന്നത്?
2: ആ അതെ, വഴിയിലൊരു മരം കടപുഴകി വീണ് കിടക്കുക, മണ്ണിടിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ബ്ലോക്ക് മാറ്റാതെ മുൻപോട്ട് പോക്ക് നടക്കില്ല.
1: അപ്പോഴെങ്ങനെ ഞങ്ങൾക്ക് മുകളിൽ എത്തണ്ടേ?
2: അതിനി ബ്ലോക്ക് മാറ്റാൻ ഫോറസ്റ്റിൽ നിന്ന് ആള് വരണം. ചിലപ്പോ 2-3 മണിക്കൂർ പിടിക്കും. തൽക്കാലം എല്ലാരും കൂടെ ഇറങ്ങി ആ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്ക്. ഞാനൊന്നേ ഫോൺ ചെയ്ത് നോക്കട്ടെ. മുകളിൽ ബസ് വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് നിങ്ങളെ പിക്ക് ചെയ്യാൻ പറയാം. വീണ് കിടക്കുന്ന മരത്തിന്റെ ഇടയിൽ കൂടി എല്ലാരും കൂടെ അപ്പുറത്തേക്ക് ഇറങ്ങി നിന്നാ മതി.
0: നമ്മൾ ഇനി എന്ത് ചെയ്യും? രാത്രിക്ക് മുൻപ് ഈ മലയിൽ നിന്ന് തിരിച്ചിറങ്ങാൻ പറ്റുമോ?
3: അത് സാരമില്ല, നമുക്ക് എത്തേണ്ടത് ഇവിടെ അടുത്തൊരു ഊരിലേക്കാ. അവിടേക്ക് ഇവിടുന്ന് ഒരു കാട്ടുപാതയുണ്ട്, നമുക്ക് നടക്കാം.
0: അല്ല, ഈ കാട്ടുപാത എന്നൊക്കെ പറയുമ്പോ?
3: നീ പേടിക്കണ്ട, കരടിയും പുലിയും ഒന്നുമില്ല. ഒരു 1.25 കിലോമീറ്റർ അത്രയേ കാണൂ. കമോൺ, ഈ നേരിയ മഞ്ഞിനടിയിലൂടെ കാടിന്റെ ശബ്ദതാളങ്ങൾ കേട്ടുകൊണ്ടുള്ള യാത്ര നിനക്കതൊരനുഭവമായിരിക്കും. വാ, ഇറങ്ങാം.

0: സൂപ്പർ. സാറ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു പ്രത്യേക എക്സ്പീരിയൻസാണ്, എവർ ലാസ്റ്റിംഗ് മെമ്മറി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ മെമ്മറി പൂർണ്ണമാവണമെങ്കിൽ സാർ എന്നെ ഈ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണെന്നും എന്തിനാണെന്നും അറിയണം. പറഞ്ഞു തുടങ്ങിയതല്ലാതെ സാർ അത് പൂർത്തിയാക്കിയില്ല.
1: പറയാം, പൂർത്തിയാക്കാം. കിട്ടിയ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ നിലമാൻ കുന്നിലെ കാട്ടുവഴികളിൽ അലഞ്ഞു നടന്ന് നടന്നാണ് ഞാൻ ആ ഊരിലെത്തിയത്. 10-20 കുടുംബങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു ആദിവാസി കോളനിയായിരുന്നു അത്. അവിടെ നിന്ന് എനിക്കൊരു കൂട്ടുകാരിയെ കിട്ടി. ദാഹിച്ച എനിക്ക് വെള്ളം തന്നും വേവിച്ച ചേമ്പും ചേനയും മുളകരച്ചതും തന്നും പകുതി തമിഴിൽ ഊരുവിശേഷങ്ങൾ പറഞ്ഞും കാണിച്ചും തന്ന തുമ്പിയെന്ന് പേരുള്ള ഒരു 17-കാരി.
0: തുമ്പി, സൂപ്പർ പേരാണല്ലോ സർ. പേര് കേൾക്കുമ്പോഴേ മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ട് ഊരിലൂടെയും കാട്ടിലൂടെയും ചിരിച്ചുല്ലസിച്ച് നടക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി. അവളെയാണോ നമ്മൾ കാണാൻ പോകുന്നത്?
1: ചിലതൊക്കെ മനസ്സിൽ കാണുമ്പോൾ നമ്മൾ വരക്കുന്ന ചിത്രം മനോഹരമായിരിക്കും, പക്ഷെ യാഥാർത്ഥ്യം തികച്ചും വിപരീതവും. തുമ്പിക്ക് പേര് മാത്രമായിരുന്നു മനോഹരം, ജീവിതം ദുരന്തവും. ഞാനത് പിന്നീടാണ് മനസ്സിലാക്കിയത്.
0: എന്തുപറ്റി സർ, അവൾക്ക് എന്തായിരുന്നു പ്രശ്നം?
1: 2 ദിവസം കഴിഞ്ഞ് മലയിറങ്ങാൻ നിന്ന എനിക്ക് അപ്രതീക്ഷിതമായ സർക്കാർ പ്രഖ്യാപിച്ച ലോക്ക്ഡൗണിൽ 2 ദിവസം കൂടി ഇവിടെ തുടരേണ്ടി വന്നു. അപ്പോൾ ബോറടി മാറ്റാനുള്ള ഊരു ചുറ്റലിനിടയിലാണ് ഞാൻ തുമ്പിയെ കൂടുതൽ അറിഞ്ഞത്, അവൾ പാടിയ നാടൻ പാട്ടിലെ വേദന അറിഞ്ഞത്. അതൊരു വല്ലാത്ത തിരിച്ചറിവായിരുന്നു എനിക്ക്, സഹനങ്ങൾക്കും അപ്പുറമുള്ള തിരിച്ചറിവ്.

0: ഏയ് തുമ്പി, നീ എന്താ ഇവിടെ ഈ അരുവിക്കരയിൽ വന്ന് ഒറ്റയ്ക്കിരിക്കുന്നേ?
1: ഏയ് അതൊന്നുമില്ല അയ്യാ, ഞാൻ വെറുതെ.
0: അത് കള്ളം. എനിക്ക് മനസ്സിലായി തുമ്പി പാട്ടുപാടി പാട്ടുപാടി കരയുകയായിരുന്നെന്ന്. എന്തുപറ്റി? എന്താ തുമ്പിക്കത്തെ സങ്കടം?
1: അത് പെരിയ വാർത്തയൊന്നും അല്ലയ്യാ. ഇന്ന തുമ്പിയുടെ ജീവിതമേ സങ്കടം. താ ഇന്നിക്ക് വന്ന് എനിക്ക് പിറന്നനാൾ. അത് നനച്ചെന്താ എനിക്ക് സങ്കടം കുട്ടിയിട്ടാറ്.
0: പിറന്നാൾ വന്നാൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അതിനെന്തിനാ സങ്കടം കുട്ടി വരുന്നത്?
1: അതിന് കാരണം ഇറുക്കയ്യാ. എന്നെ പെറ്റിട്ട് പിറകെ താൻ എന്നോട് അമ്മ ഇരുന്നിട്ടാറ്.
0: ഏ, പ്രസവത്തിൽ അമ്മ മരിച്ചോ?
1: അതുമാത്രമല്ലേ, ഇതേ ദിവസം താ എന്നോട് അപ്പ ഒരു ഓഫീസറെ കൊന്നിട്ടാറ്.
0: ഓഫീസറെ കൊന്നോ? എന്തിന്?
2: ഞാൻ പറയാം സാർ അതിന്റെ ഉത്തരം.
0: താനാരാ? മനസ്സിലായില്ല.
2: ഞാൻ ചന്ദ്രൻ, ഇവിടെ ഒരു ലോക്കൽ ഡ്രൈവറാ. സാറ് താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിലെ മാനേജർ പറഞ്ഞു വിട്ടതാ. സാർ ഇവിടെ ഊരിലെവിടെയെങ്കിലും കാണും, കണ്ടുപിടിച്ച് വിളിച്ചുകൊണ്ട് വരാൻ.
0: എന്താ കാര്യം?
2: ഇവിടെ കോവിഡിന്റെ ലോക്ക്ഡൗൺ ആണെങ്കിലും സാറ് വി വി പി ആയതുകൊണ്ട് തിരിച്ച് നാട്ടിലെ ക്വാർട്ടേഴ്സിൽ കൊണ്ടുവിടാൻ സ്പെഷ്യൽ പാസ് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. സാറിനെ എന്റെ കാറിൽ കൊണ്ടുവിടാനാ മാനേജർ ഏൽപ്പിച്ചിരിക്കുന്നത്.
0: ഓ, അത് ശരി. അല്ല, ഈ കുട്ടിയെ തനിക്കറിയാമോ?
2: അറിയാം സാർ. സത്യം പറഞ്ഞാ സാർ ആ കുട്ടിയോട് കാര്യങ്ങൾ തിരക്കുമ്പോ ദൈവത്തിന്റെ ഓരോരോ കളികൾ ഓർത്ത് അമ്പരക്കുകയായിരുന്നു ഞാൻ.
0: എന്ന് പറഞ്ഞാൽ? എനിക്ക് മനസ്സിലായില്ല.
2: സാറിപ്പോ ചോദിച്ചില്ലേ തുമ്പിയുടെ അച്ഛൻ ഓഫീസറെ കൊന്നോ എന്ന്? വാസ്തവത്തിൽ അതൊരു കൊലയായിരുന്നില്ല. ശക്തമായ പിടിവലികൾക്കിടയിൽ അബദ്ധത്തിൽ തലയിടിച്ച് ഒരാൾ മരിക്കുകയായിരുന്നു. ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ് അതിനെ ഒരു കൊലപാതകമാക്കിയതും അയാൾ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നതും.
0: ജയിലിലോ? അതെങ്ങനെ?
2: 10-12 വർഷം മുമ്പുള്ള കഥയാണ് സാർ. കഥയല്ല, യാഥാർത്ഥ്യം. നമ്മുടെ നാട് എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഈ നിലമാൻ കുന്നും ഇവിടുത്തെ ഊരുകളും ഇലക്ട്രിസിറ്റി പോലും എത്താത്ത ഇരുൾ ഗ്രാമങ്ങളായിരുന്നു സാർ. സഞ്ചാരയോഗ്യമായ വഴികളില്ല, വാഹനങ്ങളില്ല, ആശുപത്രികളില്ല. ജനിച്ചു എങ്ങനെയോ ജീവിച്ച് എങ്ങനെയോ മരിക്കുന്ന കുറെ മനുഷ്യർ, അത്രമാത്രം. അപ്പോഴാ കുന്നിന് മുകളിൽ സർക്കാരിൻ്റെ ടൂറിസ്റ്റ് കേന്ദ്രവും ഗസ്റ്റ് ഹൗസുകളും ക്ലിനിക്കും ഒക്കെ ആരംഭിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കനകൻ്റെ പൊണ്ടാട്ടി ചിരിതയ്ക്ക് ഒരു പാതിരാ നേരത്ത് പ്രസവ വേദന കലശലാവുന്നത്. വയറ്റാട്ടിയുടെ വരിധിയിൽ നിൽക്കില്ലെന്നായപ്പോൾ കനകൻ 4 പേരെയും കൂട്ടി കയറ്റുകെട്ടിൽ ചിരിതയും ചുമന്ന് ക്ലിനിക്കിലേക്ക് നീങ്ങി. അവിടെ ഒരു ഡോക്ടറുടെയും നേഴ്സിൻ്റെയും ചികിത്സ കിട്ടുമെന്ന് അവൻ അറിയാമായിരുന്നു. പക്ഷേ പാതിരാത്രിയിലെ കാട്ടുപാതയിലെ യാത്രയല്ലേ, 4 പേരിൽ ഒരാളെ പാമ്പ് കടിച്ചു. 2 പേര് അയാളെയും കൊണ്ട് വൈദ്യരെ കാണാൻ ഊരിലേക്ക് തിരിച്ചുപോയി. ദയനീയമായി നിലവിളിക്കുന്ന ചിരിതയും കനകനും വഴിയിൽ ഒറ്റയ്ക്കായി. അപ്പം തോന്നിയ ഒരു ബുദ്ധിക്കാണ് കനകൻ ഓടി വഴിയിലുള്ള ഫോറസ്റ്റ് ഓഫീസിലെത്തുന്നത്. ഒരു ഓഫീസറും 2 ഗാർഡുകളും മദ്യപിച്ച് ചീട്ട് കളിച്ച് രസിക്കുന്ന സമയമായിരുന്നു അത്. തൻ്റെ ചിരിതയെ അവിടുത്തെ ജീപ്പിൽ കയറ്റി എങ്ങനെയും ക്ലിനിക്കിൽ എത്തിച്ചു തരാൻ കനകൻ അവരോട് കാല് പിടിച്ചു പറഞ്ഞു. അവരനങ്ങിയില്ല സാറേ, പകരം കാട്ടുവാസി കനകനെ പുച്ഛിച്ച് വിരട്ടി ഓടിക്കുവാനാണ് അവർ ശ്രമിച്ചത്. അതോടെ കനകന്റെ എല്ലാ സങ്കടങ്ങളും ആളിക്കത്തി കോപമായി മാറി. കാട്ടുവഴിയിൽ കിടക്കുന്ന ചിരിതയുടെ നെഞ്ചു പൊട്ടുന്ന നിലവിളി അവനെ കാട്ടു മൃഗമാക്കി. അവനവരെ ആക്രമിച്ചു. കനകൻ ഒറ്റയ്ക്ക് ഒരു വശത്തും മറ്റ് 3 ഫോറസ്റ്റ് ഓഫീസർമാർ മറുവശത്തും.

0: അവരവനെ നിലംപരിശാക്കി. പക്ഷെ നിർഭാഗ്യത്തിന് അതിനിടയിൽ തന്നെ മദ്യപിച്ച് ലക്ക് കെട്ടിരുന്ന ഓഫീസർ തല ഇടിച്ചു വീണ് മരിച്ചുപോയി.
1: യെസ്, എനിക്ക് ഓർമ്മ വരുന്നു ഈ കേസ്.
0: അതെ സർ, മദ്യപാനവും കൃത്യബലവും ഒളിപ്പിക്കാൻ അധികാരികൾ എഴുതി ചേർത്തത് കാട്ടുവാസി കനകൻ ഫോറസ്റ്റ് ഓഫീസർമാരെ പതിയിരുന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്നാണ്. അവൻ വനവിഭവങ്ങൾ കൊള്ളയടിക്കുന്നവനാണെന്നും മാൻവേട്ട നടത്തുന്നവനാണെന്നും കള്ളത്തെളിവുകൾ നിരത്തിയവർ. സാറാ അവന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചതും അവനെ ജയിലിലേക്ക് അയച്ചതും. ഇന്നും കനകൻ ജയിലില്ല സർ.
1: ദൈവമേ, ഇതൊന്നും ഞാൻ അറിഞ്ഞ കാര്യങ്ങളല്ല. കോടതിയിൽ ഒരിക്കൽ പോലും ആരും ഇതൊന്നും
0: ആര് പറയാനാ സർ. പിറ്റേന്ന് ഊരിലുള്ളവർ കണ്ടത് കാട്ടുവഴിയിൽ ചോര വാർന്ന് മരിച്ചു കിടക്കുന്ന ചിരിതയാണ്. അടുത്ത് അർദ്ധജീവനോടെ ഈ ഞങ്ങളുടെ കൊച്ചു തുമ്പിയേയും.
1: അയ്യോ മോളെ, ഞാനിതൊന്നും തുമ്പിയേ.

0: അയ്യോ സർ, സർ സൂക്ഷിച്ച്, ഞാൻ കുപ്പിയിലെ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് കുടിക്കാം. കുടിക്ക സർ. ചുമ വല്ലാതെ വീണ്ടും തുടങ്ങിയല്ലോ സർ. സാറിനൊട്ടും വയ്യെങ്കിൽ നമുക്കങ്ങ് മടങ്ങിപ്പോവാം. നമുക്ക് വേറൊരു ദിവസം.
1: ഇനി വേറെ ഏത് ദിവസം? എൻ്റെ ദിവസങ്ങളെല്ലാം കഴിഞ്ഞില്ലേ? ഇപ്പോഴുള്ളത് ബോണസാ, ബോണസ്. അത് തീരും മുമ്പ് എനിക്ക് തുമ്പിയെ കാണണം, ചെയ്തു പോയ തെറ്റിന് മാപ്പ് ചോദിക്കണം. ഇനി അതൊന്നും മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ.
0: എനിക്ക് സാറിൻ്റെ മനസ്സ് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ സാർ ഇതിൽ എന്ത് തെറ്റാ ചെയ്തത്? കോടതിയിൽ വന്ന ഒരു കേസ്, പ്രോസിക്യൂഷൻ തെളിവുകൾ ഹാജരാക്കുന്നു, എഴുതി വയ്ക്കപ്പെട്ട നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷ വിധിക്കുന്നു. ഇതിലിപ്പോ വ്യക്തിപരമായിട്ട്.
1: ഞാൻ വെറുമൊരു വ്യക്തിയല്ല ദേവിക. ഐ വാസ് റെപ്രസെന്റിംഗ് എ സിസ്റ്റം, എ സോഷ്യൽ സെറ്റപ്പ്. അതാണ് തുമ്പിയുടെ മാപ്പ് പറയേണ്ടത്. അവളുടെ അച്ഛൻ കനകനോടും അമ്മ ചിരുതയോടും അനീതി കാണിച്ചത് ആ സിസ്റ്റവും ആ സോഷ്യൽ സെറ്റപ്പുമാണ്. അത് ആ ഊരിന് നല്ലവഴി പറഞ്ഞു കൊടുക്കാത്ത പഞ്ചായത്തും ആശുപത്രി പണിതു കൊടുക്കാത്ത ഭരണവ്യവസ്ഥയും മനുഷ്യത്വമില്ലാത്ത ഫോറസ്റ്റ് ഓഫീസർമാരും അവരെ സഹായിച്ച് കള്ളക്കേസ് നടത്ത പോലീസുകാരും മാത്രമല്ല, ഇതിനെല്ലാം ഉപരി അവൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ജഡ്ജിയായിരുന്ന ഞാനും കൂടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് അതിൻ്റെ അടിസ്ഥാന സത്യവും.
0: ശരി, ആയിക്കോട്ടെ. ഈ മാപ്പ് ചോദിക്കലൊക്കെ സത്യം തിരിച്ചറിഞ്ഞ് അന്ന് തന്നെ ആയിക്കൂടായിരുന്നു. ഇത്രയും വൈകിപ്പിക്കാൻ എന്താ കാരണം? മരണം അടുത്തറിഞ്ഞപ്പോഴുള്ള പാപബോധമാണല്ലേ ഇപ്പൊ സാറിനെ കൊണ്ട് ഈ സാഹസം ചെയ്യിപ്പിക്കുന്നത്?
1: അതിനൊരു കാരണമുണ്ട്. സത്യം തിരിച്ചറിഞ്ഞതിനടുത്ത ദിവസങ്ങളിൽ തന്നെ ഞാൻ ന്യായാധിപ സ്ഥാനം രാജിവെച്ച് വീണ്ടും വക്കീലായി പ്രാക്ടീസിനിറങ്ങി. വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് കനകന്റെ കേസ് കാര്യകാരണങ്ങൾ നിരത്തി റീഓപ്പൺ ചെയ്യിച്ച് വാദിച്ച് ജയിച്ചു. ഞാൻ നാളെ അയാൾ ജയിൽ വിട്ടിറങ്ങുകയാണ്. അപ്പോൾ അയാളെ സ്വീകരിക്കാൻ തുമ്പി അവിടെ വേണം. നടന്നതിനൊക്കെ മാപ്പ് പറഞ്ഞ് അതിനവളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ് ഞാൻ. അതിനാണ് ഇത്ര ബുദ്ധിമുട്ടി ഞാൻ ഇവിടേക്ക് ഇറങ്ങിത്തിരിച്ചതും. അറിയാതെ ചെയ്തു പോയ തെറ്റിന് വെറും മാപ്പപേക്ഷയല്ല, മാപ്പർഹിക്കുന്ന പ്രവൃത്തി, അതായിരുന്നു എൻ്റെ ദൗത്യം.
0: സൂപ്പർ ആറ്റിറ്റ്യൂഡ് സർ. സാറിനെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. എന്തായാലും നടന്ന് നടന്ന് നമ്മളിവിടെ ഊരിലെത്തി. ഇത് പക്ഷേ അന്നത്തെ പഴയ കാട്ടുഗ്രാമം അല്ലെന്നാ തോന്നുന്നത്. സർക്കാർ ഏറ്റെടുത്ത് വികസനം നടത്തിയ ഒരു മോഡൽ വില്ലേജാണെന്ന്

0: റോഡുണ്ട്. നമ്മൾ കടന്നു വന്നതല്ലാതെ വേറെ റോഡുകളും സ്കൂളും ഹോസ്പിറ്റലും ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇനിയാ തുമ്പിയുടെ വീട് എവിടെയാണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി.
1: ശരിയാണ്, ഞാൻ മാത്രമല്ല നമ്മുടെ സിസ്റ്റവും കാട്ടിലെ മനുഷ്യരോട് ചെയ്ത അനീതിയിൽ പശ്ചാത്തപിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു. സന്തോഷമുള്ള കാര്യം. വരൂ, നമുക്ക് ചോദിക്കാം തുമ്പിയുടെ വീട് എവിടെയാണെന്ന്.

0: ഹലോ ദേവിക, താനെന്താ ഇവിടെ? ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ.
1: മൈ ഗോഡ്, ഞാനും പ്രതീക്ഷിച്ചില്ല. നാട്ടിലെ ജില്ലാ കളക്ടർ എങ്ങനെയാ ഈ കാട്ടിലെ വീട്ടിൽ?
0: അതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. ഈ സ്ഥലത്തിന്റെ ഡെവലപ്മെന്റിന്റെ ചുമതല സർക്കാർ ഏൽപ്പിച്ചത് എന്നെയാണ്. കുറച്ചുകാലം വന്നുപോയതിനിടയിൽ ഇവിടുന്ന് തന്നെ ഒരു കല്യാണവും കഴിച്ചു. ഒരു പാവപ്പെട്ട അനാഥ കുട്ടിയാ. പരിചയപ്പെടുത്താം. തുമ്പി.
2: തുമ്പി? തുമ്പി ഇപ്പോൾ സാറിന്റെ ഭാര്യയാണോ?
0: അതെയല്ലോ, എന്തു പറ്റി? അല്ല, ദേവിക ചോദിക്കാൻ വിട്ടു, ഈ കൂടെയുള്ളത്?
2: അത് ഞാൻ തന്നെ പറയാം. പേര് മുകുന്ദനുണ്ണി, ക്യാൻസർ പേഷ്യന്റാ. സാറ് കുറെ മാലാഖമാരെ കഥ പറയാൻ അയച്ചില്ലേ? അതിലീ മാലാഖയെയും കൊണ്ട് ഞാനിങ്ങ് പോന്നു സാറിന്റെ ഭാര്യയെ കാണാൻ.
0: ആരെ? തുമ്പിയെയോ? അതെന്താ കാര്യം, മനസ്സിലായില്ല.
1: അതൊരു പഴയ കടമീട്ടലിന്റെ കഥയാണ് സാർ. എന്തായാലും തുമ്പി ഇപ്പൊ വരുമല്ലോ, അവര് തമ്മിൽ ആദ്യം ഒന്ന് കണ്ടോട്ടെ. നമുക്ക് അല്പം മാറി നിന്ന് സംസാരിക്കാം. എന്റെ ഒരു റിക്വസ്റ്റ് ആണ് സാർ, പ്ലീസ്.
0: വൈ നോട്ട്.
3: എന്നെ അങ്കേ, എന്നെ കൂപ്പിട്ടാരാ?
2: തുമ്പി.
3: അയ്യാ.

ഒരച്ഛനും മകളും ഒരുപാട് നാൾ കഴിഞ്ഞ് കണ്ടതുപോലൊരു മുഹൂർത്തമായിരുന്നു അത്. ഇത്തവണ തുമ്പി മുകുന്ദനുണ്ണിയെ കണ്ട് പേടിച്ചോടിപ്പോയില്ല. അദ്ദേഹം പറഞ്ഞത് മുഴുവൻ അവൾ കേട്ടു. സ്വന്തം അച്ഛനെ തിരിച്ചു നൽകിയ അദ്ദേഹത്തിന്റെ കാൽപാദങ്ങളിൽ അവൾ നമസ്കരിച്ചു. അവളുടെ മൂർധാവിൽ കൈകൾ വെച്ച് അദ്ദേഹം വിതുമ്പിക്കരഞ്ഞു. ഒരു പാപവും പ്രായശ്ചിത്തവും അവിടെ മഞ്ഞുരുക്കം നടത്തുകയായിരുന്നു.

0: ഹലോ,
1: ആ ഹലോ ദേവിക, നിങ്ങൾ എവിടെയായത്? അച്ഛനെയും കാണുന്നില്ലല്ലോ ഇവിടെ.
0: സാർ എന്റെ കൂടെ ഉണ്ട് മാഡം, ഞങ്ങൾ തിരിച്ചു വന്നോണ്ടിരിക്കുക. അല്പം വൈകിയാണെങ്കിലും വീട്ടിൽ മടങ്ങിയെത്തും.
1: അല്ല, വൈകുമെന്ന് പറഞ്ഞ നിങ്ങൾ ഇത് ആദ്യം എവിടെയാണെന്ന് പറ. സുഖമില്ലാത്ത മനുഷ്യനെ കൊണ്ട്
2: വീട്ടിൽ നിന്നാണല്ലേ ഫോണിങ്. ഞാൻ സംസാരിക്കാം. ഹലോ ഹലോ, ഞാനാ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ നിർബന്ധം കൊണ്ട് ദേവിക എന്നെയും കൂട്ടി ഒരു യാത്ര വന്നതാണ്.
1: ഷേ, എന്തിനാച്ചാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നേ? അങ്ങേര് ഇത് അറിയുമ്പോൾ എന്നോട് എന്ത് പറയും?
2: നീ ഈ അങ്ങേരെന്ന് പറയുന്നത് എന്റെ മോനാ. അവനോട് പറയേണ്ടത് ഞാൻ പറഞ്ഞോളാം. നീ ഫോൺ വെക്ക്. സോറി, ഇനി അവൾ വിളിക്കില്ല. നീ ഫോൺ ബാഗിലിട്ടേക്ക്.
0: ഇറ്റ്സ് ഓക്കെ സർ, നോ പ്രോബ്ലം. അല്ല, ബസ്സിലിരുന്ന സാർ നന്നായി മയങ്ങിയെന്ന് തോന്നുന്നു. കുറേ നേരമായിട്ട് കണ്ണടച്ചിരുന്നോണ്ടാ ഞാൻ ശല്യപ്പെടുത്താതിരുന്നത്.
2: മയക്കമല്ല, റിലാക്സേഷൻ. കളക്ടർ രഘുനന്ദൻ തന്നെ ഭാര്യ തുമ്പിയെ നാളെ സെൻട്രൽ ജയിലിൽ കൊണ്ടുപോകും, അവരുടെ അച്ഛൻ കനകനെ സ്വീകരിക്കാൻ. എൻ്റെ അവസാന നിയോഗവും കഴിഞ്ഞു. ഇനി വേണം എനിക്കൊന്ന് സ്വസ്ഥമായി മരിക്കാൻ.
0: അയ്യോ സാർ, അങ്ങനെയൊന്നും പറയല്ലേ. പ്രത്യേകിച്ചും ഒരു നല്ല കാര്യം നടത്തിയിട്ട് വരുന്ന ഈ മൂഡില് മരണത്തെക്കുറിച്ച് പറയുന്നത്?
2: മരണം ഒരു ചീത്തക്കാരി അല്ല കുട്ടി, അതൊരു റീസൈക്ലിംഗ് ആണെന്ന് വേണം കരുതാൻ. നിന്റെ കളക്ടർ നിന്നെ ഏൽപ്പിച്ച മിഷൻ ഇട്ട പേരില്ലേ, ജീവിതോത്സവം, അതാണ് എല്ലാത്തിനെയും നമ്മൾ വിളിക്കേണ്ട പേരെന്ന് തോന്നുന്നു. ഈ പ്രകൃതി അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജീവിതം ഒരു ഉത്സവം പോലെ ആഘോഷിക്കുകയാണ് വേണ്ടത്. തല്ലും തലോടലും നമ്മൾ ആഘോഷിക്കണം. പ്രകൃതി സഹജമാണത്. തുമ്പി അനുഭവിച്ച അനാഥത്വത്തിന് പ്രകൃതി നൽകിയ സനാഥത്വമാണ് കളക്ടർ രഘുനന്ദനിലൂടെ നടപ്പിലായത്. അതാണ് ദൈവത്തിൻ്റെയോ പ്രകൃതിയുടെയോ ബാലൻസിംഗ് ആക്ട്.
0: കൊള്ളാം സാർ, ഇപ്പൊ ഒരു ഫിലോസഫർ ആയല്ലോ. പ്രകൃതിയുടെ ഒരു ബാലൻസിംഗ് ആക്ട്, ജീവിതോത്സവം, സൂപ്പർ.
2: Ha ha ha ha.

0: ജീവിതോത്സവം നാടകം സമാപിക്കുന്നു. രചന ശ്രീ ജനാർദ്ദനൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: നകുലൻ പ്രേംകുമാർ, ദേവിക ദേവി, മുകുന്ദനുണ്ണി രഘുനാഥ് പലേരി, രമ സോന നായർ, ഡ്രൈവർ ചന്ദ്രൻ ജയൻ ചേർത്തല, കളക്ടർ രഘുനന്ദൻ കണ്ണൻ നായർ, പത്രപ്രവർത്തകൻ ജോബി എ എസ്,
1: തുമ്പിയുടെ ചെറുപ്പം
0: തന്മയാ സോൾ, തുമ്പി തമന്ന സോൾ, ബസ് കണ്ടക്ടർ തിരുമല രാമചന്ദ്രൻ, കൂടാതെ ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ.
2: സർഗാത്മക സഹകരണം ഫഹദ് റാസ.
0: സംവിധാന സഹായം വി എൻ ദീപ, എൻ സുനിത.

ചലച്ചിത്രഗാനം കേൾക്കാം. ശുഭയാത്ര എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണിമേനോനും സുജാതയും പാടിയ ഗാനം. പി കെ ഗോപിയുടെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: ഭ്രമകൽപ്പനകളിലും അനീതിയുടെ വിയർപ്പുനാറ്റം.
1: ഈ മൂലയിൽ ഒരാൾ ഭാര്യയോടൊപ്പം കച്ചവടം ചെയ്തിരുന്നില്ലേ? അവരെ നിങ്ങൾക്കറിയുമോ?
2: പലതരത്തിലുള്ള ആളുകൾ ഇവിടെ കച്ചവടം നടത്തുന്നുണ്ട്. അയാളുടെ പേരെന്താ?
1: അയാൾക്ക് എന്ത് പേരാണോ ഇട്ടിരിക്കുന്നത് ആ പേര് തന്നെ.
2: നിങ്ങൾക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ?
1: ആ അറ്റത്ത് കാണുന്നതൊരു ഭക്ഷണശാലയല്ലേ?
2: അതെ, അവിടെ ഭക്ഷണം കിട്ടും, ഒപ്പം ബില്ലിയാർഡും കളിക്കാം. അവിടെ നിങ്ങൾക്ക് രാജകുമാരിയെയും കാണാം, ചക്രവർത്തിയാവാം.

0: എന്താ അവിടെ തന്നെ ഇങ്ങ് നിന്ന് കളഞ്ഞത്? അകത്തേക്ക് വരുന്നില്ലേ?
1: നിങ്ങൾ വളരെ സുന്ദരിയാണ്.
0: നിങ്ങളും സുന്ദരനാണ്.
2: അയാൾ സുന്ദരനോ? വല്ലാതെ മെലിഞ്ഞിട്ടല്ലേ. ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ.
3: അവരെല്ലാം ജനറലിന്റെ മക്കളാണെന്ന് തോന്നുന്നു. അവരുടെ മൂക്ക് നോക്കൂ, അവർക്കെല്ലാം നീളം കുറഞ്ഞ് അറ്റം വളഞ്ഞ മൂക്കാണല്ലോ. ഞാൻ പോകാം സുന്ദരി, പോകാം. ഈ കനികളൊന്നും നമുക്കുള്ളതല്ല.
0: സർ, നിങ്ങളോട് പോകാൻ പറഞ്ഞില്ലല്ലോ.
1: അപ്പോൾ പറഞ്ഞത്?
0: അതൊക്കെ കർഷകരാ, അടുപ്പിക്കാൻ കൊള്ളില്ല. അതിന് കുട്ടനങ്ങ് പിണങ്ങിയോ?
1: ഞാൻ പേടിച്ചുപോയി.
0: എനിക്ക് നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കണം. എനിക്ക് നാണം തോന്നുക. എനിക്ക് കുടിക്കാൻ 6 കോപ്പിക്സ് തരുവോ? തരുവോ? നിങ്ങളൊരു നല്ല ചെറുപ്പക്കാരനാ സുന്ദരൻ.
1: പോക്കറ്റ് കാണും. പതിനഞ്ച് കോപ്പക്സ്. ഇതാ, 6 പകരം 15 പിടിച്ചു.
0: എന്തൊരു നല്ല മനുഷ്യൻ.
1: നിന്റെ പേരെന്താണ്?
0: ദുക്ലീഡ.
1: കൊള്ളാം. ദുശ്ശലയുടെ അനിയത്തി ദുക്ലീഡ.
0: അവിടുത്തെ പേരെന്താ?
1: പേരയ്ക്ക. അതെ, നിനക്കെങ്ങനെ ഇതുപോലെ നാണമില്ലാതെ ആണുങ്ങളോട് പണം ചോദിക്കാൻ കഴിയുന്നു? എനിക്ക് കണ്ടിട്ട് ലജ്ജ തോന്നുന്നു.
0: എന്തിനാ ലജ്ജിക്കുന്നത്? ഈ ജീവിതം ലജ്ജിക്കാനുള്ളതല്ല, ആനന്ദിക്കാനുള്ളതാ.
1: അതെവിടെയാണ് ഞാൻ വായിച്ചത്? വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരുവൻ മരണത്തിന് 1 മണിക്കൂർ മുമ്പ് ഇങ്ങനെ ചിന്തിക്കുകയോ പറയുകയോ ചെയ്യുമെന്ന്. നിൽക്കാൻ മാത്രമിടമുള്ള ഉയർന്ന ഒരു പാറയുടെ അറ്റത്തോ നിത്യമായ ഏകാന്തതയും അന്ധകാരവും കൊടുങ്കാറ്റുമുള്ള ഒരു സമുദ്രത്തിലോ. ജീവിതകാലം മുഴുവനും ഒരു ചതുരശ്ര വാര സ്ഥലം മാത്രം ലഭിച്ചാലും ഉടനെ മരിക്കുന്നതിനേക്കാൾ ജീവിക്കാനാണ് മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത്. നല്ലവനായ ദൈവമേ, മനുഷ്യൻ എത്ര നികൃഷ്ടനായ ഒരു ജീവിയാണ്.

സ്ഫടിക കൊട്ടാരം. റസുമിഹിൻ വിവരിച്ചത് ഈ കണ്ണാടിക്കൊട്ടാരത്തെ കുറിച്ചാവും. ഇപ്പോൾ ഞാൻ ഇവിടെ വരേണ്ട ആവശ്യം എന്താണ്?

ശരി, അതെ, വായിക്കാൻ വേണ്ടി. വർത്തമാന പത്രത്തിൽ എന്തോ വായിച്ചെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ, പേപ്പർ വാങ്ങാൻ വേണ്ടി.

0: ഇവിടെ ന്യൂസ് പേപ്പർ ഉണ്ടോ?
1: ഇത് ചായക്കടയാണ്.
0: ആണെങ്കിലെന്ത് അല്ലെങ്കിലെന്ത്? ആ ഒരു ചായ കൊണ്ടുവരൂ. പിന്നെ 5 ദിവസത്തെ ന്യൂസ് പേപ്പർ തരണം. എങ്ങനെയെങ്കിലും എനിക്കിത് സംഘടിപ്പിച്ചു തരണം. നോക്ക്, അത് ഒരു അത്യാവശ്യമാണ്, തന്നേ പറ്റൂ. അങ്ങേ മുറിയിലിരുന്ന് വോഡ്ക കുടിക്കുന്നത് സമറ്റുവല്ലേ? കാണണ്ട, പിന്നെ അയാളുടെ വക അന്വേഷണമാവും. സ്വസ്ഥമാകാമെന്ന് വെച്ചാൽ ഓരോരോ കുരിശുകൾ.
1: വോഡ്ക വേണോ ചായ വേണോ സാർ?
0: എനിക്ക് പത്രം വേണം, അതാണ് പ്രധാനം. പിന്നെ ഒരു ചായ കൂടെ കൊണ്ടുവന്നേര്. ഈ പത്രമെല്ലാം എവിടെ പോയി കിടക്കുന്നു? എനിക്കാണെങ്കിൽ തല ഉറയ്ക്കുന്നുമില്ല, മനസ്സൊട്ടും നിലക്ക് നിൽക്കുന്നില്ല. ആ, അതിനിടയ്ക്ക് പത്രം കൊണ്ടുവന്നോ. ഇത് മുഴുവൻ നഗരത്തിൽ നടന്ന പ്രധാന സംഭവങ്ങൾ. നാശം, ഒരു കോണിപ്പടിയിലെ അത്യാഹിതം, സ്പിരിറ്റ് കത്തിച്ച് കടക്കാരന് തീപൊള്ളൽ, പെസ്കിയിൽ തീപിടുത്തം, പീറ്റേഴ്സ്ബർഗിൽ കോട്ടേജിൽ അഗ്നിബാധ, പിന്നെയും വേറെയും അഗ്നിബാധ.
2: എന്താണ്, നല്ല വായനയിലാണല്ലോ.
0: ആ സമറ്റോ,
2: നിങ്ങളിപ്പോൾ ഇവിടെയോ? എന്താണിത്?
0: ഇപ്പോൾ ഞാൻ ഇവിടെയാണ്, കണ്ടല്ലോ.
2: നിങ്ങൾക്ക് സുഖമില്ലെന്നും അബോധാവസ്ഥയിലാണെന്നും ഇന്നലെയാണ് റസുമിഹിൻ എന്നോട് പറഞ്ഞത്. എന്തൊരു അതിശയം! ഞാൻ നിങ്ങളെ കാണാൻ വന്നിരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ?
0: നിങ്ങൾ വന്നിരുന്നെന്ന കാര്യം എനിക്കറിയാം.
2: ഞാനത് കേട്ടു. നിങ്ങൾ എന്റെ സോക്സ് അന്വേഷിച്ചിരുന്നു. നിങ്ങൾക്കറിയാമോ, റസുമിഹിന് നിങ്ങളോട് വളരെ ഇഷ്ടമാണ്.
0: നിങ്ങളുടെ ജീവിതം ഉല്ലാസപ്രദമാണ് അല്ലേ മിസ്റ്റർ സമറ്റോ? ഏറ്റവും ആകർഷണീയമായ പ്രദേശങ്ങളിലെല്ലാം നിങ്ങൾക്ക് പണച്ചിലവില്ലാതെ പോകാം. ആരാണിപ്പോൾ തനിക്ക് മദ്യം പകർന്നു തന്നത്?
2: ഞങ്ങൾ ഇങ്ങനെ വെറുതെ വന്നു, ഒന്നിച്ചല്പം മദ്യപിച്ചു. എനിക്ക് മദ്യം പകർന്നു തന്നതിനെ പറ്റിയല്ലേ നിങ്ങൾ അന്വേഷിച്ചത്? എന്താണ് അതിന്റെ ഉദ്ദേശം?
0: അതും പ്രതിഫലമായിട്ടായിരിക്കും. നിങ്ങൾ എല്ലാത്തിൽ നിന്നും മുതലെടുക്കുന്നു. നല്ലത് തന്നെ സമറ്റോ. ആ, ഞാൻ ദേഷ്യത്തിലല്ല സംസാരിച്ചത്. ഒരു രസത്തിന് സുഹൃത്തിനോട് പറഞ്ഞൊന്ന് കൂട്ടിയാൽ മതി. ആ വൃദ്ധയുടെ കൊലപാതക കേസിൽ ഡിമിട്രിയോടൊപ്പം പെയിന്റർ വഴക്ക് കൂടുമ്പോൾ പറഞ്ഞതുപോലെ.
2: നിങ്ങൾക്ക് അതിനെ കുറിച്ച് എങ്ങനെ അറിയാം?
0: ഒരുപക്ഷെ അതിനെക്കുറിച്ച് നിങ്ങളെക്കാൾ കൂടുതൽ എനിക്കറിയാം.
2: നിങ്ങൾക്കിപ്പോഴും സുഖമില്ലെന്ന് തോന്നുന്നു. ഈ അവസ്ഥയിൽ നിങ്ങൾ ഇങ്ങനെ പുറത്തിറങ്ങി കറങ്ങി നടക്കാൻ പാടില്ലായിരുന്നു.
0: ഓഹോ, നിങ്ങൾക്ക് ഞാനൊരു പ്രത്യേക സ്വഭാവക്കാരനായി തോന്നുന്നുണ്ടോ? അതിശയം തന്നെ.
2: തീർച്ചയായും. നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണോ?
0: കാണുന്നില്ലേ,
2: അഗ്നിബാധയെ പറ്റിയാണ് വാർത്ത മുഴുവൻ.
0: ഞാൻ അഗ്നിബാധയെ കുറിച്ചുള്ള വാർത്തകളല്ല വായിച്ചുകൊണ്ടിരുന്നത്.
2: പിന്നെ ഏത് വാർത്ത?
0: ഞാൻ വായിക്കുന്നത് എന്തെന്നറിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ആകാംക്ഷ?
2: എനിക്കെന്താ ആകാംക്ഷ?
0: ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എന്റെ പിന്നാലെ

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 19-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, സെമറ്റോവ് കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, കൂടാതെ കവിത സഖി, ആശ റാഫി, വിഷ്ണുമോഹൻ വെള്ളനാട്, സജികുമാർ പോത്തൻകോട്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: വൺ സീറോ ത്രീ പോയിന്റ് സിക്സ് റിയൽ എഫ് എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ കേൾക്കാം. ആദ്യഗാനം ഗുലാം അലിയും കവിതാകൃഷ്ണമൂർത്തിയും പാടിയത്.

FM പ്രധാന വാർത്തകൾ. വി ഡി സതീശൻ കേരള മുഖ്യമന്ത്രി. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച രാവിലെ തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കും. വെല്ലുവിളികൾ നേരിടാൻ ഒന്നിച്ചു നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രതിപക്ഷം പിന്തുണയ്ക്കണമെന്നും അഭ്യർത്ഥന. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ യു എ ഇ സന്ദർശിക്കും. പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. സമാധാനവും സുരക്ഷയും ആഗോളക്രമത്തിന്റെ കേന്ദ്രബിന്ദുവെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. രാജ്യത്തെ 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള പ്രത്യേക തീവ്രയജ്ഞത്തിന്റെ 3-ാം ഘട്ടം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം നാളെ വൈകിട്ട് 3-ന് പ്രഖ്യാപിക്കും. ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിൽ ഫലം ലഭ്യമാകും. സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഒമാൻ തീരത്ത് ഇന്ത്യൻ കപ്പലിന് നേരെയുണ്ടായ ആക്രമണം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് ഇന്ത്യ. ചരക്ക് നീക്കത്തിനും നാവികർക്കും നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളിൽ വിദേശകാര്യ മന്ത്രാലയം കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ നിന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.

ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

യുവർ ചോയ്സിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ഇപ്പോൾ മുതൽ 4 മണിവരെ വാട്സപ്പ് ചെയ്ത് ആവശ്യപ്പെടാവുന്നതാണ്. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9000224440. ആദ്യ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കീഴരിയൂരിൽ നിന്ന് ഗോപിക. ഗോപിക ആവശ്യപ്പെടുന്നത് ജോക്കർ എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനത്തിനാണ്. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് മോഹൻ സിത്താരയുടെ സംഗീതം.

0: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
1: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
0: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
2: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ്, സമർപ്പിക്കുന്നത് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
3: യുവർ ചോയ്സ്, ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: ഒ എൻ വി കുറിപ്പിന്റെ വരികൾക്ക് ഇളയരാജ സംഗീതം നൽകി എസ് ജാനകി പാടിയ ഗാനം ചിത്രം ഓളങ്ങൾ. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കാരപ്പറമ്പ് നിന്നും ഭവ്യ, സജിത, രേഷ്മ എന്നിവർ.

0: പുതിയ കാർ നേടാനുള്ള അവസരം. വാവ്, പപ്പയ്ക്ക് സർപ്രൈസ് കൊടുക്കും. അല്പം കൂടി പപ്പയുടെ ഡീറ്റെയിൽസ് അറിയാനുണ്ട്.
1: ബുദ്ധു നിർത്ത്.
2: എന്ത്? ഇങ്ങനെയുള്ള പോപ്പ്അപ്സിൽ നിന്നും ജാഗ്രത പുലർത്തു. സ്കാമേഴ്സ് പേഴ്സണൽ ഡീറ്റെയിൽസിനെ തെറ്റായി യൂസ് ചെയ്യാം.
1: നിനക്ക് മനസ്സിലായില്ലേ? റിലാക്സ്.
0: പക്ഷേ കാർ കിട്ടിയിരുന്നെങ്കിൽ പപ്പ ഹോംവർക്ക് ചെയ്യില്ലായിരുന്നു.
2: ആർബിഐ പറയുന്നു, സ്മാർട്ട്
0: ആകൂ.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
4: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
5: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
6: ഹിഷാം അബ്ദുൽ വഹാബും ദർശന രാജേന്ദ്രനും പാടിയ ഗാനം ചിത്രം ഹൃദയം. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് സീന സുരേഷ്.

0: വലിയ വിലയ്ക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
1: അന്തപ്പ, എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂന്ന്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: മാടമ്പി എന്ന ചിത്രത്തിനു വേണ്ടി സുദീപ് കുമാർ പാടിയ ഗാനം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ചേളാരിയിൽ നിന്നും സന്ദീപ്.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 7ാം ദിവസം മെയ് 16ാം തീയതി ശനിയാഴ്ച രാത്രി 9:30
1: മോളി ഇനി അച്ഛനോട് പറ. ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
2: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
1: അത് മോളെ കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
2: അതെ അച്ഛ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.
0: ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം കാൺക, കടലിനെ കൺ തുറക്കാതെ. രചന, സംവിധാനം KV ശരത്ചന്ദ്രൻ. പുനഃപ്രക്ഷേപണം മെയ് 17ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
3: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
4: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
3: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
4: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ID കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
5: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
6: കൊച്ചിയിൽ നിന്ന് നിജീഷ്, മഹേഷ് എന്നിവർ കാത്തിരിക്കുന്നു. അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിനു വേണ്ടി നിഖിൽ മാത്യു പാടിയ ഗാനത്തിനായി വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ്റെ സംഗീതം.

0: അന്തപ്പനെന്താ ഒരു മൗനം?
1: പരസ്യത്തില് കൊടുത്ത വലിയ ലാഭം കണ്ടിട്ട മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
2: കണ്ണം കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
3: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
5: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
6: കൈതപ്പുറത്തിന്റെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം നൽകി. ഉണ്ണിമേനോനും സംഘവും പാടിയ ഗാനം ചിത്രം ചന്ദമാമ. ഗാനം ആവശ്യപ്പെടുന്നു പാലത്ത് നിന്ന് ശിവപ്രസാദ്.

0: 94,900 രൂപ വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55 ഇഞ്ച് 4K QLED ടിവി ഇപ്പോൾ പാർട്ടി സ്പീക്കറോടുകൂടി 33,900 രൂപയ്ക്ക് കണ്ണങ്കണ്ടിൽ നിന്നും സ്വന്തമാക്കാം.
1: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു,
2: നാടകം സ്റ്റഡി മോഡ് ഓൺ ആകുന്നു,
1: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
2: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും എന്ന ചിത്രത്തിനു വേണ്ടി സന്തോഷ് കേശവും ഗോപികയും പൂർണിമയും പാടിയ ഗാനം. എസ് രമേശൻ നായരുടെ വരികൾക്ക് എ ബി മുരളിയുടെ സംഗീതം. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ബാലുശ്ശേരിയിൽ നിന്നും ആർഷ സോനു.

0: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
1: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
1: മൈ ജി
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ
5: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം. അത്തോളിയിൽ നിന്ന് ദീപ്തി, മഞ്ജു എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. കൈതപ്രത്തിന്റെ വരികൾക്ക് ദീപക് ദേവ് സംഗീതം നൽകി. ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം ചിത്രം സിംഫണി.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരും.
1: അതിന് അവരെന്താ സ്കൂള് തുടങ്ങിയോ?
0: സ്കൂള് തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ, പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
3: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: കാക്കനാട് നിന്നും അനിൽ പ്രഭാകർ ആവശ്യപ്പെടുന്നു, വെട്ടം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനത്തിനായി. ബി ആർ പ്രസാദിന്റെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസിന്റെ സംഗീതം.

0: ക്ലാസ് പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
2: യുവർ ചോയ്സ്, ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കുറ്റിക്കാട്ടൂരിൽ നിന്നും ജി എം ബി ഫ്രണ്ട്സ് ആവശ്യപ്പെടുന്നു. വെറുതെ ഒരു ഭാര്യ എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണിമേനോൻ പാടിയ ഗാനത്തിനായി വയലാർ ശരചന്ദ്ര വർമ്മയുടെ വരികൾക്ക് ശ്യാം ധർമ്മന്റെ സംഗീതം.

FM പ്രധാന വാർത്തകൾ. VD സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയാവും. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച രാവിലെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് ആരംഭിക്കും. കോൺഗ്രസ് നേതൃത്വത്തിനും പ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തി നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. വെല്ലുവിളികൾ നേരിടാൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നും ജനങ്ങൾ UDFനെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. KPCC ആസ്ഥാനത്തെത്തിയ VD സതീശനെ ആവേശപൂർവ്വം സ്വീകരിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. കോൺഗ്രസ് തീരുമാനത്തെ സ്വാഗതം ചെയ്ത് മുസ്ലിം ലീഗ്. ജനവിധി അംഗീകരിക്കുന്ന തീരുമാനമാണിതെന്നും ഘടകകക്ഷികളെ കേൾക്കാൻ ഹൈക്കമാൻഡ് തയ്യാറാണെന്നും ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. കർണാടകയും ആന്ധ്രാപ്രദേശുമടക്കം 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. ആഗോള അസ്ഥിരതകൾക്കിടയിൽ ബ്രിക്സ് ക്രിയാത്മകമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ സാധിക്കുമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ UAE സന്ദർശിക്കും. പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫല പ്രഖ്യാപനം നാളെ വൈകിട്ട് 3. ഗർഭാശയ ഗള ക്യാൻസർ പ്രതിരോധിക്കുന്നതിനായുള്ള HPV വാക്സിനേഷൻ May 31 വരെ എല്ലാ സർക്കാർ ആശുപത്രികളിലും ലഭിക്കും. 14-ന് 15 ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികൾക്കാണ് സൗജന്യമായി വാക്സിൻ നൽകുന്നത്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ നിന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കിൽ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണങ്കണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
1: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
2: നാടകം സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
1: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
2: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.

0: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ എസികൾ വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
1: വലിയ ഡ്രമ്മുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
2: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
3: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
2: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
3: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി. പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. TNC അപ്ലൈ.

0: എസി ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണ്ണേജ് അഥവാ ബി ടി യു ഉള്ള എസികൾ തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണങ്കണ്ടി, വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
1: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
2: നാളെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
1: ഒപ്പം മൈജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
1: മൈജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
2: മൈജി.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ID കാർഡുമായി വരൂ. പഠനത്തിനൊരു സ്മാർട്ട് തുടക്കമിടൂ.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 7-ാം ദിവസം മെയ് 16-ാം തീയതി ശനിയാഴ്ച രാത്രി 9:30
1: മോളിനി അച്ഛനോട് പറ, ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
2: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
1: അത് മോള് കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
2: അതെ അച്ഛാ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.
0: ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം കാൺക കടലിനെ കൺ തുറക്കാതെ. രചന സംവിധാനം KV ശരത്ചന്ദ്രൻ. പുനഃപ്രക്ഷേപണം 17-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
3: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരും.
4: അതിനവരെന്താ സ്കൂൾ തുടങ്ങിയോ?
3: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
4: മൈജി ബാക്ക് ടു സ്റ്റഡി. സ്കൂൾ ID കാർഡുമായി വരൂ, പഠനത്തിനൊരു സ്മാർട്ട് തുടക്കമിടൂ.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.

0: Music Mix. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
2: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: ഞാറ്റുവേല.
2: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
4: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
2: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ഞാറ്റുവേലയിൽ ഇന്നാദ്യം കിസാൻ ഹെൽപ്പ് ലൈൻ സെന്റർ സൂപ്പർവൈസർ ശ്രീമതി രജനി ടി എസ് നൽകുന്ന അറിയിപ്പ് കേൾക്കാം.
1: കർഷകന് സഹായിയായി കിസാൻ ഹെൽപ്പ്ലൈൻ സെന്റർ ഇപ്പോൾ കേരളത്തിലും പ്രവർത്തനമാരംഭിച്ചു. രാജ്യത്തുടനീളമുള്ള കർഷകർക്ക് പ്രാദേശിക ഭാഷയിൽ വിദഗ്ധ കാർഷിക ഉപദേശങ്ങൾ നൽകുന്നതിനും പരാതികൾ പരിഹരിക്കുന്നതിനുമായി കേന്ദ്ര കൃഷി മന്ത്രാലയം നടപ്പിലാക്കി വരുന്ന സംവിധാനമാണ് കിസാൻ ഹെൽപ്പ്ലൈൻ സെന്ററുകൾ. ടെലിഫോൺ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലൂടെ 1800 1 5 5 1 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുന്ന ഏതൊരു കർഷകനും കിസാൻ ഹെൽപ്പ്ലൈനിൽ രജിസ്റ്റർ ചെയ്യാം. കർഷകരുടെ കൃഷി സംബന്ധമായ സംശയങ്ങൾക്ക് ഉത്തരം നൽകുക, നിലവിലുള്ള പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുക, കൃഷിയും അനുബന്ധ മേഖലകളുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുക തുടങ്ങിയ സേവനങ്ങളാണ് കിസാൻ ഹെൽപ്പ്ലൈനിലൂടെ കർഷകർക്ക് ലഭ്യമാകുന്നത്. വിളപരിപാലനം, വളങ്ങൾ, കീടനാശിനികൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ, കാലാവസ്ഥാ പ്രവചനങ്ങൾ, പുതിയ കാർഷിക സാങ്കേതിക വിദ്യകൾ സംബന്ധിച്ച വിവരങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില വിവരങ്ങൾ തുടങ്ങി കൃഷി അനുബന്ധ മേഖലകളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും കർഷകർക്ക് സാങ്കേതിക ഉപദേശവും പരാതി പരിഹാരവും കിസാൻ ഹെൽപ്പ്ലൈൻ സെന്ററിലൂടെ നൽകുന്നു. എല്ലാ ദിവസവും രാവിലെ

മണി മുതൽ രാത്രി 10 മണിവരെ കർഷകർക്ക് കിസാൻ ഹെൽപ്പ് ലൈൻ സേവനങ്ങൾ ലഭ്യമാകുന്നതാണ്. ഫോൺ മുഖേന മറുപടി നൽകുന്നതോടൊപ്പം തന്നെ ഉപദേശങ്ങൾ പ്രാദേശിക ഭാഷയിൽ കർഷകന് SMS ആയും നൽകുന്നു. ഹെൽപ്പ് ലൈൻ സെൻ്ററിലൂടെ നൽകുന്ന സേവനങ്ങൾ സംബന്ധിച്ച് കർഷകരുടെ അഭിപ്രായങ്ങളും പ്രതികരണവും അറിയുന്നതിനായി കിസാൻ ഹെൽപ്പ് ലൈനിൽ രജിസ്റ്റർ ചെയ്ത തിരഞ്ഞെടുത്ത കർഷകരെ തിരിച്ചു വിളിക്കുന്ന സംവിധാനവും നിലവിലുണ്ട്. തിരുവനന്തപുരം ആനേറ വേൾഡ് മാർക്കറ്റിനോടനുബന്ധിച്ചാണ് കേരളം, ലക്ഷദ്വീപ് എന്നിവിടങ്ങൾക്കായുള്ള കിസാൻ ഹെൽപ്പ് ലൈൻ സെൻ്റർ പ്രവർത്തിക്കുന്നത്.

ഞാറ്റുവേലയിൽ ഇനി വാണിജ്യാടിസ്ഥാനത്തിൽ ഓർക്കിഡ് കൃഷി ചെയ്യുന്ന ഒരു റിട്ടയേർഡ് ഉദ്യോഗസ്ഥന്റെ വീട്ടിലേക്ക് പോകാം. വിവിധയിനം ഓർക്കിഡ് ചെടികൾ പരിപാലിച്ച് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും മിതമായ വിലയ്ക്ക് വിൽപ്പന നടത്തുന്ന തിരുവനന്തപുരം ജില്ലയിലെ കാഞ്ഞിരംകുളം പഞ്ചായത്തിലെ തടത്തിക്കുളം കൃഷ്ണവിഹാറിൽ താമസിക്കുന്ന ശ്രീ ആർ ബാലകൃഷ്ണന്റെ ഓർക്കിഡ് കൃഷിവിശേഷങ്ങൾ കേട്ടുനോക്കാം.

0: എത്ര നാളായി ഓർക്കിഡ് ചെടികളുടെ ഈ ഒരു വർണ്ണ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്നിട്ട്?
1: ഒരു 40 വർഷമായി. അപ്പോൾ ആദ്യം തിരുവനന്തപുരത്ത് കേരള കട്ട് ഫ്ലവർ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി എന്നുള്ള സൊസൈറ്റി ഉണ്ടായിരുന്നു. ആ സൊസൈറ്റിയിൽ നിന്ന് നേരെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് 30 പേരെ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ട്രെയിനിങ്ങിന് പോകാൻ വേണ്ടി തിരഞ്ഞെടുത്തു. അപ്പോൾ അതിൽ ഞാനും ഉണ്ടായിരുന്നു. അവർ ഒരു 3 മാസത്തെ ട്രെയിനിങ് തന്നു. പിന്നെ ഓർക്കിഡ് കൃഷി ചെയ്യേണ്ടത് എങ്ങനെയാണ്, പോളിനേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഗാർഡനിങ് ചെയ്യേണ്ട രീതിയെല്ലാം അവർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ 30 പേരും ഞങ്ങൾ കൃഷി തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് ISRL ജോലി കിട്ടി. ചെടികളെല്ലാം കൂടുതൽ നോക്കാൻ പറ്റാതെയായി. എന്നാലും അന്നൊരു 3000 ആന്തൂറിയൻ ചെടി ഉണ്ടായിരുന്നു. ആ ആന്തൂറിയൻ ചെടി വേറൊരാളിന് കൊടുത്തു. വീണ്ടും കുറേ ഓർക്കിഡ് അന്ന് മുതലേ എൻ്റെ കയ്യിലുണ്ട്. 2020 ഞാൻ മേയിൽ റിട്ടയർഡ് ആവുന്നതിന് മുമ്പായിട്ട് തന്നെ, 1 വർഷത്തിന് മുമ്പായിട്ട് തന്നെ, ഞാൻ ഇവിടെ ഒരു പോളി ഹൗസ് കെട്ടി. ഒരു 3000 ഡെൻഡ്രോബിയം ഓർക്കിഡും ഗ്രൗണ്ട് ഓർക്കിഡും ടെറസ്റ്റിയൽ ഓർക്കിഡും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പൂക്കൾ വന്ന് ചോദിക്കുന്നവർക്ക് പൂക്കൾ കൊടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ പൂവോടും കൂടെ നേരെ കുഴിപ്പള്ളം നേഴ്സറിക്കാണ് ഞാൻ കൊടുക്കുന്നത്.
0: ഇപ്പോൾ ഏതൊക്കെ ഇനം ഓർക്കിഡുകളാണ് ഇവിടെ ഉള്ളത്?
1: കാറ്റ്ലിയ, ഫൻലോപ്സിസ്, ഡെൻഡ്രോബിയം, ഗ്രൗണ്ട് ഓർക്കിഡ് എല്ലാം ഉണ്ട്. അതിൽ റെനാന്ത്രയും അരാന്ത്രയും ആനി ബ്ലാക്ക് എല്ലാ ചെടിയും, അതെല്ലാം തറയിൽ വയ്ക്കാനും പറ്റും, മുകളിൽ ടെറസിൻ്റെ മുകളിൽ തൊണ്ടിൽ വയ്ക്കാനും പറ്റും. അതെല്ലാ ചെടികളും ഉണ്ട്.
0: എവിടെ നിന്നാണ് ഈ ഓർക്കിഡ് തൈ ലഭ്യമാകുന്നത്?
1: തിരുവല്ല പായിപ്പാട് എന്നൊരു സ്ഥലത്തു നിന്നാണ് വാങ്ങുന്നത്. രണ്ടാമത് നേരെ റിംഗോ ഓർക്കിഡ്സ് നെടുമങ്ങാട് മുണ്ടേല. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തു നിന്ന് നേരെ തായ്ലൻഡിൽ നിന്ന് വരുന്ന ചെടികൾ 45 ദിവസം ക്വാറൻറ്റൈനിൽ വെച്ചതിന് ശേഷം നമ്മളെ വിളിച്ചറിയിക്കും. നമുക്ക് ആവശ്യമുള്ള ചെടി നേരത്തെ ബുക്ക് ചെയ്തിട്ട് അവിടെ പോയി എടുത്തുകൊണ്ട് വരും. എടുത്തുകൊണ്ട് വന്ന് കറക്റ്റ് വീണ്ടും 1 വർഷം വളവും അതിനുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്താൽ മാത്രമേ പൂവാകത്തുള്ളൂ. ടിഷ്യൂ കൾച്ചർ തൈയാണ് ഞാൻ വാങ്ങുകയാണെങ്കിൽ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ചെന്ന് നേരെ ഫ്ലാസ്ക് വാങ്ങിച്ചുകൊണ്ട് വരും. അതിനെ ഇവിടെ കൊണ്ടുവന്നേരം ഞാൻ ഗാർഡനിങ് ചെയ്ത് കറക്റ്റ് 2.5 വർഷം കഴിയാതെ പൂക്കില്ല. അങ്ങനെയും ചെയ്യുന്നുണ്ട്. ഫൻലോപ്സിസും ഡെൻഡ്രോബിയും ചെറിയ തൈകളും ഞാൻ വാങ്ങി ചെയ്യുന്നുണ്ട്. പിന്നെ 1 മാസത്തിൽ നമുക്ക് ഒരു വരുമാനം വീട്ടിലുള്ള സ്ത്രീകൾക്കും പ്രചോദനമാണ്. കാര്യം അവർക്കും പോയി വളം കൊടുക്കാനും വെള്ളം കൊടുക്കാനും എല്ലാത്തിനും പറ്റും. പിന്നെ അതുകൂടാതെ മറ്റുള്ള കൃഷിയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്.
0: ഇതിൻ്റെ പരിചരണമൊക്കെ എങ്ങനെയാണ്?
1: ഡെൻഡ്രോബിയം വാങ്ങിക്കൊണ്ട് വരുന്നതിന് ഞാൻ നേരെ ചകിരിയിലാണ് ചെയ്യുന്നത്. ചണ്ടിയൊന്നുമില്ലാത്ത ചകിരി പ്രത്യേകം വാങ്ങും. പ്രത്യേകം വാങ്ങി 15 ദിവസം വെള്ളത്തിൽ ഊറാൻ വയ്ക്കും. ഊറാൻ വെച്ചതിന് ശേഷം ആ ചകിരിയെ വീണ്ടും എടുത്ത് നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് ഫംഗസൈഡ് മുക്കി വീണ്ടും ഉണക്കാൻ ഇടും. ഉണക്കാൻ ഇട്ടതിന് ശേഷമാണ് അതിനെടുത്തുനേരം 3 ഇഞ്ച് ഹോളുള്ള ചട്ടിയിൽ ചെടി എടുത്ത് നടുന്നത്. നട്ട് ആഴ്ചതോറും വളം കൊടുക്കണം. രാവിലെയും വൈകുന്നേരം സ്പ്രേ ചെയ്യും. കൂടുതൽ വെള്ളം അതിനാവശ്യമില്ല. ഡെൻഡ്രോബിയത്തിന് ആവശ്യത്തിന് നേരെ അതിൻ്റെ ഇലയെല്ലാം ഒന്ന് നനഞ്ഞ് കിട്ടണം. പിന്നെ വളപ്രയോഗമാണ്. ആഴ്ചയിൽ 1 ദിവസം വൈകുന്നേരവും വെള്ളം സ്പ്രേ ചെയ്ത് 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ഇന്ന് വളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടുത്ത ദിവസം ഫംഗസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കണം. കാര്യം വളത്തിൻ്റെ അളവ് എന്തെങ്കിലും കൂടിയിട്ടുണ്ടെങ്കിൽ ചെടി പഴുക്കുകയോ അഴുകുകയോ ചെയ്യും. അതുകൊണ്ട് അടുത്ത ദിവസം ഫംഗസൈഡ് സ്പ്രേ ചെയ്യണം. പിന്നെ തേങ്ങാ വെള്ളം ഉണ്ടെന്നുണ്ട്, തേങ്ങാ വെള്ളവും നല്ല ഡൈലൂട്ട് ചെയ്ത് അതിൽ ഫംഗസൈഡൂടെ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കും. അടുക്കള ഉപയോഗിക്കുന്നവർ 2 തേങ്ങ ഉണ്ടെങ്കിൽ 2 തേങ്ങയുടെ വെള്ളവും ഞാൻ നേരെ മാറ്റി

0: ശരിക്കും രണ്ട് തേങ്ങ അരിഞ്ഞാലും ഒരാഴ്ചയാകുമ്പോൾ ഒരു 10 തേങ്ങയുടെ വെള്ളം കിട്ടും. അത് പുളിച്ചിരുന്നാലും കുഴപ്പമില്ല. നല്ല തുണി കൊണ്ട് അരിച്ചിട്ട് ഫംഗസൈഡും കൂടെ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കും. 1 ലിറ്റർ തേങ്ങാ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 3 ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കും.
1: മുറ്റത്തും മട്ടുപ്പാവിലുമൊക്കെയായി എത്രത്തോളം ചെടികളാണ് ഇവിടെ ഉള്ളത്?
0: ഡെൻഡ്രോഗി മാത്രം 3000 ഉണ്ട്. 1000 ചെടിയിൽ കൂടുതൽ നേരെ ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട്, എന്നുവെച്ചാൽ റനാന്തരയും ആനി ബ്ലാക്കും മറ്റുള്ള ചെടികൾ.
1: വിപണന രീതി എങ്ങനെയാണ്, അതുകൂടി ഒന്ന് പറയാമോ?
0: വിപണനത്തിന് യാതൊരു തടസ്സമില്ല. ഒരുപാട് ആൾക്കാർ നമ്മുടെ വീട്ടിൽ വന്ന് വാങ്ങുന്നുണ്ട്, കുറേ ടീച്ചേഴ്സ് വന്ന് വാങ്ങുന്നുണ്ട്. അതുപോയിട്ട് ഡെൻഡ്രോഗി ആണെന്നുണ്ടെങ്കിൽ പുഴുപ്പള്ളം നഴ്സറിയിൽ ആഴ്ചതോറും അവർ വിളിച്ചു ചോദിക്കും, ഉണ്ടെങ്കിൽ കൊണ്ടു കൊടുക്കും, കാശും കിട്ടുന്നുണ്ട്. ഒരു മാസത്തിൽ എങ്ങനെ നോക്കിയിരുന്നാലും 10,000 രൂപ വരെ കച്ചവടം നടക്കുന്നുണ്ട്.
1: 40 വർഷത്തോളമായി താങ്കൾ ഈ ഓർക്കിഡ് കൃഷിയിൽ സജീവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർക്കിഡ് കൃഷിയെക്കുറിച്ചുള്ള ധാരാളം അറിവുകളും സ്വായത്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കൃഷിരീതി മനസ്സിലാക്കാനും പഠിക്കാനുമായിട്ട് ആരെങ്കിലുമൊക്കെ സമീപിക്കാറുണ്ടോ?
0: ഇഷ്ടം പോലെ വരുന്നുണ്ട്, ഇഷ്ടം പോലെ. വെള്ളായണി കാർഷിക കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ

0: കൃഷിയിൽ സജീവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർക്കിഡ് കൃഷിയെക്കുറിച്ചുള്ള ധാരാളം അറിവുകളും സ്വായത്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കൃഷിരീതി മനസ്സിലാക്കാനും പഠിക്കാനുമായിട്ട് ആരെങ്കിലുമൊക്കെ സമീപിക്കാറുണ്ടോ?
1: ഇഷ്ടം പോലെ വരുന്നുണ്ട്, ഇഷ്ടം പോലെ. വെള്ളയാണി കാർഷിക കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ തന്നെ ഇവിടെ ഒന്ന് രണ്ട് പ്രാവശ്യം വന്നു. അവർക്കൊരു പ്രോജക്റ്റ് തയ്യാറാക്കാൻ പറഞ്ഞു വന്നു. അപ്പോൾ അതിൽ രണ്ട് കുട്ടികൾ ഒന്നര പ്രോജക്റ്റ് തയ്യാറാക്കിയത്, അവർ രണ്ടുപേരും എക്സാം പാസ്സായി വന്നു ഇവിടെ വന്ന് ലഡുവൊക്കെ കൊണ്ടുവന്നു. നമുക്കും വളരെ സന്തോഷമായിരുന്നു. കാര്യം അവർ പറഞ്ഞ് ഞങ്ങളെ അങ്കിളിൻ്റെ ഈ ചെടിയെപ്പറ്റിയൊക്കെ ഞങ്ങൾ പ്രോഗ്രാം എഴുതിയതിൽ ഞങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടി. അവർ സന്തോഷം എന്നാണ്. പിന്നെ അത് പോയിട്ട് ചില ടീച്ചേഴ്സൊക്കെ വന്ന് ചോദിക്കുന്ന ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം പറഞ്ഞു കൊടുക്കും. തറയിൽ വെക്കേണ്ടത് തറയിൽ തന്നെ വെക്കണം, തൂക്കിയിടേണ്ട ചെടിയെ തൂക്കി തന്നെ ഇടണം, അതിനെ കൊണ്ട് തറയിൽ വെച്ചാൽ അഴുകിപ്പോകും. പിന്നെ ഹാങ്ങിങ് ഓർക്കിഡായാലും ശരി തന്നെ, ടെറസ്റ്റിയൽ ഓർക്കിഡായാലും ശരി തന്നെ, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് കരിയിലാണ് വയ്ക്കേണ്ടത് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കാനുള്ളത്. വീട്ടിലുള്ള ഒരു കരിയും ഉപയോഗിക്കാൻ പാടില്ല, നീറ്റ് കരി തന്നെ വാങ്ങണം. കാര്യം വീട്ടിലുള്ള കരിയിൽ പൊട്ടാഷ്യൻ്റെ അളവ് കൂടുതലാണ്, അതേസമയത്ത് നീറ്റ് കരിയിലാണെങ്കിൽ പൊട്ടാഷ്യമില്ല. പൊട്ടാഷ്യമില്ലാത്തതുകൊണ്ടും അതിന് പ്രത്യേകം ഒരു നമ്മളൊന്ന് കഴുകിയിട്ട് ഫംഗസൈഡിൽ മുക്കിയിട്ടാണ് ഈ ഓർക്കിഡ് നടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ആദ്യം ഞാൻ നേരെ ചകിരിയിൽ വയ്ക്കുന്നെങ്കിലും രണ്ടാമത് വേറൊരാളിന് കൊടുക്കുന്ന സമയത്ത് അവരുടെ പ്രത്യേകം പറയും, ഇനി ചകിരി വേണ്ട, ഇനി ബാക്കിയുള്ള സൈഡ് കംപ്ലീറ്റ് നേരെ കരിയാണ് ഇടേണ്ടത്, കരി ഇട്ടിട്ട് ആഴ്ച തോറും വളം എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. വരുന്നവർക്ക് എല്ലാവർക്കും ഇതേപോലെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. കാര്യം നേരെ ഈ ചെടി എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമുള്ളതാണ്. അത് പത്ത് പേരുടെ വീട്ടിൽ നേരെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കാര്യം ഈ വാടാതെ നിൽക്കുന്നതാണല്ലോ ഓർക്കിഡ്. നമ്മൾ കട്ട് ചെയ്തെടുത്തിരുന്നാലും ഒരാഴ്ച വാടത്തില്ല.
0: ഓർക്കിഡ് കൂടാതെ ധാരാളം അലങ്കാര ചെടികളും വളർത്തുന്നുണ്ട് അല്ലേ?
1: അലങ്കാര ചെടികൾ ഞാൻ ഇതിൻ്റെ ഓർക്കിഡിൻ്റെ കൂടെ വളർത്തുന്നുണ്ട്. പച്ചക്കറിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ രണ്ടുപേരെ, ഞാനും വൈഫേ വീട്ടിലുള്ളൂ. അപ്പോൾ ഒരു മോളാണ്, അവരിപ്പോൾ താമസിക്കുന്നത് നേറ്റിങ്ങരിയിലാണ്. അവരുടെ വീട്ടിലേക്കും ആവശ്യത്തിനുള്ള പച്ചക്കറി വീട്ടിൽ നിന്ന് കൊണ്ടുപോകും. പിന്നെ കോവക്കയുണ്ട്, കത്തിരിക്കയുണ്ട്, വഴുതനങ്ങയുണ്ട്, പച്ചമുളകുണ്ട്, ചീരയുണ്ട്, ആവശ്യത്തിനുള്ള എല്ലാ മലക്കറിയും വീട്ടിലുണ്ട്. ജൈവവളമായിട്ട് ചാണകവും കോഴിക്കഷ്ടമാണ് ഉപയോഗിക്കുന്നത്. കോവലെല്ലാം ഇഷ്ടംപോലെ നട്ട് കായ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. അതെല്ലാം നേരെ രണ്ട് മാർക്കറ്റിൽ നിന്ന് കൊണ്ടു കൊടുക്കും. അപ്പോൾ അങ്ങനെ അതിലും ഒരു വരുമാനമാണ്. ഒരു വർഷത്തിൽ റംബൂട്ടാൻ ഒരു 5000 രൂപയ്ക്ക് മുകളിൽ സെയിൽസ് ഉണ്ട്. രണ്ട് മരമുണ്ട്, രണ്ട് മരത്തിന് ആവശ്യം പോലെ കായ കിട്ടുന്നുണ്ട്. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് അകം റെഡാണ്, നല്ല ഡാർക്ക് റെഡുള്ളത്, ഒരു മാസത്തിൽ 3-4 കായ കിട്ടുന്നുണ്ട്. അതും ഇപ്പം വിപുലമാക്കാനുള്ള ശ്രമത്തിലാണ്. കാര്യം ഒരുപാട് അതിൻ്റെ ശിഖരങ്ങളുണ്ട്, മഴ സമയത്ത് ധാരാളം കായ കിട്ടുന്നുണ്ട്. പിന്നെ ടെറസിൻ്റെ മുകളിൽ ഉള്ള സ്ഥലങ്ങളിൽ നേരെ കോട്ടക്കോണവും കലപ്പാടി മാവും എല്ലാം വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് അതിൽ നിന്നും മാങ്ങ കിട്ടുന്നുണ്ട്. റിട്ടയർമെൻ്റ് ആയി ഇതിന് ശേഷം സ്വപ്പം ഫ്രീ കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷേ അതൊന്നുമല്ല, ജോലി കൂടുതലാണ്. പക്ഷേ നല്ല സന്തോഷവനാണ്, പൂർണ്ണ സംതൃപ്തനാണ്. ഇപ്പം ഒരാൾ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നൊരു പാർട്ടി ഇവിടെ വന്ന് ചെടി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ആ കുട്ടിയാണെന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടിയാണ്. ആ കുട്ടി നേരെ ഓൺലൈനിൽ നേരെ ഇന്ന വെറൈറ്റി ചെടി എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ നേരെ അവർ വിളിക്കും, എൻ്റെ ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അത് നേരെ ഇപ്പം ചെടി നേരെ ഇപ്പം മലപ്പുറത്തായാലും ശരി, കണ്ണൂരായാലും കാസർഗോഡായാലും നേരെ അവരയച്ചു കൊടുക്കാനുള്ള ക്ഷമയും ഇവർക്കുണ്ടാവണം. ആ അവർ വന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ചെടി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം ഞാൻ ന്യായമായിട്ടുള്ള വിലയ്ക്ക് കൊടുക്കും, അവരതുപോലെ നേരെ വില കൂട്ടി കൊടുക്കുമായിരിക്കും. അത് നമ്മളറിയേണ്ട ആവശ്യമില്ല. കാര്യം ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല എന്ന് കാണേണ്ട ഒരാവശ്യമില്ല. നമ്മൾ മനസ്സ് വെച്ചാൽ ഏത് കൃഷിയും ചെയ്യാം, ഇതൊന്നും നഷ്ടം വരുന്നതല്ല. 200 ചെടി അല്ലെങ്കിൽ 500 ചെടി വാങ്ങിക്കഴിഞ്ഞാൽ ഏറെ പറഞ്ഞാൽ 10 ചെടി ചിലപ്പം നഷ്ടപ്പെട്ടു പോകും, ബാക്കി ചെടി കംപ്ലീറ്റ് നമുക്ക് ലാഭത്തിൽ കിട്ടുന്നതാണ്. പകുതിക്ക് പകുതി ലാഭമാണ്. ഞാനിപ്പോൾ 100 രൂപയ്ക്ക് വാങ്ങുന്ന ചെടി ഞാൻ 200 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഏറെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 10-12 അല്ലെങ്കിൽ 15 രൂപ വരുമായിരിക്കും, ബാക്കിയെല്ലാം ലാഭമാണ്.
0: ഓർക്കിഡ് കൃഷി ഒരു സ്ഥിര വരുമാനമായും മറ്റ് ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അധിക വരുമാനമായുമൊക്കെ ഏറ്റെടുത്ത് ചെയ്യാവുന്നതാണ്, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക്. ഓർക്കിഡ് കൃഷിയുടെ വിശേഷങ്ങൾ ഇതുവരെ പങ്കുവച്ചത് തിരുവനന്തപുരം ജില്ലയിലെ കാഞ്ഞിരകുളം പഞ്ചായത്തിലെ തടത്തിക്കുളം കൃഷ്ണവിഹാറിലെ ശ്രീ ആർ ബാലകൃഷ്ണൻ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

FM പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് ആരംഭിക്കും. കോൺഗ്രസ് നേതൃത്വത്തിനും പ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തി നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. വെല്ലുവിളികൾ നേരിടാൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നും ജനങ്ങൾ യു ഡി എഫിനെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കെ പി സി സി ആസ്ഥാനത്തെത്തിയ നിയുക്ത മുഖ്യമന്ത്രിയെ ആവേശപൂർവ്വം സ്വീകരിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, എൽ പി ജി, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ ലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി പെട്രോളിയം മന്ത്രാലയം. ഗാർഹിക പാചകവാതക വിതരണം സാധാരണ നിലയിലാണെന്നും എവിടെയും ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. കർണാടകയും ആന്ധ്രാപ്രദേശും അടക്കം 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ചു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. ആഗോള അസ്ഥിരതകൾക്കിടയിൽ ബ്രിക്സിന് ക്രിയാത്മകമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ സാധിക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ യു എ ഇ സന്ദർശിക്കും. പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹാനുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് എസ് എസ് എൽ സി പരീക്ഷാഫല പ്രഖ്യാപനം നാളെ വൈകിട്ട് 3. പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഡി ജി ഇയും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുക. ഗർഭാശയകല ക്യാൻസർ പ്രതിരോധിക്കുന്നതിനായുള്ള എച്ച് പി വി വാക്സിനേഷൻ ഈ മാസം 31 വരെ എല്ലാ സർക്കാർ ആശുപത്രികളിലും ലഭിക്കും. 14-15 പ്രായമുള്ള പെൺകുട്ടികൾക്കാണ് സൗജന്യമായി വാക്സിൻ നൽകുന്നത്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടി ഒറ്റപ്പെട്ട മഴയ്ക്ക് ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻ പോരാട്ടം. FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: കോളിവുഡ് ഹിറ്റ്സ്.

0: ഏതെങ്കിലും ഒരു AC വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോ ഫേർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കൾ കണ്ണും കണ്ടിയിൽ.
1: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, അത് സംരക്ഷിക്കാൻ 18,990 രൂപ മുതൽ പ്രീമിയം മോഡൽ ചിമ്മിനി ഹോബുകൾ കണ്ണും കണ്ടിയിൽ.
2: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്.
3: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: റീഗൽ ജുവലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജുവലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: കോളിവുഡ് ഹിറ്റ്സ്.

0: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
1: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
0: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
2: അഖില കേരള റേഡിയോ നാടകോത്സവം 7ാം ദിവസം May 16 ശനിയാഴ്ച രാത്രി 9:30
3: മോൾ ഇനി അച്ഛനോട് പറ. ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
4: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
3: അത് മോള് കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
4: അതെ അച്ഛ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.
2: ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം കാൺക കടലിനെ കൺ തുറക്കാതെ. രചന സംവിധാനം KV ശരത്ചന്ദ്രൻ. പുനഃപ്രക്ഷേപണം 17 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.
2: Kollywood hits.

0: നീമാ സാൻഡൽ ഹർബൽ ചന്ദൻ കാ എഹ്സാസ്.
1: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
2: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി EMI പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
3: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരും.
4: അതിനവരെന്താ സ്കൂള് തുടങ്ങിയോ?
3: സ്കൂള് തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
4: മൈജി ബാക്ക് ടു സ്റ്റഡി. സ്കൂൾ ID കാർഡുമായി വരൂ, പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
5: ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. സാവൻ കെ അനേ ദോ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയതാണ് ആദ്യ ഗാനം.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി യേശുദാസ് പാടിയ ഗാനം ചിത്രം നയ്യ.

0: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
1: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
0: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
3: നാളെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
2: ഒപ്പം മൈജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
3: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
2: മൈജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
3: മൈജി.
4: ആശാ ഭോസ്ലെ, കിഷോർ കുമാർ എന്നിവർ ആലപിച്ച ഗാനം ചിത്രം ബാത്തോൻ ബാത്തുമേ.

FM പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. കോൺഗ്രസ് നേതൃത്വത്തിനും പ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തി നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. എ കെ ആന്റണി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ അദ്ദേഹം സന്ദർശിച്ചു. നിയുക്ത മുഖ്യമന്ത്രിക്ക് ആവേശകരമായ സ്വീകരണം നൽകി കോൺഗ്രസ് പ്രവർത്തകർ. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, എൽ പി ജി, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ ലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി പെട്രോളിയം മന്ത്രാലയം. ഗാർഹിക പാചകവാതക വിതരണം സാധാരണ നിലയിലാണെന്നും എവിടെയും ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. കർണാടകയും ആന്ധ്രാപ്രദേശും അടക്കം 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്തെ സ്കൂളുകളുടെ സുരക്ഷാ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നൽകിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരാണ് ഇനി മുതൽ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. സംസ്ഥാനത്ത് SSLC പരീക്ഷാ ഫലപ്രഖ്യാപനം നാളെ വൈകിട്ട് 3. പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DG ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുക. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രം നട തുറന്നു. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിയിച്ചു. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.

ഗാനകേളി. ഗാനകളിയിൽ കേൾക്കാം യേശുദാസ് പാടിയ ഗാനം ചിത്രം അനുരാഗി, രചന യൂസഫ് ലിക്കിച്ചിരി, സംഗീതം ഗംഗൈ അമരൻ.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: തകഴി ശങ്കരനാരായണന്റെ രചനയ്ക്ക് ജി ദേവരാജന്റെ സംഗീതം, യേശുദാസ് പാടിയ ഗാനം, ചിത്രം അശോകന്റെ അശ്വതിക്കുട്ടിക്ക്.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാടെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.
2: കൈതപ്രത്തിന്റെ രചനയ്ക്ക് ജാസി ഗിഫ്റ്റിന്റെ സംഗീതം, ശ്രീനിവാസം ചിത്രയും പാടിയ ഗാനം ചിത്രം എന്നിട്ടും.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 7ാം ദിവസം മെയ് 16ാം തീയതി ശനിയാഴ്ച രാത്രി 9:30
1: മോളിനി അച്ഛനോട് പറ, ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
2: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
1: അത് മോള് കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
2: അതെ അച്ഛ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.

0: ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം കാൺക കടലിനെ കൺ തുറക്കാതെ. രചന സംവിധാനം കെ വി ശരത്ചന്ദ്രൻ. പുനഃപ്രക്ഷേപണം 17 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1
1: ആകാശവാണി 103.6 റിയൽ FM. ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ വാർത്തകൾക്ക് ശേഷം 6:40 ഗാനകേളി തുടരും.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. പുതിയ മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകൾ സജീവം. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും. സംസ്ഥാനം നേരിടുന്ന വെല്ലുവിളികളെ ചെറുക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. UAE ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് SSLC ഫലപ്രഖ്യാപനം നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി.ഡി സതീശൻ ചുമതലയേൽക്കും. തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. അതേസമയം കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം അല്പസമയത്തിനകം ആരംഭിക്കും. യോഗത്തിനുശേഷം വി.ഡി സതീശൻ ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള അവകാശവാദം ഉന്നയിക്കുമെന്നാണ് സൂചന. അതേസമയം പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും. CPIM സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. കേരളം നേരിടുന്ന വെല്ലുവിളികളെ ചെറുക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി സതീശൻ. പുതുയുഗം സൃഷ്ടിക്കാൻ UDF ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾ വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചതെന്നും അവരോടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും ശ്രീ സതീശൻ വ്യക്തമാക്കി. പ്രതിപക്ഷത്തിന്റെയും ജനങ്ങളുടെയും പൂർണ്ണ സഹകരണവും അദ്ദേഹം അഭ്യർത്ഥിച്ചു.
1: കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചത്. ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി ഞങ്ങൾ ചെയ്തു തീർക്കും. കഠിനാധ്വാനം ചെയ്ത് പൂർണ്ണമായ അർപ്പണബോധത്തോടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ, കേരളത്തെ മാറ്റിയെടുക്കാൻ, പുതിയ ഒരു കേരളത്തെ സൃഷ്ടിക്കാൻ, ഒരു പുതുയുഗത്തിന് തുടക്കമിടാൻ ഞങ്ങൾ എല്ലാവരും ചേർന്ന് കഠിനാധ്വാനം ചെയ്യും.
0: 61-ാം വയസ്സിലാണ് വി.ഡി സതീശൻ കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ അദ്ദേഹം പറവൂരിൽ തുടർച്ചയായി മികച്ച വിജയം നേടിയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലെ നിർണായക സ്വാധീനമായി മാറിയത്. വിശദാംശങ്ങളിലേക്ക്.
2: എറണാകുളം ജില്ലയിലെ നെട്ടൂരിൽ വടശ്ശേരി ദാമോദര മേനോന്റെയും വി വിലാസിനി അമ്മയുടെയും മകനായി 1964 May 31 വി ഡി സതീശൻ ജനിച്ചത്. നെട്ടൂരിലും പനങ്ങാട്ടും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം തേവര സേക്രഡ് ഹാർട്ട് കോളേജ്, തിരുവനന്തപുരം ലോ അക്കാദമി, ഗവൺമെന്റ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി. കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSU ചുമതലകൾ വഹിച്ച സതീശൻ KPCC വൈസ് പ്രസിഡന്റ് പദവി ഉൾപ്പെടെ കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു. 2001 പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആദ്യമായി നിയമസഭയിലെത്തിയത്. തുടർന്ന് തുടർച്ചയായി 5 തിരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം വിജയം നേടി. 2021 അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ നിന്നും 20,600 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് PD സതീശൻ വിജയിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നിയുക്ത മുഖ്യമന്ത്രി വി.ഡി സതീശന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് പ്രവർത്തകർ. സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിജയാഹ്ലാദ പ്രകടനങ്ങൾ നടന്നു. അതേസമയം നിയുക്ത മുഖ്യമന്ത്രി വി.ഡി സതീശൻ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ എ.കെ. ആന്റണിയെ സന്ദർശിച്ചു. തിരുവനന്തപുരത്തെ വസതിയിലെത്തിയാണ് സന്ദർശിച്ചത്. ജനവിധിയെ അംഗീകരിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റേതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഘടകകക്ഷികളുടെ അഭിപ്രായം ഒന്നിലധികം തവണ തേടിയതായും ജനാധിപത്യപരമായ എല്ലാ പ്രക്രിയകളും പൂർത്തിയാക്കിയാണ് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമെന്നും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇനി കൂടുതൽ സജീവമാകും.

0: വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: മെയ് 4 ശേഷം തിരുവനന്തപുരത്തും ഡൽഹിയിലും നടത്തിയ തുടർച്ചയായ ചർച്ചകൾക്ക് ഒടുവിലാണ് കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി വി ഡി സതീശന് നിശ്ചയിക്കുന്ന തീരുമാനം കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം ഇന്ന് പ്രഖ്യാപിച്ചത്. നിയമസഭാ കക്ഷി നേതാവായി ഔപചാരികമായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഗവർണറെ സന്ദർശിക്കുന്ന നേതാക്കൾ മന്ത്രിസഭ രൂപീകരിക്കാൻ ഔപചാരികമായി ആവശ്യം ഉന്നയിക്കും. പുതിയ മന്ത്രിസഭയിലെ അംഗങ്ങളെയും വകുപ്പുകളെയും കുറിച്ചുള്ള ചർച്ചകൾ ഇനി സജീവമാകും.
0: UAE ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. അബുദാബി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നാളെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സഹകരണം, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ തുടങ്ങിയവ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി യോബ് എട്ടനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് ശേഷം 3 പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് പ്രഖ്യാപനം നടത്തുക. സെക്രട്ടേറിയറ്റ് PR ചേംബറിലാണ് ഫലപ്രഖ്യാപനം നടക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. ശനിയാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദം നിലനിൽക്കുന്നു. ഇതിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 മഞ്ഞ ജാഗ്രതയാണ്. അതേസമയം കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. നിയുക്ത വനിതാ MLA ആദരവായി വനിതാ ഉപഭോക്താക്കൾക്ക് സാധനങ്ങളിൽ വിലക്കുറവ് നൽകി സപ്ലൈകോ. വിമൻസ് 11 എന്ന പേരിലാണ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 11 വനിതാ ജനപ്രതിനിധികൾക്ക് ആദരവ് നൽകുന്ന പദ്ധതിക്ക് സപ്ലൈകോ തുടക്കം കുറിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 11 വനിതാ ജനപ്രതിനിധികൾക്ക് ആദരവായി വനിതാ ഉപഭോക്താക്കൾക്ക് 11 ഉൽപ്പന്നങ്ങൾക്ക് 11 11% വിലക്കിഴിവാണ് സപ്ലൈകോ നൽകുന്നത്. വിമൻസ് 11 എന്ന പേരിട്ട പദ്ധതിക്ക് തുടക്കം കുറിച്ചതാകട്ടെ ഈ മാസം 11 തിരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങളാണ് വനിതാ ഉപഭോക്താക്കൾക്ക് 11% വിലക്കിഴിവിൽ നൽകുന്നത്. സംസ്ഥാനത്തെ എല്ലാ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും മാവേലി സ്റ്റോറുകളിലും വനിതാ ഉപഭോക്താക്കൾക്ക് ഈ വിലക്കിഴിവ് ലഭിക്കുമെന്ന് സപ്ലൈകോ അധികൃതർ അറിയിച്ചു.
0: ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിച്ചു. ഇടവം 1 നാളെ രാവിലെ 5 നട തുറക്കും. പൂജകൾ പൂർത്തിയാക്കി 19 രാത്രി 10 നടയടയ്ക്കും. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ 42 വാർഷിക ബിരുദദാനവും 9 ജി പാർത്ഥസാരഥി സ്മാരക പ്രഭാഷണവും ശനിയാഴ്ച നടക്കും. അച്യുതമേനോൻ സെന്റർ ഫോർ ഹെൽത്ത് സയൻസ് സ്റ്റഡീസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ മുഖ്യാതിഥിയാകും. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധർമ്മശാലയിൽ രാത്രി 7:30 മത്സരം. 3rd തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രാജ്യത്തെ 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നടപ്പിലാക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ഝാർഖണ്ഡ്, കർണാടക, മഹാരാഷ്ട്ര, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാന്റ്, ഒഡീഷ, പഞ്ചാബ്, സിക്കിം, ത്രിപുര, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് 3rd വോട്ടർ പട്ടിക പുതുക്കുന്നത്. ഡൽഹി, ചണ്ഡിഗഡ്, ദാദ്രാനഗർ ഹവേലി ആൻഡ് ഡാമൻ ഡിയു എന്നിവയാണ് പട്ടികയിലുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 790 നേട്ടത്തിൽ 75,399 നിഫ്റ്റി 277 ഉയർന്ന് 23,689 വ്യാപാരം അവസാനിച്ചു. സ്വർണ്ണവില കൂടി. പവന് 240 വർദ്ധിച്ച് 119,040 ഗ്രാമിന് 14,880 ഇന്നത്തെ വില. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. റഷ്യ, ഇറാൻ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ മന്ത്രിമാർ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ചായിരുന്നു സന്ദർശനം. രാജ്യത്ത് അസംസ്കൃത എണ്ണ, പാചകവാതകം, പ്രകൃതിവാതകം എന്നിവയുടെ ലഭ്യത ഉറപ്പുവരുത്താൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ന്യൂഡൽഹിയിൽ നടന്ന അന്തർമന്ത്രാലയ

വിശദീകരണ യോഗത്തിൽ പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. പുതിയ മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകൾ സജീവം. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും. സംസ്ഥാനം നേരിടുന്ന വെല്ലുവിളികളെ ചെറുക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. യു എ ഇ ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് SSLC ഫലപ്രഖ്യാപനം നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ഗാനകേളി. ഗാനകേളിയിൽ ഇനി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം, രചന ഷിബു ചക്രവർത്തി, സംഗീതം അവസരിപ്പിച്ച, ചിത്രം വന്ദനം.
1: കവിളിനൈ കുങ്കുമമോ പരിഭവ വർണ്ണ പരാഗങ്ങളോ കരിമേ കവിതയുമായി വാ വാ വാ, നിന്റെ ചോടിയിൽ വിരിയും മലരി നാളികൾ മകുമോ.

0: കവിളിലയും കുങ്കുമവും പരിഭവ വർണ്ണ പരാഗങ്ങളും കരിമിഴി കവിതയുമായി നിന്റെ തൊടിയിൽ വിരിയും അലറി നാളികൾ മറന്നു തരും.
1: നന്നായി.

മനുഷ്യൻ നാളെ.

0: 94,000 രൂപ വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55 ഇഞ്ച് 4K QLED ടിവി ഇപ്പോൾ പാർട്ടി സ്പീക്കറോടുകൂടി 33,900 രൂപയ്ക്ക് കണ്ണങ്കണ്ണിൽ നിന്നും സ്വന്തമാക്കാം.
1: അനഘ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം രചന ജോസഫ് ഒഴുകയിൽ, സംഗീതം കോഴിക്കോട് യേശുദാസ്.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: ഒ എൻ വി കുറുപ്പിന്റെ രചനയ്ക്ക് എസ് പി വെങ്കടേഷ് ഇണ നൽകി. എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം ചിത്രം ഇന്ദ്രജാലം.

എഫ്എം പ്രധാന വാർത്തകൾ. മുതിർന്ന കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയാവും. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. യോഗശേഷം നിയുക്ത മുഖ്യമന്ത്രി ഗവർണറെ കാണും. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിങ്കളാഴ്ച ഉണ്ടായേക്കും. മുതിർന്ന CPIM നേതാവും സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തു. CPIM സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ ലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി പെട്രോളിയം മന്ത്രാലയം. ഗാർഹിക പാചക വാതക വിതരണം സാധാരണ നിലയിലാണെന്നും എവിടെയും ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. കർണാടകയും ആന്ധ്രാപ്രദേശുമടക്കം 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാൻ തീരുമാനിച്ചു കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്തെ സ്കൂളുകളുടെ സുരക്ഷാ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നൽകിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരാണ് ഇനി മുതൽ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. സംസ്ഥാനത്ത് SSLC പരീക്ഷാ ഫലപ്രഖ്യാപനം നാളെ വൈകിട്ട് 3-ന്. പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGE ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുക. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. വൈകിട്ട് 5-ന് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിയിച്ചു. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസിലെ 42-ാമത് ബിരുദദാന ചടങ്ങ് മറ്റന്നാൾ രാവിലെ നടക്കും. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ ചടങ്ങിൽ മുഖ്യാതിഥിയാവും. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

0: ഏതെങ്കിലും ഒരു AC വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോൾ ഫീർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കൾ കണ്ണും കണ്ടിയിൽ.
1: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, അത് സംരക്ഷിക്കാൻ 18,990 രൂപ മുതൽ പ്രീമിയം മോഡൽ സ്വിമ്മിംഗ് ഹോബുകൾ കണ്ണും കണ്ടിയിൽ.
2: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
3: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
2: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
3: മൈജി ബാക്ക് ടു സ്റ്റഡി. സ്കൂൾ ID കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ് എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 7ാം ദിവസം മെയ് 16ാം തീയതി ശനിയാഴ്ച രാത്രി 9:30
1: മോൾ ഇനി അച്ഛനോട് പറ. ഇപ്പം മോൾ എന്താ കാണുന്നത്?
2: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
1: അത് മോള് കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
2: അതെ അച്ഛാ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.
0: ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം കാൺക, കടലിനെ കൺ തുറക്കാതെ. രചന സംവിധാനം KV ശരത്ചന്ദ്രൻ. പുനഃപ്രക്ഷേപണം മെയ് 17ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
3: ആകാശവാണി 103.6 റിയൽ FM എവർഗ്രീൻ ഡ്യൂറ്റ്സ് ഇനി 7:35 തുടരും. അല്പസമയത്തിനകം വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. മുതിർന്ന കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയാവും. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് പൂർത്തിയായി. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിങ്കളാഴ്ച ഉണ്ടായേക്കും. സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്ത് CPIM സംസ്ഥാന സമിതി യോഗം. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആഗോള അസ്ഥിരതകൾക്കിടയിൽ ബ്രിക്സിന് ക്രിയാത്മകമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാനാകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. മുതിർന്ന കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയാവും. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിങ്കളാഴ്ച തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് പൂർത്തിയായി. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം ഗവർണറെ കണ്ട് MLA മാരുടെ പിന്തുണ കത്ത് കൈമാറും. 10 ദിവസത്തിലേറെ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ന്യൂഡൽഹിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന തീരുമാനം പ്രഖ്യാപിച്ചത്. നിയുക്ത മുഖ്യമന്ത്രിക്ക് ആവേശകരമായ സ്വീകരണമാണ് KPCC ആസ്ഥാനത്തടക്കം കോൺഗ്രസ് പ്രവർത്തകർ നൽകിയത്. സംസ്ഥാനത്തുടനീളം വിജയാഹ്ലാദ പ്രകടനങ്ങളും നടന്നു. എറണാകുളം നെട്ടൂർ സ്വദേശിയായ വി ഡി സതീശൻ 61-ാം വയസ്സിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. സ്കൂൾ കാലം മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന അദ്ദേഹം 2001 മുതൽ 2026 വരെ 6 തവണയാണ് എറണാകുളം ജില്ലയിലെ പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയത്. 2021 മുതൽ 2026 വരെയുള്ള കാലയളവിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. മന്ത്രിസ്ഥാനം 1 തവണ പോലും വഹിക്കാതെ നേരിട്ട് മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന നേതാവ് കൂടിയാണ് ശ്രീ വി ഡി സതീശൻ. KPCC വൈസ് പ്രസിഡന്റ് സ്ഥാനമടക്കം കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാന പദവികൾ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അഭിഭാഷകൻ കൂടിയായ അദ്ദേഹം മികച്ച വാഗ്മി എന്ന നിലയിലും ജനശ്രദ്ധ നേടിയിട്ടുണ്ട്. പുതിയ കേരളം സൃഷ്ടിച്ചെടുക്കാൻ കൂട്ടായ പ്രവർത്തനത്തിലൂടെയേ സാധിക്കൂ എന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള പൂർണ്ണ പിന്തുണ അഭ്യർത്ഥിക്കുന്നതായും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജനങ്ങൾ വലിയ ഉത്തരവാദിത്വമാണ് ഏൽപ്പിച്ചതെന്നും അവരോടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും ശ്രീ സതീശൻ വ്യക്തമാക്കി.
1: കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെ പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള പൂർണ്ണമായ പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കേരളത്തെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ, പുതിയ കേരളത്തെ സൃഷ്ടിക്കാൻ എല്ലാവരും ചേർന്നുള്ള പ്രവർത്തനത്തിനും മാത്രമേ കഴിയുകയുള്ളൂ. നല്ല ഒരു ടീം ഉണ്ടാകണം. കേരളത്തെ രക്ഷിക്കാനുള്ള ആ ടീം ബിൽഡ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി തീർച്ചയായും ഏറ്റെടുക്കും. ഹൃദയം നിറഞ്ഞ നന്ദി.
0: മുതിർന്ന CPIM നേതാവും സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. CPIM സംസ്ഥാന സമിതി യോഗത്തിലേതാണ് തീരുമാനം. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കമായി. ആഗോള അസ്ഥിരതകൾക്കിടയിൽ ബ്രിക്സിന് ക്രിയാത്മകമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാൻ സാധിക്കുമെന്ന് യോഗത്തിന് അധ്യക്ഷത വഹിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ഊർജ്ജം, ഭക്ഷ്യ രാസവള ലഭ്യത, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ വിവിധ രാജ്യങ്ങൾ നേരിടുന്ന വെല്ലുവിളി പരിഹരിക്കാൻ ബ്രിക്സ് കൂട്ടായ്മയ്ക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: Our discussions must advance sustainable development while upholding principles of equity and common but differentiated responsibilities. Technological advancements are reshaping the global landscape. It can be leveraged for good governance and inclusive growth. Peace and security remain central to the global order. Recent conflicts only underline the importance of dialogue and diplomacy. There is also a deeply shared interest in strengthening cooperation against terrorism.
0: ആഗോള തദ്ദേശ തലങ്ങളിലെ സുപ്രധാന വിഷയങ്ങളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചുമാണ് യോഗം ചർച്ച ചെയ്യുന്നത്. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്, ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി, ദക്ഷിണാഫ്രിക്കൻ വിദേശകാര്യമന്ത്രി റൊണാൾഡ് ലാമോല, ബ്രസീലിയൻ വിദേശകാര്യമന്ത്രി മൌറോ വിയാര എന്നിവർ ഇന്ന് പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു. ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് മുന്നോടിയായിട്ടായിരുന്നു കൂടിക്കാഴ്ചകൾ.

0: തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ മൂന്നാം ഘട്ടം 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പിലാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ജാർഖണ്ഡ്, കർണാടക, മഹാരാഷ്ട്ര, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാന്റ്, ഒഡീഷ, പഞ്ചാബ്, സിക്കിം, ത്രിപുര, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നിവയാണ് ഈ ഘട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങൾ. ഡൽഹി, ചണ്ഡിഗഡ്, ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും SIR നടപ്പാക്കും. വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പാക്കുന്നതിനായുള്ള സുപ്രധാനമായ ചുവടുവയ്പ്പാണ് ഇതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. 36.73 കോടി വോട്ടർമാരാണ് ഈ ഘട്ടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ ലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി പെട്രോളിയം മന്ത്രാലയം. ഗാർഹിക പാചകവാതക വിതരണം സാധാരണ നിലയിലാണെന്നും എവിടെയും ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. റിഫൈനറികൾ പരമാവധി ശേഷിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. സൊമാലിയയിൽ നിന്ന് ഷാർജയിലേക്ക് പോകുന്നതിനിടെ ഒമാൻ തീരത്തിന് സമീപം മുങ്ങിയ MSV ഹാജി അലി എന്ന ഇന്ത്യൻ കപ്പലിലെ 14 ജീവനക്കാരെയും ഒമാൻ കോസ്റ്റ് ഗാർഡ് സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയതായി തുറമുഖ സെക്രട്ടറി മുകേഷ് മംഗൾ അറിയിച്ചു. ഇന്ത്യയിലേക്ക് 90,000 മെട്രിക് ടൺ LPGയുമായി 2 കപ്പലുകൾ ഇന്നലെ ഹോർമൂസ് കടന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ഒമാൻ തീരത്ത് ഇന്ത്യൻ പതാക വഹിച്ച കപ്പലിനു നേരെ ഇന്നലെയുണ്ടായ ആക്രമണം അംഗീകരിക്കാനാകാത്തതെന്ന് ഇന്ത്യ. വാണിജ്യ കപ്പലുകളെയും നാവികരെയും നിരന്തരം ലക്ഷ്യമിടുന്നത് ഖേദകരമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രസ്താവനയിൽ പറഞ്ഞു. കപ്പലിലുണ്ടായിരുന്ന എല്ലാ ഇന്ത്യക്കാരും സുരക്ഷിതരാണെന്ന് അറിയിച്ച അദ്ദേഹം ഇവരെ രക്ഷപ്പെടുത്തിയ ഒമാൻ അധികൃതർക്ക് നന്ദി രേഖപ്പെടുത്തി. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. നാളെ അബുദാബി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: ഇന്ത്യ UAE ബന്ധം കൂടുതൽ സുദൃഢമാക്കുക ലക്ഷ്യമിട്ട് നാളെ അബുദാബിയിലെത്തുന്ന പ്രധാനമന്ത്രി ഊർജ്ജ സഹകരണമടക്കം വിവിധ പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന അദ്ദേഹം വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് എട്ടനെയും സന്ദർശിക്കും. പ്രതിരോധം, സുരക്ഷ, ഗ്രീൻ ഹൈഡ്രജൻ, അർദ്ധചാലകം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടക്കും. തുടർന്ന് ഞായറാഴ്ച സ്വീഡനിലെത്തുന്ന ശ്രീ മോദി നിർമ്മിത ബുദ്ധി, സ്റ്റാർട്ടപ്പ്, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തും. തുടർന്ന് നോർവേയും ഇറ്റലിയും അദ്ദേഹം സന്ദർശിക്കും. ഇന്ത്യ നോർവേ വ്യവസായ ഗവേഷണ ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം 19 ഇറ്റലിയിലെത്തുന്ന ശ്രീ മോദി ഇറ്റാലിയൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. ടോസ് നേടിയ മുംബൈ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ധർമ്മശാലയിലാണ് മത്സരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ബീജിംഗിൽ ഇന്ന് ചർച്ച നടത്തി. വ്യാപാരം, സാങ്കേതികവിദ്യ, പ്രാദേശിക സുരക്ഷ എന്നിവയിൽ നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങൾക്കിടയിലും സഹകരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ടായിരുന്നു കൂടിക്കാഴ്ച. ആഗോള ഊർജ്ജ ലഭ്യതയ്ക്കടക്കം തടസ്സം വരാതിരിക്കാൻ ഹോർമൂസ് കടലിടുക്ക് തുറന്നു തന്നെ ഇരിക്കണമെന്ന് ഇരുപക്ഷവും സമ്മതിച്ചതായി വൈറ്റ് ഹൌസ് അറിയിച്ചു. ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ച നല്ല രീതിയിലാണ് പൂർത്തിയായതെന്ന് ട്രംപ് പ്രതികരിച്ചു. ശനിയാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. മുതിർന്ന കോൺഗ്രസ് നേതാവ് VD സതീശൻ കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയാവും. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് പൂർത്തിയായി. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിങ്കളാഴ്ച ഉണ്ടായേക്കും. സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്ത് CPIM സംസ്ഥാന സമിതി യോഗം. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആഗോള അസ്ഥിരതകൾക്കിടയിൽ ബ്രിക്സിന് ക്രിയാത്മകമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാനാകുമെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ

0: വിദേശ പര്യടനത്തിന് നാളെ തുടക്കം. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
2: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി ഇഎംഐ പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
3: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
4: നാളെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
3: ഒപ്പം മൈജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
4: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
3: മൈജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
4: മൈജി.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: The Real FM 103.6.
1: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: വെനീസിയ ബാത്വേഴ്സ്.
3: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
2: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
1: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
2: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
5: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
6: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
7: അഖില കേരള റേഡിയോ നാടകോത്സവം 7-ാം ദിവസം മെയ് 16-ാം തീയതി ശനിയാഴ്ച രാത്രി 9:30
8: മോളിനി അച്ഛനോട് പറ. ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
9: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
8: അത് മോള് കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
9: അതെ അച്ഛ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.
7: ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം കാൺക കടലിനെ കൺ തുറക്കാതെ. രചന സംവിധാനം KV ശരത്ചന്ദ്രൻ. പുനഃപ്രക്ഷേപണം മെയ് 17-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
5: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
10: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
11: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
12: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
13: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
7: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
6: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
5: പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി.
14: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
5: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
15: HNK യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: കോഴിക്കോട് ആകാശവാണി നിലയത്തിന്റെ പിറന്നാൾ ദിനത്തിൽ ആർട്ട് കഫേയിൽ നിങ്ങൾക്ക് കേൾക്കാം കലാസാഹിത്യരംഗങ്ങളിൽ ഉജ്ജ്വല സാന്നിധ്യങ്ങളായിരുന്ന മൺമറഞ്ഞ ചില പ്രശസ്തർ പങ്കുവച്ച പ്രക്ഷേപണാനുഭവങ്ങൾ.
2: എൻ്റെ ചില ചെറുകഥകളും ഏകാംഗങ്ങളും ആദ്യമായി പ്രക്ഷേപണം ചെയ്യപ്പെട്ടത് മദിരാശി റേഡിയോ നിലയത്തിൽ നിന്നാണ്. എൻ്റെ നാടൻ ഭ്രമം എന്ന നോവലിൻ്റെ നാടകാവിഷ്കരണവും നടാടെ നടത്തിയത് അവിടെ വെച്ച് തന്നെ.
1: സർഗാത്മകമായ എഴുത്തിൻ്റെ വിഭിന്ന മേഖലകളിൽ നിറഞ്ഞു നിന്ന പ്രകാശ സാന്നിധ്യമായിരുന്ന എസ് കെ പൊറ്റക്കാടിൻ്റെ ഓർമ്മകൾ.
2: റേഡിയോ പ്രക്ഷേപണത്തിനുള്ള മാറ്റർ തയ്യാറാക്കുന്നതിൽ അനുഷ്ഠിക്കേണ്ട സാങ്കേതിക ഘടകങ്ങളെക്കുറിച്ചോ സമയ നിയന്ത്രണത്തെക്കുറിച്ചോ അക്കാലത്ത് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. റേഡിയോ നാടകം എന്ന സാഹിത്യ വിഭാഗം തന്നെ ഉരുത്തിരിഞ്ഞു വന്നത് ദശാബ്ദങ്ങൾ കൊണ്ടാണല്ലോ. എൻ്റെ ഒരു ചെറുകഥ റെക്കോർഡ് ചെയ്യാൻ ആദ്യമായി സ്റ്റുഡിയോയിൽ പ്രവേശിച്ചപ്പോൾ എനിക്കുണ്ടായ പരിഭ്രമവും പതർച്ചയും ഞാനിപ്പോഴും ഓർക്കുന്നു. കയ്യിൽ നിന്നു വീണാൽ എടുക്കാം, വായിൽ നിന്നു പോയല്ലേ വീണാൽ എന്ന പഴഞ്ചൊല്ല് റേഡിയോ പ്രഭാഷണങ്ങൾക്കാണ് ഏറ്റവും പറ്റുക. ടേപ്പിൽ അത് മായ്ച്ചു കളയാനുള്ള സാങ്കേതിക സൗകര്യമുണ്ടെങ്കിൽ കൂടി ആശയങ്ങളും വാക്കുകളും ഏച്ചു കൂട്ടിയാൽ മുഴച്ചിരിക്കുക തന്നെ ചെയ്യും. പിന്നെ പോസിൻ്റെ നിർത്തലിൻ്റെ പ്രശ്നമാണ്. അത് 4-5 സെക്കൻഡുകളിലേറെ നിന്നാൽ അപാകത തോന്നും, കൂടുതലായാൽ കുഴപ്പം തന്നെ. വായനയിൽ എവിടെയെങ്കിലും അല്പം പിഴച്ചാൽ പിന്നെ തുടരെ തുടരെ അസ്വാസ്ഥ്യമായി, അങ്കലാപ്പായി, അവസാനം അപകട മേഖലയിലെത്തിയൊന്നും വരാം. കോഴിക്കോട് ആകാശവാണി നിലയം ആരംഭിച്ച കാലത്ത് ഞാൻ യൂറോപ്പിലായിരുന്നു. 1951 ഞാൻ കോഴിക്കോട്ട് മടങ്ങിയെത്തി. റേഡിയോയിൽ ചില പരിപാടികൾ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നു, ചെറുകഥ പ്രഭാഷണം മുതലായവ. യാത്രാവിവരണവും ഉണ്ടായിരുന്നു. അവയെല്ലാം എഴുതി വായിക്കുന്നതിന് വലിയ പരിശീലനമൊന്നും ആവശ്യമില്ലായിരുന്നു. സമയക്ലിപ്തത മാത്രം പരിപാലിക്കണം. അന്ന് ഞങ്ങളുടെ അഖില മലബാർ കേന്ദ്ര കലാസമിതി പ്രവർത്തനങ്ങൾ ക്ഷേമമായി നടന്നു വന്നിരുന്ന കാലമാണ്. കോഴിക്കോട്ട് റേഡിയോയിൽ നിന്ന് ഒരു നാടകം പ്രക്ഷേപണം ചെയ്യാനുള്ള പരിപാടി ഞങ്ങൾക്ക് കിട്ടി. 1 മണിക്കൂർ നാടകമാണെന്നാണ് എൻ്റെ ഓർമ്മ. റേഡിയോ നാടകരചയിതാവ് ഞാൻ തന്നെ. ഇന്ന് മലയാള ചലച്ചിത്ര ലോകത്തും നാടകരംഗങ്ങളിലും അതിപ്രശസ്തരായിത്തീർന്ന പലരും അന്ന് കേന്ദ്ര കലാസമിതി വഴി നാടകങ്ങളിലെ നടീനടന്മാരായിരുന്നു. സ്റ്റേജിൽ വെച്ച് അഭിനയ വൈദഗ്ധ്യത്തിന് കൂടെ കൂടെ കൈയടി വാങ്ങാറുള്ള നടന്മാർ റേഡിയോ നാടകക്കൂട്ടിൽ വീർപ്പുമുട്ടിപ്പോയി. സ്റ്റേജിൽ വെച്ച് ചിലപ്പോൾ ഡയലോഗ് മറന്നുപോയാലും ചില ആംഗ്യങ്ങൾ കൊണ്ടും കാര്യമൊപ്പിക്കാം. അല്ലെങ്കിൽ അണിയറക്കോണിൽ മറഞ്ഞു നിൽക്കുന്ന പ്രോംപ്റ്റർ പുള്ളിയുടെ വായന രക്ഷയ്ക്കെത്തും. ഇവിടെ റേഡിയോയിൽ സ്ക്രിപ്റ്റ് നോക്കിയിട്ടാവും വായന, വെറുതെ അങ്ങനെ വായിച്ചാൽ ഫലിക്കാതെ പോവും. പിന്നെ കഥാപാത്രത്തിൻ്റെ ഡയലോഗ് എപ്പോൾ തുടങ്ങണമെന്ന് ശരിക്കും അറിയാതെ പോയാൽ ദീർഘമായ ശ്മശാന നിശബ്ദത റേഡിയോ ശ്രോതാക്കളെ വഴിതെറ്റിക്കും. റേഡിയോയിൽ ഒരു 10 സെക്കൻഡ് സൈലൻസ് പോലും ഒരു യുഗം പോലെ അനുഭവപ്പെടും. ഞങ്ങൾ എത്രയോ റിഹേഴ്സലുകൾ നടത്തിയിട്ടും നടീനടന്മാർക്ക് സ്റ്റേജിൽ വെച്ച് നടത്തി പരിശീലിച്ച വൈകാരികത്വം വരുത്താൻ ഉപയോഗപ്പെടുത്തിയ വിദൂര നോട്ടങ്ങളും ദീർഘമായ പോസുകളും ഒഴിവാക്കാൻ കഴിഞ്ഞില്ല. ദശാബ്ദങ്ങൾക്ക് ശേഷം പുതിയ സാങ്കേതിക പരിജ്ഞാനത്തിൻ്റെ നേട്ടങ്ങൾ കൊണ്ടും അനുഭവങ്ങൾ കൊണ്ടും പ്രക്ഷേപണ വിദ്യ വളരെയേറെ പുരോഗമിച്ചിട്ടുണ്ട്. പ്രക്ഷേപണ പരിപാടികൾക്കുള്ള സമയവും വിഷയങ്ങളുടെ വൈവിധ്യവും റേഡിയോ ജനപ്രീതിക്ക് മാത്രമല്ല ജനകീയ പ്രഭുതയ്ക്കുള്ള ഒരു മാധ്യമമായും തീർന്നിട്ടുണ്ട്. കോഴിക്കോട് നിലയത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം. എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്? പുതിയ സാങ്കേതിക വിദ്യകളുടെ പ്രയോഗങ്ങളും സൗകര്യങ്ങളും സംവിധാനങ്ങളും വിജ്ഞാന വിതരണ മാധ്യമങ്ങളും സംഗീത സാഹിത്യ പ്രകടനങ്ങളും വിനോദവിലാസങ്ങളുമെല്ലാം സജ്ജീകരിക്കപ്പെട്ട ഒരു ശക്തി കേന്ദ്രമായി ഇത് വളർന്നിരിക്കുന്നു. റേഡിയോ ജീവിതത്തിൻ്റെ ഒരവശ്യ ഘടകമായി ജനത അംഗീകരിച്ചു തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. അതാണല്ലോ ബഹുജനഹിതായ, ബഹുജനസുഖായ എന്നുള്ള ആകാശവാണിയുടെ മുദ്രാവാക്യം.

0: ചേരമാൻ പെരുമാൾ, കേരളവർമ്മ പഴശ്ശിരാജ എന്നീ ചരിത്രാഖ്യായികകളിലൂടെ ശ്രദ്ധേയനായ കപ്പന കൃഷ്ണമേനോൻ പങ്കുവച്ച ഏതാനും ഓർമ്മകൾ.
1: റേഡിയോ സ്റ്റേഷൻ കോഴിക്കോട്ട് വന്ന ആഴ്ചയിൽ തന്നെ ഒരു പ്രഭാഷണം നടത്താൻ എനിക്കൊരു കത്ത് കിട്ടി. അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാനുള്ള സമയം രാത്രി 8 മണിക്കായിരുന്നു. ഞാൻ 7:30 തന്നെ അവിടെ ചെന്നു. പ്രഭാഷണം മലയാളത്തിലായിരിക്കുമെന്ന് ഉദ്ദേശിച്ച് ഞാൻ മലയാളത്തിലായിരുന്നു അത് തയ്യാറാക്കിയിരുന്നത്. അവിടെ ചെന്നപ്പോഴാണ് അത് ഇംഗ്ലീഷിലാണെന്ന് അവർ പറഞ്ഞത്. ഉടനെ തന്നെ ഞാൻ അവിടെ ഇരുന്ന് അത് ഇംഗ്ലീഷിലാക്കാൻ തുടങ്ങി. അന്ന് റേഡിയോ സ്റ്റേഷൻ സ്ഥിതി ചെയ്തിരുന്നത് കോഴിക്കോട്ട് ബിഷപ്പിൻ്റെ വകയിലുള്ള വാടക കെട്ടിടത്തിലായിരുന്നു. അത് ഫ്രഞ്ചുകാരുടെ സ്ഥലത്തും ആയിരുന്നു. ആ കാലത്ത് കോഴിക്കോട്ട് ചില ഭാഗങ്ങൾ ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ കീഴിലായിരുന്നു. ഞാൻ ബ്രോഡ്കാസ്റ്റ് ചെയ്യുവാൻ പോയപ്പോൾ ഇന്നുള്ളതുപോലെ പ്രത്യേകം മുറികൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. സ്റ്റേഷൻ ഡയറക്ടറുടെ മുറിയും പ്രോഗ്രാം എക്സിക്യൂട്ടീവിൻ്റെ മുറിയും ബ്രോഡ്കാസ്റ്റ് മുറിയും എല്ലാം ഒന്നായിരുന്ന മട്ടിലാണ് കണ്ടത്. ആ മുറിയിലുള്ള ഒരു മേശമേലുണ്ടായിരുന്ന മൈക്കിൻ്റെ മുമ്പിൽ വെച്ചായിരുന്നു ഞാൻ പ്രഭാഷണം ബ്രോഡ്കാസ്റ്റ് ചെയ്തത്. ഇന്ന് ആ സ്ഥിതിയെല്ലാം മാറിപ്പോയിരിക്കുന്നു. ഇന്നത്തെ റേഡിയോ സ്റ്റേഷൻ സ്വന്തമായ കെട്ടിടത്തിലാണ് നിൽക്കുന്നത് എന്ന് മാത്രമല്ല, ഗംഭീരമായ മറ്റൊരു കെട്ടിടവും കൂടി ഉത്ഭവിച്ചിരിക്കുന്നു. അന്നത്തെയും ഇന്നത്തെയും കെട്ടിട സൗകര്യത്തിൻ്റെ സ്ഥിതി വ്യത്യാസം കൊണ്ട് മാത്രം റേഡിയോ സ്റ്റേഷൻ എത്ര കണ്ട് വളർന്നിട്ടുണ്ടെന്ന് അറിയാവുന്നതാണ്. കോഴിക്കോട്ട് പട്ടണത്തിലും പരിസരങ്ങളിലും റേഡിയോ ഇല്ലാത്ത ഒരൊറ്റ വീടില്ലെന്ന് നിസ്സംശയം പറയാൻ സാധിക്കുന്നതാണ്. റേഡിയോ ഉണ്ടെന്ന് മാത്രമല്ല, എല്ലാ പ്രോഗ്രാമുകളും എല്ലാവരും സമയം നോക്കി ശ്രദ്ധിക്കാറുമുണ്ടെന്നും കാണാവുന്നതാണ്. ഭക്ഷണം കഴിക്കുന്ന ശ്രദ്ധയോടുകൂടി തന്നെയാണ് അവർ റേഡിയോ പ്രോഗ്രാം കേൾക്കുന്നത്. ഒരിക്കൽ ഞാൻ മിഠായി തെരുവിൽ നിന്ന് വീട്ടിലേക്ക് നടന്നു വരികയായിരുന്നു. ഞാൻ അൻസാരി പാർക്കിന് അടുത്തെത്തിയപ്പോൾ ഒരു പുതിയ സംഗീത പ്രോഗ്രാം തുടങ്ങിയിരുന്നു. അത് കേൾക്കാൻ നിൽക്കാതെ ഞാൻ എൻ്റെ നടത്തം തുടർന്നു. എന്നാൽ ആ പ്രോഗ്രാം മുഴുവനും തടസ്സം കൂടാതെ ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കേൾക്കുവാൻ സാധിച്ചു. ഇരുഭാഗങ്ങളിലെ വീടുകളിലും ഷോപ്പുകളിലും അതേ പ്രോഗ്രാം തന്നെയായിരുന്നു പാടിപ്പിച്ചിരുന്നത്. ഇതിൽ നിന്ന് റേഡിയോ പ്രോഗ്രാമിലുള്ള ജനങ്ങളുടെ സംതൃപ്തിയുടെ ഡിഗ്രി കണക്കാക്കാൻ സാധിക്കുന്നതാണ്. റേഡിയോവിൻ്റെ പരമോദ്ദേശം തന്നെ അതാണല്ലോ. അത് സാധിപ്പിക്കുന്നു എന്നുള്ള ബഹുമതി ഇവിടെയുള്ളവർക്ക് അവകാശപ്പെടാവുന്നതാണ്.
0: നടനും നാടകപ്രവർത്തകനുമായ കുഞ്ഞാണ്ടിയുടെ ശബ്ദം ഓർമ്മ.
2: ആകാശവാണിയുടെ കോഴിക്കോട്ട് നിലയം തുടങ്ങിയ കാലം മുതൽക്ക് തന്നെ ഈ നിലയവുമായി നിരന്തരമായ ബന്ധം തുടരാൻ അവസരമുണ്ടായ ഒരു നാടക കലാകാരനാണ് ഞാൻ. റേഡിയോ നാടകങ്ങളിൽ മാത്രമല്ല, ആകാശവാണി രംഗത്ത് അവതരിപ്പിച്ച മിക്കവാറും എല്ലാ നാടകങ്ങളിലും എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആകപ്പാടെ കണക്ക് നോക്കുമ്പോൾ സുമാർ 160 റേഡിയോ നാടകങ്ങളിൽ അഭിനയിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അന്നൊക്കെ റേഡിയോ നാടകങ്ങളിൽ അഭിനയിക്കുന്നത് പുളകപ്രദമായ ഒരനുഭവമായിരുന്നു. ആ അന്തരീക്ഷത്തിന് തന്നെ വല്ലാത്തൊരു വശ്യതയുമുണ്ടായിരുന്നു. റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ വളരെ കാര്യഗൗരവമുള്ള സംഗതിയായിരുന്നു. രാവിലെ 10 മണിക്ക് തുടങ്ങും, 1 മണിവരെ തുടരും. പിന്നീട് 2 മണിക്ക് ശേഷം പലപ്പോഴും രാത്രി 8 മണിവരെ റിഹേഴ്സൽ നീണ്ടു നിൽക്കും. ആർക്കും ഒരു മുഷിപ്പും തോന്നിയിരുന്നില്ല. അന്നത്തെ നാടക പ്രക്ഷേപണം ലൈവായിട്ടായിരുന്നു. സ്റ്റുഡിയോയിൽ നിന്ന് നേരിട്ട് കേൾവിക്കാരുടെ അടുത്തേക്ക് എത്തിക്കുകയായിരുന്നു പതിവ്. റെക്കോർഡിംഗ് സമ്പ്രദായം ഇല്ല. ഇഫക്റ്റുകളും സീൻ ചേഞ്ചുകളുമൊക്കെ നാടകം നടക്കുന്നതോടൊപ്പം തന്നെ പ്രൊഡ്യൂസറോ അനൗൺസറോ രണ്ടുപേരും സഹകരിച്ചോ കൊടുക്കും. ഒന്നാമത് പ്രക്ഷേപണം ചെയ്ത നാടകത്തിൽ എനിക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ലെന്ന് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ പിന്നീട് പലപ്പോഴും പന്തികേടുകൾ ഉണ്ടായി. നാടകം നേരിട്ട് അപ്പടി വായുവിലേക്ക് വിടുകയാണെന്ന ബോധം മനസ്സിൽ ബലപ്പെട്ടതായിരുന്നു അതിന് കാരണം. തെറ്റുവരുത്താതിരിക്കാനുള്ള ദൃഢനിശ്ചയവും അതിസൂക്ഷ്മതയും പല തെറ്റുകളും പറ്റാൻ കാരണമായി. അങ്ങനെ അബദ്ധം പറ്റുന്ന കാര്യത്തിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല എന്നതും ഒരു വാസ്തവമാണ്. റെക്കോർഡ് ചെയ്യാതെ ലൈവായി നാടകം പ്രക്ഷേപണം ചെയ്യുന്നത് രസകരവും സാഹസികവുമായ ഒരനുഭവമാണ്. നടീനടന്മാർ ഒരു വെല്ലുവിളിയായി അതിനെ സ്വീകരിക്കാറുമുണ്ട്. ലൈവായി നാടകം അവതരിപ്പിക്കുന്നതിന് ചില കുഴപ്പങ്ങളുണ്ട്. ഒരു ഉദാഹരണം എനിക്ക് ഓർമ്മ വരുന്നു. ഒരു പുരാണ നാടകം പ്രക്ഷേപണം ചെയ്യപ്പെടുകയാണ്. ഇതിവൃത്തം മഹാഭാരതം. പല മികച്ച നടീനടന്മാരോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു അഭിനയക്കാരുടെ കൂട്ടത്തിൽ.

0: പ്രഗത്ഭ നടൻ താൻ പറയേണ്ടതായ ഒരു സംഭാഷണ ഭാഗം നല്ല ഗൗരവത്തോടെ തന്നെ പറഞ്ഞു. മറ്റേ കഥാപാത്രമായി അഭിനയിക്കുന്ന നടൻ്റെ മുഖത്തേക്ക് അതേ ഗൗരവത്തോടെ തെല്ലിട നോക്കി നിന്നു, സ്റ്റേജ് നാടകത്തിൽ ചെയ്യുന്നതുപോലെ. പക്ഷേ തൻ്റെ സംഭാഷണം മുഴുവിച്ചിരുന്നില്ല. അടുത്തു നിന്ന ആൾ അദ്ദേഹത്തെ ആംഗ്യം കാണിച്ചുകൊണ്ട് ബാക്കി ഡയലോഗ് പറയണമെന്ന് സൂചന കൊടുത്തു. എന്നാൽ എതിർ നടൻ്റെ മുഖത്തു നിന്ന് കണ്ണെടുത്ത് സ്ക്രിപ്റ്റിൽ നോക്കിയപ്പോൾ താൻ പറയേണ്ട വരികൾ കണ്ണിൽപ്പെട്ടില്ല. ഉടനെ തന്നെ സഹനടൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. നമ്മുടെ നടൻ ഉടൻ പറഞ്ഞു, യെസ് യെസ് താങ്ക് യു. വിദ്യാസമ്പന്നനായ ആ നടൻ നല്ല ഇംഗ്ലീഷ് ശൈലിയിൽ അതും പറഞ്ഞ് അദ്ദേഹം മഹാഭാരതത്തിലെ കഥാപാത്രത്തിൻ്റെ മലയാള സംഭാഷണം തുടരുകയും ചെയ്തു. സാധാരണ സ്ക്രിപ്റ്റിൽ ചിരിക്കേണ്ടതായ ഭാഗത്ത് ബ്രാക്കറ്റിൽ ചിരിക്കുന്നു എന്ന് എഴുതിയ ശേഷം ഹ എന്ന അക്ഷരം മൂന്നോ നാലോ എഴുതിയിട്ടുണ്ടാവും. അത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇങ്ങനെ ചിരിക്കുന്നതിന് പകരം അദ്ദേഹം ഹ ഹ ഹ എന്ന് പറയുന്നത് കേട്ടു. പെട്ടെന്ന് എനിക്ക് സംഗതി പിടികിട്ടിയില്ല. ഞാൻ സ്ക്രിപ്റ്റിലേക്ക് നോക്കി. ബ്രാക്കറ്റിൽ ചിരിക്കുന്നു എന്നെഴുതിയിട്ടുണ്ട്. ഹ ഹ ഹ എന്ന മൂന്നക്ഷരങ്ങൾ, ആ ചിരിയാണ് ഞാനും ശ്രോതാക്കളും കേട്ടത്. അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ മാത്രമല്ല ഭാരതത്തിലെ തന്നെ പ്രസിദ്ധരായ നാടകകൃത്തുക്കളുടെ നാടകത്തിൽ അഭിനയിക്കാനും കേരളത്തിലെ പ്രമുഖരായ നടീനടന്മാരെ പരിചയപ്പെടാനും അവസരം സൃഷ്ടിച്ചിരുന്ന കോഴിക്കോട് ആകാശവാണിയോട് എൻ്റെ കടപ്പാട് ഈ അവസരത്തിൽ അനുസ്മരിപ്പിക്കുന്നു.
1: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

0: സുവർണ മലരുകൾ.
1: പഴയകാല മലയാള ചലച്ചിത്രഗാനങ്ങൾ ഉൾപ്പെടുത്തിയ സുവർണമലരുകളിലെ ആദ്യ ഗാനം സ്വപ്നം എന്ന ചിത്രത്തിൽ ബാലമുരളി എഴുതി സലീൽ ചൗധരി ഈണമിട്ട് യേശുദാസ് പാടിയതാണ്.

0: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: രചന തങ്കപ്പൻ നായർ, സംഗീതം കണ്ണൂർ രാജൻ, പാടിയത് യേശുദാസ്, ചിത്രം കിങ്ങിണി.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
2: പി ജയചന്ദ്രൻ ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ദൂരം അരിക്കെ, രചന ONP കുറുപ്പ്, സംഗീതം ഇളയരാജ.

സുവർണമലരുകളിൽ കേൾക്കാം യേശുദാസും സുജാതയും പാടിയ ഗാനം ചിത്രം കാമം ക്രോധം മോഹം. രചന ഭരണിക്കാവ് ശിവകുമാർ, സംഗീതം ശ്യാം.

0: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
1: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
0: അതിപ്പോ എളുപ്പമല്ലേ. വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.

0: നൽകുന്നു.
1: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
0: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.
2: യേശുദാസും ജാനകിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം പപ്പു, രചന ബിച്ചു തിരുമല, സംഗീതം കെ ജെ ജോയ്.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 7-ാം ദിവസം മെയ് 16-ാം തീയതി ശനിയാഴ്ച രാത്രി 9:30
1: മോളിനി അച്ഛനോട് പറ. ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
2: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
1: അത് മോള് കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
2: അതെ അച്ഛാ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.
0: ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം കാൺക കടലിനെ കൺ തുറക്കാതെ. രചന സംവിധാനം KV ശരത്ചന്ദ്രൻ. പുനഃപ്രക്ഷേപണം മെയ് 17-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
3: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
4: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
3: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
4: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
3: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
5: പോച്ചൽ ഖാദറിന്റെ രചനയ്ക്ക് ഗംഗയമരന്റെ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം. ചിത്രം ജസ്റ്റിസ് രാജ.

0: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: രാജു റഹീം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം, രചന ആർ കെ ദാമോദരൻ, സംഗീതം എം കെ അർജുനൻ.

0: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ. ഇത് ഭൂമിയാണ്. പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം.
1: ആധുനിക സമൂഹത്തിന്റെ മുന്നിലുള്ള സമകാലീന പ്രതിസന്ധികളിലൊന്നാണ് ഭൗമ പ്രതിസന്ധി. ജൈവ അജൈവ ലോകത്തിൻ്റെ അത്ഭുത സാന്നിധ്യം പല മട്ടിൽ വെല്ലുവിളികൾ നേരിടുകയാണ്. പരിസ്ഥിതിയുടെ സുസ്ഥിരമായ നിലനിൽപ്പിനും മനുഷ്യനുൾപ്പെടുന്ന ജൈവലോകത്തിൻ്റെ സുരക്ഷിതമായ ഭാവിക്കും ഭൂമിയെയും പരിസ്ഥിതിയെയും പരിഗണിച്ചുകൊണ്ടുള്ള ജീവിതം കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. പരിസ്ഥിതി സൗഹൃദ കെട്ടിടങ്ങളും വീടുകളും നിർമ്മിക്കുന്നത്, പ്രകൃതി സൗഹൃദ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നത് മനുഷ്യൻ്റെയും ഭൂമിയുടെയും സുരക്ഷിതവും സുസ്ഥിരവുമായ നിലനിൽപ്പിന് അനിവാര്യമാണ്. പരിസ്ഥിതി സൗഹൃദ കെട്ടിട നിർമ്മാണത്തിൻ്റെ അനിവാര്യതയെയും സാധ്യതയെയും വിശദീകരിച്ച് നമ്മളോട് സംസാരിക്കുന്നു കോസ്റ്റ്ഫോർഡ് ജോയിന്റ് ഡയറക്ടർ.

0: ഡയറക്ടറും ലോറി ബേക്കർ സെന്റർ ഫോർ ഹാബിറ്റേറ്റ് സ്റ്റഡീസ് മെമ്പർ സെക്രട്ടറിയുമായ ആർക്കിടെക്ട് പി ബി സാജൻ.
1: നാടിന് ചേർന്ന പരിസ്ഥിതിക്കിണങ്ങുന്ന കെട്ടിട നിർമ്മാണ രീതി എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർക്കും നാട്ടിൽ ജീവിക്കുന്ന ആളുകൾക്കും അത്ര അറിവുള്ള ഒരു മേഖലയല്ല. അറിവുള്ള ഒരു മേഖലയായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ ധൂർത്തും അനാവശ്യ ചെലവുകളും ഒരു മിക്കവാറുമൊന്നും നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കില്ലായിരുന്നു. ഇതിന് ഈ ഒരു മേഖലയെ മൊത്തം ആഗോളതലത്തിൽ തന്നെ കാണേണ്ടതുണ്ട്. നമ്മുടെ നാടിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ പ്രധാന ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് കാലാവസ്ഥാ വ്യതിയാനം. ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രധാന ഹേതു കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ആണെന്ന് ഇപ്പം മിക്കവാറും എല്ലാവർക്കും അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ കെട്ടിട നിർമ്മാണ മേഖല മൊത്തം കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ്റെ 40% കാരണക്കാരാണ്. കോൺക്രീറ്റ് സംസ്കാരം വരുന്നതിന് മുമ്പ് നിലനിന്നിരുന്ന കെട്ടിട നിർമ്മാണ രീതികൾ വളരെ പ്രകൃതി സൗഹൃദമായുള്ള രീതിയിലുള്ള കെട്ടിട നിർമ്മാണ രീതിയായിരുന്നു. അന്ന് നമ്മുടെ നാട്ടിൽ ലഭിച്ചിരുന്ന നിർമ്മാണ വസ്തുക്കൾ ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു കെട്ടിട നിർമ്മാണ രീതിയായിരുന്നു നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നത്. അന്നുണ്ടായിരുന്ന തെങ്ങിൻ്റെ തടിയായാലും അതുപോലെ തന്നെ ആഞ്ഞിലി മരമായാലും നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മരങ്ങളെല്ലാം ഉപയോഗിച്ചു കൊണ്ടുള്ള മണ്ണായാലും എന്തും പദാർത്ഥമാണ് ലഭിക്കുന്നത് അത് വെച്ചുകൊണ്ടുള്ള വെട്ടുകല്ലായാലും ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു കെട്ടിട നിർമ്മാണ രീതിയായിരുന്നു നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നത്. അത് എത്രയോ കാലം 200, 300, 400 വർഷം നാട്ടിലെ മഴയെയും വെയിലിനെയും അതിജീവിച്ചുകൊണ്ട് നിലനിന്നിരുന്നു.
0: ഭൂമിശാസ്ത്രപരമായ ഘടനയെയും പരിസ്ഥിതിയെയും ആശ്രയിച്ചുള്ള നിർമ്മാണ പ്രവർത്തനത്തിലൂടെ കെട്ടിട നിർമ്മാണത്തിലെ ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതിക്ക് ഹാനികരമല്ലാത്ത വീടുകൾ പണിയാനും കഴിയും. പി ബി സാജൻ തുടരുന്നു.
1: ഇന്ന് നമ്മൾ ചെയ്യുന്ന കോൺക്രീറ്റ് നിർമ്മിതികളുടെയൊക്കെ ആയുസ് 100, 150 വർഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് നമ്മളെല്ലാവരും എല്ലാ സിവിൽ എഞ്ചിനീയർമാരും ആർക്കിടെക്റ്റുമാരും പുസ്തകങ്ങളിൽ പഠിക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മളെല്ലാവരും ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എമിഷനുള്ള ഈ കെട്ടിട നിർമ്മാണ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന നമ്മളുടെ പ്രകൃതി സൗഹൃദ കെട്ടിട നിർമ്മാണ രീതികൾ പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാം. ഒന്ന്, ഈ കെട്ടിടത്തിനകത്ത് താമസിക്കുന്ന ആൾക്കാർ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് അതിൻ്റെ അകത്തുള്ള വീടിനകത്തുള്ള അന്തരീക്ഷം വളരെ സൗഹൃദമായ രീതിയിലുള്ള അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതി, ആർട്ടിഫിഷ്യൽ വെന്റിലേഷൻ അല്ലാതെ തന്നെ പ്രോപ്പറായിട്ടുള്ളൊരു വെന്റിലേഷൻ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലുള്ള നിർമ്മിതി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തത്, സാധാരണ രീതിയിൽ കാണുന്ന പോലെ തന്നെ കുന്നിടിക്കാതെയും ഒരുപാടും നെല്ലം നികത്താതെയും ഒക്കെയുള്ള നിർമ്മാണ രീതികൾ, ഇതെല്ലാം നമുക്ക് പ്ലാൻ നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് വീടിൻ്റെ ഡിസൈൻ നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തത്, ആ വീടിന് ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ നല്ല രീതിയിൽ സെലക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു നിർമ്മാണ രീതിയാണ്. നമ്മളുടെ ആരോഗ്യത്തിന് ഒരു തരത്തിലും ഹാനികരമല്ലാത്ത പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണ രീതികൾ, നമ്മുടെ നാച്ചുറലായിട്ട് ലഭിക്കുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണ രീതികൾ നമ്മൾക്ക് നമ്മളുടെ ആരോഗ്യത്തിന് ഒരു തരത്തിലുള്ള ഹാനികരമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാക്കുന്നില്ല. അതേസമയം പ്ലാസ്റ്റിക് പോലെയുള്ള പദാർത്ഥങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വീടുണ്ടാക്കുന്നതെങ്കിൽ, വീടിനകത്ത് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നമ്മളുടെ ആരോഗ്യത്തിന് തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറുന്നുമുണ്ട്. പ്ലാസ്റ്റിക് ഒരുപാട് VOC വൊളാട്ടൈൽ ഓർഗാനിക് കോമ്പൗണ്ടൊക്കെ പുറന്തള്ളുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് വൊളാട്ടൈൽ ഓർഗാനിക് കോമ്പൗണ്ട് നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കുന്നുള്ളത് നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റുകയും ചെയ്യും. പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും പ്ലാസ്റ്റിക് കൊണ്ടുള്ള സീലിങ്ങും അതുപോലെ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ചുമരുകളും ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലിപ്പോൾ കെട്ടിടം വെക്കാനായിട്ടുള്ള പദാർത്ഥങ്ങൾ ലഭിക്കാത്ത ഒരു അവസ്ഥയുള്ളത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ പാറയായാലും മണലായാലും ഇതൊന്നും രണ്ടാമത് ഭൂമിയിൽ ഉണ്ടാവുന്ന ഒരു സാധനമല്ല. നമുക്ക് പുനരുപയോഗിക്കാനായിട്ട് സാധിക്കുമായിരിക്കും, അതേസമയം ഇത് രണ്ടാമത് ഉണ്ടാവുന്നില്ല. ഉള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കെട്ടിട നിർമ്മാണങ്ങളിലെല്ലാം ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് രണ്ടാമത് ഉണ്ടാകുന്ന പദാർത്ഥങ്ങൾ വെച്ചുകൊണ്ടുള്ള നിർമ്മാണം എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. പണ്ട് കാലങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഒരു പദാർത്ഥമാണ് തടി. ഈ തടി വളരുന്ന സമയത്ത് നമ്മൾക്ക് ഏറ്റവും ത്രെട്ടായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, ആ കാർബൺ ഡൈ ഓക്സൈഡിനെ അന്തരീക്ഷത്തിൽ നിന്ന് ആഗിരണം ചെയ്ത് ആ കാർബൺ ഡൈ ഓക്സൈഡാണ് ആ തടിയുടെ ഉള്ളിൽ സംശീകരിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ 40% കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വീടുകൾ വയ്ക്കുമ്പോൾ ആ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ശതമാനം വളരെയധികം കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ പറയുന്ന നമ്മളുടെ പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന വീടുകൾ എന്ന്

0: ഉള്ള കാറ്റഗറിയിൽ ആ വീടുകളെല്ലാം കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. അതുമാത്രമല്ല, പാറ പൊട്ടിക്കുമ്പോഴും മണലെടുക്കുമ്പോഴും വെട്ടുകല്ലുണ്ടാകുമ്പോഴും ഉണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതങ്ങൾ, ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന ആഘാതങ്ങളെല്ലാം നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇതിൻ്റെ എല്ലാം അളവ് കുറയ്ക്കാനായിട്ട് സാധിക്കും. വെട്ടുകല്ല് വെട്ടുന്നതിൻ്റെ അളവ് കുറയ്ക്കാം, മണലെടുക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കാം. കാരണം അതെല്ലാം വളരെ വളരെ കുറച്ച് മതിയാവും നമ്മളുടെ കെട്ടിടത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്.
1: പരിസ്ഥിതി സൗഹൃദ കെട്ടിടങ്ങൾ ഊർജ സംരക്ഷണം, ജലസംരക്ഷണം, ആരോഗ്യ സംരക്ഷണം എന്നിവയെല്ലാം പ്രദാനം ചെയ്യുന്നുണ്ട്. ചെലവ് കുറഞ്ഞ പ്രകൃതി സൗഹൃദ ഭവനങ്ങളെ മുൻനിർത്തി നമ്മളോട് സംസാരിക്കുന്നു CWRDM ശാസ്ത്രജ്ഞനായിരുന്ന പരിസ്ഥിതി പ്രവർത്തകൻ അബ്ദുൾ ഹമീദ് ഇ.
2: എങ്ങനെ നമുക്ക് നമ്മുടെ വീടുകൾ ഹരിത ഗൃഹങ്ങളാക്കി മാറ്റാം? വീടുകൾ പ്രധാനമായും ഹരിതഗൃഹങ്ങൾ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വീടുകൾ നിർമ്മിക്കുന്ന വസ്തുക്കളുടെ കാര്യമുണ്ട്. അതിനേക്കാൾ പ്രധാനം ആ വീടുകൾ എങ്ങനെ നമുക്ക് വായുസഞ്ചാരമുള്ള വീടുകളാക്കി മാറ്റാം, ചുറ്റും എങ്ങനെ മരങ്ങളും ഒക്കെ ഉണ്ടാക്കി പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കി അതുപോലെ നമ്മുടെ വീട്ടിൽ വരുന്ന മാലിന്യങ്ങളെ എങ്ങനെ നമുക്ക് സംസ്കരിച്ച് പ്രയോജനപ്പെടുത്താം എന്നുള്ളതൊക്കെ ഈ ഹരിതഗൃഹ ചിന്തയുടെ ഭാഗമാണ്. അതുപോലെ ഊർജത്തിൻ്റെ കാര്യത്തിൽ ധാരാളം ഊർജ്ജം ഉപയോഗിക്കേണ്ടി വരുന്നു, വൈദ്യുതി ഊർജ്ജം പ്രത്യേകിച്ച്. പക്ഷേ നമുക്ക് ഇന്ന് സോളാർ പാനലുകളുടെ സഹായത്തോടു കൂടി നമുക്ക് വേണ്ട വൈദ്യുതി പുരപ്പുറത്തു നിന്ന് തന്നെ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് വേണ്ട വൈദ്യുതി അവിടെ തന്നെ കാണാമെന്നുള്ളതും, അതേപോലെ വൈദ്യുതി കൂടുതൽ വേണ്ടി വരുന്ന വെള്ളം ചൂടാക്കുന്നത് പോലുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് സോളാർ പാനലുകളുടെ സഹായത്തോടു കൂടി തന്നെ അടുക്കളയിൽ ഉൾപ്പെടെ 60-70 ഡിഗ്രി താപനിലയുള്ള വെള്ളം എത്തിക്കാൻ കഴിയും. അപ്പം പറയുന്നത് വെള്ളം ചൂടാക്കുന്നതിന് അല്ലെങ്കിൽ അടുക്കള ആവശ്യങ്ങൾക്ക് ആണ് നമ്മൾ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നതെന്നുള്ള ഒരു കണക്കുണ്ട്. അതിൻ്റെ അർത്ഥം നമുക്ക് കൂടുതൽ 60-70 ഡിഗ്രി താപനിലയിലുള്ള വെള്ളം അടുക്കളയിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ ബാക്കി വെള്ളം തിളക്കുന്നതിന് വേണ്ട ഒരു 30-40 ഡിഗ്രി താപനില കൂടി വേണ്ടുള്ള വൈദ്യുതിയോ അല്ലെങ്കിൽ ഇന്ധനമോ ഉപയോഗിച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട് നമുക്ക് ഈ സൗര ഹീറ്ററുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് ആ അത്തരത്തിലേക്ക് പോവുക, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക. അതുപോലെ നമ്മുടെ അടുക്കള മാലിന്യങ്ങൾ, ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് ജൈവ മാലിന്യങ്ങൾ നമുക്ക് വളമാക്കി മാറ്റാൻ കഴിയും. അജൈവ മാലിന്യങ്ങൾ അത് മൂല്യവത്തായിട്ടുള്ള സംഗതി ആയതുകൊണ്ട് അത് നമുക്ക് റീസൈക്കിളിന് കൊടുക്കാം, അതിൽ നമുക്ക് മൂല്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും കഴിയും. പിന്നെ വളരെ അപൂർവമായിട്ടാണ് വീടുകളിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും അതുപോലെ നമ്മൾ പുറത്ത് കളയുന്ന കാഡ്മിയം അടങ്ങിയിട്ടുള്ള ബാറ്ററി അതുപോലെ കാര്യങ്ങൾ, അത് ഡിസ്പോസ് ചെയ്യുന്നതിന് ശ്രദ്ധ വേണം. അത് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ തിരിച്ചേൽപ്പിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇന്നുണ്ട്. നമ്മുടെ വീട് എന്ന് പറയുന്നാൽ കാർബൺ ന്യൂട്രൽ വീടുകളായി മാറ്റുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ നെറ്റ് സീറോ കാർബൺ വീടുകളാക്കി മാറ്റുക എന്നുള്ളതാണ്. തീർച്ചയായും കഴിയും, അതിന് ഒരുപാട് മാതൃകകളുണ്ട്. ആ മാതൃക നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെയുണ്ട്. നിറവ് എന്ന് പറയുന്ന റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രവർത്തകർ, അതിൽ ബാബു വെങ്ങേരി എന്ന് പറയുന്ന ആൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ, അദ്ദേഹം വീട് CWRDM നടത്തിയിട്ടുള്ള, അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ള ഒരു അസസ്മെൻറ്റിൻ്റെ ഭാഗമായി ആ വീട് കാർബൺ ന്യൂട്രലായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. ഒരുപക്ഷേ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടായിരിക്കാം അങ്ങനെ ഒരു വീടും ആ വീടിൻ്റെ ചുറ്റുവട്ടത്തും അവർ ചെയ്യുന്ന മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിലൂടി, ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങളിലൂടി, മണ്ണ് ജലസംരക്ഷണ പ്രവർത്തനങ്ങളിലൂടി, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വളവും മറ്റും അവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് അവിടെ തന്നെ വേണ്ടത്ര വെള്ളവും സംഭരിച്ച് സംസ്കരിച്ച് ഉപയോഗിക്കുന്ന ഒരു രീതി ആ വീടിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ ആ രീതിയിൽ പ്രയോജനപ്പെടുത്തി ഇന്നതൊരു മാതൃകയായി മാറിയിട്ടുണ്ട്. CWRDM നടത്തിയതിനുള്ള അസസ്മെൻറ്റിൽ കാണുന്നത്, പിന്നെ എറണാകുളം ജില്ലയിലെ ഒക്കല എന്ന് പറയുന്ന കൃഷിഭാഗം പൂർണ്ണമായും അതിപ്പം കാർബൺ ന്യൂട്രലാണ്. അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കാർബൺ അവിടെ തന്നെ ഉപയോഗപ്പെടുത്തുന്നു, പ്രയോജനപ്പെടുത്തുന്നു. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഊർജ്ജ സംരക്ഷണം ഒരു പ്രധാനപ്പെട്ട കാരണം, ഊർജ്ജം വളരെ ചെലവേറിയ ഒരു സംഗതി ആയതുകൊണ്ട് ഊർജ്ജ സംരക്ഷണം, പുരപ്പുറത്തും നമ്മുടെ പറമ്പിലും വീഴുന്ന മഴവെള്ളം അത് സംഭരിച്ച് പ്രയോജനപ്പെടുത്തുക, അങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് ഒരു വീടിനെ ഒരു ഹരിതഗൃഹമാക്കി മാറ്റാൻ കഴിയും. ആഗോളതാപനവും അത് കാലാവസ്ഥാ വ്യതിയാനവും ഇന്ന് വലിയൊരു പ്രശ്നമാണ്, ലോകം മുഴുവനും ചർച്ച ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ഒരുപാട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആഗോളതലത്തിൽ നടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനെ ഈ ഹരിതഗൃഹവാദങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ മുഖ്യമായിട്ടും പ്രശ്നമായിട്ടുള്ളത് കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പോൾ ആ കാർബൺ ആഗിരണം ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ തീർച്ചയായും ആഗോളതലത്തിലുള്ള ഒരു പരിസ്ഥിതി പ്രശ്നത്തിന് കൂടിയുള്ള പരിഹാരമാണ് ഈ പറഞ്ഞ ഹരിതഗൃഹങ്ങളെന്നുള്ള ആശയം.
1: പ്രകൃതിയുടെ ഭാഗമായ ജൈവലോകം അത്ഭുതങ്ങളുടെ കൂടി ലോകമാണ്. പ്രകൃതിയെ ചൂഷണം ചെയ്തും ലാഭക്കൊതിയുടെ ഇരയാക്കിയും ജീവിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. മനുഷ്യ സമൂഹത്തിന്റെ ആർത്തിയുടെ പരിണിത ഫലമായി ദുരന്തങ്ങളുടെ രൂപത്തിൽ നാം തിരിച്ചടികൾ നേരിടുന്നുമുണ്ട്. ചെറുതും വലുതുമായ മട്ടിൽ മനുഷ്യ സമൂഹം പരിസ്ഥിതിയെ അറിഞ്ഞും പരിഗണിച്ചും ജീവിതത്തെ മുന്നോട്ടു നയിക്കേണ്ടതുണ്ട്. മനുഷ്യനെന്നാൽ ഭൂമിയിലെ ഒരേ ഒരു ജീവി വർഗമല്ല. നമ്മൾ ജീവിക്കുന്ന ഭൂമിയെ കൂടുതൽ മെച്ചപ്പെട്ട ഒരിടമാക്കി വരാൻ പോകുന്ന തലമുറയ്ക്ക് കൈമാറാൻ നാം ബാധ്യസ്ഥരുമാണ് എന്ന ഓർമ്മ നിലനിൽക്കട്ടെ.
3: ഇത് ഭൂമിയാണ്. പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം.

0: നിർവഹണ സഹായം ഷിബിൻ കെ.
1: 94,900 രൂപ വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55-inch 4K QLED TV ഇപ്പോൾ പാർട്ടി സ്പീക്കറോടുകൂടി 33,900 രൂപയ്ക്ക് കണ്ണും കണ്ണിൽ നിന്നും സ്വന്തമാക്കാം.
2: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
3: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
3: ഇന്ന് തന്നെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
2: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
4: ആകാശവാണി 103.6 റിയൽ FM. എം ജി ശ്രീകുമാരും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഉല്ലാസ പൂങ്കാറ്റ്.

അഖില കേരള റേഡിയോ നാടകോത്സവം 2026 അഞ്ചാം ദിവസത്തോടനുബന്ധിച്ച് YS പൗർണമി സംവിധാനം ചെയ്ത സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം എന്ന നാടകം കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ഹൃദയ,
1: അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം YS പൗർണമി.
2: ഓ, നീ എന്തെങ്കിലും ഒന്ന് പറയേ. വേണ്ട, അറ്റ്ലീസ്റ്റ് ആ ചായയെങ്കിലും ഒന്ന് കുടിച്ചു തീർക്ക്. എത്ര നേരമായി ഇങ്ങനെ. ഹൃദയ, പ്ലീസ്, ഇന്ന് എനിക്ക് നിന്റെ

0: തീരുമാനമറിയണം. അപ്പാവ് ചോദിച്ചു നിന്റെ കാര്യങ്ങളെ പറ്റി, ജോലി, അങ്ങനെയൊക്കെ കുറെ ചോദിച്ചു.
1: നീ എന്ത് പറഞ്ഞു?
0: നിന്നെയും കൂട്ടി വരാമെന്ന് പറഞ്ഞു.
1: ഇന്നോ?
0: അല്ല, നിന്റെ കൂടെ സൗകര്യം നോക്കിയിട്ട്.
1: മധു, ഞാൻ വരാം.
2: വൈകില്ല.
1: നിന്റെ അപ്പാവിനോട് പറ. ഞാൻ നേരിട്ട് തന്നെ വരാമെന്ന്.
0: എന്ന്?
1: എനിക്കറിയില്ല മധു. അങ്ങനെയൊക്കെ വന്ന് അപ്പാവിനോട് സംസാരിക്കാൻ ഇഷ്ടമില്ല എന്നല്ല, എനിക്കിപ്പോൾ അങ്ങനെ ഒന്നിനും പറ്റുന്നില്ലടോ. ശരിക്ക് പറഞ്ഞാൽ ഉറങ്ങാൻ പോലും.
0: എന്താണ് ഹൃദയൻ, എന്താ നിനക്ക് ഇത്രമാത്രം പ്രോബ്ലംസ്?
1: എനിക്കറിയില്ല മധു, എനിക്കെന്താണ് പറ്റുന്നതെന്ന്.
0: ഹൃദയൻ, പിന്നെ ഒരു വലിയ സൊല്യൂഷൻ ആയിട്ടല്ല, നമുക്ക് ഹേമയെ ഒന്ന് കണ്ടാലോ?
1: അത് നിന്റെ ആ പഴയ ഫ്രണ്ട് സൈക്കോളജിസ്റ്റോ?
0: നമുക്ക് പോവാന്നേ ഹൃദയ.
1: ഹലോ ഹലോ മോനെ, ബിൽ.
3: മധു, ഒരിത്തിരി നേരം നീ പാറുവിന്റെ അടുത്തിരിക്കോ, ഞാൻ ഹൃദയനോടൊന്ന് സംസാരിക്കട്ടെ.
0: ഷോ, മറന്നു, അവളുടെ ഫേവറേറ്റ് കുക്കീസ്. ഛേ, ഓർത്തില്ല ഹേമേ, കണ്ടാൽ ആദ്യം അവൾ അതായിരിക്കും ചോദിക്കുക.
3: സാരമില്ല, ചെല്ല്. എന്തായാലും അവൾക്കൊരു കമ്പനി കൊടുക്ക. ഹൃദയനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. മ്യൂസിക് ഇഷ്ടമാണെന്ന് പറഞ്ഞു മധു. നന്നായി വായിക്കുമെന്നും അല്പസ്വല്പമൊക്കെ എഴുതുമെന്നും ഒരു മൂവിംഗ് ലൈബ്രറി ആണെന്നും ഒക്കെ.
1: ഓ ഡോക്ടർ, അത്രയ്ക്കൊന്നുമില്ല, വായിക്കാൻ ഇഷ്ടമാണ്, കുറച്ച് സംഗീതവും കൂട്ടിനുണ്ട്, പിന്നെ മനസ്സിൽ തോന്നുന്നതൊക്കെ കുറിച്ച് വെക്കാറുണ്ട്.
3: നല്ലതല്ലേ. ഹൃദയൻ, ഇപ്പോൾ എന്താണ് പ്രോബ്ലം? ഉറങ്ങാൻ പറ്റുന്നില്ലേ? മധു പറഞ്ഞു, മറ്റൊന്നുമായി കാണണ്ട ഇതിനെ, കാര്യങ്ങൾ കുറച്ച് ഓപ്പണായി പറയാനൊരു പ്ലാറ്റ്ഫോം, അത്രേ ഉള്ളൂ. ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് തുടങ്ങിയാലോ?
1: അത് അതെങ്ങനെ തുടങ്ങും എന്നെനിക്കറിയില്ല. കുറെ ചിതറിയ കാഴ്ചകളാണ് കിടന്ന്. കുറച്ചു സമയം കഴിഞ്ഞാൽ മനസ്സിൽ പതിയെ പതിയെ തെളിഞ്ഞു വരുന്നത്.
3: ഓർമ്മിക്കാൻ പറ്റുന്നുണ്ടോ?
1: അത് ഉറങ്ങിയെന്ന് തോന്നുമ്പോഴേക്കും ആദ്യം ഒരു ബഹളം പോലെ തോന്നും. ആളുകളുടെ ഒരു വലിയ കൂട്ടത്തിൽ നിൽക്കുന്നത് പോലെ ഒരു ഫീൽ. പിന്നെ എന്തൊക്കെയോ അനൗൺസ്മെന്റ്സ് ആണ്, വളകിലുക്കങ്ങൾ. പിന്നെ
3: പിന്നെ
1: പിന്നെ
3: ഹൃദയൻ, ഒന്നുകൂടി ഓർക്കാൻ പറ്റുന്നുണ്ടോ?
1: നല്ല നെയ്യിൽ പ്രിപ്പയർ ചെയ്ത പലഹാരങ്ങളുടെ മണം എല്ലാം കൂടി ഓർത്താൽ ഒരുതരം ഉത്സവങ്ങൾക്കിടയിൽ ഒക്കെ നിൽക്കുന്നത് പോലെ തോന്നും.
3: അത് മാത്രമേ ഉള്ളൂ? മറ്റെന്തെങ്കിലും കാഴ്ചകൾ?
1: ഐം സോറി, ഇതൊക്കെയാണ് ഇപ്പോൾ ഈ ഇടയായി ഉറങ്ങാൻ കിടന്നാൽ ഒരു ശല്യം എന്ന പോലെയല്ല, പക്ഷേ എപ്പോഴും അതുപോലെയുള്ള സ്ഥലങ്ങൾ, അവിടേക്കൊക്കെ എത്താൻ മനസ്സ് വല്ലാതെ ടെംപ്റ്റഡ് ആകുന്നു. മധുവിനോട് ഞാനൊന്നും അങ്ങനെ വിട്ടു പറയാറില്ല, അവളൊരു പക്ഷെ വല്ലാതെ പാനിക്കാവും.
3: ഇറ്റ്സ് ഓക്കേ ഹൃദയൻ, നമുക്ക് അടുത്ത സെഷനിലേ നോക്കാം. എങ്കിലും ഒരു ചെറിയ സജഷൻ, ഒരു ചെറിയ ബ്രേക്ക് എടുത്തൂടെ, ഈ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട്. ഒരു യാത്ര പോലെ ഒറ്റയ്ക്കൊന്ന് പോയിക്കൂടെ?
1: നോ വേ, ഇൻകം ടാക്സ് അല്ലേ, നടക്കില്ല. പിന്നെ മാത്രമല്ല, പുതുതായി ട്രാൻസ്ഫറായി വന്ന സീനിയറിന് എന്നെ അത്ര പിടിച്ചമട്ടില്ല.
3: ഓഹോ,
1: ഞാൻ ഉഴപ്പുന്നു എന്നാണ് പുള്ളിയുടെ കണ്ടുപിടുത്തം. പോരെ,
3: എന്നാലും ഒന്ന് ട്രൈ ചെയ്യൂ ഹൃദയൻ, ശ്രമിച്ചാൽ. അങ്ങനെയല്ലേ ചൊല്ല്.
1: നോക്കാം.
4: ഒരു ഹിയറിംഗ് നടത്തി അതിന്റെ അസസ്മെന്റ് നടത്താൻ ഇതുവരെയും പഠിച്ചില്ലേ? TDS ഈ ഫയലിംഗ് ഡിലേ ആക്കിയ ക്ലയൻസിന് ഇന്റിമേഷൻ മെയിൽ അയച്ചോ? പോട്ടെ, ഇൻട്രസ്റ്റ് മെയിലെങ്കിലും അയച്ചിരുന്നോ?
1: ഡാറ്റ കളക്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല സർ.
4: ഇതൊക്കെ ഇനി എന്താണ്? ഹൃദയനാഥ്, ഇതിനൊക്കെ ഒരു സമയമുണ്ട്, ഇതൊരു റെസ്പോൺസിബിൾ ഓഫീസ് അല്ലേ. ഇനി തൻ്റെ ടേബിളിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ്
1: സർ? ഞാനത്
4: ഇനിയൊന്നും പറയണ്ട. സെൻഡ് ഓൾ ദ ഇൻകംപ്ലീറ്റ് ഫയൽസ് ടു മൈ മെയിൽ ടുഡേ ഇറ്റ്സെൽഫ്. എൻ്റെ ഇത്രയും കാലത്തെ സർവീസിനിടയിൽ തന്നെ പോലെ ഇത്രയും ഇറസ്പോൺസിബിളായ ഒരു സബോർഡിനേറ്റിനെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ എൻ്റെ അണ്ടർ വന്നിട്ട് ഇപ്പോൾ
1: ഒരു വർഷമായിട്ടില്ല.
4: ഫൈനൽ വേർഡ് ഞാൻ

0: പറയുകയാണ്. കഴിഞ്ഞ കുറച്ച് കാലത്തെ തൻ്റെ പെർഫോമൻസ് നോക്കിയിട്ട് ഞാൻ എടുത്ത ഒരു തീരുമാനം, അതെന്തായാലും താൻ അക്സെപ്റ്റ് ചെയ്യണം. പറ്റുമോ
1: സർ?
0: പറ്റുമെന്നോ പറ്റില്ലെന്നോ?
1: ശരി സർ.
0: മറ്റൊന്നുമല്ല, ഒരു സ്റ്റാഫ് ട്രെയിനിങ് പ്രോഗ്രാം ഡൽഹിയിൽ, ഡ്യൂറേഷൻ അബൌട്ട് 1 മന്ത്. കോഴ്സിൻ്റെ ഡയറക്ടർ വൺ മിസ്റ്റർ അനന്തരാമൻ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡൽഹി കേഡറിൽ ഹൈ ഡെസിഗ്നേഷനിലിരുന്ന ആളായിരുന്നു. അടുത്ത ആഴ്ച പോകാൻ റെഡി ആയിക്കോളൂ. കൺഫേംഡ് ഡേറ്റ് ഞാൻ ഇൻറ്റിമേറ്റ് ചെയ്യാം.
1: സർ അത് ഞാൻ
0: ഇനിയൊന്നും ഇങ്ങോട്ട് പറയണ്ട, വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. താൻ നേരെയാവാനാണെങ്കിൽ ഇതിലറിയാം.
1: ഐ വിൽ ട്രൈ സർ.

ജ്ഞാനുമായി ഒരിക്കലും ചേർന്നു പോകാനിടയില്ലാത്ത കണക്കുകളുടെ ഈ കൃത്യമായ ലോകത്ത് ഈ പറഞ്ഞതൊട്ടുമില്ലാത്ത ഞാൻ എങ്ങനെ എത്തി? ലോകായ ലോകങ്ങളുടെ സൃഷ്ടാവേ, ഇത് എന്നെ എവിടെ കൊണ്ടുവന്ന് എത്തിക്കുമെന്ന് എനിക്കിപ്പോഴും സംശയമാണ്. ഓർക്കുമ്പോൾ വിഷമമുണ്ട്. കരുതലിൻ്റെയോ ഒരിറ്റ സ്നേഹത്തിൻ്റെയോ പച്ചപ്പില്ലാത്ത ഈ മരുഭൂമിയിൽ ഇനി ഒരു മാസം കഴിച്ചു കൂട്ടണം. എന്താകുമോ എന്തോ. ആ, എല്ലാം വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം.

0: എന്നെ സംബന്ധിച്ച് ഈ റിഫ്രഷർ ട്രെയിനിങ് സെഷൻ വളരെ മെമ്മറബിളായിരുന്നു. ഒരു മാസം ഞാൻ ശരിക്കും ആസ്വദിച്ചു കേട്ടോ. ആ നിങ്ങൾക്കൊപ്പം തന്നെ. പിന്നെ എടുത്തു പറയാൻ ഈ സെഷനിൽ എന്തോ ആകമാനം ഒരു മലയാളി മണം ഫീൽ ചെയ്തിരുന്നു. അതിൻ്റെ കിളിക്കൊഞ്ചലും ഉണ്ടായിരുന്നു. പിന്നിപ്പോ എന്താ പറയാ, പണ്ടൊരു പാർട്ടി പറഞ്ഞതുപോലെ അല്ലെങ്കിൽ കേട്ടതുപോലെ, കുടമുല്ലപ്പൂവിനും മലയാളിപ്പെണ്ണിനും അല്ലേ. ശരിക്കും ആ കുടമുല്ലപ്പൂക്കളുടെ സുഗന്ധം നിറഞ്ഞൊഴുകിയിരുന്നു.
1: യെസ്, ദാറ്റ്സ് ഇറ്റ് സർ.
0: എന്തു പറ്റി ഹൃദയനാഥൻ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അപാകത വന്നോ?
1: നത്തിങ് സർ, ഒന്നുമില്ല. ഞാനങ്ങനെ സാറിന്റെ കാഴ്ചകളിലൂടെ അങ്ങ് പോയി.
0: യെസ്, അതാണ് വേണ്ടത്, അങ്ങ് പോകണം. പിന്നെ ഇവിടെ ഒരല്പം ആനുവൽ സ്റ്റേറ്റ്മെന്റ്സ്, റിപ്പോർട്ട്സ്, അസസ്മെന്റ്സ് ഇതിലൂടെയാണെന്ന് മാത്രം. ആൻഡ് കൺക്ലൂഡ് വിത്ത്, ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാനാണ്. മുൻപ് പറഞ്ഞതുപോലെ ഒരു വീട്ടിൽ എങ്ങനെ നമ്മുടെ സാധനങ്ങൾ ഇനം തിരിച്ച് അടുക്കി പെറുക്കി വെക്കുന്നു, അതുപോലെ തന്നെയാണ് കണക്കിൻ്റെ ലോകവും. കഴിഞ്ഞ കുറച്ച് ദിവസം നമ്മൾ പരിചയിച്ചതുപോലെ ആദ്യം ചെയ്യേണ്ടത് ആദ്യവും ഏറ്റവും ഒടുവിലെത്തിയത് അങ്ങനെയും. പ്രയോറിറ്റി, അതാണ് പ്രധാനം. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾക്ക് ഒരു കഥയും കൃത്യതയൊക്കെ കൈവരും അല്ലേ. അങ്ങനെയല്ലേ വേണ്ടത്? ഓക്കെ, ദാറ്റ്സ് ഓൾ. പിന്നെ ഒരു ചെറിയ ട്രീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എസ് ടി സി വകയായിട്ട്. അപ്പൊ അങ്ങനെ നാളെ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാണ്. പിന്നെ ഒഫീഷ്യലായിട്ടൊന്നുമില്ല, എല്ലാവരും ഹോസ്റ്റലിൽ പോയി ഫ്രഷായി വന്നോളൂ. ഇപ്പോൾ സമയം 5:45, നമുക്ക് ഒരു 6:30 ഹാളിൽ അസംബ്ലി ചെയ്യാം. ഓക്കെ. ബൈ ദ വേ ഹൃദയൻ, താൻ നാളെ എൻ്റെ അപ്പാർട്ട്മെന്റിൽ വരെ ഒന്ന് വരണം. വരുമോ?
2: ആ സർ.
0: അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് വെറുതെ ഒന്ന് സംസാരിച്ചിരിക്കാൻ. മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മതി, ബുദ്ധിമുട്ടാവില്ലല്ലോ.
2: ഇല്ല സർ.
0: ഓക്കെ, ദെൻ നാളെ രാവിലെ 9:30 ചാരുടെ അപ്പാർട്ട്മെന്റ്, സർവീസ് ചോക്ക്,
2: എത്താം സർ.
0: ഓക്കെ.

0: അന്വേഷിച്ച് വരാൻ ബുദ്ധിമുട്ടായോ?
1: ഇല്ല.
0: വാ വാ, കടന്നു വാ, ഇരിക്കേ.
1: സാറിവിടെ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്കാണോ ഫാമിലി?
0: ഒന്നും ഇല്ലടോ, ശരിക്കും തടി ഒരൊന്നര ഒറ്റ. ഹൃദയാ, ഒറ്റ സെക്കൻഡ്, ഞാൻ ഈ ചട്നി ഒന്ന് പുറത്ത് കൊട്ടിയിട്ട് വരാം.
1: ഓ
0: അല്ല, താനിവിടെ ഇരിക്കുന്നോ അതോ അടുക്കളയിലേക്ക് പോരുന്നോ? ഇവിടെ ആവുമ്പോ സംഗീതം ഉണ്ടാവും, അവിടെ ആവുമ്പോ ഈ നരയനും കൂട്ടനുണ്ടാവും എന്ന് മാത്രം.
1: വൈ നോട്ട്, ഗ്രേറ്റ് പ്ലേസ്, ഞാൻ വരാം.
0: എന്നാ വാടോ.

0: ബട്ടർ ടോപ്പ് ചെയ്ത ചൂട് ദോശയും ചട്നിയും ഉള്ളിച്ചമ്മന്തിയും. അറിയാവുന്നൊരു തമിഴ് പേച്ച് പറയട്ടെ സാർ, നിങ്ങൾ റൊമ്പ കുടുത്തു വെച്ചു വന്നാനേ സമയൽ എന്ന സമയൽ തീർന്നു കേട്ടോ, എത്ര അറിയൂ.
1: ഇടൂ, നാട്ടിൽ പാട്ടിയമ്മയുടെ കൈപുണ്യം കുറത്തൊക്കെ എനിക്കും കാണുമായിരിക്കും. അതൊക്കെ ഒരു കാലം, എന്താ പറയുക ഹൃദയൻ, ഗുഡ് ഓൾഡ് മെമ്മറീസ്.
0: ഭാഗ്യം ചെയ്ത പാട്ടിയമ്മയുടെ പേരെന്താ സാർ?
1: കനകം. മുഴുവൻ പേര് കനകസുന്ദരാമ്പാൾ.
0: ഓ
1: ആ സൊല്ലു സുബു. പോയ വാരം കോവിഡ് പണ്ണുമ്പോൾ അവർ നല്ല ആംഗ്രാളിൽ നിനച്ചേ, നീതാണ് ചെന്നേ. പോകട്ടും, കവലപ്പെടാ സുബു, ഞാൻ വരേൻ. സുമ്മാ പേസതല്ലേ, നേരടിയാകത്താൻ അങ്ക വരെ പോരേൻ. ഇപ്പോൾ എന്നെ വേണം ഉനക്ക്? ഞാന് അങ്ക വര വേണം. അവൾ വരാനേ? വരേൻ, കണ്ടിപ്പാ വരേൻ. പുഷ്പാക്കാവിടെ ചൊല്ലിടുത്തിയ സമയമാറ്റടാ കണ്ണ, സമയമാറ്റ്.
0: എന്തു പറ്റി സാർ?
1: നത്തിങ്, അതെല്ലാം ഒന്നുമില്ല. ഇപ്പൊ പറഞ്ഞ പാട്ടിയമ്മാവുക്ക് തീരെ വയ്യ.
0: സാറിന്റെ മൂഡ് പെട്ടെന്ന് മാറിപ്പോയല്ലോ.
1: ഏയ് എടോ ഹൃദയൻ,
0: ഓ
1: തനിക്ക് എന്റെ കൂടെ നാട്ടിലേക്ക് ഒന്ന് വരാൻ പറ്റുമോ?
0: അയ്യോ,
1: പാലക്കാട്ടേക്ക്?
0: ഹേയ്, ഞാനോ?
1: ജസ്റ്റ് ഫോർ വൺ വീക്ക്. തനിക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ചൊക്കെ എൻ്റെ നാട്ടിൽ കൊണ്ടിടൂ. അവിടെ വന്നാൽ ഞങ്ങളുടെ രഥോത്സവം ഒന്ന് കൂടിയിട്ട് പോരാം. എന്ത് പറയുന്നു? നാട്ടിലിപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളായിരിക്കും. എന്നാ പോകല്ലേ.
2: സഹൃദയരെ, കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ചുള്ള ദേശീയ സംഗീതോത്സവത്തിൽ ഇപ്പോൾ ശ്രീ എ അനന്തപത്മനാഭന്റെ
1: ഹൃദയ നല്ല തിരക്കാണല്ലോ. നോക്കിയ ഒരു കാര്യം ചെയ്യാം, ഈ ക്യാബ് ഒന്ന് വിട്ടേക്കാം.
2: ഓ ശ്രീ മൃദംഗം, ശ്രീ തൃപ്പുണിത്തുറ കെ കണ്ണൻ.
3: സാറ് എത്ര കാലമായി ഇവിടെ ഈ നാട്ടിൽ നിന്ന് പോന്നിട്ട്?
1: 10-30 കൊല്ലമൊക്കെ ആയി കാണും.
3: അതിനിടെ ഒരിക്കൽ പോലും തിരികെ
1: ഇല്ല.
4: വടക്കേ മഠത്തിലെ അനന്തൻ താനേ നീ?
1: ഓ ആമാ, ഞാൻ താൻ. വെങ്കിടി മാമ, എന്നാ സമാചാരം?
4: എന്നാടാ ഇത്, എന്നെ കോലം ഇത്. റുമ്പ നാളായിടിച്ച് ഇങ്ങനെ പോയിട്ട് ഇല്ല. എങ്കിലേലെ അങ്ക് വിട്ടിട്ട്? ആ
1: അതൊന്നുമില്ല മാമ, അങ്ങേ കൊഞ്ചം ജാസ്തിയാ വേലയെടുത്തിട്ട്.
4: ഫോണിൽ പേശുമ്പോൾ എപ്പോമേ നീ ഇത് താൻ സോൾറത്. ആട്ടെ, പോട്ടു. ഹാ അനന്ത, വൺ തിങ്, നീ വന്ന് നമ്മ കനകമ്മാവ് പാത്തിയ?
1: ഇല്ല മാമാ, ഞാൻ വരുമ്പഴിത്താൻ.
4: ഓ ഹോ ഹോ, ഇപ്പൊ റൊമ്പ കഷ്ടമായിരിക്കടാ.
1: എന്നാച്ച് മാമാ, കനകപ്പാട്ടി അമ്മാവുക്ക് ഇപ്പൊ എന്നാച്ച്?
4: ഇല്ല കണ്ണ, റൊമ്പ വയസ്സാച്ചില്ലേ. പ്രിപ്പയറിംഗ് ടു ക്രോസ് ഹെർ 90s. മുതലേ നീ ഒന്ന് സെയ്, അങ്ങെ പോയി കനകമ്മാവ് പാത്തപ്പുറം ആത്തക്ക് പോല. അടിക്കടി ഞാൻ അങ്ങെ പോകുമ്പോഴെല്ലാം എപ്പോവും ഓം പതി താൻ കേക്കറാൾ. മറക്കാമി നീ അങ്ങ് പോണം കണ്ണ.
1: ശരി മാമാ.
4: ശരി, വരട്ടുമാ.
0: സാറിന് ഇവിടെ ഒരുപാട് ബന്ധുക്കളാണല്ലേ?
1: അത് തന്നെയാണ് എൻ്റെ ഗുണവും ദോഷവും ഹൃദയ. ആ അതാ നമ്മളെത്തി, ഞാൻ കാണുന്ന കറുത്ത ഗേറ്റ്, അതാ എൻ്റെ മഠം.
0: വലിയ വീടാണല്ലോ സാറിൻ്റെ. അവിടെ ഇപ്പോൾ
1: എൻ്റെ ചിത്തപ്പാവയുടെ മക്കളും കുടുംബവും,
0: ഓ
1: അവരുടെ കുട്ടികളും, അവരൊക്കെ അവിടെ താമസം. വലിയ ഫാമിലിയാണ്, അതിൽ കുറേ പേർ പുറത്താണ്. ഞാനീ മഠം അവർക്ക് ഇഷ്ടദാനം ചെയ്ത് പോയതിൽ പിന്നെ അവരെയൊക്കെ കണ്ടിട്ട് ഇപ്പോൾ കുറേ കാലമായി. എന്നാലും എപ്പോഴും എനിക്കിവിടെ ഒരു മുറി, അതവരൊഴിവാക്കി വച്ചിരിക്കും. അതൊരു സമാധാനം.
0: ഭാഗ്യമാണ് സാറിൻ്റെ, ഇതുപോലൊരു ഫാമിലി. പുണ്യം ചെയ്യണം അതിനൊക്കെ. പിന്നെന്താ സാർ ഇതുപോലൊരു ഗ്യാപ്പ് വന്നത്?
1: അതൊക്കെ പറയാൻ നിന്നാൽ പെട്ടെന്ന് തീരില്ല ഹൃദയൻ. കുറച്ചധികമുണ്ട് ചരിത്രങ്ങൾ. എല്ലാം പോയി പോയ ഒരു

0: ഓർക്കാൻ ഇഷ്ടമുള്ളതും അല്ലാത്തതുമായി.
1: പുഷ്പ
2: എന്നെ തെരിയല്ലേ അവനക്ക്, ഞാൻ അനന്തരാമനാക്കും. ഉൻ പെരിയപ്പ
3: വർഷമായി ഉങ്ങളെ പാത്ത് കടവുളേ. കോഫി പോട്ട് ദോ വന്നിട്ടെ. അയ്യയ്യോ, ഉങ്ങൾക്ക് ടീയാ കോഫിയാ?
2: കോഫി ആകത്തവേ, ചക്കര കൊഞ്ചം പോതും.
3: ശരി, യാരിത് ഉങ്ങളുടെ ഫ്രണ്ട് ആകോ?
2: ആമാ, പേര് ഹൃദയനാഥൻ.
3: ദാ പറേ മല്ലി. ഓ മല്ലിക,
4: ഓ അമ്മ.
3: മല്ലി, നീ പോയി അപ്സ്റ്റേഴ്സിലെ പെരിയപ്പാവുടെ റൂം ഒരു വാട്ടി കൂടി നല്ല ക്ലീൻ പണിയെടു, കേട്ടിയാ?
4: ആ അമ്മ.
2: ഏതായാലും കാപ്പി വരട്ടെ, എന്നിട്ടാകാം അടുത്ത കാര്യങ്ങൾ. പഴയ തലമുറയ്ക്ക് മാത്രമേ അധികവും എന്നെ അറിയൂ, പുതിയവർക്ക് അത്രക്കില്ല. കാലമേറെ കഴിഞ്ഞില്ലേ
5: സർ. വളരെ പഴക്കമുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ്സ് ഇതൊക്കെ.
2: ഒരുപാട് പാരമ്പര്യവും പഴക്കവുമുള്ള ഫാമിലിയാണ്. അതിലെ ഗ്രേറ്റ് ഗ്രാൻഡ് എൽഡേഴ്സിന്റെ ഇമേജസ് അതാണ്. ചെറുതായൊക്കെ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം, നല്ല പഴക്കം കാണും.
3: രണ്ടുപേരും കോഫി സാപ്പിട്, ഫ്രഷ് ആവതൊക്കെ അപ്പുറം ഫുഡ് സാപ്പിളാം.
2: ശരി പുഷ്പ. ദ ട്രഡീഷണൽ അരോമ, ഗ്രേറ്റ്.
5: അത് സ്വന്തം വീടായിട്ടാണ്. അന്ന് ഡൽഹിയിൽ സാർ ഉണ്ടാക്കി തന്ന കോഫിയുടെ ആദ്യ ഫ്ലേവർ.
2: യെസ്, കുടിക്ക്. അത് കഴിഞ്ഞ് വേണം കുളിച്ച് ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയിട്ട് വരാൻ. ജസ്റ്റ് കറക്കം. ആ പിന്നെ വിട്ടുപോയി. താൻ ഇതുവരെ കാണാത്ത രഥോത്സവം, അത് കൂടാനാണ് നമ്മളിപ്പോൾ പോകുന്നത്.
5: ഓ,
2: കണ്ടിരിക്കേണ്ട ഉത്സവങ്ങളൊന്നാണ് കേട്ടോ. ആ എന്നാൽ പിന്നെ വേഗമാവട്ടെ, താൻ ആദ്യം കുളിച്ച് ഫ്രഷാവ്.
5: ഓക്കെ സർ.
2: അന്നത്തെ കാലത്ത്, അതായത് സി എയുടെ ഹയർ സ്റ്റഡീസിന് കൽക്കത്തേക്ക് പോകുന്നതിന് മുമ്പ്, ഇതിലേക്ക് തന്നെയായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത്. ഈ രഥം വലിക്കുന്നത് ഏറെ പുണ്യമാണത്രേ, മുജ്ജന്മ പാവങ്ങൾ ഒഴിയാനൊക്കെയുള്ള ഒരു വഴി എന്നും പറയുന്നു.
5: അല്ല സാർ, ഈ തേര് വലിച്ചിട്ടുണ്ടോ?
2: ഇഷ്ടപ്രകാരം. അതൊക്കെ ഒരു രസമാടോ.
5: എന്നാൽ എനിക്കിപ്പോ ആ തേരൊന്ന് വലിക്കാൻ പറ്റുമോ?
2: നോ, പ്രോപ്പർ പ്രിപ്പറേഷൻസ് കൂടാതെ ഒന്നും ചെയ്യരുത്. അത് ഏത് കാര്യമായാലും എന്ത്
6: തന്നെയായാലും.
2: ഓ ശ്രീനി, ശ്രീനിവാസ രാഘവൻ, നമ്മ കോളേജിലെ ഭാരതീയ താനേ, യു ഗ്രേറ്റ് വിക്ടോറിയൻ.
6: എത്ര കാലം ആശ്രാ, നീ എങ്ക ഇപ്പോ എന്നെ വേല പണ്ടേ? ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാമ അനന്തു, മുതുക്കനായിട്ടേടാ എന്നെ കോല. ഇത് താത്താവ് കൂടെ ഇത്ര നരച്ചതേ ഇല്ലയേ, ഒരു മാതിരിയായിട്ടേടാ നീ.
2: പോടാ പൈറ്റക്കാരാ.
6: ഇത് ആരാവും? ഉൻ ഫ്രണ്ടാ, പേരെന്നാ?
5: ഹൃദയൻ, ഹൃദയനാഥൻ.
6: ഹൃദയനാഥൻ, നല്ല പേര്. ഇനി ഒന്നും ചൊല്ല വേണ്ട, നിങ്ങ രണ്ടുപേരും കണ്ടിപ്പ് ആത്തല വന്ന് ടിഫൻ സാപ്പിട്ട് താ പോണം. ആ അനന്തു, ഇന്നേക്ക് ഉനക്ക് പിടിച്ച കൊഴുക്കട്ടയും ഇരിക്ക്.
2: നോ നോ രാഘവ, ഇനി ഒരു തടവാകല.
6: നോ നോ നോ നോ, ഇത്തന കാലത്തുക്ക് അപ്പുറം ഉങ്ങളെ പാത്തിട്ട് പശിയോടെ കണ്ടിപ്പ വിട
2: മാട്ടേ. ഹൃദയനാഥൻ, ഇയാൾ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല, ഇങ്ങ ഇരിക്കരുത്, എല്ലാമേ ഒന്ന് അവനക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ.
6: യോ, അവൻ ഒരു യങ് ബ്ലഡ് താനേ, അവൻ തനിയാ പോയി പാക്കട്ടും, എല്ലാം പാത്ത് അതുക്കപ്പുറം അനന്തനെ കോൾ പണ്ണ്, നാങ്ക വന്ന് ഉന്നെ പിക്കപ്പ് പണ്ണുവോ, കേട്ടിയാ?
5: ഓ
6: വരട്ടുമാ രാസ.
5: ഓക്കെ സർ, ഞാൻ വിളിക്കാം.
7: ഹൃദയാ,

0: ഹൃദയനാഥനല്ലേ?
1: അതെ, എന്നെ അറിയോ?
0: പിന്നെ അറിയോ, അനന്തേട്ടന്റെ ഫ്രണ്ട് തന്നെ.
1: പിന്നെ ഞാൻ ഒന്നും കണ്ടില്ല. കിലുകിലെ കിലുങ്ങുന്ന, അങ്ങനെ പാതി തമിഴും മലയാളവും ഒക്കെ കലർന്ന ഒരു രസികൻ ഭാഷ സംസാരിക്കുന്ന ഒരു ഉണ്ടച്ചിക്കുട്ടി.
2: ഇവിടെ വന്നപ്പോഴേക്കും പരിചയങ്ങളൊക്കെ പുതുക്കാൻ തുടങ്ങിയോ?
1: ഹേയ്, നോ നോ നോ, ഞാൻ ആദ്യമായിട്ട് കാണാണ്.
2: അതെ, എങ്ങനെ ഇരുന്നു അവരെ കാണാൻ? പറ കേക്കട്ടെ, നല്ല രസമുണ്ട്.
1: ശരിക്കു പറഞ്ഞാൽ നല്ല മിനുമിനുത്ത മുഖം, മുടി അത്രയ്ക്ക് അധികമില്ല, എങ്കിലും കുറച്ചല്ല, നിറയെ കുടമുല്ലപ്പൂക്കൾ ചൂടി, കനകാമ്പുരവും കൂട്ടി മെടഞ്ഞ് നല്ല വൈരക്കല്ല് മുക്കുത്തി, മൂക്കിന് രണ്ടു വശത്തും കുത്തിയിട്ട്, കാലിൽ നല്ല വീതിയുള്ള പാദസരമിട്ട് ഒരു 20-25 ഏജുള്ള പെൺകുട്ടി. അല്ല, യെസ്, യുവതിയാണ്.
2: പേര് ചോദിച്ചോ?
1: വിശേഷങ്ങളൊക്കെ ചോദിച്ചു, പ്രത്യേകിച്ച് സാറിൻ്റെ. സാറിനെ നന്നായി അറിയുമെന്ന് പറഞ്ഞു, പേരും പറഞ്ഞിരുന്നു കൂട്ടത്തിൽ, പെട്ടെന്ന് മറന്നുപോയി.
2: എന്നെ എന്നെ നന്നായി അറിയുമെന്ന് പറഞ്ഞു?
1: ആ
2: അതെ. വീട് എവിടെയാണെന്ന് ചോദിച്ചോ?
1: ഇവിടെ തന്നെ, ഇവിടെ അടുത്ത് ഈ അഗ്രഹാരത്തിൽ തന്നെയാണെന്നാണ് പറഞ്ഞത്. ആ സാർ, പേര് കിട്ടി, ലക്ഷ്മി, സേതു ലക്ഷ്മി എന്നാണ് പറഞ്ഞത്. പിന്നെയും ആ അമ്പലപരിസരത്ത് കുറേ സംസാരിച്ചു. പോകുമ്പോൾ അവർ എനിക്കൊരു പലഹാരം തന്നു, പഴയ തമിഴ് ദിനപത്രത്തിൻ്റെ താളിൽ പൊതിഞ്ഞെടുത്തത്. അവരെന്നെ നിർബന്ധിച്ച് കഴിപ്പിച്ചു. വായിലിപ്പോഴും അതിൻ്റെ കുഞ്ഞു മധുരമുണ്ട്. നെയ്യിൻ്റെ ഫ്ലേവർ ഇപ്പോഴും, ഓ, കുളി കഴിഞ്ഞിട്ട് പോലും നിൽക്കുന്നുണ്ട്. വാട്ട് എ കോമ്പിനേഷൻ. ഇവിടെ നിന്നായിരിക്കും, ഇവിടെ എവിടെയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. പോകുമ്പോൾ മധുവിന് കൊണ്ടുപോകാൻ, പിന്നെ എൻ്റെ അമ്മയ്ക്കും. എന്താ സാർ, എന്തുപറ്റി? നാളെയല്ലേ പാട്ടിയമ്മയെ കാണാൻ പോകുന്നത്.

0: മധു, അതൊക്കെ കഴിഞ്ഞു. ലെറ്റ് മീ ടെൽ, ഞാനിപ്പോൾ എൻ്റെ ട്രെയിനിങ് ഡയറക്ടറുടെ കൂടെ പാലക്കാട് വരെ വന്നിരിക്കുകയാണ്. അങ്ങനെ വരേണ്ടി വന്നു, അതൊക്കെ വന്നിട്ട് പറയാം. ഇന്നലെ കിടക്കാൻ വളരെ ലേറ്റായി, ഇത്തിരി നേരം കൂടി കിടക്കണം. ഇവിടെ കൽപ്പാത്തിയിൽ അഗ്രഹാരത്തിൽ പുള്ളിയുടെ മഠത്തിലാണ്. ഇല്ല, എണീറ്റിട്ടില്ല. വിളിക്കാം. മധു വെക്ക്. സർ സർ, ഇന്നല്പം വൈകി കേട്ടോ.
1: നല്ല സുഖം തോന്നില്ല ഹൃദയ. വയ്യ, ചെറിയ ടെമ്പറേച്ചർ ഉണ്ടെന്ന് തോന്നുന്നു.
0: ഓ,
1: മേലാകെ ചെറിയ പെയിൻ.
0: എന്നാൽ ഹോസ്പിറ്റൽ പോവാം. ഞാൻ പുഷ്പമ്മയെ വിളിക്കാം.
1: ഇപ്പോൾ ഒരു പ്രശ്നമുള്ളത്, ആ വെങ്കിടിമാമ പാട്ടിയുടെ അടുക്കെ ചെന്ന് ഇതിനോടകം എല്ലാം പറഞ്ഞു കാണും. ഞാനിവിടെ എത്തിയ വിവരം. ഓ, വയ്യല്ലോ ഇപ്പോൾ ഒന്ന് അവിടം വരെ പോവാൻ. തല ഉയർത്താൻ പറ്റുന്നില്ല, നല്ല തലവേദന.
0: സാർ റെസ്റ്റ് ചെയ്തോളൂ, വിഷമിക്കണ്ട, ഞാൻ പോകാം പാട്ടിയമ്മയുടെ അടുത്തേക്ക്. എന്നിട്ട് വിവരം പറയാം. സാറ് പിന്നെ സുഖമായിട്ട് ചെന്നാൽ മതി.
1: അതിന് തനിക്ക് വഴിയറിയോ? ഇവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ. ഞങ്ങളൊക്കെ പണ്ട് നടന്നു പോയിരുന്ന ദൂരമാണ്. ആ, പറ്റിയില്ലെങ്കിൽ ഒരു ഓട്ടോ വിളിച്ചോളൂ കേട്ടോ.
0: ഓഹോ,
1: ചാത്തപുരത്തി എന്ന് ആരോട് ചോദിച്ചാലും പാട്ടിയമ്മയുടെ മഠം കാട്ടിത്തരും. പണ്ട് വളരെ നല്ല നിലയിൽ ഒരു അച്ചക്കപ്പിയൊക്കെ നടത്തിയിരുന്നതാണ്.
0: എന്താ എന്താ അച്ചക്കപ്പിയോ?
1: ഏടോ പലഹാരക്കട, ലക്ഷ്മി വിജയം അച്ചക്കപ്പി എന്ന് ചോദിച്ചാൽ മതി, ആരും വഴി കാണിച്ചു തരും. ആ, അങ്ങോട്ട് പോകുമ്പോൾ എന്തെങ്കിലും കരുതിക്കോളൂ, സീറ്റ്സ് പോലെ എന്തെങ്കിലും. വലിയ ഇഷ്ടമായിരുന്നു അവർക്കതൊക്കെ. ആ, ഇപ്പോൾ പിന്നെ എങ്ങനെയാണെന്ന് അറിയില്ല, എങ്കിലും കയ്യിൽ വെച്ചോളൂ.
0: ഡൺ സർ. ഇവിടെ ആരുമില്ലേ?

0: യാരിത്?
1: ഞാനേ അനന്തരാമൻ സാർ പറഞ്ഞിട്ട് വരികയാണ്, കനകസുന്ദരാംബാളെ സോറി പാട്ടിയമ്മയെ കാണാൻ.
0: വന്ന് നമ്മ വടക്കേ മഠത്തിൽ അനന്തപ്പതാനേ.
1: അതെ,
0: ആ അമ്മാവെ പാക്കണമാ, അവൾ കഷ്ടപ്പെട്ട് ഇരിക്കാങ്കോ. ഇപ്പൊ ഉടമ്പെല്ലാം കീഴ്പ്പെട്ടത്, പേശുറതുക്ക് രൊമ്പ കഷ്ടാണ്. ഉള്ള വാങ്കോ.
1: ലക്ഷ്മി വിജയം അച്ചുകപ്പിയാണ് ഇവിടെ എത്താൻ ആദ്യം അന്വേഷിച്ചത്.
0: അവങ്കോ അത് രൊമ്പ നാള് മുന്നാടിയെ നിർത്തിട്ടാങ്കോ. മുത്തുലക്ഷ്മി അക്ക പോണത്.

0: നന്ദനാ, ഹേ നാനന്ദൻ, വന്നിട്ടിയാ?
1: അല്ല പാട്ടി, ഇത് ആനന്ദ മാമാവുടെ ഫ്രണ്ട് തന്നെ.
0: ഓ ആമാ,
2: ധന.
1: ഓ അണ്ണ,
2: ദാ സാർ തന്നയച്ചാണ്. കുറച്ച് സ്വീറ്റ്സും വെറ്റിൽ അടക്കിയൊക്കെയാണ്. പാട്ടിയമ്മയ്ക്ക് അതെല്ലാം ഇഷ്ടമാണെന്ന് പറഞ്ഞു സാർ.
1: അയ്യോ, പാട്ടി ഇതെല്ലാം സാപ്പിടമാട്ടാൾ. അക്ക പോണതുക്കപ്പുറം ഇതെല്ലാം സാപ്പിടതേ ഇല്ല അണ്ണ. പാട്ടി, പാട്ടി. യോ, പാവൻ തൂങ്ങിയാച്ച്.
2: ഇതൊന്ന് വാങ്ങി വെക്കൂ, എന്തായാലും സാർ തന്നയച്ചതല്ലേ.
1: കവലപ്പട വേണ അണ്ണ, ഇങ്ങ നാൻ ഇരിക്കല്ലേ. സ്വീറ്റ്സ് താനേ എനിക്ക് രൊമ്പ പിടിക്കും.
2: വെച്ചോളൂ.
1: ഒരു നിമിഷം അണ്ണന് കോഫി പോട്ടിട്ട് വരേ.
2: അയ്യോ, ഒന്നും വേണ്ട തന്നെ.
1: അത് ശരിയല്ല അണ്ണ, നിങ്ങ കോഫി സാപ്പിട്ട് താ പോണം. അത് എങ്ങളുടെ വഴക്കം. ഇതാ വന്നിട്ടേ.
2: ഓ ഓ, ആയിക്കോട്ടെ.
0: വന്നിട്ടിയാടാ ആനന്ദൻ, വന്നിട്ടിയാടാ.
2: ഇല്ല, വന്നിട്ടില്ലമ്മ. സാർ വീട്ടിൽ കിടക്കാണ്, ചെറിയൊരു പനി. മാറിയാൽ വേഗം വരും, പാട്ടിയമ്മയെ കാണാ.
0: വരുന്നു നാ നനക്കലേ ഡാ. മുത്തു പോനതപ്പുറം പോന പയനം താനേ. കേളടാ കണ്ണാ, നാനേ ഒരു കൊലകാരി. ഉനക്ക് തരുമാ എപ്പടി വരുവാൾ, എന്തൊക്കെ വരുവാൾ. അവൻ ഇന്ന കൊലകാരിയെ പാക്കുറതക്ക് എതുക്കു വരുവാൾ. തുലച്ച് നാൻ അവനുടെ എല്ലാച്ചിയുടെയും വാഴ്കെ ഇന്ത കയ്യാലെ താൻ. എല്ലാത്തെയും പാത്ത് നാനിങ്ങ സാകാതെ എല്ലോർക്കും കഷ്ടം കൊടുത്ത് പടുത്തുണ്ട് എൻ സാവക്ക് കാത്തിട്ടിരിക്കെ. ആന എന്ത സപിക്കപ്പെട്ടവൾക്ക് സാവ് ഇന്നും വരല്. എന്ത മാതിരി ഒരു കെട്ട ജന്മത്തുക്ക് സാവ് എപ്പടി വരും. തെരിയില്ലടാ കണ്ണ, തെരിയില്ല.
2: ധന, ധനലക്ഷ്മി.
1: എന്നെ പാട്ടിയത് അഴാതെ. യാരെന്ന് നിനച്ചിട്ടിയത്? യാര് എന്നെ ഒന്നും തെരിയാവേ. എന്റെ വിഷയത്തെ പറ്റി പേശ്രത്? കാപ്പി വേണമോ പാട്ടി?
0: വേണ, ഒന്നും വേണ.
1: നിമ്മതിയാ തൂങ്ക പാട്ടിമാ, നാൻ ഇങ്ങേ ഇരിക്കല്ലേ. തൂങ്ക, തൂങ്കുമാ. അണ്ണ, കലപ്പെടാതിങ്കോ. അടിക്കടി പാട്ടി ഇപ്പിടുതാ. അമ്മ കൊഞ്ച റെസ്റ്റ് എടുക്കട്ടോ. വാങ്ങോ, സിറ്റ് ഔട്ടിലെ ടേബിളിൽ കോഫി എല്ലാമേ റെഡി പണി വെച്ചിരിക്ക. അങ്ങേ ഇരുന്ന് കോഫി സാപ്പിടലാം. കോഫി സാപ്പിടണ.
2: അല്ല, ധനലക്ഷ്മി കാപ്പി കുടിക്കുന്നില്ലേ?
1: ഓ, നാ അപ്പുറമാ സാപ്പിടേ.
2: ഒന്ന് ചോദിച്ചോട്ടെ?
1: സൊല്ലണ്ണ.
2: ഈ പാട്ടിയം എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? കരയുന്നത് കണ്ടപ്പോ വല്ലാത്ത വിഷമം.
1: അത് വന്ന് ഒരു പഴയ പെരിയ കഥയി ചൊല്ലവന്താ കൊഞ്ചം ടൈം ആകും അണ്ണ.
2: ആ മഠത്തിന്റെ പൂമുഖത്ത് നിന്നും ധനലക്ഷ്മി എന്നെ കൊണ്ടുപോയത് അനന്തരാമൻ സാറിൻ്റെ ഇനിയും ഞാൻ അറിയാത്ത കഥകളുടെ ആഴങ്ങളിലേക്കാണ്. അതിലാ നാട്ടിൽ വലിയ ഒരു അച്ചക്കപ്പിയൊക്കെ നടത്തി ആ നാടാകെയും പലഹാരങ്ങൾ ഉണ്ടാക്കി വിറ്റുപോന്നിരുന്ന ഒരു കുടുംബം. അതിലെ ഒരംഗമായ മുത്തലക്ഷ്മിയുടെയും അവിടുത്തെ തന്നെ ഏറ്റവും വലിയ ധനിക കുടുംബാംഗമായ അനന്തൻ സാറിൻ്റെയും പവിത്ര

0: വിചിത്രമായ പ്രണയകഥയുടെ അകത്തളങ്ങളിലേക്കാണ്. ഇതേ തുടർന്ന് അനന്തരാമൻ സർ തൻ്റെ മഠത്തിലുണ്ടായ ആദ്യത്തെ ശക്തമായ എതിർപ്പൊക്കെ ഇല്ലാതെയാക്കി സാർ തൻ്റെ തിരുമണത്തിനായി കാത്തിരുന്നു. ഒപ്പം ആ രഥോത്സവ നാളുകളിൽ താൻ നോറ്റ പ്രണയം പോകിടുന്നതും കാത്ത് മുത്തുലക്ഷ്മി അക്കനും കാത്തിരുന്നു. പക്ഷേ ആ കല്യാണം നടന്നില്ല. മുത്തുലക്ഷ്മി അക്കൻ മരണപ്പെട്ടു.
1: അന്നേക്ക് അനന്തപ്പ കൽക്കട്ടയിൽ നിന്ന് പഠിപ്പ് മുടിച്ച് പെരിയ വേലയും കിടച്ച് വന്ന നാളാകും.
0: ഓ,
1: അന്നേക്ക് ലാച്ചി അക്കാവും രൊമ്പ രൊമ്പ സന്തോഷമായിരുന്ന ഓടിയും നടന്നും ആത്തലയാകെ പേശിയും സെറിച്ചും ലാച്ചി അക്ക അങ്ങെല്ലാം സുത്തിയിട്ടേ ഇരുന്ന അനന്തപ്പ വരുമ്പോൾ അത് കൊടുക്കരുതക്ക് കൊഞ്ച സ്പെഷ്യൽ സ്വീറ്റ്സ് പണ്ട അവസരത്തിൽ ഇരുന്നാളക്ക. അപ്പതാ അത് നടന്നത്. പാട്ടിയോട് കയ്യിലിരുന്ന് നെയ്ക്കുടം വീണത് നെയ്യെല്ലാം കീഴെ കൊട്ടടിച്ച് നെയ്യ് കൊഞ്ച അധികമായിരുന്നത്.
2: അയ്യോ, നെയ്യെല്ലാം തൂവി പോട്ടാളെ. അനന്തം വന്നിട്ടെന്ന് തോന്നുന്നത്. ദോ അവന് പാത്ത് വരെ. മുത്തേ, സാമ്പാറ് വറവെ കൊട്ടി ഇഡലി ഒരു 5 നിമിഷം കഴിഞ്ഞ് കീഴെ ഇറക്കി വെച്ചിട്ട് നീ വാട്ടിയാ. വാർപ്പിലെ നെയ്യ് നല്ല സൂടായി വരാൻ കൊഞ്ച നേരം കൂടെയാകും. നാൻ വന്നതപ്പുറം അതിലേക്ക് പൂന്തിയെ പോടലാം. കേട്ടിയാ?
3: ആ പാട്ടി.
2: സുബു, ഡാ സുബു.
4: ആ പാട്ടി.
2: ഇങ്ങനെ നടക്കുമ്പോ പാത്ത് പോണട്ടിയാ, നെയ്യ് കീഴെ വീഴ്ന്നിരിക്ക.
4: ശരി പാട്ടി.
2: അനന്താ കണ്ണാ.
5: ആ പാട്ടി.
2: എന്റെ രാസാ കണ്ണാ, എത്ര നാളാച്ചടാ ഉന്നെ പാത്തിട്ട്.
5: ആ പാട്ടി.
2: ലക്ഷ്മി, ഉന്നെ പറ്റി താൻ ഒരേ പേച്ചടാ. വന്ന് പയനമെല്ലാം നല്ലായിരുന്നതാ.
5: ആമാ പാട്ടി, ഇന്ന് കാലയില് ട്രെയിനിലിതാ വന്ന്.
2: പെരിയ പഠിപ്പെല്ലാം അങ്ങി പിടിച്ച് വേലയും കിടച്ചിട്ടെന്ന് ലക്ഷ്മി ചൊന്നത്.
5: എല്ലാം കടവുകളുടെയും പെരിയവരുടെയും മുങ്ങളുടെയും ആശീർവാദം താനേ.
2: എല്ലാം നിജം. എപ്പോവുമേ അവർ ഉൻകൂടെ ഇരിക്കടാ രാസ. ലക്ഷ്മി, മുത്തേ, അനന്തനൊരു സ്ട്രോങ് കോഫി പോട്ട് കൊണ്ടുവാ. ചക്കരെ കൊഞ്ച പോതണ്ടിയാ.
3: ശരി പാട്ടി, ദോ വർറേ.
2: അനന്താ കണ്ണാ, ഒന്ന് സൊല്ലട്ടുമാ.
5: സൊല്ലു പാട്ടി.
2: മുൻപ് സ്വന്നത് താനെ, അനാലും ഒരു വാട്ടി കൂടി തായില്ലാതെ വളർന്ന പൊണ്ണ് എല്ലാച്ചി. ഉൻ അപ്പാവുക്കും അമ്മാവുക്കും എന്ത് വിഷയത്തിലെ നജമാന സമ്മതം താനെ. ചൊല്ലടാ കണ്ണാ.
5: എന്നാ പാട്ടി, ഇന്ന മാതിരി പേച്ചെല്ലാം വേണ. അപ്പടി ഒന്നും സൊല്ലക്കൂടാതെ ഒന്നും മറ്റും താൻ സൊല്ലത്. ലക്ഷ്മി എൻ പൊണ്ണുരാ, പോതുമാ.
2: പോടാ, പോതും, അത് പോതും, അത് മറ്റും താൻ പോതും. എല്ലാച്ചി രൊമ്പ് കൊടുത്തു വെച്ചവൾ.
3: എടേ, പാട്ടിയമ്മ വന്നതുക്ക് അപ്പുറം പൂന്തിയെ പോടനാട്ടിയാ. അണ്ണാ, അത് ചക്ക.
5: എന്നാച്ചി സുബു, സോലടാ സീക്രം.
4: കീഴെ വീട്ടിൽ നീതാൻ ചതിച്ചതാണ. ലാച്ചി അങ്ങനെ കോഫി കൊണ്ടു വരുമ്പോ കാലയിൽ തെന്നി വാർപ്പിലിരിക്കുന്ന സൂടാന നെയ്യിൽ കമിഴ്ന്ന് കയ്യെ കുത്താൻ വീണ്ടത്.
5: ഓ കടവുളേ,
2: എന്നോട് അവസരം ഞാൻ അപ്പോവേ ചൊന്നതില്ലയാ. പാത്ത് പോണം, പാത്ത് പോകണം.
5: കടവുളെ, ലക്ഷ്മിയെ തൊടവേണ്ട. സുബു, കൊഞ്ഞു തേൻ കൊണ്ടുവാടാ, ഒരു മുഴു സേലയും. അറിവ് കേട്ടവനെ, ലക്ഷ്മിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് പണ്ണ വേണമാ. അതുക്കാക്കാൻ

0: പോകുന്നതിനൊക്കെ ഒരു സേല വേണം. നമ്മക്ക് അയാൾ അവിടെ പിടിച്ചു മുടിയാതെ അതിലെ പോട്ട് താവളെ കൊണ്ടുപോണം. തെരഞ്ഞതാ
1: സോറി
0: സോറി പോ. സേതു സേതു അഴാതട, കവലപ്പെടാതെ, ആ ഇരിക്കല്ലേ സേതു. ഞാനെല്ലാം പാത്തുക്കലാട്ടിയ, ഒന്നും വരപ്പുറകത്തില്ലേ ഉനക്ക്. ഞാൻ ഇരിക്കില്ലേ
2: സ്ഥലം.

0: അപ്പാവുടെ കാര്യമായിരുന്നു രൊമ്പ കഷ്ടം.
1: അല്ല, ആരുടെ?
0: ഏ അപ്പ.
1: ഓ,
0: എങ്കളുടെ അപ്പ വന്ന് കോയമ്പത്തൂരിലെ പെരിയ ഹോട്ടലിലെ സമയൽക്കാരനായിരുന്നാ. അമ്മ പോന്നതപ്പുറം അപ്പ രൊമ്പ കഷ്ടപ്പെട്ട് താനേ എങ്ങളെ വളർത്തി വിട്ടത്. അപ്പാവുടെ ഏറ്റവും ഇളയ സിസ്റ്റർ താനേ ഇന്ന് കനക സുന്ദരാമ്പാൾ പാട്ടി. ഞങ്ങളെ വളർത്തതുക്കാകെ അവരുടെ തിരുമണം ഒന്നും വേണ്ടെന്ന് ചൊല്ലിട്ടാ. പാവം.
1: പാട്ടിയമ്മ വിളിക്കുന്നുണ്ടല്ലോ.
2: വരും സിന്നമ്മ, കണ്ടിപ്പാ വരും. ട്യാ അനന്തപ്പാവ് വരും.
0: യാരോ വരാങ്കോ, ദോ പാത്തിട്ട് വരണ.
3: കനകമ്മ, അമ്മാ, യാരോ ഇങ്ങെ വന്നിരിച്ചെന്ന് കാഞ്ചന ഇപ്പതാൻ ചൊല്ലിട്ടാൻ. യാരത്? ആ, തൂങ്ങിട്ടാണേ. യാരനീ എപ്പടി ഉള്ളേ വന്നേ?
1: അത് ധനലക്ഷ്മി, ഇവിടെ ഇങ്ങ ഇരുന്ന ചെറുപ്പം കുട്ടി, ചെറുപ്പക്കാരി. ഇപ്പോഴുണ്ടായിരുന്നു?
3: ഓ, എപ്പോമേ ഇതേ പേച്ച്. മാമി, ഇങ്ങ ആരും വരലേ, ഒരാള് വന്നിരിച്ച്. ആനാ, അത് അനന്തപ്പനല്ലേ?
4: ആമാ ആമാ, സെറിടാ ആണ്ടവാ മുരുഹാ.
3: നാം ബാലസുബ്രഹ്മണ്യം, ഇങ്ങെല്ലാം സുബ്ബു എന്ന് കൂപ്പിടുവാറ്. മാമിയോടെ റിലേറ്റീവും നേബറും നാൻ താൻ. ആ, ഫിനിഷ്. യാര് നീ? ഉൻ പേരെന്നാ? ഊരെങ്കെ? എപ്പോഴാ നീ ഉള്ളേ വന്നേ?
1: ഞാൻ
3: കാലയിലെ വൈഫ് കാഞ്ചന വന്ന് മാമിയെ ക്ലീൻ പണി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊടുത്തു വന്നാൾ. അപ്പോ ഉന്നെ ഇങ്ങേ പാക്കില്ലേ? അത് മട്ടുമല്ലേ, കഥക ഉള്ള ക്ലോസ് പണിയിട്ട് കാഞ്ചന പിന്നാണി വഴിതാ വന്നത്. തൊട്ട് തൊട്ട് ഇരിക്കതെല്ലാം മാമിയുടെ റിലേറ്റീവ്സ് ആണ്. തിരിഞ്ഞതാ? മാമിക്ക് എല്ലാ കെയറും നാങ്കൾ കൊടുക്കും. അവക്ക് ഇന്ന മഠത്തിലെ കിടന്ന് താൻ എന്ത് പോണമെന്ന് ഒരേ ആശ.
1: അതല്ല മിസ്റ്റർ ബാലസുബ്രഹ്മണ്യം, ഞാനിവിടെ വന്നപ്പോൾ, എൻ്റെ പേര് ഹൃദയനാഥൻ, സ്വദേശം തിരുവനന്തപുരത്ത് ശ്രീകാര്യം. പിന്നെ ആ പെൺകുട്ടി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്കൊരു കപ്പ് കാപ്പിയും ഉണ്ടാക്കി തന്നിരുന്നു. ആനന്ദൻ സാർ തന്നുവിട്ട കുറച്ച് സ്വീറ്റ്സും കൊടുത്തിരുന്നു. അത് ആ കുട്ടി വാങ്ങി അകത്ത് വയ്ക്കുകയും ചെയ്തു.
3: 10-20 വർഷത്തേക്ക് മുന്നാടി ഇങ്ങിരുന്ന് അവരുടെ അപ്പ കോതണ്ടപാണിക്കൊപ്പം രാമേശ്വരത്തേക്ക് പോന പൊണ്ണ. ഇന്നും മട്ടുന്താ വന്ന് ഉനക്ക് കോഫി ബോട്ട് കൊടുത്താളോ? ഇതേ ഞാൻ നമ്പിക്ക വേണമാ? അവള് ധനലക്ഷ്മി, ഇതുവരേക്കും വരലേ. ആ, ഇനി ചൊല്ല് നിജത്തെ.
1: ഹലോ, ആനന്ദൻ സാർ പറഞ്ഞിട്ടാണ് പാട്ടിയെ കാണാൻ വന്നത്. അപ്പോൾ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നത് ഒരു പെൺകുട്ടി, ധനലക്ഷ്മി എന്ന് പേരും പറഞ്ഞു. ആരോ എനിക്കറിയില്ല, പറഞ്ഞതൊക്കെ കേട്ടു. അവൾ ചോദിച്ചതിന് മറുപടിയും പറഞ്ഞു. ഇട്ടു തന്ന ഒരു കപ്പ് കാപ്പിയും കുടിച്ചു. കൂടുതൽ വിത്തും പേരും ചോദിച്ചില്ല, അത്ര തന്നെ. ഇനി നിങ്ങൾക്കാരെയാ വേണ്ടതെന്ന് വെച്ചാൽ വിളിച്ച് നിങ്ങളുടെ സംശയം തീർത്തിട്ട് പോകാം.
3: മുതൽ അണ്ണനെ തന്നെ കൂപ്പിടലാം.
1: ആ, കൂപ്പിടു.
3: നമ്പർ എങ്കേ? കക്കട്ടാവിൽ നിന്നും അംഗീകരിക്കും പോലും നാൻ താൻ കൂപ്പിട്ടുണ്ട് എന്തേ? കണ്ടിപ്പാ വന്ന് മാമിയെ പാത്ത് പോണമെന്നും പറഞ്ഞ് ഇപ്പോഴും ചൊന്നത് ഞാൻ താൻ. തെരുമാ ഉനക്ക്?
1: ആ, എനിക്കെങ്ങനെ അറിയാം.
5: എന്നെ സുബു, ഇങ്ങ എന്നെ പ്രശ്ന? കാഞ്ചിനെ എങ്കടാ?
3: കാഞ്ചി വാഷിങ്ങിലാണ് ഇരിക്ക. ഇങ്ങ പ്രശ്നമൊന്നുമില്ല.

0: എന്നാ മാമ എന്നാ ഇങ്ങ കലാട്ടാ?
1: അതെല്ലാം ഒന്നുമില്ലേ. ഒരു നിമിഷം, ഫോണിൽ കൂപ്പിടുന്നത് പാക്കില്ലയാ?
2: ആണാ ഇങ്ങേ വന്ന് ഒരു ഹൃദയനാഥൻ എന്നൊരാൾ വന്നിരിക്കേ, അണ്ണൻ ചൊല്ലിവിട്ടതെന്നും പറഞ്ഞു. ആ ആ ഓക്കെ ഓക്കെ.
1: അപ്പടിയാ? ഓഹോ
2: ആമാ ആമാ. ശരി ശരി, ഇപ്പോ താൻ പുരിഞ്ഞത്. നാളെ കാലയിൽ തന്നെ. ഏ ആ ശരി ശരി, അപ്പടിയാവട്ടുമേ. മന്ദിച്ചിരുന്നു തമ്പി.
3: ഏയ് സാരമില്ല ബാലസുബ്രഹ്മണ്യം, ഏതായാലും ആ സംശയം മാറിയല്ലോ. ഞാൻ മോഷ്ടിക്കാൻ കയറിയതൊന്നുമല്ല കേട്ടോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ.
4: ശരി പോയിട്ട് വാങ്ക.
0: ശരി
3: പാട്ടിയമ്മ ഉറങ്ങിക്കാണു.
5: പാട്ടി തൂങ്ങിട്ടയാ?
4: പാട്ടി ഉനക്ക് യാരി ഇങ്ങ മല്ലികപ്പൂ കൊണ്ടുവന്നിരിച്ച്?
3: എന്നാൽ
1: ആ ശരി തമ്പി, ഒന്ന് മനസ്സിലെ വെച്ചിട്ടാ.
3: ഏയ് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ശരി എന്നാ.
1: മീനാ ഇപ്പൊ ചൊന്ന മാതിരി യാര് മല്ലികപ്പൂ ചൂടിയെങ്കിൽ വന്നേ. എനക്കതല്ല ആശ്ചര്യമാനത്. കാപ്പി പോട്ട കപ്പെല്ലാം യാര് ഫ്രഷാ കഴുകി കമഴ്ത്തി വെച്ചത്? കാഞ്ചനയാകുമോ? അതെപ്പടി? കാഞ്ചന ഗ്ലാസും പ്ലേറ്റ് എല്ലാത്തെയും കഴുകി തിരുമ്പി കൊണ്ടുവന്നതില്ല. ഇനിയൊരു വേള പയ്യൻ ചൊന്നത് ആ ഞാനൊക്കെ തരും.
6: പെരിയപ്പാ കോഫി ഇങ്ങ എടുത്തിട്ട് വരട്ടുമാ.
7: കൊഞ്ഞം കഴിഞ്ഞ
8: അമ്മാ വാൻ വന്നിരിച്ചേ, പോയിട്ട് വരേ.
6: ഓ ശരി, പാത്ത് പോന്നിട്ടിയാ.
8: ഡാ വെങ്കി അങ്ങനില്ലടാ, ഇന്ന് വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് പോടാ.
9: അക്കാ എടുത്തിട്ട് വാ.
7: പിന്നെ അവിടെയൊക്കെ തിന്നിട്ട് അവള് കണ്ടില്ല കണ്ണലക്ഷ്മിയെ. ഹൃദയൻ താന സിസ്റ്റത്തില് ട്രാക്ക് 15 എന്ന് പ്ലേ ചെയ്യ.
3: ഇല്ല, കൂട്ടത്തിൽ ആ ബാലസുബ്രഹ്മണ്യവും അതിഭീകരമായി അവിടെയൊക്കെ തിരഞ്ഞു കേട്ടോ, ആരെയും കണ്ടില്ല. അയാൾക്ക് ഞാനിപ്പോഴും നുണയനാണ്. എന്താ ചെയ്യുക? പക്ഷെ ഒരു കാര്യം സമ്മതിക്കണം, ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു കേട്ടോ ആ കുട്ടിക്ക്. എന്തൊരു ടേസ്റ്റായിരുന്നു ആ കാപ്പിക്ക്. പിന്നെ പെരുമാറ്റം, ആതിഥ്യം ഉപചാരം എന്നൊക്കെ പറഞ്ഞാൽ അത് സർ ഇത് തന്നെയാണ്. ഞാൻ ഉറപ്പിച്ചു പറയാം, അയൽപക്കത്തെ ഏതോ പെൺകുട്ടി എന്നെ ഭംഗിയായി ഒന്ന് കളിയാക്കി. സാരമില്ല, എങ്കിലും ഓർക്കാൻ രസമുണ്ട് അവളുടെ ആ കുസൃതി തരങ്ങൾ.
7: ഇല്ലടും, കളിപ്പിച്ചതല്ല.
3: ഏ
7: അതെ, അവരങ്ങനെയാണ്, അങ്ങനെയായിരുന്നു ഹൃദയൻ.
3: സർ എന്താ പറയുന്നത്?
7: അവളുടെ കുടുംബം എൻ്റെ മുത്തുലക്ഷ്മിയുടെ. ഹൃദയ, ആ കബോർഡിൽ മുകളിലത്തെ ഡ്രോയിൽ എൻ്റെ പേഴ്സുണ്ട്, ഒന്നെടുക്കൂ. ഓ
3: സർ, എന്താ സർ?
7: അല്ല, ഒരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് തോന്നി. യെസ് ഹിയർ ഇറ്റ് ഈസ്. ദാ ഈ ഫോട്ടോ ഇതൊന്ന് നോക്ക്. ഇതിലെ ആളെ തന്നെയാണോ നീ ഉത്സവത്തിനിടയിൽ കണ്ട് പരിചയപ്പെട്ടത്?
3: ആ നോക്കട്ടെ. മൈ ഗുഡ്നസ്, സേതു, സേതുലക്ഷ്മി, ഇത് തന്നെ. അപ്പോ മുത്തുലക്ഷ്മി അക്കൻ?
7: അത് വീട്ടുകാരിത്ത പേര്, സേതുലക്ഷ്മി ഞാനിട്ട പേര്. ധനലക്ഷ്മി അവളുടെ ഒരേ ഒരു അനുജത്തി.
3: ഏ അപ്പോ ഞാൻ കണ്ടതൊക്കെ?
7: എനിക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്ന, ഇപ്പോൾ നിനക്ക് ചുറ്റുമുള്ള, നിന്റെ കൺമുമ്പിൽ ഒരു മാത്ര തെളിഞ്ഞു മാഞ്ഞുപോയ സത്യങ്ങൾ. മുത്തുലക്ഷ്മിയും ധനലക്ഷ്മിയും.
3: എൻ്റെ സ്വപ്നങ്ങളിലെ നിറം മങ്ങിയ കുറേ ചിതറിയ ചിത്രങ്ങൾ ഇപ്പോൾ കൂടിച്ചേർന്നിരിക്കുന്നു. കൂടുതൽ മിഴിവോടെ, തെളിവോടെ, ആശുപത്രി കിടക്കയിൽ പ്രാണവേദനയിൽ മരണപ്പെടുമ്പോൾ പോലും സാറിനോടുള്ള തൻ്റെ പ്രണയമെന്ന സത്യം മനസ്സിൽ കാത്തുപോന്ന ആ രഥോത്സവ നാളുകളിൽ അനന്തേട്ടൻ്റെ കയ്യും പിടിച്ച് അലിഞ്ഞിറങ്ങാൻ മോഹിച്ച് ഒടുവിൽ ഒന്നിനുമാകാതെ

0: ആശുപത്രി കിടക്കയിലെ മൂന്നാം ദിവസമാണ് പോയത്. അതായിരുന്നു ഹൃദയൻ, എന്റെ സേതു, പാട്ടിയമ്മയുടെയും. അവളുടെ മരണശേഷം ചടങ്ങുകളൊക്കെ കഴിച്ച് തൻ്റെ അപ്പാവോടൊപ്പം രാമേശ്വരത്തേക്ക് എന്ന് പറഞ്ഞ് പുറപ്പെട്ടു പോയ അവളുടെ അനുജത്തി. തനിക്കറിയോ, ആ ട്രെയിനിങ് സെഷനിൽ തൻ്റെ ആ ഇമോഷണൽ ഔട്ട്ബേസ്റ്റിൽ ഞാൻ ആ വൈബ് സെൻസ് ചെയ്തിരുന്നു. എൻ്റെ സ്വപ്നങ്ങളിൽ വിടർന്ന കുടമുല്ലപ്പൂക്കളുടെ സുഗന്ധത്തെയും ഏതിരുട്ടിലും തിളങ്ങിയിരുന്ന വൈരക്കല്ല് മുക്കുത്തിയെയും ആ പാദസ്ഥലങ്ങളിലെ കൊഞ്ചലിനെയും സ്നേഹിച്ചവൻ നീ ഹൃദയനാഥൻ. പിന്നെ താനറിയാതെ തനിക്കൊപ്പം നിന്ന് തന്നെ എൻ്റെ അടുക്കലേക്ക് എത്തിക്കാനും അതുവഴി നാടും വീടും ഒക്കെ എന്നേക്കുമായി വിട്ടുപോകുന്ന എന്നെ വീണ്ടും ഇവിടെ കടുപ്പിച്ചതും ഒക്കെ എൻ്റെ സ്നേതുവിൻ്റെ കൊച്ചു കുസൃതികളായിരുന്നു. തന്നോടും എന്നോടും നാട്ടിൽ നിന്ന് തൻ്റെ ജോലിസ്ഥലത്തും ഒക്കെ താൻ കണ്ടുവന്ന സ്വപ്നങ്ങളിൽ എല്ലാം അവൾ തനിക്ക് മുന്നിൽ നിവർത്തിയിട്ട കാഴ്ചകളായിരുന്നു. ഹൃദയന് ഇവിടെ വരാനും താൻ നേരിൽ കണ്ട ഈ സാക്ഷ്യങ്ങൾക്കും ഒരു കാരണമായത് മരണക്കിടക്കയിലും അവൾക്ക് എന്നോടുള്ള ഇഷ്ടത്തിന് ഒരു കുറവുണ്ടായിരുന്നില്ല. പുള്ളി വെന്തടർന്ന നെഞ്ചിൽ എന്റെ കയ്യും ചേർത്ത് പിടിച്ചാണ് പോയത്.
1: എനിക്കൊന്ന് കിടക്കണം.
0: എന്ത് പറ്റി? ഹൃദയം വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ.
1: നോ നോ സർ, ഒരു ഒരു തലചുറ്റൽ പോലെ വല്ലാതെ തല കറങ്ങുന്നു സർ, തീരെ പറ്റുന്നില്ല.
0: വരൂ. പുഷ്പ, പുഷ്പ, കൊഞ്ച തണ്ണി എടുത്തിട്ട് വാ. കിടക്കൂ ഹൃദയൻ, പേടിക്കണ്ട കേട്ടോ, ഞാനില്ലേ.

0: കാണാതന്നെ ആരെങ്കിലും ഉണ്ടോ?
1: ആ ഉണ്ട്.
0: ആ പുള്ളിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇനി നോർമൽ ഡയറ്റ് ഫോളോ ചെയ്യാട്ടോ. നാളെ റൂമിലേക്ക് മാറ്റാം.
1: ഓ ഒന്ന് കാണാൻ
0: വേഗം കണ്ടിറങ്ങിക്കോളൂ.
2: തിരുവനന്തപുരത്ത് നിന്നും പാലക്കാട്ടേക്ക് പിന്നെ തിരിച്ചു. മധു, നീ എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്ത്? ക്യാഷൊക്കെ
1: ആളെക്കാളും വരുതല്ലോ ഒന്നും.
2: ടോട്ടൽ എക്സ്പെൻസ് എത്രയാ മധു? ആ ഫോൺ എടുക്ക്.
1: ഇനിയിപ്പോ അത് പേ ചെയ്യാനാണ് തിരക്ക്. എവിടെ പോയത്? ഈ മുരട്ട് സ്വഭാവം വിടരുത് കേട്ടോ, ഇവിടെ ഫോൺ അലൗഡല്ല.
2: ഓ
1: മിണ്ടാതെ അവിടെ കിടക്ക്, നാളെ റൂമിൽ വരുമ്പോൾ സംസാരിക്കാം. ആ നേഴ്സ് ഇപ്പൊ തിരക്ക് കൂട്ടും.
0: ഹലോ, മോർണിംഗ്.
2: ആ മോർണിംഗ്.
0: റൗണ്ട്സ് കഴിഞ്ഞ് ഡോക്ടർ ഒരു 9:30 വരും. റിപ്പോർട്ട്സ് ഒക്കെ നോക്കി ഒരു 11 ഡിസ്ചാർജ് സമ്മറി എഴുതിയിട്ട് ബില്ല് സെറ്റിൽ ചെയ്യാൻ പറയാട്ടോ.
1: അപ്പൊ വീട്ടിൽ പോകാൻ പറ്റുമല്ലോ.
0: പിന്നെന്താ, അഡ്മിറ്റ് ആവുമ്പോ കുറച്ച് ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു എന്നതൊഴിച്ചാ ഇയാൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു.
2: ആ നീ പുറത്തു പോകുമ്പോഴേ കുറച്ച് കേക്ക് അല്ലെങ്കിൽ സ്നാക്സ് സ്വീറ്റ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോ. ഐസിയുല നേഴ്സുമാർ നല്ല കെയറിംഗ് ആയിരുന്നു, അവർക്കായി എന്തെങ്കിലും കൊടുക്കണ്ടേ?
1: അമ്മയും കുഞ്ഞോളും ഇങ്ങ് വന്നിട്ട് പോരെ.
2: ആ നിന്റെ സൗകര്യം പോലെ മതി. എനിക്കേ ഒന്ന് ടോയ്ലറ്റിൽ പോകണം.
1: പിടിക്കട്ടെ.
2: വേണ്ട വേണ്ട വേണ്ട, അത്ര വയസ്സായിട്ടൊന്നുമില്ല.
1: ഓ പിന്നെ വലിയ വിറ്റായിരിക്കും. ആ അമ്മയും കുഞ്ഞോളും എത്തിയല്ലോ. എന്തേ, ആരാ?
3: അമ്മ, ഇത് വന്ന് കൊഞ്ചം സ്വീറ്റ്സ് ആകും. എല്ലാം നായേ വീട്ടിൽ ചെയ്വേ. നീങ്ക വാങ്ങിനാ നല്ലാർക്കും. രൊമ്പ നല്ല സ്വീറ്റ്സ് അമ്മ.
1: സത്യം പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും സ്വീറ്റ്സ് ഒക്കെ വാങ്ങാൻ ഇറങ്ങുകയായിരുന്നു. മലയാളം
3: തെരിയോ അമ്മ?
1: പക്ഷെ ക്യാഷ് അധികമില്ല. ഷോ ഇതിപ്പോ ആകെ 150 മാത്രമേ ഉള്ളൂ.
3: പോതും അമ്മ, ഇത് പോതും. നിങ്ങൾക്ക് ഉങ്ക വാഴ്ക്കയിലെ എല്ലാവരും കിട്ടിയാ. ഇത് എന്നോട് കടസിയാണ് പൊരുൾ. തിരുമ്പി പോകരുതൊക്കെ നേരമാച്ചമ്മ. അമ്മ ഉന്നെ പാത്താ ഏൻ തങ്കച്ചി മാതിരി ഇരിക്ക. അവളോട് പേര് ലക്ഷ്മി, ധനലക്ഷ്മി.
1: അവരിപ്പോ
3: ഇല്ല. ഇല്ലമ്മ, അവളിപ്പോ ഇല്ല, പോയാച്ച്. ഈ റാസാത്തി ഉനക്ക് നല്ലത് താൻ വരും. വരട്ടമ്മ.
2: ഇതെന്താ ഇവിടെ നല്ല നെയ്യിൻ്റെ വാസന? അതും നല്ല നറുനെയ്യിൻ്റെ. ഇത്ര പെട്ടെന്ന് പോയി വന്നോ നീ?
1: ഓരോ ഭാഗ്യം വന്നത് നോക്കണേ. ഒരു തമിഴ് സ്ത്രീ വന്നിരുന്നു തുണി സഞ്ചിയും ഒക്കെ ആയിട്ട്. വീട്ടിലുണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ വാങ്ങി. ലാഭമാണ്, ആകെ 150 മാത്രമേ ആയുള്ളൂ ഇത്രയും സ്വീറ്റ്സിന്.
2: ആ ഡോർ അടയ്ക്ക്. എന്നിട്ട് ആ പാക്കറ്റിംഗ് എന്താ നോക്കട്ടെ. ഇത് കുറേ ഉണ്ടല്ലോ, പഴയ തമിഴ് പത്രം കൊണ്ടുള്ള കടലാസ് പൊതി. അവൾ എങ്ങനെയിരുന്നു മധു?
1: ഒരല്പം തടിച്ച്, വെളുത്തിട്ട്, മുടിയിലെ കുടമുല്ലപ്പൂക്കളും കനകാംബരവും ചൂടി, മൂക്കുത്തിയിട്ട്, മൂക്കിൻ്റെ രണ്ടു വശത്തും നല്ല ഐശ്വര്യം ഉണ്ട് അവരെ കാണാൻ. പറയുന്നത് കേട്ടാൽ വാങ്ങാതിരിക്കാൻ തോന്നില്ല. നല്ലൊരു സ്ത്രീ.
2: ഓക്കെ, നീ എത്ര പൈസ അവർക്ക് കൊടുത്തത്?
1: 150. എന്തു പറ്റി ഹൃദയം?
2: ഒന്നുമില്ല, അവൾ നിന്റെ കയ്യിൽ നിന്ന് ആ രൂപ വാങ്ങിച്ചിട്ടില്ല.
1: ഞാൻ കൊടുത്തതാ.
2: ആ പാക്കറ്റ് നിനക്ക് തിരിച്ചു തരുമ്പോ അവളത് തിരിച്ച് നിനക്ക് ഒരു ഗിഫ്റ്റായി തന്നതാവും. പൈസ പാക്കറ്റിൽ തന്നെയുണ്ട് ഭദ്രമായി.
1: ഇക്കാലത്തും ഇങ്ങനെ ബിസിനസ് നടത്തുവോ? എങ്ങനെയാണ് അവർ ഈ കോസ്റ്റ് ടാലി ആക്കുന്നത്?
2: ഹലോ,
4: ഹൃദയനാഥനല്ലേ?
2: അതെ, ആരാണ്? എന്തുപറ്റി? എന്താ
4: അന്നേക്ക് വന്ന ജ്വരം മീണ്ടും ജാസ്തി ആയിടിച്ച്, രാത്രി മുതൽ മീണ്ടും കൂടിയിടിച്ച്. അഡ്മിറ്റ് ആക്കുമ്പോഴേക്കും അവൻ പോയിട്ടോ. ഞാൻ തലവര് പോയിട്ടാ തമ്പി. നിറയെ വേല ഇരിക്ക്. ഫ്യൂണൽ വെച്ചാൽ ഒന്നല്ല, രണ്ടെണ്ണമാണ്. പാട്ടിയമ്മ തിരിയില്ലയാ, അവങ്ങളും പോയിട്ടാങ്ക മധ്യാഹ്നത്തോടെ. ഫ്യൂണൽ എല്ലാം നാളെ ആക്കും. വസതിയായിരുന്നാ നാളേക്ക് വാങ്ങളേ.
1: എന്താണ്, എന്താ പറ്റിയേ ഹൃദയ? പറയാൻ എന്താ പറ്റിയേ? എന്നോടൊന്ന്

0: ഒന്നുമില്ലടോ പെൺകുട്ടി, ഒരു തരത്തിൽ ചേരേണ്ടത് ചേരേണ്ടടുത്ത് ചേർന്നു.
1: എന്താ?
0: ഒന്ന് കിടക്കട്ടെ, കിടന്നാൽ എല്ലാം ശരിയാകും.
1: അറ്റാച്ച്മെന്റ് ഒക്കെ ആവാം കുറച്ചൊക്കെ മനുഷ്യന്. ആഫ്റ്റർ ഓൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ട്രെയിനിങ് ഡയറക്ടർ.
0: അതിനപ്പുറം
1: ഒന്നും വേണ്ട, അത്ര തന്നെ. വെറുതെ മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലും. നമുക്ക് വേഗം പോകാം, ബില്ല് കൊണ്ടുവന്നില്ലല്ലോ.
0: അത് വന്നോളൂ, നീ ഇവിടെ ഇരിക്ക, എൻ്റെ അടുത്ത്, എൻ്റെ കാവലും ഏറ്റെടുത്ത്. ഇനിയുള്ള നമ്മുടെ ജീവിതകാലം മുഴുവൻ.
1: ദേ, വലിയ സാഹിത്യമൊന്നും വേണ്ട കേട്ടോ, വന്നിരിക്കുന്നു ഒരു സാറും ശിഷ്യജന്മവും.
2: അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തൃശൂർ നിലയം അവതരിപ്പിച്ച നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.

രചന രാജേഷ് വിശ്വംഭരൻ. സംവിധാനം YS പൗർണമി. നിർവഹണ സഹായം ശബ്ദസന്നിവേശം ഷിബു എം ജോസ് മച്ചാട്. നിർവഹണം ജയ സി ആർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ഹൃദയനാഥൻ, ശ്രീമൂലനഗരം പൊന്നു, സേതുലക്ഷ്മി, പുഷ്പവല്ലി, മനീഷ കെ എസ്, അനന്തരാമൻ, എം കെ കൃഷ്ണൻ പോറ്റി, അനന്തരാമന്റെ ചെറുപ്പം മെജോ, ധനലക്ഷ്മി, ജയലക്ഷ്മി സി, കനകസുന്ദരാംബാൾ, YS പൗർണമി, ബാലസുബ്രഹ്മണ്യം, കാഞ്ഞൂർ മത്തായി, ബാലസുബ്രഹ്മണ്യത്തിന്റെ ചെറുപ്പം ഹരീഷ് മേനോൻ, മധുമിത, വിനിത മനമൽ, ഡോക്ടർ ഹേമലത കോലത്, പ്രീത പിയൂസ്, ഇൻകം ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ രാജൻ ബാബു, വി ഉദയകുമാർ, ശ്രീനിവാസ രാഘവൻ, പ്രസാദ് ബാലകൃഷ്ണൻ, വെങ്കിടിമാമൻ, രാജേഷ് വിശ്വംഭരൻ, മല്ലിക ഇ എൻ സജിത, നേഴ്സ് ബിനിത ഗോപിനാഥ്, അയൽപക്കത്തെ സ്ത്രീകൾ രുക്മിണി അമ്മാൾ, അജിഷ ഹരിദാസ്, ഒപ്പം ബാലതാരം ഇവാൻ മിഖായൽ ഷിബു.

രഞ്ജിനി. രഞ്ജിനി, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാന പരിപാടി. ഇഷ്ടഗാനങ്ങൾക്കായി വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9400224440. നമ്പർ ഒരിക്കൽ കൂടി 9400224440. രഞ്ജിനിയിലെ ആദ്യ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു തിരുവണ്ണൂരിൽ നിന്ന് സൂര്യ, ശിവപ്രസാദ്, നിവേദ് എന്നിവർ. ചിത്രം സിന്ദൂരരേഖ. പാടിയത് യേശുദാസും ചിത്രയും. രചന കൈതപ്രം, സംഗീതം ശരത്.

പാഥേയം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം ബോംബെ രവി. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു മാങ്കാവിൽ നിന്ന് ബിന്ദു.

വഴിക്കടവിൽ നിന്ന് കുട്ടൻ, ഗീത, ജിതിൻ, ജിബിൻ, വർഷ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം ഉയരും ഞാൻ നാടാകെ. പാടിയത് വി ടി മുരളി. രചന ഒ എൻ വി കുറുപ്പ്. സംഗീതം കെ പി എൻ പിള്ള.

ഒളകരയിലെ പ്രജീഷിൻ്റെ ഇഷ്ടഗാനം രഞ്ജിനിയിൽ കേൾക്കാം. ചിത്രം കളിയാട്ടം, പാടിയ ദേശുദാസ്. രചനയും സംഗീതവും കൈതപ്രം.

भैया।